ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 15 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ആഷാഢം 25, കൊല്ലവർഷം 1201, മിഥുനം 32. 2026 ജൂലൈ മാസം 16-ാം തീയതി വ്യാഴാഴ്ച. FM ബാൻഡിൽ 102.3 മെഗാഹെർട്സിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രഭാത പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഭൂമിയിലെ പച്ചത്തുരുത്തുകൾ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നു. മണ്ണിൽ പച്ചപ്പ് നിറയ്ക്കുന്നത് മഹാപുണ്യമായി നാം കരുതുന്നു. അത് സർവജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണെന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യ മനസ്സുകളിൽ പച്ചത്തുരുത്തുകൾ ഉണ്ടായിരിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. എല്ലാ മനസ്സുകളും ഹരിതമാനസങ്ങളാകുമ്പോഴേ ഭൂമിയിലെ ഹരിതാഭ അർത്ഥപൂർണമാകുന്നുള്ളൂ. ഭൂമിയിൽ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ വംശം അറ്റുപോകാതിരിക്കേണ്ടതിന് മനസ്സുകളിൽ തണലും തണുപ്പുമുള്ള പച്ചപ്പുകൾ നട്ടുവളർത്തുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ വളക്കൂറുള്ള പുതുമണ്ണിൽ നന്മയുടെ വിത്തുകൾ മുളപ്പിച്ചു വളർത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നിലനിൽക്കുന്ന വിശുദ്ധിയാണ് മനസ്സിന്റെ ഹരിതഭംഗി. ചിന്തകൾ നന്മ നിറഞ്ഞതാകണം. വാക്കുകളിൽ ലാളിത്യവും കാരുണ്യവും സൗമ്യഭാവവും നിറയണം. പ്രവൃത്തികൾ സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സമർപ്പണത്തിന്റെ പ്രതിഫലനമാകണം. ചില വൃക്ഷങ്ങൾ മുള്ളുകൾ നിറഞ്ഞതായിരിക്കാം. എങ്കിലും മാധുര്യമുള്ള ഫലങ്ങളെയോർത്ത്, സുഗന്ധമുള്ള പുഷ്പത്തെ പ്രതീക്ഷിച്ച് നാം അവയെയും നട്ടുപരിപാലിക്കുന്നു. ത്യാഗവും സേവനവും കഠിനാധ്വാനവുമൊക്കെ അങ്ങനെയുള്ള സസ്യങ്ങളാണ്. ഇത്തിരി മുറിവേൽക്കാതെ, ചോര പൊടിയാതെ അവയെ പരിപാലിക്കുക എളുപ്പമല്ല. ചില വിഷവൃക്ഷങ്ങൾ ഭൂമിയിലെന്നതുപോലെ മുളച്ചു പൊന്തുമ്പോൾ മനസ്സിൽ നിന്ന് അവയെ പിഴുതുകളയാനും മടിക്കരുത്. അസൂയയും വിദ്വേഷവും അത്യാഗ്രഹവുമൊക്കെ അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ്. നർമ്മബോധവും ആസ്വാദനക്ഷമതയും സർഗവാസനകളുമൊക്കെ അടിമുടി മനോഹരമായ ചെടികളാണ്. അവയുടെ പുഷ്പങ്ങളും ഫലങ്ങളുമെല്ലാം ആനന്ദദായകമായിരിക്കും. നമുക്കും മറ്റുള്ളവർക്കും ഹൃദ്യമായ അനുഭവങ്ങൾ നൽകാൻ കെൽപ്പുള്ളവയാണ്.

0: മനസ്സിൽ നിറയേണ്ട ഹരിതഭംഗികൾ അനവധിയാണ്. മനുഷ്യരെയും മറ്റെല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനും ചുറ്റുപാടുകളോടിണങ്ങി ജീവിക്കുവാനും സാധിക്കണം. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പ്രകൃതിയിൽ ജീവിക്കാനും ഇഷ്ടപ്പെടണം. ശൈശവം മുതലുള്ള പ്രകൃതി അനുഭവങ്ങളുടെ വിത്തുകളാണ് മുളച്ചു വളർന്ന് ജീവിതത്തെ ഇങ്ങനെ ഹരിതാഭമാക്കുന്നത്. സത്യസന്ധമായി ജീവിക്കാനുള്ള ധൈര്യം മനസ്സിന്റെ ഹരിതാഭയാണ്. ഏതു നേട്ടത്തിനു വേണ്ടിയും സ്വന്തം നിലപാടുകളെ മറന്നുകളയാതിരിക്കാനും അവയിൽ ഉറച്ചു നിൽക്കാനും കഴിയണം. നന്മയുടെ പക്ഷം മനസ്സിൽ വളരേണ്ട മികച്ച വൃക്ഷമാണ്. പ്രതിസന്ധികളിൽ തളർന്നുപോകാത്ത, നിരാശ ബാധിക്കാത്ത സ്വച്ഛത മനസ്സിൽ രൂപപ്പെടേണ്ട പച്ചത്തുരുത്താണ്. നന്മയ്ക്കും സന്തോഷത്തിനുമായി കാത്തിരിക്കാനുള്ള ക്ഷമയും കർത്തവ്യത്തെക്കുറിച്ച് ബോധ്യവും ഉണ്ടാകണം. ലക്ഷ്യത്തിൽ ഉറച്ച് കഠിനാധ്വാനം ചെയ്ത് മനസ്സിൽ കുളിർമ നിറയ്ക്കാൻ കഴിയണം. അലസത വെടിഞ്ഞ് കൃത്യനിഷ്ഠയോടെ സമയനിഷ്ഠയോടെ പ്രവർത്തിക്കുന്ന ശീലം നല്ല ഫലം നൽകുന്ന വൃക്ഷമാണ്. മനുഷ്യബന്ധങ്ങളുടെ മഹത്വം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം. വേരുകൾ മണ്ണിനടിയിലൂടെയും തമ്മിലറിഞ്ഞ് വളരണം. വ്യക്തിബന്ധങ്ങളിൽ വിശ്വസ്തതയും സൗഹൃദങ്ങളിൽ ആത്മാർത്ഥതയും പുലർത്താൻ കഴിയുന്നത് മനസ്സിനെ മനോഹര ഉദ്യാനമാക്കുന്നു. അഭിമാനപൂർവം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ദുരഭിമാനത്തിന്റെ വിത്തുകൾ മനസ്സിൽ വീഴാൻ അനുവദിക്കരുത്. ആപത്തിൽ ഉണർന്നു പ്രവർത്തിക്കാനുള്ള ആർജവവും അപരജീവനെ സ്വന്തമായി പരിഗണിക്കുന്ന കരുതലും പച്ചപ്പ് നിറഞ്ഞ മനസ്സിന്റെ അടയാളമാണ്. വീടിനോടും നാടിനോടും ദേശത്തോടും ലോകത്തോടു തന്നെയുമുള്ള സ്നേഹം വൻവൃക്ഷമായി വളർന്ന് വിശ്വമാനവനെന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം. പച്ചപ്പ് നിറയുന്ന മനസ്സിന്റെ പ്രതിഫലനമാണ് ജീവിതത്തിന്റെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും. വിശുദ്ധമായ മണ്ണിൽ നന്മയുടെ മൂല്യങ്ങളുടെ ചെടികളെ നാം നനച്ചു പരിപാലിക്കണം. ഓരോന്നിന്റെയും തനിമയറിഞ്ഞ് സംരക്ഷിക്കണം. അവ തണലായി സുമമായി ഫലമായി നാളെയുടെ ലോകത്തെ സ്വർഗീയമാക്കും. മനസ്സ് ഹരിതാഭമാകട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ തെരേസ ജോസ്.
3: ആകാശവാണി FM വാർത്തകൾ.
4: വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വാസം വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉൾനാടൻ ജലഗതാഗത മേഖലയിൽ അടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയകേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 സ്പെഷ്യാലിറ്റി OPകൾ കൂടി ആരംഭിച്ചു. വയോജനാരോഗ്യം, ലഹരി വിമുക്തി, സൈക്കാട്രി OP എന്നിവയാണ് പുതുതായി ആരംഭിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-0 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ലളിതാംബിക അന്തർജന

0: ത്തിന്റെ തിരികെ വരിക എന്ന കവിത. 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം, ബഹിരാകാശത്തും മലയാളി, നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കൊന്ന സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലെക്ചർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓട്ടൻ തുള്ളൽ. കൊക്കോതമംഗലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശകാന പരിപാടി. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:40 രാമായണ മാസാചരണത്തിന്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു. 6:50 കിസാൻ വാണി. മത്സ്യബന്ധന മേഖലയിൽ ഐ സി എ ആർ സ്വിഫ്റ്റിന്റെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു സ്വിഫ്റ്റ് ഡയറക്ടർ ജോർജ് നൈനാൻ. 7:35 എഫ് എം ഈവനിംഗ്. രാത്രി 8:05 യുവവാണി. ചൂളമണി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസ്ലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ജ്വല്ലറിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Union Cabinet approved the Semicon 2.0 with a budgetary outlay of 1,27,500 crore rupees to strengthen India's semiconductor design and manufacturing ecosystem. Information and Broadcasting Minister Ashwini Vaishnav announced about the cabinet decisions while briefing media in New Delhi yesterday. Mr. Vaishnav said, building on the momentum of Semicon 1.0, the scheme aims to further the government's commitment to putting India on the global semiconductor map. The minister said the cabinet also cleared the mobile manufacturing scheme with a budgetary outlay of 62,500 crore rupees aimed at scaling up domestic mobile phone production, deepening local value addition and strengthening India's position as a global electronics manufacturing hub. The government also approved 2 elevated corridor projects at Varanasi in Uttar Pradesh to improve road connectivity and reduce congestion and travel time. The cabinet also gave nod to 2 multi-tracking projects covering 4 districts across Odisha and Jharkhand, expanding the Indian Railways network by about 145 kilometers. It also approved the National Investment Policy for Urea 2026 for Atmanirbhar Bharat. Prime Minister Narendra Modi will visit Haryana, Chandigarh and Punjab tomorrow. The Prime Minister will flag off India's first hydrogen train between Jind and Sonipat at Jind Railway Station in Haryana. Mr. Modi will lay the foundation stone and dedicate to the nation various development projects worth around 14,700 crore rupees at Eklavya Stadium in Jind. World famous Rath Yatra of Lord Jagannath and his 2 siblings, elder brother Lord Balabhadra and younger sister Devi Subhadra, will begin today at Puri in Odisha. During the annual festival of Rath Yatra, Lord Jagannath and his 2 siblings give darshan to the public in the chariots and visit Gundicha temple, revered as maternal aunt's abode of Lord Jagannath. The yatra, which starts from the Puri temple, will end at the Sri Gundicha temple, covering a distance of nearly 3 km.

സ്വാഗതം പ്രിയരെ. ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, മധു ബാലകൃഷ്ണൻ എന്നിവർ ആലപിച്ചത്. മാനവേദന മയിൽപ്പീലി നൽകിയ മായനെ ഒരു നോക്ക് കാണേണം. ഗായകൻ പി ജയചന്ദ്രൻ, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് ശിവപുരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അമ്മേ വരമരുളൂ, മൂക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാതഗീതം. വൈക്കത്തപ്പൻ പ്രിയസുതനേ ദേവ, മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന നീലകണ്ഠൻ നമ്പൂതിരി.

പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചു വരുന്ന തൊഴിൽ ചെലവും

സഹായങ്ങൾക്കുമായി സമീപത്തെ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9562200882 9562200882. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8089076698. നെല്ല് സംഭരണം മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപ്പര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ അടുത്ത മാസം 5 മുൻപ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കുക. www.supplycopaddy.in. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ RKVY പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 11 വയനാട്ടിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് TC സിദ്ദിഖ് നിർവഹിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നാളെ രാവിലെ 9 മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള തെരുവ് നായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,800 രൂപ, കൊപ്ര 14,000 രൂപ, കുരുമുൾക്ക് ഗാർബിൾഡ് 71,800 രൂപ, അൺഗാർബിൾഡ് 69,800 രൂപ, റബ്ബർ RSS4 28,000 രൂപ, RSS5 27,600 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 32 മിനിറ്റും 15 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഏകദേശം 10,000 കോടി നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു. സർക്കാർ ഇത് അനുകൂലമായി പരിഗണിക്കുന്നെന്നും 1 മാസത്തിനകം അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പുതിയ കാലത്തെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിലെത്തിയാലുടൻ പണവും സ്വർണാഭരണങ്ങളും സൂക്ഷിക്കാൻ ഭർത്താവിനെയും ഭർത്തൃവീട്ടുകാരെയും ഏൽപ്പിക്കുമെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി. സ്വന്തമായി സൂക്ഷിക്കാനുള്ള അറിവും സ്വാതന്ത്ര്യവും അവർക്കിന്നുണ്ടെന്നും കോടതി പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലെ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് US പുനരാരംഭിച്ച ആക്രമണത്തിൽ
ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഇറാനിൽ മരിച്ചത്. 30

0: രാജ്യത്തെ ഏറ്റവും വലിയ ആണവ നിലയമായ കൂടംകുളത്തിന്റെ 19,000 സുപ്രധാന രേഖകൾ ചോർന്നു. ഡാർക്ക് വെബിൽ പ്രചരിക്കുന്ന രേഖകൾ നിലയത്തിന്റെ നിർമ്മാണ കരാറുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ നിന്നാണ് ലഭിച്ചതെന്ന് വേൾഡ് ലീഗ്സ് എന്ന ഹാക്കിംഗ് സംഘം അവകാശപ്പെട്ടു. ഏകദിന ഓൾറൗണ്ടർമാരുടെ ICC റാങ്കിംഗിൽ ആദ്യ 10 ഇടം പിടിച്ച് ഇന്ത്യയുടെ അക്ഷർ പട്ടേൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ലളിതാംബിക അന്തർജനത്തിന്റെ തിരികെ വരിക എന്ന കവിത.
3: തിരികെ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ലളിതാംബിക അന്തർജനത്തിന്റെ തിരികെ വരിക എന്ന കവിത. ആലപിച്ചത് അഞ്ജു പീറ്റർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2634-397 അല്ലെങ്കിൽ 9446-4558 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-2424-397 0484-2424-387 മറ്റൊരു നമ്പർ 9446-4558-88 സമയം ഉച്ചകഴിഞ്ഞ് 3 മുതൽ. വിഷയം കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ.
0: നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ
8: മക്കളില്ലാത്ത അച്യുതനും നാരായണിക്കും ഈ പറമ്പിലെ ഓരോ മരങ്ങളും ചെടികളും സ്വന്തം സന്തതികളായിരുന്നു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ. കാണുന്നതിനെയല്ല കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി. ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
9: പാട്രിക് വൈറ്റിന്റെ നാമത്തിലുള്ള സാഹിത്യ പുരസ്കാരം 2009 ലഭിച്ച മഹാപ്രതിഭാശാലിയാണ് ജെറാൾഡ് മുർനെയ്ൻ.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയ്നിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
7: ഇന്ന് രാവിലെ 11 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഓട്ടൻ തുള്ളൽ. കൊക്കോതമംഗലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തീര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
10: പറയൂ, നിങ്ങൾക്കറിയാമോ?
11: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
10: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446-4558-88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
11: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ, വിസലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. രാത്രി 8:05 യുവവാണിയിൽ. വൈകിട്ട് 6:40 രാമായണ മാസാചരണത്തിന്റെ കാലിക പ്രസക്തി അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3-ാമത് മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 15 വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയം

0: ആശ്രയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സീരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബിസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി രണ്ടാം തവണ അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു.

0: വീശിക്കൊണ്ട്. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റ നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തടന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നിൻ ജയം തന്നെ അവർ സമ്മാനിച്ചു.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 ഗ്രാമോളം MDMA-യുമായി 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിബിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സ്വാഗതം, സുപ്രഭാതം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 55:15. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

എല്ലാവർക്കും സ്നേഹവന്ദനം. അറിവിൻ വർത്തമാനങ്ങളും ആനന്ദത്തിൻ സംഗീതവും ശ്രുതി ചേർത്ത് ആസ്വാദനത്തിന്റെ ലയചാരുതയിൽ 102.3 MHz ആകാശവാണി കൊച്ചി FM ലെ പ്രിയ പരിപാടി തുടങ്ങുകയായി FM ഡയറി.

0: സംശുദ്ധ ചിന്ത പ്രവൃത്തിയെ സമ്പുഷ്ടമാക്കുന്നു. ഇതാ ഇന്നത്തെ ചിന്താശകലം. നമ്മളില്ലാതെ പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ പക്ഷികളില്ലാതെ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല. നമ്മളില്ലാതെ പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ പക്ഷികളില്ലാതെ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല. ഡോക്ടർ സലിം അലിയുടെ വാക്കുകൾ. ഇനി എഫ് എൻ ഡയറിയിലെ ചോദ്യം കേൾക്കുക, ഉത്തരം ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം പറയാം പതിവ് പോലെ. എഫ് എം ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ട് മുൻപ് വിശദമായി തന്നെ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
0: നാട്ടുവിശേഷം. തെക്കൻ പറവൂർ യോഗേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം. സേവന വാർത്തകൾ. സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പിലാക്കുന്നു.

0: വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പാ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 9349253134 9349253134. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന MTech ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ ETB, MSM, LCC, OBH, KSC, EWS തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. ക്യാറ്റ് 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50% അതിലധികമോ ഉള്ള BTech ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് യോഗ്യത ഉള്ളവർക്ക് മുൻഗണന. OBC വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി നാളെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. അഡ്മിഷൻ നാളെ തന്നെ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-286-2411 0484-286-2411. വെബ്സൈറ്റ് www.photonics.kusat.ac.in www.photonics.kusat.ac.in. ഇപ്പോൾ സമയം 7:00. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഹനുമത് സേവ, തുഞ്ചൻ പറമ്പിൽ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നിങ്ങൾ എന്ന് പാടുകയും കർമ്മവീര്യത്തിൻ്റെ കരുത്തുറ്റ കാവ്യങ്ങൾ എഴുതുകയും ചെയ്ത ഇടശ്ശേരി പുരാണപ്രസിദ്ധമായ പല സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും തൻ്റെ കവിതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഭാഷാപിതാവായ എഴുത്തച്ഛനെയും പുരാണ കഥാപാത്രമായ ഹനുമാനെയും ഒരേ കവിതയുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഹനുമൽ സേവ, തുഞ്ചൻ പറമ്പിൽ എന്ന കവിത രചിച്ചു. തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണ് ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കവിത അവതരിപ്പിക്കുന്നത്. ഇത്തുഞ്ചൻ പറമ്പിലെ തൈത്തങ്ങിൻ തണലിങ്കൽ ഇത്തിരിയിരുന്നാലും ഭക്തലോകോത്തം സമേ എന്ന് ഹനുമാനെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. പാലും പഴവും കൊടുത്ത് എഴുത്തച്ഛൻ തൻ്റെ ഗാനങ്ങൾ ആലപിക്കാൻ ഒരു പൈങ്കിളിയെ ഈ പൂന്തോപ്പിൽ വളർത്തിയത് കവിഭാവനയിൽ ഇടശ്ശേരി കാണുന്നു. അതിൻ്റെ ചുണ്ടിൽ നിന്നാണ് ഉദാത്തമായ കിളിപ്പാട്ടുകൾ മലയാളികൾ കേട്ടത്. ഹനുമാനെ പറ്റിപ്പാടി സുന്ദരമാക്കിയ സുന്ദരകാന്ഡം മലയാളിയുടെ ഹൃദയത്തിൽ ശക്തമായ പ്രകാശമായി. തൻ്റെ മകളോടൊപ്പം തുഞ്ചൻ പറമ്പിൽ താമസിച്ച കാലത്ത് രാമായണകാവ്യം എഴുതുമ്പോൾ അതു കേൾക്കാനായി ഹനുമാൻ അങ്കണത്തൈമാവിൽ ഇടം പിടിച്ച സന്ദർഭം ഇടശ്ശേരി കുറിക്കുന്നത് ഇങ്ങനെയാണ്.

ഗുരുപുത്രി അക്കഥ കുരുകുരച്ചേർത്തൊരോലകൾ മറിച്ച് അച്ഛനെ പാടിക്കേൾപ്പിക്കുന്ന സന്മുഹൂർത്തത്തിൽ അങ്ങുന്നു മണുപ്രായൻ അങ്കണത്തൈവൃക്ഷത്തിൽ അമർന്നു കേട്ടിട്ടുണ്ടാം ഊഹിപ്പേനേതദൃശ്യം. ഹനുമാൻ ലങ്കയിൽ കടന്ന തീക്കടൽ പരപ്പിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സമുദ്രലംഘനം നിസ്സാരമാണ്. രാവണനെ വധിക്കാമെന്നിരിക്കെ രാമാസ്ത്രത്തിന് നൈവേദ്യമായി ഹനുമാൻ രാക്ഷസരാജാവിനെ കരുതി വച്ചു. രാമരാവണ

0: യുദ്ധം നടക്കുമ്പോൾ രാവണൻ അസ്ത്രങ്ങളയച്ച സന്ദർഭത്തിൽ രാമലക്ഷ്മണന്മാരെ ഇരുതോളിലും വഹിച്ചുകൊണ്ട് ഹനുമാൻ യുദ്ധത്തിൽ മുന്നേറി.
1: പൊൻകിരീടവും ഭൂഷാവൃന്ദവും വിവിധാസ്ത്രഡംബരപ്രതാപവും പരിവാരവുമായി തേരേറി ദശഗ്രീവൻ തൂകുന്നു ബാണൗഘത്തെ താഴെ നിന്നെതിർക്കുന്നു രാഘവർ വൽക്കം പൂണ്ടോർ. പതിനാലാണ്ടായി തെണ്ടിത്തിരിയുമകിഞ്ചനർ ഭണത്തിൽ ചവിട്ടേറ്റു പൊങ്ങിയ കാളാഹികൾ പാർത്ഥിവർ അവരെ തൻതോളേറ്റി പരത്തിയ കൈത്തലം ചവിട്ടുകല്ലാക്കിയും നിവർന്നേറ്റം പോർക്കലിയാവേശിക്കയാരക്തവക്ത്രൻ വാലും പൊക്കിയം മാറിൽ ശസ്ത്രാഘാതത്തീ ചിതറിച്ചും മുന്നോട്ടു മുന്നോട്ടാഞ്ഞു കുതിച്ചുകേറും ഭവദുന്നത സ്വരൂപമൻ ധ്യാനത്തിൽ തെളിയാവൂ.
0: തൻ്റെ കവിമനസ്സിൽ എന്നും ആ ചിത്രം നിറഞ്ഞു നിൽക്കട്ടെ എന്നും അദ്ദേഹത്തെപ്പോലെ ചിരഞ്ജീവിയാകട്ടെ എന്നുമാണ് തൻ്റെ പ്രാർത്ഥനയെന്നും സൂചിപ്പിച്ച് ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത ഇടശ്ശേരി അവസാനിപ്പിക്കുന്നു.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം വീണ്ടും കേൾക്കുക രാത്രി 8:50.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
2: സേവന വാർത്തകൾ. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ 2 ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം 20 രാവിലെ 11 പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നടക്കും. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ജനറൽ സർജറി മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം MS DNB 3 അധ്യാപന പരിചയം അല്ലെങ്കിൽ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിട്ടുള്ള അധ്യാപന പരിചയം, സീനിയർ റെസിഡന്റായുള്ള 1 PG പ്രവൃത്തി പരിചയം, പെർമനന്റ് സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതകൾ. താൽപ്പര്യമുള്ളവർ ജനനതീയതി, വിലാസം, വിദ്യാഭ്യാസ യോഗ്യത, മുൻ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തിച്ചേരണം. 0477228261 ഈ നമ്പറിൽ വിളിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ. 0477228611. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ നടത്തുന്നു. 0484284441 ഈ നമ്പറിൽ ബന്ധപ്പെടുക. 0484284441. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 7:07.
6: ഈ ഗാനം ഇന്നത്തെ ഗാനം. ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ്. മമ്മൂട്ടി, സുരേഷ് ഗോപി, ശോഭന, സീനാദാദി, മാസ്റ്റർ ബാദുഷ, ശങ്കരാടി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ, പാടിയത് S. ജാനകി.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: സേവന വാർത്തകൾ തുടരുന്നു. നേവി പ്രിൻസിപ്പൽ കൺട്രോൾ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് പ്രതിരോധ പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും പെൻഷൻ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായി രക്ഷാ പെൻഷൻ സമാധാൻ ആയോജൻ ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ പരിപാടി നാളെ നേവി ഏരിയ അക്കൌണ്ട്സ് ഓഫീസ്, ഡിഫൻസ് അക്കൌണ്ട്സ് ലൈൻ, പെരുമാനൂർ PO, കൊച്ചി എന്ന വിലാസത്തിലുള്ള ഓഫീസിൽ നടത്തുന്നതാണ്. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ പരാതികൾ അവതരിപ്പിക്കുന്നതിന് എത്തിച്ചേരാം. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്കുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി 15. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842422256, 04842422256. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ M. Suma മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842469 07 04842469 78 7 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. 04842426397 24 26 387 അല്ലെങ്കിൽ 94464558888. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ. വിഷയം കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ.
3: ആരോഗ്യക്കുറിപ്പുകൾ.
4: പ്രമേഹം മൂലമുണ്ടാവുന്ന ഒരു നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ അത് കണ്ണിന്റെ പിൻഭാഗത്തുള്ള നമ്മുടെ കാഴ്ച ഞരമ്പായ റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. നമ്മുടെ കണ്ണിന്റെ ഞരമ്പിന്റെ മധ്യഭാഗത്തെ ഏരിയ ആണ് മാക്കുല എന്ന് പറയുന്നത്. അവിടേക്ക് ഫ്ലൂയിഡും ഒക്കെ വന്ന് അതെല്ലാം അടിഞ്ഞുകൂടി അവിടെ ഞരമ്പിന്റെ മധ്യഭാഗത്തേക്ക് നീര് വരും. അപ്പൊ അങ്ങനെ നീര് വരുമ്പോൾ നമ്മുടെ കാഴ്ച മങ്ങല് വരും. അല്ലാതെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കാഴ്ച മൂടൽ വരത്തില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്. അത് നമ്മൾ കണ്ണിനുള്ളിലേക്ക് ഇഞ്ചക്ഷൻ ആണ് എടുക്കുക. അപ്പൊ പല പല ടൈപ്പ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതിൽ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും പ്രവർത്തനം നീർക്കെട്ട് കുറയ്ക്കുക എന്നത് മാത്രം ഉള്ളതാണ്. മാക്കുലയിലുള്ള നീർക്കെട്ടും ഇതിനു വേണ്ടി ശസ്ത്രക്രിയയൊന്നും ഇല്ല. ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ആ സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാം. രക്തസമ്മർദ്ദം അങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അവസാനം ഘട്ടങ്ങളിൽ ഞരമ്പ് വിട്ടുവരെയൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്തേക്കും ഓപ്പറേഷനാണ് ചെയ്യുക. ആദ്യം ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്ത്

0: ശേഷം ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്ന് കുറച്ചതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യുക. പല പല ടൈപ്പുണ്ട് സർജറി. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നമുക്ക് ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണെങ്കിലും ചെയ്യാം. ആ സർജറിക്ക് അതിൻ്റെതായുള്ള കോംപ്ലിക്കേഷനും അതിൻ്റെതായിട്ട് സമയം എടുക്കും. ചിലപ്പോൾ ഒരു മണിക്കൂർ തീരുന്ന ഓപ്പറേഷൻ ഉണ്ട്, ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കുന്നത് വരെ ഉണ്ട്. ഞരമ്പിന്റെ മധ്യഭാഗത്ത് തന്നെ വരുന്ന ഒരു പാട പോലെ വരുന്ന അതിനെ നീക്കം ചെയ്യാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ മാക്കുലാർ ഹോള് എന്ന് വെച്ചാൽ ഞരമ്പിലേക്ക് ഹോള് വീഴുന്ന ടൈപ്പുള്ള ഇതുണ്ട്, അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സർജറികളാണ്. ഡയബറ്റീസ് കൊണ്ട് നമുക്ക് കണ്ണിന്റെ കാഴ്ച ഞരമ്പിലേക്ക് മാത്രമല്ല, നമുക്ക് കണ്ണിലേക്ക് ഇറിറ്റേഷൻ വരാം, കണ്ണ് ഡ്രൈനസ് വരാം, പിന്നെ അതുപോലെ തന്നെ കാറ്ററാക്ട് തിമിരം, നമുക്ക് ഡയബറ്റീസ് കൊണ്ടും തിമിരം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ഡയബറ്റിക് റെറ്റിനോപ്പതി പേഷ്യന്റ് ആണെങ്കിലും നമുക്ക് പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ലെൻസ് തിമിരം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതുമാണ് നല്ലതാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് മെഡിക്കൽ റെറ്റിന കൺസൾട്ടന്റ് ഡോക്ടർ ആൻസി.
2: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ നടത്തുന്ന 4 വർഷ BA സംസ്കൃതം സാഹിത്യം ഓണേഴ്സ് പ്രോഗ്രാമിൽ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗങ്ങളിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 20 രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സംസ്കൃതം സാഹിത്യം വിഭാഗത്തിൽ ഹാജരാകണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in.
3: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ദീപസ്തംഭം മഹാശ്ചര്യം.
6: കേറി വാ വാർക്കിച്ചായ, ഇന്നലെ ഡോക്ടറെ കണ്ടിട്ട് എന്നാ പറഞ്ഞു ഡോക്ടർ?
7: തങ്ങമ്മേ തട്ടിപ്പോകാറായി എന്നാ തോന്നുന്നേ.
6: അതെന്നാ വാർക്കിച്ചായ അങ്ങനെ പറഞ്ഞേ?
7: എന്റെ എക്സ്റേ കണ്ട് പുള്ളി ഒരു നിമിഷം മൗനം പാലിച്ചു.
6: ഓ, ഒന്നും നോക്കണ്ട, തീരാറായി, മൗന പ്രാർത്ഥന ആയിരുന്നു അല്ലേ?
7: എങ്ങനെ ചത്താലും കുറച്ച് ഉപ്പും വെള്ളവും എല്ലാം കഴിച്ചിട്ട് ചത്താ മതി.
6: ദേ ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഉപ്പിനെ നോമിനങ്ങോട് ശരിക്കും മനസ്സിലായിട്ടില്ല അല്ലേ?
7: അറിയാം, ഉപ്പിനെ കുറിച്ച് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം വരെ നടന്നിട്ടുണ്ടല്ലോ.
6: അത് മാത്രമല്ല, പണ്ട് ഉപ്പെന്ന് വെച്ചാൽ അത്രയും ഡിമാൻഡായിരുന്നു.
7: എപ്പോ?
6: പണ്ട്, വളരെ പണ്ട്, ഉപ്പിനെ വെള്ള സ്വർണം എന്നായിരുന്നു വിളിച്ചിരുന്നത് പോലും.
7: ഭക്ഷണം കേടാകാതിരിക്കാനും ഉപ്പ് ഉപയോഗിച്ചിരുന്നല്ലേ?
6: മുറിവണങ്ങാനും ഉപയോഗിച്ചിരുന്നു. സാലറി എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്ന് വർക്കിച്ചാൻ അറിയാവോ?
7: അറിയില്ല. എങ്ങനെ?
6: സാൾട്ട് മണി, അതാണ് സാലറി.
7: അത് കൊള്ളാലോ.
6: റോമിലെ പട്ടാളക്കാരെ ഉപ്പ് വാങ്ങാൻ കൊടുത്ത അലവൻസ് ആയിരുന്നു സാൾട്ട് മണി. അത് പിന്നീട് സാലറിയായി.
7: എന്ത് പറഞ്ഞിട്ടെന്നതാ, എന്റെ ജീവിതം തീരാറായി.
6: അയ്യോ, ഒരു എക്സ്റേ കണ്ടിട്ട് ഡോക്ടർ അങ്ങനെയാണോ പറഞ്ഞേ?
7: പുള്ളി മൗനം ആചരിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന്.
6: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, തീർന്നു വർക്കിച്ചായ, തീർന്നു. ഓൾ ദ ബെസ്റ്റ് എന്ന് വെച്ചാ നാട്ടുകാരുടെ പ്രാക്ക് കേൾക്കാതെ തട്ടിപ്പോകട്ടെ എന്നാ.
7: തമ്പുരാനെ ഗതി കെട്ടല്ലോ.
6: മറ്റേ പ്രതിമ, അത് ഞാൻ ഏറ്റു.
7: കവലയില് റോഡിന്റെ നടുക്ക് വേണം എന്റെ പ്രതിമ.
6: അതെന്നതാ ഈ നടുക്ക്?
7: വണ്ടിയെല്ലാം വന്ന് എന്നെ ചുറ്റി പോവണം.
6: അതേറ്റു. കാക്കയെ ഞാൻ അങ്ങോട്ട് അടുപ്പിക്കത്തേയില്ല വർക്കിച്ചായ.
7: ആരുടെയും പേരെഴുതി വെക്കാൻ സമ്മതിക്കരുത്.
6: ചെയ്യാം.
7: തങ്കമ്മയ്ക്ക് വിഷമമുണ്ടോ?
6: ഒരൊറ്റ കാര്യത്തിലാ എനിക്ക് വിഷമ.
7: എന്നതാ?
6: ഇനി വേസ്റ്റ് എടുക്കുന്നവരുടെ മുന്നിൽ ഞാൻ എന്തു പറയും?
7: അനതാ അങ്ങനെ പറഞ്ഞേ.
6: ഈ കടയിൽ വരുന്ന മൊത്തം വേസ്റ്റും നിങ്ങളാകത്താക്കിയിരുന്നത് വർക്കിച്ചായ. ഹോ, ഇനി ഞാൻ എന്നാ ചെയ്യും? ഇനി ബാക്കി വരുന്നത് വേസ്റ്റുകാർ പോലും എടുക്കത്തില്ല.
5: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്തമാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല

കലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, recruit.kuzad.ac.in. ഫോൺ നമ്പർ 0484286251, 0484286251. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.kochinshipyard.in. www.kochinshipyard.in. അവസാന തീയതി ഈ മാസം 22. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾക്ക് ശേഷം അറിവും ആനന്ദവുമായി FM ഡയറി തുടർന്ന് കേൾക്കാം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം ബ്രില്ലെ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻഡ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡിഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമർ ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം

വളർന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക

0: പദ്ധതിയിലൂടെ 60,000-ത്തോളം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി രണ്ടും കൽപ്പിച്ച പടനയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച രണ്ടവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയ ഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ട് ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9

0: ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിം സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35:25.

0: സമകാലികം
1: ബഹിരാകാശത്തും മലയാളി.
2: ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളി കാണും എന്ന് നമ്മൾ തമാശയായി പറയാറുണ്ട്. പക്ഷേ ഇനി ഈ തമാശ കാര്യമാണ്. നാസയുടെ ഭാവി ദൗത്യങ്ങളിലെ നിർണായക കണ്ണിയായി മാറിയ പാലക്കാട് ഒറ്റപ്പാലം വേരുകളുള്ള ഡോക്ടർ അനിൽ മേനോനിലൂടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും മനുഷ്യന്റെ ബഹിരാകാശ യാത്രാ സ്വപ്നങ്ങളിലും മലയാളിയുടെ സാന്നിധ്യം ശക്തമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
3: ഡോക്ടർ അനിൽ മേനോൻ ഭാരതത്തിൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രികനാണ്. മുമ്പ് രണ്ടുപേരും രാകേഷ് ശർമ്മ, അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല, ഇവർ രണ്ടുപേരും നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട്.
2: ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ മുൻ ഡയറക്ടർ മോഹൻ മഹാദേവൻ
3: 1984 രാകേഷ് ശർമ്മ ഇതേപോലെ തന്നെ സോയൂസ് റഷ്യൻ പേടകത്തിൽ യാത്ര ചെയ്തു 7 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് 2025 നമ്മുടെ തന്നെ ശുഭാൻഷു ശുക്ല, അത് നമ്മുടെ തന്നെ ഗഗൻയാത്രയാണ്, ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ ഒരു യാത്രികനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ശുഭാൻഷു ശുക്ല. അദ്ദേഹം AXIOM-4 മിഷൻ നാസയുടെ സഹായത്തോടുകൂടി സ്പേസ് എക്സിൻ്റെ ലോഞ്ചർ വഴി നമ്മൾ അദ്ദേഹത്തെ ഇതുപോലെ തന്നെ 20 ദിവസത്തോളം സമയത്തേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച് കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുവാനും ഉള്ള അതിനുള്ള സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് 2025. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ അനിൽ മേനോൻ്റെ യാത്രയെ സംബന്ധിച്ചോളം നമുക്ക് ഭാരതത്തിനും അതുപോലെ തന്നെ മലയാളികൾക്കും ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അദ്ദേഹം മറ്റുള്ള രണ്ടുപേരെ പോലെ ഇന്ത്യയിലുള്ള നമ്മുടെ IAF എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന് ഇതുപോലെ ട്രെയിനിങ്ങൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ISRO അല്ലെങ്കിൽ ഇന്ത്യയുടെ എഫർട്ട് വഴിയുള്ള ഒരു ലോഞ്ച് അല്ല, അദ്ദേഹം നാസയിൽ തന്നെ ട്രെയിനിങ് ആക്കി ആയിട്ട് ലോഞ്ചിന് വരികയാണ്. പക്ഷെ എന്നിരുന്നാലും ഭാരതത്തിൻ്റെ റൂട്ട്സ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക്, മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ അഭിമാനകരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹം ഏതാണ്ട് 8 മാസത്തോളം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിക്കുകയും അതുപോലെ തന്നെ അതുപോലുള്ള ഒത്തിരി പരീക്ഷണങ്ങൾ നടത്താനുള്ള സാധ്യതകളും അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും നമ്മുടെ പേശികളെക്കുറിച്ചുള്ളതും എല്ലുകളുടെ പ്രശ്നത്തെക്കുറിച്ചുള്ളതും മൈക്രോഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ്സ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അതിൻ്റെ ആവശ്യമുണ്ട്. കൂടുതൽ ദൂരത്തെ

0: ഉള്ള ദൗത്യങ്ങൾ വരുമ്പോൾ അതിൽ എങ്ങനെയാണ് മനുഷ്യരുടെ അവരുടെ ബോഡി എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു മൂന്നാമത്തെ ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് വലിയ അഭിമാനകരമാണ്. ഇത്തരത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ തന്നെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യമായ ഗഗൻയാൻ, അതിൻ്റെ ആദ്യത്തെ ദൗത്യം, ആളില്ല ദൗത്യം, അൺക്രൂഡ് മിഷൻ ഈ വർഷം അവസാനത്തോടുകൂടി അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ലോഞ്ച് ഇതുപോലെ നമ്മളൊരു സ്പേസ് മിഷൻ നടക്കുകയാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ എല്ലാ രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരതിൽ നിന്ന് പഠിക്കുകയും അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടാണ് നമ്മളും അവരെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോക്ടർ അനിൽ മേനോൻ്റെ ദൗത്യത്തിലുള്ള പല കാര്യങ്ങളും അത് ഈ ലോക ജനതയ്ക്ക് തന്നെയും എല്ലാ സ്പേസ് ഫെയറിംഗ് നേഷൻസിനും അത് വളരെ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ഒരു 2 വർഷത്തിനകത്ത് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ ഭാരതം ISRO നിൽക്കുന്നത്. ആ ഒരു അവസരം നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മുടെ സുബാൻഷു ശുക്ലയുടെ മിഷനിൽ തന്നെ നമുക്ക് AXIOM-4 മിഷനിൽ അതിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ അവരുടെ ISS പോയിട്ടുള്ള അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ അതിൻ്റെ പല സ്പേസ് സൂട്ടും അതുപോലെ അവിടുത്തെ ആഹാരത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ NASA-യിലുള്ള ട്രെയിനിങ്ങിന് പോയിട്ടുള്ള അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിലുള്ള ട്രെയിനിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്രയോജനങ്ങൾ നമുക്ക് അതിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മളത് ആ ട്രെയിനിങ് സെൻറ്ററും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ മനുഷ്യ ദൗത്യവും നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. അത് നമ്മൾ ദീർഘ മിഷൻസ്, ഡീപ് സ്പേസ് മിഷൻസിലൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർസിലോട്ടോ ഇല്ലെങ്കിൽ അതിനപ്പുറമൊക്കെ മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വളരെ അധികം പ്രയോജനപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഡോക്ടർ അനിൽ മേനോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതോടുകൂടി പുള്ളി മെഡിസിനും പഠിച്ചിട്ടുണ്ട്. ഇപ്പം NASA-യിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റ് സർജൻ എന്നുള്ള നിലയ്ക്കാണ്. ഫ്ലൈറ്റ് സർജൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് സർജനായിട്ട് സെലക്ട് ചെയ്യും. അവർ ഗ്രൗണ്ടിൽ നിന്ന് അസ്ട്രോണോട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗഗൻയാത്രീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാലം മുതൽ തന്നെ അവർ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും റെക്കോർഡ് ചെയ്യുകയും അത് പഠിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് ചെയ്യുകയും അവരെ അഡ്വൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഫ്ലൈറ്റ് സർജൻസ്. അവരെ ഡോക്ടേഴ്സാണ് നമുക്ക് സാധാരണ. പക്ഷേ ഇദ്ദേഹം ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എക്സ്പെരിമെൻസ് ഒക്കെ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടറായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, ഒരു എഞ്ചിനീയറായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ചിപ്പിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റും പ്രൊഡക്ഷനും അവിടെ മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശത്ത് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്രയോജനം വരും, എത്രത്തോളം അതിന് എഫിഷ്യൻസിയും അതിൻ്റെ പ്രൊഡക്ഷനും കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അവിടെ ഇരിക്കുന്ന പോർട്ടബിൾ, അവിടെ കുടിക്കാനുള്ള ജലത്തിനെ IV ഫ്ലൂയിഡ് ആയിട്ട്, നമ്മൾ IV ഫ്ലൂയിഡ് സാധാരണ ക്ഷീണം വരികയോ നമുക്ക് എന്തെങ്കിലും അസുഖം വരികയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡ്രിപ്പ് തരിക എന്ന് പറഞ്ഞ ആ ഒരു IV ഫ്ലൂയിഡാണ്, IV ഫ്ലൂയിഡിനെ തന്നെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമവും പുള്ളി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വെയിൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പുള്ളി പഠിക്കുന്നുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരു ഡോക്ടറും എഞ്ചിനീയറും കൂടെ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു എക്സ്പെർട്ടാണ്. അതൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം വളരെ അധികം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം.
1: കോളേജ് അധ്യാപകനായിരുന്ന ശാസ്ത്ര പ്രചാരകൻ കൂടിയായ ഡോക്ടർ എൻ ഷാജി,
2: ഞാനിത് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിൽ കുറേ ഉയരത്തിൽ എവറസ്റ്റിനേക്കാളും ഒരു 10-40 ഇരട്ടി ഉയരത്തിൽ 400 കിലോമീറ്റർ മുകളിലൂടെ ഒരു സംഘം ആൾക്കാർ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളുടെ പേര് അനിൽ മേനോൻ എന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മലയാളി ചുവയുണ്ട്. അദ്ദേഹം കേരളത്തിലെ വേരുകളുള്ള ഒരു അസ്ട്രോനോട്ടാണ്. ഇത് നമുക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹവും കൂട്ടുകാരും സഞ്ചരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ബഹിരാകാശ നിലയത്തിലാണ്. അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഒരു ഉപഗ്രഹം എന്ന രീതിയിൽ അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തിൽ 16 തവണ അത് ഭൂമിയെ ചുറ്റും. ഒരു തവണ ചുറ്റാൻ 1.5 മണിക്കൂർ സമയം മതി. ഇത് ഒരാളുടേതോ ഒരു രാജ്യത്തിൻ്റേതോ അല്ല. റഷ്യയുടെ കോസ്മോസ്, USA നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാനിലെ ജാക്സ, കനേഡിയൻ സ്പേസ് ഏജൻസി, ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണിത്. ഒരു രാജ്യത്തിന് ഇത് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, അത്രയധികം ചിലവുള്ള കാര്യമാണ്. ഭൂമി വിട്ട് പുറത്തേക്ക് പോകുക എന്നുള്ളത് മനുഷ്യരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. അതിൽ ഉണ്ടായ വലിയ സംഭവമാണ് 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെന്നുള്ളത്. അതിനുശേഷം 1969 മുതൽ 1972 വരെ കാലഘട്ടത്തിൽ പല പ്രാവശ്യം മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആർട്ടമിസ് ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായിട്ട് മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാൻ

0: ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. കൂടാതെ ചൈനയും ഇന്ത്യയും ഒക്കെ മനുഷ്യ ചന്ദ്രനിൽ ഇറക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു സ്വപ്നമാണ് ചൊവ്വയിലേക്ക് മനുഷ്യ അയക്കുക എന്നുള്ളത്. ചന്ദ്രനിലേക്ക് മനുഷ്യ അയക്കണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ മതിയെങ്കിൽ ചൊവ്വയിലേക്ക് ആളെ അയക്കണമെങ്കിൽ കുറെ മാസങ്ങൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നമ്മൾ അവിടെ കരുതേണ്ടി വരും. അപ്പോൾ അതിനുള്ള കുറേ പരീക്ഷണങ്ങൾ ഒക്കെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുക. ദീർഘകാലത്തേക്ക് മനുഷ്യന് ഭൂമി വിട്ടു പോകേണ്ടി വരുമ്പോൾ അതിനു വേണ്ട ജലവും വായുവും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ അതിന് നല്ലൊരു രീതി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരീക്ഷണങ്ങൾ കുറേ കാലമായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതേപോലെ ഭൂമിയിൽ പറ്റാത്ത ചില പ്രക്രിയകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ സാധിക്കും. ഉദാഹരണത്തിന് സെമി കണ്ടക്ടറുകളുടെ വലിയ ക്രിസ്റ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് കമ്പ്യൂട്ടറുകൾക്കും ഇതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾക്കൊക്കെ ആവശ്യമാണ്. അതുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ അനിൽ മേനോൻ ചെയ്യുന്ന ഒരു പ്രധാന പരീക്ഷണം എന്നുള്ളത് ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദീർഘകാലത്തേക്ക് ഭൂമി വിട്ട് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായത്തിന് ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ അസ്ട്രോണോട്ടുകളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ചില മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അൾട്രാസൗണ്ട് മെഷീൻ അവിടെ ഉപയോഗിക്കുക. അത് ഓഗ്മെന്റഡ് റിയാലിറ്റി, നിർമ്മിത ബുദ്ധി ഇങ്ങനെയുള്ള സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ രോഗനിർണയത്തിന് ഉപയോഗിക്കുക എന്നുള്ളൊരു പരീക്ഷണമാണ് അനിൽ മേനോൻ ചെയ്യുന്ന പരീക്ഷണങ്ങളിൽ ഒന്ന്. ഇതേപോലെ ബഹിരാകാശത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ രക്തചംക്രമണത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് പഠിക്കാനും ഇദ്ദേഹം ശ്രമിക്കുന്നതായിരിക്കും. സ്വന്തം രക്തം സിറിഞ്ചിലെടുത്ത് പരിശോധിച്ച് ഫലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാസ്ക്. അനിൽ മേനോൻ ഒരു ഡോക്ടർ കൂടിയാണെന്നുള്ളത് ഇതിന് വളരെയധികം സഹായകരമാകും. ഇതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. പലതരം വിത്തുകളും അവിടെ മുളപ്പിച്ച് വിളയിച്ച് എടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലാതെ ചൈനയുടെ മറ്റൊരു സ്പേസ് സ്റ്റേഷനും കൂടി ബഹിരാകാശത്തുണ്ട്, ടിയാൻഗോങ് എന്ന പേരിൽ. അവിടെ നെല്ല് കൃഷി ചെയ്ത് അത് കൊയ്തെടുത്ത് അതിൻ്റെ വിത്ത് വീണ്ടും കൃഷി ചെയ്ത് ഒരു പൂർണ്ണ സൈക്കിൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം രസകരമായ പരീക്ഷണങ്ങളാണ് സ്പേസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്.
1: വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ.
2: ജൂലൈ 14 രാത്രി 8:17 ഇന്ത്യൻ സമയം ബൈക്കനൂർ കോസ്മഡ്രോമിൽ നിന്ന് അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സോയൂസ് എന്ന ഭീമൻ റോക്കറ്റ് കുതിച്ചുയർന്നു. അതിന്റെ മുകളിലുള്ള സോയൂസ് MS-29 എന്ന പേടകത്തിൽ ചരിത്രം കുറിക്കാൻ ഒരാളുണ്ട്, ഡോക്ടർ അനിൽ മേനോൻ. ആധുനിക ബഹിരാകാശ യുഗത്തിലെ സകല കലാവല്ലഭനാണ് അദ്ദേഹം. ഹാർവാർഡിൽ നിന്ന് ന്യൂറോബയോളജി പഠിച്ച ശാസ്ത്രജ്ഞൻ, സ്റ്റാൻഫോർഡിൽ നിന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ, അടിയന്തര വിഭാഗം ഡോക്ടർ, കൂടാതെ US സ്പേസ് ഫോഴ്സിലെ ഒരു കേണൽ. സ്വന്തമായി റോക്കറ്റിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം വർഷങ്ങളോളം നാസയുടെ ഫ്ലൈറ്റ് സർജനായി മറ്റ് ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ജോലിയിലായിരുന്നു. പിന്നീട് സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനായും സേവനമനുഷ്ഠിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹം പൈലറ്റിന്റെ സീറ്റിലിരുന്ന് 8 നീളുന്ന തന്റെ സ്വന്തം ദൗത്യത്തിലേക്ക് യാത്രയായിരിക്കും. ഈ 240 ബഹിരാകാശ ജീവിതത്തിൽ ഡോക്ടർ മേനോൻ പല പരീക്ഷണങ്ങളും നടത്തും. ദീർഘകാലത്തെ ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഗുരുത്വാകർഷണമില്ലായ്മ രക്തയോട്ടത്തെയും ഞരമ്പുകളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് അദ്ദേഹം പരിശോധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക അൾട്രാസൗണ്ട് ഉപകരണങ്ങൾ അദ്ദേഹം പരീക്ഷിക്കും. ഭാവിയിൽ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭൂമിയിലെ ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ സ്വയം രോഗനിർണയം നടത്താൻ ഇത് സഹായിക്കും. ഭൂമിയിലെ കമ്പ്യൂട്ടറുകളിലും AI ചിപ്പുകളിലും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഉയർന്ന ഗുണമേന്മയുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്ത് നിർമ്മിക്കുന്ന പരീക്ഷണങ്ങളിലും അദ്ദേഹം പങ്കാളിയാവും. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭാവിയിലേക്കാണെങ്കിലും ഈ ദൗത്യത്തിന് സ്വന്തം പാരമ്പര്യവുമായി ആഴമേറിയ ബന്ധമുണ്ട്. മലയാളി വംശനായ ആദ്യത്തെ നാസ ബഹിരാകാശ സഞ്ചാരി എന്ന പദവിയാണ് ഡോക്ടർ അനിൽ മേനോൻ സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ശങ്കരമേനോൻ കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലം സ്വദേശിയാണ്. ഇതോടെ പാലക്കാട് ജില്ല അന്താരാഷ്ട്ര ബഹിരാകാശ ഭൂപടത്തിൽ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈയൊരു ജില്ലയ്ക്ക് ഇപ്പോൾ 3 ബഹിരാകാശ സഞ്ചാരികളുമായി ബന്ധമുണ്ട്. ഡോക്ടർ അനിൽ മേനോൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രശസ്തമായ പൊളാരിസ് ഡൗൺ ദൗത്യത്തിൽ പങ്കാളിയാവുകയും ചെയ്ത അന്ന മേനോൻ, ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട എയർ കമ്മഡോർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരു റോട്ടറി സ്കോളറായി ഡോക്ടർ അനിൽ മേനോൻ ഇന്ത്യയിൽ 1 താമസിച്ച് പോളിയോ വാക്സിനേഷൻ ഡ്രൈവുകളിൽ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള ഒരു നേരിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വളരെ കാലമായി ബഹിരാകാശ പര്യവേഷണം എന്നത് കുറച്ചു പേർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു വിദൂര സ്വപ്നമായിരുന്നു. എന്നാൽ ഒരു മലയാളി ബഹിരാകാശ സഞ്ചാരി ഒരു ആഗോള ദൗത്യത്തിൽ പറക്കുന്നത് കാണുമ്പോൾ, അതും ഇന്ത്യ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിന്

0: തയ്യാറെടുക്കുന്ന ഈ വേളയിൽ അത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. ഡോക്ടർ മേനോൻ യുവതലമുറയ്ക്ക് ഒരു മികച്ച മാതൃകയാണ്. ഒരു ശാസ്ത്രജ്ഞനോ ഡോക്ടറോ എഞ്ചിനീയറോ അതോ ഒരു സാഹസികനോ ഇതിലേതാകണം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇവയെല്ലാം ആകാം. ആ കഴിവുകൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ അതിരുകൾ വരെ സഞ്ചരിക്കാനും കഴിയും. ഇന്ന് ആ ശക്തമായ സോയൂസ് റോക്കറ്റ് വിക്ഷേപിച്ച പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി അടുക്കുമ്പോൾ ഡോക്ടർ അനിൽ മേനോൻ ശാസ്ത്ര ഉപകരണങ്ങൾ മാത്രമല്ല വഹിക്കുന്നത്, കേരളത്തിന്റെ അഭിമാനവും ഇന്ത്യയുടെ ആഗ്രഹങ്ങളും ആകാശത്തേക്ക് നോക്കി സ്വപ്നം കാണുന്ന ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളുമാണ്.
1: മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശാസ്ത്രീയ മികവിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ഡോക്ടർ അനിൽ മേനോൻ. കേവലം ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിലുപരി ഒരേ സമയം ഒരു മികച്ച ഡോക്ടർക്കും മെക്കാനിക്കൽ എഞ്ചിനീയർക്കും വ്യോമസേനാ ഉദ്യോഗസ്ഥനും എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിച്ച് ബഹിരാകാശ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭ. ആഗോളതലത്തിൽ മലയാളികളുടെ പ്രവാസ ചരിത്രവും കഠിനാധ്വാനവും ഭൂമിയിലെ അതിരുകൾ കടന്ന് ബഹിരാകാശത്തോളം എത്തി നിൽക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ ശാസ്ത്രജ്ഞന്റെ നേട്ടങ്ങൾ. സ്പെയ്സ് എക്സിലെ നിർണായക ദൌത്യങ്ങളിൽ തുടങ്ങി നാസയുടെ ഏറ്റവും പുതിയ ദൌത്യങ്ങളുടെ കൂടി ഭാഗമാകാൻ ഒരുങ്ങുന്ന അദ്ദേഹം വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് കടന്നുവരുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ്. വരും വർഷങ്ങളിൽ ചന്ദ്രനിലോ മറ്റ് ദൂരഗ്രഹങ്ങളിലോ മനുഷ്യൻ പാദമുദ്ര പതിപ്പിക്കുമ്പോൾ അതിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകും എന്നത് ഓരോ മലയാളി സ്വപ്നങ്ങൾക്കും പുതിയ ആകാശങ്ങൾ കീഴടക്കാനുള്ള ഊർജം തന്നെയാണ്.
2: ബഹിരാകാശത്തും മലയാളി. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ആഭാലാൽ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
7: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
8: വർഷങ്ങൾക്ക് ശേഷമാണ് ഗാന്ധിജി വീണ്ടും കേരളത്തിൽ വരുന്നത്. അതിനിടയിൽ മലബാറിലെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് പാക്കനാർപുരം സന്ദർശനം. അധകൃതരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഗാന്ധിജി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പാക്കനാർപുരത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് സാക്ഷിയാകുവാൻ ഗാന്ധിജി ആഗ്രഹിക്കുന്നു. ഗാന്ധിജിയുടെ പാക്കനാർപുരം സന്ദർശനം വൻ വിജയമാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആരോ ചോദിച്ചു, ഗാന്ധിജി ഗോപാലപുരത്ത് പോകുന്നുണ്ടോ? ഇല്ല, പാക്കനാർപുരത്ത് മാത്രമാണ് ഗാന്ധിജി വരുന്നത്. കേളപ്പന്റെ പെട്ടെന്നുള്ള മറുപടി. മൂടാടിക്കടുത്താണ് ഗോപാലപുരം. അധകൃതർക്ക് വേണ്ടി കേളപ്പൻ സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു സ്ഥാപനം. തനിക്ക് ലഭിച്ച ഏക്കർ കണക്കിന് തറവാട് ഭൂമി പുലയരടക്കമുള്ള അധകൃതർക്ക് പാർപ്പിടമുണ്ടാക്കുവാൻ കേളപ്പൻ വിട്ടുകൊടുക്കുകയായിരുന്നു. അവിടെ വീടുകളും സ്കൂളും നൂൽനൂൽപ്പ് കേന്ദ്രവും തുടങ്ങി. ജോലിയില്ലാത്തവരായി ആരുമുണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു കേളപ്പന്റെ സങ്കല്പം. പണിയെടുക്കുവാൻ വേണ്ടി എല്ലാവർക്കും ചർക്കയും കൊടുത്തു. ചർക്കയിൽ നൂൽക്കുന്ന നൂല് അവിടെ തന്നെ വാങ്ങും. ഗാന്ധിജി ഗുരുതുല്യനായി കണ്ടിരുന്ന നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് ഗോപാലപുരം എന്ന പേരിട്ടത്. ഗാന്ധിജി എന്തുകൊണ്ടാണ് ഗോപാലപുരത്ത് പോകാത്തതെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കേളപ്പൻ പറഞ്ഞു, ഹരിജൻ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നത് പാക്കനാർപുരത്ത് മാത്രമാണ്. വിദ്യാർത്ഥികളുമായി ഇടപെടാനാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത്. ഗാന്ധിജിയെ എത്രയും പെട്ടെന്ന് അടുത്തു കാണണമെന്ന് ആഗ്രഹമുള്ളവർ പിന്നീട് മറ്റൊരു ചർച്ചയിലേക്കും കടന്നില്ല. ഗാന്ധിജിയുടെ സന്ദർശനം ഏതെല്ലാം തരത്തിൽ വൻ വിജയമാക്കി മാറ്റാൻ കഴിയും എന്ന ആലോചനയിലായിരുന്നു എല്ലാവരും. ഗാന്ധിജിയുടെ വരവ് നാടിന്റെ സുഹൃതമെന്ന നിലയിൽ മാറ്റേണ്ടതാണ്. പ്രാദേശിക കാര്യങ്ങളുടെ മൊത്തം ചുമതല ശ്രീധരൻ ഡോക്ടർക്കായിരുന്നു. ദാമോദരൻ കമ്പൗണ്ടറും രാമുണ്ണിക്കിടാവും അദ്ദേഹത്തെ സഹായിക്കും. കീഴൂർ മുതൽ പാക്കനാർപുരം വരെ നിരത്തിന്റെ ഇരുവശവും തോരണങ്ങൾ കെട്ടണം. കടലാസ് തോരണം പാടില്ല. കുരുത്തോലയും ഈന്തിൻ പട്ടയും ഉപയോഗിച്ചുള്ളതായിരിക്കണം അലങ്കാരം. ഇതിനാര് നേതൃത്വം നൽകും? പെട്ടെന്ന് പോക്കർഹാജി പറഞ്ഞു, അത് ഞാള് ചെയ്യും, ഞാനും രാമറും.

0: അത് പറഞ്ഞ ഉടൻ പോക്കർഹാജി രാമറിന്റെ നേരെ നോക്കി. സമ്മതം ചോദിക്കാതെയാണ് രാമറെ കൂടി ചേർത്തിരിക്കുന്നത്. ഉടൻ രാമർ പറഞ്ഞു, ഞാനുണ്ടാവും. രാമറും വലിയ ആഹ്ലാദത്തിലായിരുന്നു. കേളപ്പജി കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ആദരവ് തോന്നുന്ന വ്യക്തി ഗാന്ധിജിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് രാമറിന് ഒന്നും അറിയില്ല, പലരും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രം. എങ്കിലും പല രീതിയിൽ അയാൾ ഗാന്ധിജിയെ സങ്കല്പിക്കുവാൻ ശ്രമിച്ചു. ഒറ്റമുണ്ട് മാത്രമെടുത്ത് ജനങ്ങൾക്കിടയിലൂടെ നടന്നുപോകുന്ന ഗാന്ധിജി വളരെ അകലെയുള്ള ഒരാളായി ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ നാട്ടിൽ പലയിടത്തും കാണാൻ കഴിയുന്ന ഒരാളുടെ ചിത്രവുമായി അതിനേറെ സാദൃശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഒരന്യനാണെന്ന് സങ്കല്പിക്കുവാനും കഴിയുന്നില്ല. അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ എന്ത് തോരണം തൂക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? അത് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോക്കർഹാജി രാമർക്ക് വിട്ടുകൊടുത്തു. ഒന്നു മാത്രം പറഞ്ഞു, എന്താവശ്യപ്പെട്ടാലും എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. അലങ്കാരമ്മക്ക് ജോറാക്കണം, പണിയെടുക്കാനും ഒപ്പം ഞാനും ഉണ്ടാകും. ആലോചനായോഗവും കഴിഞ്ഞ് രാമർ നേരെ തക്ഷൻകുന്ന് അങ്ങാടിയിൽ എത്തുകയായിരുന്നു. കുഞ്ഞിക്കേളുവിനെ കണ്ടപ്പോൾ വർദ്ധിച്ച ആഹ്ലാദത്തോടെ ആദ്യം പറഞ്ഞത് ഗാന്ധിജി പാക്കനാർ പുരത്ത് വരുന്നതിനെക്കുറിച്ചായിരുന്നു. അയാളുടെ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു. നൂല് നൂറ്റതുകൊണ്ടും പട്ടിണി കിടന്നതുകൊണ്ടും ഇന്ത്യക്ക് സ്വരാജ്യം കിട്ടൂല. അയിന് സുഭാഷ് ചന്ദ്രബോസിനെ പോലെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താലേ വെള്ളക്കാര് പേടിക്കൂ. ഗാന്ധിജി ചെയ്യുന്നത് തെറ്റാന്നാ നിങ്ങൾ പറയുന്നത്? കുഞ്ഞിക്കേളുവിന്റെ സംസാരം രാമറിനൊട്ടും മനസ്സിലായിരുന്നില്ല. ഗാന്ധിജി തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയധികം ആളുകളുടെ നേതാവായി അദ്ദേഹം എങ്ങനെ മാറി? രാമർ സ്വയം ചോദിച്ചു. കുഞ്ഞിക്കേളു പറഞ്ഞു, ഗാന്ധിജി ചെയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഗാന്ധിജിക്ക് പിറകെ പോയാൽ സ്വരാജ്യം കിട്ടാൻ നൂറ്റാണ്ട് കഴിയും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഗാന്ധിജിയാണ് ഇമ്മളെപ്പോലുള്ള ആളുകളെ നേതാവ്. ഓറ് നടക്കുന്നത് കണ്ടില്ലേ? ഒറ്റമുണ്ടെടുത്ത ചിത്രം കണ്ടാൽ ഇമ്മളെ നാട്ടിലെ ചാത്തനാന്നല്ലേ തോന്നുക? അതൊക്കെ ശരി, കുഞ്ഞിക്കേളു പറഞ്ഞു. ഗാന്ധിജിക്ക് എല്ലാവരുടെയും മനസ്സിൽ കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് അദ്ദേഹം ശരിയാന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അദ്ദേഹമാ ശരി, രാമർ തറപ്പിച്ചു പറഞ്ഞു. കുഞ്ഞിക്കേളുവിന് ഗാന്ധിജിയോട് ഇത്രയധികം എതിർപ്പുണ്ടാകാനുള്ള കാരണം എത്ര പരതിയിട്ടും രാമറിന് കണ്ടെത്താനേ കഴിഞ്ഞില്ല. കുഞ്ഞിക്കേളു പറയുന്നതെന്തും ശരിവെക്കുന്ന പ്രകൃതമായിരുന്നു രാമറിൻ്റേത്. അയാൾ ശരിയല്ലാത്തതൊന്നും പറയില്ല എന്നാണ് മുമ്പേ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഗാന്ധിജിക്കെതിരായ നിലപാട് മാത്രം അംഗീകരിച്ചു കൊടുക്കുവാൻ രാമറിന് സാധിച്ചില്ല. സുഭാഷ് ബോസിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാളമുണ്ടെന്നും രാമർ കേട്ടിരുന്നു. പുനത്തിൽ കണാരനും തെരുവത്ത് കണ്ടി മീത്തൽ കേളപ്പനും സുഭാഷ് ബോസിന്റെ പട്ടാളത്തിലാണെന്നും നാട്ടുകാർ പറഞ്ഞ അറിവുണ്ട്. ഇവരൊക്കെ വെള്ളക്കാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്നാണ് കുഞ്ഞിക്കേളു പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചും രാമറിന് അത്ര വിശ്വാസം തോന്നിയില്ല. വളരെ പതുക്കെയാണെങ്കിലും ഗാന്ധിജിക്ക് മാത്രമേ അതിന് കഴിയൂ എന്നാണ് രാമർ ധരിക്കുന്നത്. ഗാന്ധിജിയെ കാണാൻ പോവുകയാണല്ലോ എന്ന് വീണ്ടും ഓർത്തപ്പോൾ കുഞ്ഞിക്കേളു പറഞ്ഞ കാര്യങ്ങളും സുഭാഷ് ബോസിന്റെ യുദ്ധവും എല്ലാം രാമർ വിസ്മരിച്ചു. പിന്നെ ചിന്ത തോരണങ്ങളെക്കുറിച്ച് മാത്രമായി.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: നോവൽ പാരായണം വീണ്ടും നാളെ ഇതേ സമയം.
3: एक प्रकार से PM जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ
7: ശ്രീജി, ഇരിക്കുന്ന മോക്ക് വേണ്ടിട്ടായിരുന്നു വിളിക്കുന്നത്.

0: ഇപ്പൊ ഓണേഴ്സ് പഠിച്ചോണ്ടിരിക്കുക.
1: ഇതാണ് ബികോം ഓണേഴ്സ് അല്ലേ?
0: അഞ്ചാമത്തെ സെമ്മാണ്. പ്ലസ് ടുവിന് എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബാങ്ക് കോച്ചിങ്ങും കൂടെ നടത്താൻ പറ്റുമോന്നറിയാം.
1: നല്ലതാണ് അമ്മ, അമ്മയുടെ തീരുമാനം എല്ലാം കരിയർ ആയി കഴിഞ്ഞു. മോൾക്ക് ഓൺലൈൻ ബാങ്ക് കോച്ചിങ്ങിന് പോവാം. മോളുണ്ടോ അവിടെ?
0: മോളുണ്ട്. കൊടുക്കാം. ഹലോ.
1: മോളെ ഓൺലൈൻ ബാങ്ക് കോച്ചിങ്ങിന് പോവാം, ബികോമിന്റെ കൂടെ പഠിക്കാം.
0: അതപ്പൊ എങ്ങനെയാ?
1: നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അത് അന്വേഷിച്ചിട്ട് ഗൂഗിളിൽ പോയിട്ട് ഓഫ്ലൈൻ കോച്ചിങ് വീക്കെൻഡ് ക്ലാസ്സസ് ഉണ്ട്, അതിന് പോവാം. അല്ലെങ്കിൽ അടുത്ത ഓഫ്ലൈൻ ആയിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോവാം. സാറ്റർഡേ സൺഡേ മാത്രം ക്ലാസ് ഉള്ള സെന്റേഴ്സ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ്സസ്, അതിന് പോവാം. അതിന് പോയാൽ ഗുണം, മോൾ ബികോം ആണ്.
0: ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റുമോ?
1: ധാരാളമായിട്ട് പഠിക്കാം.
0: ഓൺലൈൻ ആയിട്ട് പഠിക്കേണ്ട
1: കുറെ ആപ്പ് ഉണ്ട്. അതിൽ ഏതെങ്കിലും നല്ല ആപ്പ് നമ്മൾ ഗൂഗിളിൽ പോയൊക്കെ സെർച്ച് ചെയ്ത് എഐയോടൊക്കെ ചോദിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ദിവസം 4 മണിക്കൂർ മോൾ മെനക്കെട്ട് ഈ ആപ്പ് വഴി ചെയ്താൽ ബികോം കഴിയണ്ട ബാങ്ക് ടെസ്റ്റിന്. ബികോം ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ ബാങ്ക് ടെസ്റ്റ് എഴുതാം. അപ്പൊ റിസൾട്ട് വരുന്നതും ബാങ്കിന്റെ റിസൾട്ടും ഒരേ മാതിരി വരും. ഡിഗ്രിയും കയ്യിൽ കിട്ടും, ജോലിയും കിട്ടും. പോരെ
0: സാറേ, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്.
1: ആയിക്കോട്ടെ.
0: ഞാന് ബികോം പാസ്സായ ആളാണ്, 25 വർഷമായി. എനിക്ക് വീട്ടിലിരുന്ന
1: ഓൺലൈൻ ജോബ് ചെയ്യാം. ഓൺലൈൻ ജോബ്സ് അടിച്ചിട്ട് BPO, ഫിനാൻസ്, ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, BPO എന്നൊക്കെ പറഞ്ഞ അടിച്ചാൽ ഇഷ്ടംമാതിരി കമ്പനികളുടെ പേര് വരും. അവിടേക്ക് അമ്മയുടെ ബയോഡാറ്റ അപ്ലോഡ് ചെയ്താൽ അമ്മയ്ക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം. ഓക്കെ.
2: ഇപ്പോൾ സമയം 8 മണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 25,000 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന 2 എലിവേറ്റഡ് ഹൈവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചന്ദാമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചന്ദാമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ തിരുവനന്തപുരം മേഖലാ മെത്രാപോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക ബാവയും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മോർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക ബാവയും സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാതല സിറ്റിംഗ് രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലെ വനിതാ കമ്മീഷൻ മേഖലാ ഓഫീസിൽ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ് രാവിലെ 10:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും ചേരും. ആറന്മുള വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി NTRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. കണ്ണൂർ ടൌണിൽ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹെറോയിനുമായി മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ എക്സൈസ് സംഘം പിടികൂടി. CC സജീർ എന്നയാളാണ് അറസ്റ്റിലായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: സമീപഭാവിയിൽ ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനം കൂടുതലും ആണവോർജവത്തിൽ നിന്ന് ആയിരിക്കണമെന്ന നമ്മുടെ ശ്രമം സഫലമാകാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ആണവ ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ ഹോമി ഭാഭ വിഭാവനം ചെയ്ത ത്രിതല ആണവ പദ്ധതി നിർണായകമായ 2ാം ഘട്ടത്തിലേക്ക് കടന്നതാണ് ഈ ആഗ്രഹ സഫലീകരണത്തിന് പിന്നിൽ. തമിഴ്നാട്ടിലെ കൽപ്പാകത്തെ അത്യാധുനിക ആണവ റിയാക്ടറിൽ ഇക്കഴിഞ്ഞ April മാസത്തിൽ തുടർച്ചയായ ആണവ പ്രതിപ്രവർത്തനം വിജയകരമായി നടത്തി എന്നതാണ് ഈ ശ്രദ്ധേയമായ വിജയം. ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആണവ വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണല്ലോ. ഒരു വലിയ പ്രകൃതിദത്ത യുറേനിയം ആറ്റത്തിന്റെ അണുകേന്ദ്രത്തിൽ ന്യൂട്രോൺ പ്രഹരം വഴി പിളർപ്പുണ്ടാക്കി ചെറിയ ആറ്റമാക്കി മാറ്റി

0: മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഭാരമാറ്റമാണ് വൻതോതിൽ ഊർജമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആണവ നിലയങ്ങളിൽ വൻതോതിൽ ഉണ്ടാകുന്ന ഈ ചൂടാണ് വെള്ളം തിളപ്പിച്ച് നീരാവി ഉണ്ടാക്കി ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പിളർപ്പിൽ നിന്ന് ചൂടിനു പുറമേ പുറത്തു വരുന്ന ന്യൂട്രോണുകൾ മറ്റ് വലിയ ആറ്റങ്ങളിൽ പോയി ഇടിച്ച് പിളർത്തി വീണ്ടും ഊർജവും ന്യൂട്രോണുകളും ഉണ്ടാവുന്നു. ഇതിനെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നു. ഒന്നാം ഘട്ട ആണവ റിയാക്ടറുകളിൽ ഈ തുടർച്ചയായ പ്രവർത്തനം കാഡ്മിയം അഥവാ ബോറോൺ കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഖനജലമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ ഊർജത്തോടൊപ്പം പ്ലൂട്ടോണിയം എന്ന ഉപോൽപ്പന്നവും ലഭിക്കുന്നു. പക്ഷേ ഈ ഉപോൽപ്പന്നത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ഇതാണ് ഒന്നാം ഘട്ട പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. രണ്ടാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ നിന്ന് കിട്ടിയ പ്ലൂട്ടോണിയവും യുറേനിയത്തോടൊപ്പം ഇന്ധനമായി ഉപയോഗിക്കുന്നു. റിയാക്ടറുകളുടെ കോറിൽ പ്ലൂട്ടോണിയവും അതിനു ചുറ്റും ആവരണമായി യുറേനിയവും ഉപയോഗിക്കുന്നു. ഇതിലേക്ക് ന്യൂട്രോണുകൾ ഇടിക്കുമ്പോൾ ഈ ആവരണം പ്ലൂട്ടോണിയമായി മാറുന്നു. അതായത് രണ്ടാം ഘട്ട റിയാക്ടറിൽ ഇന്ധനം കത്തി ഊർജമുണ്ടാകുന്നതിനോടൊപ്പം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഇതിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് ലിക്വിഡ് സോഡിയമാണ് ഖനജലത്തിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ കൺട്രോൾ റോഡുകൾ ന്യൂട്രോണിനെ പെട്ടെന്ന് ആഗിരണം ചെയ്തെടുക്കുന്ന ബോറോൺ കാർബൈഡാണ്. മാത്രമല്ല ഈ രണ്ടാം ഘട്ട റിയാക്ടറിൽ ഊർജ്ജശേഷി വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും കൺട്രോൾ റോഡിന് കഴിയും. അടിയന്തര ഘട്ടങ്ങളിൽ ഈ റോഡുകൾ കാമ്പിലേക്കിട്ട് പ്രവർത്തനം നിർത്താനും കഴിയും. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ ഒരു മാതൃക അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പാണ് 2026 ഏപ്രിലിൽ കൽപ്പാക്കത്ത് വിജയകരമായി പ്രവർത്തിപ്പിച്ചത്. ഈ റിയാക്ടറിൽ ഒരാറ്റത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു ന്യൂട്രോൺ മാത്രമേ അടുത്ത ആറ്റത്തെ പിളർക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ കൺട്രോൾ റോഡുകൾ ആഗിരണം ചെയ്യും. കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ച് ചെയിൻ റിയാക്ഷനെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് ക്രിട്ടിക്കാലിറ്റി എന്ന് അറിയപ്പെടുന്നത്. അതായത് റിയാക്ടർ സ്ഥിരതയോടെ ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. മൂന്നാം ഘട്ടത്തിലെ ഇന്ധനം ഇന്ത്യയിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന തോറിയമാക്കുകയാണ് ലക്ഷ്യം. അതിനായി രണ്ടാം ഘട്ടത്തിലെ ആവരണം തോറിയമാക്കിയാൽ ന്യൂട്രോൺ ഇടിമൂലം തോറിയം യുറേനിയം 233 മാറും. ഈ ഘട്ടത്തിലെ വിജയത്തോടെ ഇന്ത്യ വൈദ്യുതോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കും.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി.
2: നൂറ്റി 102.3 MHz കൊച്ചി FM-ൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.

0: സിനിമ കാലങ്ങളിലൂടെ കടന്നുവന്ന് നമ്മെ ഇന്നും മോഹിപ്പിക്കുന്ന കാഴ്ചയുടെ ലഹരിയാണ്. എന്നും അത് അങ്ങനെ തന്നെയായിരുന്നു താനും. കാഴ്ചയുടെ ലോകം പോലെ തന്നെ അത് ശബ്ദത്തിന്റെ കൂടിയാണെന്ന് കാലക്രമേണ നാം തന്നെയാണ് തിരിച്ചറിഞ്ഞതും. പിന്നീട് ശബ്ദങ്ങൾ നിറയുന്ന കാഴ്ചകൾക്ക് എന്ത് ഭംഗിയായിരുന്നു. കാഴ്ചയുടെ പൊലിമയെ ശബ്ദത്തിന്റെ ഗരിമ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. കാഴ്ചയും കേൾവിയും ഒത്തൊരുമിച്ച് വരുമ്പോൾ സംഭവിക്കുന്ന മുൻപറഞ്ഞ ലഹരിയായി മാറുന്നു സിനിമ.
1: സിനിമ നൽകുന്ന ലഹരി ഏറ്റെടുത്തുകൊണ്ട് ഓരോ തലമുറയും മുന്നോട്ട് വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിലെ വ്യതിയാനം സ്ക്രീനിൽ അനുഭവിക്കുമ്പോൾ അത് തന്നെയാവണം സിനിമയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് നാം കരുതിപ്പോകുന്നു. തികച്ചും യുക്തിസഹമായി ചിന്തിക്കുമ്പോൾ സിനിമ നൽകുന്ന പുതുമ, സിനിമയിൽ നിന്നുണ്ടാകുന്ന പുതിയ അനുഭൂതികൾ, ഇവയ്ക്കെല്ലാം നന്ദി പറയേണ്ടത് ഓരോ കാലത്തും സിനിമയെ നെഞ്ചേറ്റിയ ആ യുവത്വത്തോട് തന്നെയാണ്.
2: ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യം.
3: മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട, പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം.

0: ഓക്കെ
1: ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ.
0: മിസ്റ്റർ, ഡോണ്ട് ട്രൈ ടു ബി എ ജോക്കർ. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻസ് പ്ലീസിംഗ്ലി. ദാറ്റ്സ് ഓൾ.
1: യെസ് സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദുരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദുരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറകുമുളച്ച് പറന്നുയർന്നവരും ചിറകു കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മളറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ.
2: അങ്ങനെ സിനിമ യുവത്വത്തിൽ നിന്നും യുവത്വത്തിലേക്ക് കുതിക്കുമ്പോൾ നാം ആ യുവത്വം ആസ്വദിക്കുന്നു. നമുക്ക് പ്രായമാകുന്നതറിയാതെ അതിൽ ഒരു നോവും കാണിക്കുന്നു.

0: സിനിമ എന്നും എന്നും മോഹമായി കൊണ്ടു നടക്കുന്നവർ ധാരാളമുണ്ട്. അതിൽ കഴിവുള്ളവർ ജയിച്ചു കയറും. ചിലർ കഴിവിനേക്കാൾ ഭാഗ്യത്തെ ആശ്രയിക്കും. മറ്റു ചിലരോ പുറം വാതിലിലൂടെ കയറിപ്പറ്റും.
1: ഇതാണ് സിനിമയുടെ വഴി. ഇതിൽ ആദ്യം പറഞ്ഞ കഴിവ്, അതുണ്ടായിട്ടും സിനിമയുടെ ശീലങ്ങളുമായി ചേർന്നു പോകാൻ കഴിയാത്തവർ പുറത്തിരുന്ന ചരിത്രവുമുണ്ട്. സിനിമ ഒരു പരീക്ഷണ മേഖലയാണ്. പഠിച്ച പാഠങ്ങളോ പറഞ്ഞ ചൊല്ലുകളോ ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല. വഴിമാറി സഞ്ചരിക്കുന്നവരെ ചിലപ്പോൾ സിനിമ ഏറ്റെടുക്കും.
0: എന്നും സിനിമ പുതുമ തേടുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നും സിനിമയെ ജനങ്ങൾ നെഞ്ചേറ്റുന്നത്.

0: ഇതിനിടയിൽ ഇങ്ങനെയുള്ളവരും ഇല്ലാതില്ല.
1: എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലല്ലോ, കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കോളൂ സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്.
2: ഒരുപാട് സിനിമാ ഭ്രാന്തമാരെ ഞങ്ങൾ കണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ, നാട്ടിൽ കുറെ പന്ന നാടകമുണ്ടാക്കിട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവാന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണോ? ബുദ്ധി
1: അഭിനയം പഠിക്കാനാവാൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഈ സൂക്കേടിന് പറ്റിയ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ആടിച്ചവന്റെ ഒക്കെ
2: അടിയണവനെ
3: ഇനി ഒരു അച്ഛനും വേണ്ടി ചവിട്ടി പണ്ടമുട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ സിനിമയിലല്ല, നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടോരി? നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? രണ്ടര മണിക്കൂർ തട്ടേക്കിരുന്ന് ഡയലോഗ് തട്ടാ പറയാൻ പറ്റുള്ളൂ നിനക്കൊക്കെ? കണ്ടിടുന്നേക്കെ, നിന്നെയൊക്കെ ഉടയതമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടെങ്കിൽ ഇറക്കിയതല്ലേ? സിനിമാക്കാർക്ക് എന്താടാ രണ്ടര

0: കൂടുതലുണ്ടോ? ആനയുടെ അത്രയും ബുദ്ധിയുണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കട. ചാൻസ് തെണ്ടിയും തെറികെട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ കറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി. ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി
1: ചെയ്തത്.
0: ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ അറിഞ്ഞിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതെ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ, പ്ലീസ് സാർ.
2: സിനിമ സകല കലകളുടെയും സംഗമമാണ്. സിനിമയിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അതിലേറെ അഭിനയവും.
3: സിനിമ പലർക്കും പലതാണ്. ചിലർക്ക് അത് ബിസിനസ്സാണ്, ചിലർക്ക് ആത്മപ്രകാശനത്തിന്റെ വേദിയുമാണ്. കഴിവുകൾ കുറഞ്ഞും കൂടിയും ഇരിക്കും, എന്നാലും സിനിമ ഒരു സ്വപ്നമാണ്, സിനിമ ഒരു മോഹമാണ്. അനേകം പേർ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ മോഹ സാഫല്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സ്വപ്നഭംഗങ്ങളുടെയും വേദി കൂടിയാണ് സിനിമ.
2: സിനിമയിലെത്തി പ്രശസ്തരായവരും അതേ മോഹത്താൽ എത്തപ്പെട്ട് എങ്ങുമെത്താതെ പോയവരും അനേകം.
4: എന്താ ഇപ്പോ ഇങ്ങനെ ഒരു അഭിനയ മോഹം തോന്നാൻ കാരണം?
5: ഇപ്പൊ തോന്നിയ മോഹമല്ല സാർ,
4: ഇരിക്കെ
5: കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു.
4: എന്നിട്ട് എന്തു പറ്റി?
5: അതൊരു വലിയ കഥയാണ് സാർ. ഇപ്പോഴും എപ്പോഴും ആഗ്രഹം അഭിനയം തന്നെയാണ് സാർ.
4: അത് കൊള്ളാം, പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല.
5: അതൊക്കെ എനിക്കറിയാം സാർ. എ ഫോർ ആക്ടിംഗ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്.
4: വായനയും കൊള്ളാം, പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം.
5: അതുണ്ട് സർ.
4: ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തിയോട് വേണം. മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും.

0: സിനിമ അത് കണ്ടാസ്വദിക്കുന്ന നമുക്ക് പലപ്പോഴും അതിനു പിന്നിലെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. എന്നാലും അത് പാളിയാൽ പൊട്ടുന്നത് എട്ട് നിലയിലും ഒട്ടേറെ ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമിടയിൽ അതിലേറെ പ്രതീക്ഷകളോടെ ഒരു സിനിമ പിറക്കുന്നു. നല്ല കഥാസന്ദർഭങ്ങളും നല്ല രംഗങ്ങളും രംഗഭാഷയും കൈനീട്ടി സ്വീകരിക്കപ്പെടുമ്പോൾ അതൊരുക്കിത്തരുന്നവർക്ക് ആശ്വാസത്തോടെയുള്ള നിർവൃത്തി അതല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം.
1: ഒരു സിനിമയുടെ സംഘർഷഭരിതമായ രൂപപ്പെടലുകളിൽ ഇത്തരം പൊട്ടിത്തെറികൾ സ്വാഭാവികം. ഒരു നല്ല സിനിമ ഉണ്ടാകാൻ അത് വേണമെങ്കിൽ അത്തരം പൊട്ടിത്തെറികൾ സ്വാഗതാർഹം തന്നെ.
2: ഗളി എന്താ ഇത്? സ്റ്റേജിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. നിന്റെ മാനസികാവസ്ഥ കാണികൾക്ക് അറിയേണ്ട കാര്യമില്ല, ജഡ്ജസിനും.
3: സോറി സർ, സോറി, എനിക്ക് കഴിയും തോന്നുന്നില്ല. സാർ നിർബന്ധിച്ചപ്പോ നിവൃത്തിയോടുകൊണ്ട് ഇറങ്ങിയതാ.
4: കൊണ്ടാറടങ്ങാൻ ഒരു പന്ത്രണ്ടാമത്തെ ടേക്ക്. ടൈമിംഗ് ഉള്ള ഒരു കോപ്പുമില്ല. എത്ര പ്രാവശ്യം പറയണം നിന്നോട്? ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നീ അഭിനയിച്ച് തകർക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ബിഹേവ് ചെയ്താ മതി. അതിന് ചുറ്റുന്നത് കുരുത്തോലല്ല, ഫിലിമാ, മനസ്സിലായോ? ചക്കു, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം.
5: ഓക്കെ, ഫുള്ള് നോക്കണോ അതോ വേണ്ട?
4: രഞ്ജി,
5: എന്തോ
4: ചാക്കോച്ചന്റെ സെഷനില് സാധനത്തിന്റെ ഡയലോഗ് ഒന്നുകൂടെ നോക്ക്. എവിടുന്ന് കിട്ടിയോ ഇതിനെ? വലിച്ചെടുത്തിട്ട് പോയി ഞാൻ.
6: ന്യൂ ഫേസ് വേണമെന്ന് നിങ്ങൾക്കല്ലേ നിർബന്ധമായിരുന്നത്? റിയാലിറ്റി ഷോയിലെ വിന്നറാ
4: ആണോ? അത് ഞാൻ അറിഞ്ഞില്ല.
6: ആക്ച്വലി ആ കുട്ടി ചെയ്തതിൽ എന്താണൊരു കുഴപ്പം? ഭാവങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നില്ലേ?
4: എന്റെ ഭാവം മാറുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോണ്ടോ?
6: ഇതാണ് അഹംഭാവം.
4: ഓ,
6: എടാ, ഞാൻ ഈ പടത്തിൽ ആരാ?
5: പ്രൊഡ്യൂസർ
6: ആണല്ലോ. അതൊന്നും അതിനോട് പറഞ്ഞോട്.
4: റെഡി ചാക്കുജ?
5: റെഡി.
4: ടേക്ക്
5: ടേക്ക് 13
4: ആക്ഷൻ.
3: സോറി സർ, എനിക്ക് കഴിയും തോന്നുന്നില്ല. സാർ നിർബന്ധിച്ചപ്പോ.
7: സർ, ഈ കോമഡി ഇനി നീട്ടിക്കൊണ്ട് പോണോ?
4: നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടിയിട്ട് മതി. ഇനി ഷൂട്ടിംഗ് കിട്ടിയിട്ട് വിളിക്ക്.
6: വീടിന്റെ ആധാരം വരെ പഠനം വെച്ചാൽ ഞാനിത് ഉണ്ടാക്കാൻ ഇറങ്ങിയത്. തനിക്കൊരു ഓളത്തിന്റെ പാക്കപ്പം പറഞ്ഞൊക്കെ പോയാ മതി. എനിക്ക് പെങ്കൊച്ചുകൾ മൂന്നാ.
4: എന്റെ പോളയിട്ട് ആരോഗ്യമൊക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ എന്തിനാ കിടന്ന് വേർക്കുന്നത്? ആദ്യം ഇതൊരു നല്ല സിനിമയാണെന്ന് ആഗ്രഹിക്കും.
6: അല്ല രഞ്ജി, ആ പെങ്കൊച്ചിന് എന്തായിരുന്നൊരു കുഴപ്പം.
8: അഭിനയിപ്പിക്കരുത്, വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ കൊള്ളാം.

0: ചിത്രപതംഗം സമാപിക്കുന്നു.
1: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ഡെയ്സി ബിജു, വിപുൽ മുരളി.
2: ചിത്രപതംഗം.
3: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലെക്ചോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11 ആകാശവാണി എഫ് എം വാർത്തകൾ, ഓട്ടൻ തുള്ളൽ, കൊക്കോതമംഗലം രാധാകൃഷ്ണൻ സംഘവും അവതരിപ്പിച്ചത്, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. വൈകിട്ട് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:40 രാമായണ മാസാചരണത്തിന്റെ കാലിക പ്രസക്തി, അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു. 6:50 കിസാൻ വാണിയിൽ മത്സ്യബന്ധന മേഖലയിൽ ഐ സി എ ആർ സ്വിഫ്റ്റിന്റെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു സ്വിഫ്റ്റ് ഡയറക്ടർ ജോർജ് നൈനാൻ. രാത്രി 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിൽ അച്ഛൻ മകൻ കോംബോ, വിസലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. എഫ് എൻ ഡയറിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം എവിടെയാണ്? രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ

ഒളിച്ചു സങ്കേതം. ഔദ്യോഗികമായി ഇത് ഖേലാഡേവ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നു. ഏകദേശം 29 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പക്ഷിസങ്കേതം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ ക്രെയിൻ ഉൾപ്പെടെ 370 കൂടുതൽ സ്ഥിരം പക്ഷികളും ദേശാടന പക്ഷികളും ഇവിടെയുണ്ട്. ഇവിടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയാണ്. ചിന്താശകലം: നമ്മളില്ലാതെ പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയും, പക്ഷെ പക്ഷികളില്ലാതെ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല. ഡോക്ടർ സലിം അലി. പ്രിയരെ, അറിവിൻ്റെ ആനന്ദത്തിൻ്റെ പുതുവഴികൾ തേടി എഫ് എം ഡയറി അടുത്ത പതിപ്പ് നാളെ ഇതേ സമയം രാവിലെ 6:55. പ്രത്യാശയുടെ മനോഹര തീരത്ത് വിജയഹസ്തങ്ങൾ പുൽകാൻ ഈ ദിനം പ്രാപ്തമാകട്ടെ.

അറിവിൻ്റെ ആനന്ദത്തിൻ്റെ പുതുവഴികൾ തേടി FM ഡയറി അടുത്ത പതിപ്പ് നാളെ ഇതേ സമയം രാവിലെ 6:55. പ്രത്യാശയുടെ മനോഹര തീരത്ത് വിജയഹസ്തങ്ങൾ പുൽകാൻ ഈ ദിനം പ്രാപ്തമാകട്ടെ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഗുഡ് മോർണിംഗ്. മറ്റുള്ളവർ നമുക്ക് ഇങ്ങോട്ട് എന്ത് തന്നു എന്ന ചിന്തയിൽ നിന്നാണ് നമ്മുടെ നഷ്ടങ്ങളും നേട്ടങ്ങളും ദുഃഖങ്ങളും നിരാശകളും അതൃപ്തിയും ഉടലെടുക്കുന്നത്. എന്നാൽ നാം മറ്റുള്ളവർക്ക് എന്തങ്ങോട്ട് കൊടുത്തു എന്ന് ചിന്തിക്കും. അതിലാണ് നമ്മുടെ യഥാർത്ഥ സുഖവും സംതൃപ്തിയും ശാന്തിയും നേട്ടവും സ്ഥിതി ചെയ്യുന്നത്. പുറത്തുനിന്ന് നേടാനാകുന്നതല്ല ശാന്തി എന്നതിനാൽ അകത്തുനിന്ന് ശാന്തി അനുഭവിച്ച് പുറത്തേക്ക് പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരുടെയൊക്കെ മതം അതാണല്ലോ. നമ്മെ തൃപ്തിപ്പെടുത്താൻ നമുക്കല്ലാതെ ഈ ലോകത്തുള്ള ഒരാൾക്കും സാധിക്കില്ല. വാർദ്ധക്യമാകുമ്പോഴും നാം അതുവരെ പുറത്തുനിന്ന് നേടിയ ഒന്നും നമ്മുടെ സംതൃപ്തിക്ക് കാരണമാകുന്നില്ല. ഈ നിമിഷം എന്താണോ നമുക്ക് വേണ്ടത് അതിൽ നിന്നായിരിക്കും അപ്പോൾ നാം സംതൃപ്തി നേടുന്നത്. ഓരോ പ്രായത്തിലും ഓരോ കാലത്തിലും ഓരോ ജന്മത്തിലും അങ്ങനെ തന്നെ. ഇത്ര കാലം കൊണ്ട് നേടിയതൊന്നും തന്നെ നമുക്ക് സംതൃപ്തി തന്നില്ലെങ്കിൽ ഇനി നേടുന്നവയ്ക്കും അത് തരാനാകില്ലല്ലോ. അതിനാൽ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് നേടാനാകുന്നു എന്നത് വിട്ടിട്ട് അങ്ങോട്ട് സന്തോഷവും ശാന്തിയും നമുക്ക് കൊടുക്കാനാകുമോ എന്ന ജീവിത സാധ്യതയെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. കുടുംബം നമുക്ക് എന്ത് തരുന്നുണ്ട് എന്നതല്ല, നാം കുടുംബത്തിന് എന്തങ്ങോട്ട് കൊടുക്കുന്നു എന്നതിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള സന്തോഷമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ആരംഭിക്കുന്നു ഹലോ VPS ലേക്ക് ഷോർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഹരികുമാർ ആണോ?
2: അതെ അതെ,
0: ഹരികുമാർ ഇത്. ഹലോ, VPS ലേക്ക് ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: നമസ്തേ
0: നമസ്തേ. എന്തൊക്കെയാണ് ഹരി വിശേഷം? സുഖാണോ? ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്ത് നിക്കാമോ? കേക്കുന്നില്ല.
2: വൈഫിന്റെ സൗകര്യാർത്ഥം വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആശയത്തിനും ബാലയത്തിനും വരുമ്പോഴാണ്, അയ്യോ ആശയത്തി വന്നു, ഇനിയിപ്പോ സമയമില്ല, ബസ്സിന് പോകാനായിട്ട് കണക്കാക്കിയിട്ട്, ബസ്സിനൊക്കെ പോകാനും വണ്ടി പോകാനും സ്കൂളിലോട്ട് പോകാൻ കണക്കാക്കിയിട്ട് ആ സമയമാണ്. അപ്പൊ എത്ര, അയ്യോ എത്രയായിരിക്കും, ഇത് ആശയത്തി എത്തിയെന്നാ
0: പറയുന്നത്.
2: അപ്പോഴത്തേക്ക് പിന്നെ ആശയത്തിയുടെ പ്രോഗ്രാം കേൾക്കുക, പോവുക, അതാണ് കറക്റ്റ്.
0: എവിടെയാ വീട്?
2: വീട് ഇപ്പൊ തൃക്കാറ്റുകുളം നോർത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ കണിച്ചുളങ്ങരയാണ്, എന്റെ സ്വദേശം കണിച്ചുളങ്ങരയാണ്.
0: എന്താ ചെയ്യുന്ന ഹരി?
2: ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. കേരളത്തോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023
0: റിട്ടയർ
2: ഹിന്ദി അധ്യാപകനാണ്.
0: വൈഫ്
2: ഇപ്പോ മണപ്പുറം GLP അവിടെ എട്ട്

0: ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: ഓ ഓക്കെ ഓക്കെ.
0: രണ്ട് ആൺകുട്ടികളാണ് ഞങ്ങൾക്ക്. വൈഫിന്റെ പേര് ആശാന്നാണ് വൈഫിന്റെ പേര്.
1: അത് ശരി. മക്കൾ എന്താ ചെയ്യുന്നേ?
0: മക്കള് മൂത്തവൻ MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു കോഴ്സ് UPSC എക്സാമിന് വേണ്ടിട്ട് കോഴ്സ് ചെയ്യുന്നു. ഇളയാള് ദേവര SHS കോളേജില് പിന്നെ BSc നായക്.
1: ശരി ശരി.
0: അതിഥി സുഖം തന്നെ.
1: പിന്നെന്താ, ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു, മാറി. ഇപ്പൊ വലിയ കുഴപ്പമില്ല.
0: കുഴപ്പമില്ല. അപ്പൊ വിശേഷങ്ങളൊക്കെ അറിയാം, അതിലൂടെ കേൾക്കുന്നു. ബാലറ്റിന്റെ അശ്വതിയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു. അത് നിങ്ങള് അങ്ങനെ കൈമാറുന്ന ചില തമാശകളുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വളരെ ഊർജം നൽകുന്നതാണ്.
1: അത് ശരി. ഓ
0: സന്തോഷമാണ്. ബാലേട്ടന്റെ ആ കുരിക്ക് കൊള്ളുന്ന മറുപടി, അശ്വതിയുടെ തിരിച്ചുള്ള മറുപടി, അശ്വതിയുടെ ചീതി, ഇതൊക്കെ ഞങ്ങളെ വളരെ
1: സന്തോഷിപ്പിക്കുന്നു.
0: വളരെ സന്തോഷം. വളരെ ഇതൊക്കെയുള്ള കത്തുകളൊക്കെ നിങ്ങള് രസകരമായിട്ടാണ് അത് അവതരിപ്പിക്കുക.
1: ഓക്കെ.
0: അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് വളരെ വളരെ എന്താ പറയാ, വളരെ ഒരു മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ വളരെ വളരെ സന്തോഷമുണ്ട് ആശ്വതിയെ സംസാരിക്കാൻ കഴിഞ്ഞാൽ.
1: വളരെ സന്തോഷം നമുക്കും. റിട്ടയർമെന്റിന് ശേഷം എങ്ങനെയാണ് സമയം പോകുന്നത്?
0: സമയം, ഞാൻ ഒരു കൃഷിയുണ്ട്, പിന്നെ സാഹിത്യമായിട്ട് ഞാനൊരു 8 പുസ്തകം എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യകാരനാണ്. സാഹിത്യമുണ്ട്, 2 നോവലുണ്ട്. ഞാന് ആശ്വതിയുടെയൊക്കെ അഡ്രസ് കിട്ടിയാണ്. അപ്പൊ ആശ്വതിയുടെ പുസ്തകം എനിക്ക് കിട്ടിയില്ല, അന്ന് പ്രകാശനത്തിന് വരാനും കഴിഞ്ഞില്ല. നമ്മുടെ റേഡിയോ ലിസണേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഒത്തിരി പേര് വന്നിരുന്നു.
1: എന്റെ
0: ഒരു റേഡിയോ ലിസണേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ശ്രവ്യ മാധുരി. അപ്പൊ അവര് അതിൽ പങ്കെടുത്തിരുന്നു. അവര് ആശ്വതിയുടെ പുസ്തക പ്രകാശനത്തിലൊക്കെ വന്നിരുന്നു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല.
1: അപ്പൊ
0: വളരെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. ബാലേട്ടനും ആശ്വതിയും ഡാനി എല്ലാവരും അന്വേഷണം പറയുക.
1: ഞാൻ വെച്ചു തരേണ്ടത് പറഞ്ഞോളൂ.
0: നമുക്ക് എനിക്ക് പിന്നെ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ
1: പാലാകിത്തീർത്തമാഷിന്റെ
0: ആ ഗാനം
1: തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പൊ വൈഫിന്റെ അടുത്ത് അന്വേഷണം പറയും ആശയുടെ അടുത്ത്.
0: തീർച്ചയായും.
1: ഓക്കെ സർ, താങ്ക് യു. ബൈ ബൈ.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ബാലേട്ടന്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഹലോ VPS ലേക്ക് ഷോർ.
2: എന്താപ്പാ,
0: സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം?
2: എനിക്ക് വലിയ സമത്വത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്.
0: എനിക്ക് ചില അഭിപ്രായമുണ്ട്.
2: പറഞ്ഞു.
0: അത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ട് പറയാം. എന്റെ രണ്ടാമത്തെ പെങ്ങൾ സുമതിക്ക് വലിയ ജോലിയോ കാര്യമായ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അളിയൻ പണിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയി കഴിഞ്ഞാൽ വീട്ടുപണിയെല്ലാം തീർത്ത് ഫോണിൽ റീൽസ് കാണുക, വൈകുന്നേരം 4 മണി മുതൽ TVയിൽ തുടർച്ചയായി വരുന്ന കണ്ണീർ സീരിയലുകൾ കണ്ട് കരയുക. ഇതാണ് അവളുടെ പ്രധാന ദിനചര്യ.
2: വേറെന്താ ചെയ്യേണ്ടത്?
0: എന്നാൽ ഈ സീരിയൽ കാണലിൽ നിന്നാണോ അതോ സോഷ്യൽ മീഡിയയിൽ നിന്നാണോ എന്നറിയില്ല, അവൾ ഈ അടുത്ത കാലത്തായി കടുത്ത ഒരു സ്ത്രീ സമത്വവാദിയായി മാറി. അവളുടെ ഭർത്താവ് സുരേഷ് ആണെങ്കിൽ പാവത്താനായ ഒരു കഠിനാധ്വാനിയാണ്. ഞാനും അളിയനും ഒരേ കോൺട്രാക്ടറുടെ കീഴിലാണ് പണിയെടുക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിസൈറ്റിൽ കടുത്ത വെയിലത്ത് കട്ടയും സിമന്റും ചുമന്ന് കൂലിപ്പണി ചെയ്താണ് അവൻ ആ കുടുംബം പുലർത്തുന്നത്. ഏതാനും നാൾ മുമ്പ് എനിക്കും അളിയനും 2 സൈറ്റിലായിരുന്നു പണി. വൈകിട്ട് 2 ആൾക്കുമുള്ള കൂലി കോൺട്രാക്ടർ എന്റെ കയ്യിലാണ് തന്നത്. വൈകുന്നേരം പണി കഴിഞ്ഞ് പൈസ കൊടുക്കാനായി ഞാൻ സുമതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് അന്ന് പണിയാനിട്ട മുണ്ടും ഷർട്ടും അളിയൻ തന്നെ കഴുകി വിരിക്കുന്നതാണ്. എന്റെ പെങ്ങൾ സുമതി ഹാളിൽ സോഫയിൽ കാലിന്മേൽ കാലും വെച്ചിരുന്ന് ഫോണിൽ റീൽസ് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. എന്താ അളിയ ഇതൊക്കെ അവള് ചെയ്യില്ലേ? ഞാൻ ചോദിച്ചു. എന്റെ പൊന്നളിയ, ഒരു രക്ഷയില്ല, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാണെന്ന അവളുടെ കൽപ്പന. സ്ത്രീ സമത്വം തലക്ക് പിടിച്ചതാ, എന്നാ ചെയ്യാനാ? രാവിലെ പണിക്ക് പോകുമ്പോൾ ഉടുക്കാൻ തുണി വേണ്ടേ? അളിയൻ ചായ കുടിച്ചോ? ഞാൻ ചോദിച്ചു. ഇല്ല, ഇത് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം ചായ ഇട്ട് കുടിക്കാൻ, സുരേഷ് പറഞ്ഞു. പണി കഴിഞ്ഞ് വന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഇരിക്കുന്ന പെങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അവൾക്ക് എന്താ ഇവിടെ പണി? നീ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോൾ അവള് വേണ്ട ഇതൊക്കെ ചെയ്തു തരാൻ. അത് സുമതിയുടെ ഒരു പുതിയ നിയമമാണ് അളിയ, അവൾക്ക് സമത്വം വേണമെന്ന്. അതുകൊണ്ട് പണിക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ചോറും കറിയും ഞാൻ തന്നെ ഉണ്ടാക്കണം, എന്റെ തുണി ഞാൻ തന്നെ കഴുകണം. അവൾ ഒറ്റയ്ക്ക് വീട്ടുപണി ചെയ്താൽ അത് പെണ്ണടിമത്തമായി മാറുമത്രേ. അളിയൻ പറഞ്ഞത് കേട്ട് ഞാൻ സുമതിയെ നോക്കി. അവൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ എന്നെ നോക്കി പറഞ്ഞു, അതെ, സമത്വം വേണം. ഭർത്താവിന്റെ തുണി കഴുകാനും ചോറുണ്ടാക്കാനും മാത്രമുള്ളതല്ല പെണ്ണ്, സ്ത്രീ ചെയ്യുന്നതെല്ലാം പുരുഷനും ചെയ്യണം. അവളുടെ ഈ സ്ത്രീ സമത്വം കേട്ടപ്പോൾ എന്റെ ഉള്ളിലെ ആങ്ങള ഉണർന്നു. എന്റെ പെങ്ങളാണെങ്കിലും അവൾക്കൊരു 8 പണി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എടി, സ്ത്രീ സമത്വം ഒക്കെ കൊള്ളാം, ഞാൻ അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു, പക്ഷെ നീ ഇതിനിടയിൽ മറന്നുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത്? അവൾ ചോദിച്ചു. സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാൽ അവകാശങ്ങളിലും സുഖങ്ങളിലും മാത്രമല്ലല്ലോ, കടമകളിലും കഷ്ടപ്പാടുകളിലും വേണം. അളിയൻ രാവിലെ 7 സൈറ്റിൽ പോയി പൊരിവെയിലത്ത് സിമന്റ് ചാക്ക് ചുമക്കുന്നുണ്ട്, മണ്ണ് കോരുന്നുണ്ട്, കമ്പി വളയ്ക്കുന്നുണ്ട്. തുല്യത വേണമെങ്കിൽ നാളെ മുതൽ നീയും അളിയന്റെ കൂടെ സൈറ്റിൽ പണിക്ക് പോകണം. അളിയൻ ഒരു സിമന്റ് ചാക്ക് ചുമക്കുമ്പോ നീ ഒരു ചാക്ക് ചുമക്കണം. അളിയൻ മണ്ണ് കോരുമ്പോ നീയും തൂമ്പയെടുത്ത് മണ്ണ് കോരണം. അളിയൻ പണിതുണ്ടാക്കുന്ന കാശിൽ പകുതി നിനക്ക് തരുമ്പോ നീ പണിതുണ്ടാക്കുന്ന കാശിൽ പകുതി അളിയനും കൊടുക്കണം. പിന്നെ കുട്ടികളുടെ സ്കൂളിലെ ഫീസ്, യൂണിഫോം, പുസ്തകം, ഇതിനൊക്കെയുള്ള കാശ്, ട്യൂഷൻ ഫീസ്, ഇതെല്ലാം നീയും പണിയെടുത്തുണ്ടാക്കണം. പിന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ആശുപത്രി കേസ്, ഇതിനെല്ലാമുള്ള കാശും അളിയനെ കൊണ്ട് മാത്രം കൊടുപ്പിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, തുല്യതയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള സാരിയും ചുരിദാറും മാലയും കമ്മലും എല്ലാം അളിയൻ വാങ്ങിത്തരുന്നത് ശരിയല്ല. അതുകൊണ്ട് നാളെ രാവിലെ 7 ഞങ്ങളുടെ കൂടെ നീയും പോരു പണിക്ക്. വൈകിട്ട് 1,500 കൂലി കിട്ടും. പെങ്ങൾ ഇത് കേട്ട് വാപ്പിളർന്ന് നിൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് അളിയനോട് ഞാൻ പറഞ്ഞു, അളിയാ, നാളെ മുതൽ ഇവളും നമ്മുടെ കൂടെ സൈറ്റിൽ വരും, രണ്ടുപേരും കൂടി തുല്യമായി പണിയെടുത്തിട്ട് വൈകുന്നേരം ഒരുമിച്ച് വീട്ടിൽ വന്നാ മതി. ഇത്രയും കേട്ടതോടെ പെങ്ങളുടെ മുഖം മാറി. അത് കണ്ട് ഞാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിറ്റേന്ന് രാവിലെ 7 ഞാൻ വണ്ടിയുമായി സുമതിയുടെ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചു. എന്താടി പണിക്ക് പോരുകയല്ലേ? അവൾക്ക് ഇന്ന് മുതൽ സ്ത്രീ സമത്വം വേണ്ടളിയാ. കയ്യിൽ ഒരു ഗ്ലാസ് ചായയുമായി ഉമ്മറത്തേക്ക് വന്ന അളിയൻ

0: ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ അത് ശരിയല്ലല്ലോ. ഇന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് തന്നെ ഞാൻ കണ്ടത് അളിയന് പണിക്ക് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം റെഡിയാക്കുന്ന എന്റെ സ്വന്തം പൊന്നു പെങ്ങളെയാണ്. എന്താടി നിനക്ക് സമത്വം വേണ്ടേ? എന്റെ ചോദ്യം കേട്ടതും എന്റെ അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ട ചതിക്കല്ലേ, വീട്ടിലെ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാന്ന്. സുരേഷ് ചേട്ടന്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഇനി ഞാൻ വരുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോപിക്കുട്ടൻ തുരുത്തയിൽ നിന്നാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
1: എന്റെ പൊന്നാങ്ങളെ, നിങ്ങളെ പോലെയുള്ള ആങ്ങളമാരാണ് ജീവിതം സുരഭിലമാക്കുന്നത്. കാരണം ഈ പാവം പിടിച്ച മനുഷ്യനെ പോലെയുള്ള കുറേ ഭർത്താക്കന്മാരുണ്ടാവും. അവരുടെ അടുത്ത് സമത്വം പറഞ്ഞു വന്നാല് അവര് ചിലപ്പോ വിചാരിക്കും സമാധാനത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും കാണിക്കട്ടെ എന്നായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള നിങ്ങൾ വേണം എല്ലാരെയും ശരിയാക്കാനായിട്ട്. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ടിട്ട് അതും പറഞ്ഞിട്ട് കോമരം തുള്ളിയിട്ട് നടക്കും. പലരും എന്നോട് പറയും, ആശിച്ചിക്ക് എന്ത് സുഖ, തോന്നുമ്പോ എണീക്കാം, തോന്നുമ്പോ കിടക്കാം. ഞാൻ പറഞ്ഞ, മക്കളെ ഇത് വലിയ സുഖാന്നൊന്നും വിചാരിക്കണ്ട. ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വന്തമായിട്ട് എടുക്കുമ്പം അതിൻ്റെതായ സുഖമുണ്ട്, പക്ഷേ മൈനസും അവിടെയുണ്ട്. അതൊന്നും ചിന്തിക്കാതെ എന്റെ സുഖം മാത്രം നോക്കി നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി വഷളാവട്ടോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.

0: ണ്ടോ അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore Hospital, എറണാകുളം.
0: ശശി ബാലേട്ട, ഈ കത്ത് പ്രോഗ്രാമിൽ വായിച്ചാലും ഇല്ലെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്കിതൊരു പുതിയ അനുഭവമാകാൻ വഴിയുണ്ട്. നിങ്ങൾ രണ്ടാളും ഇതേക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ കത്ത് വായിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തികഞ്ഞ അല്ല അമിത മദ്യപാനിയായിരുന്നു ഞാൻ. പല കാരണങ്ങൾ കൊണ്ടും ആ പ്രശ്നത്തിൽ നിന്നും പുറത്തുവരാൻ എന്നാലാവുന്ന എല്ലാ വഴികളും നോക്കി. അമ്പയെ പരാജയപ്പെട്ടു. 5 ഡി അഡിക്ഷൻ കൊണ്ടും ഫലമുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അദ്ദേഹമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞത്. 1935 അമേരിക്കയിൽ തുടങ്ങി 190 രാജ്യങ്ങളിലായി 10,00,000 ആളുകൾ ഈ കൂട്ടായ്മയിലൂടെ സുബോധ ജീവിതം നയിക്കുന്നു. മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹമൊന്നു മാത്രമാണ് AA ചേരുവാനുള്ള ഒരേയൊരു യോഗ്യത. മാസവരികളോ മറ്റു ഫീസുകളോ ഒന്നും തന്നെയില്ല. കൂട്ടായ്മയുടെ പേര് പോലെ തന്നെ ഓരോരുത്തരുടെയും അനാമധേയത്വവും, അതായത് അനോണിമിറ്റി, ഈ കൂട്ടായ്മ സൂക്ഷിക്കുന്നു. തികച്ചും ലളിതവും സൗജന്യവുമായ ഈ പ്രോഗ്രാമിലൂടെ സമാധാനവും സന്തോഷവും അതിലേറെ ആനന്ദപ്രദവുമായ ഒരു ജീവിത രീതി മെനഞ്ഞെടുക്കാൻ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനും കഴിയുന്നു. കൂട്ടായ്മയിൽ വന്നാൽ ഇങ്ങനെ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ മുൻവിധിയൊന്നുമില്ലാതെ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കെന്ന് മാത്രമേ പറയാനുള്ളൂ. കുത്തഴിഞ്ഞ ഒരു മദ്യപാന ജീവിതത്തിൽ നിന്നും മാറി എന്റെ പല അപാകതകളും വൈകല്യങ്ങളും ഒരു പരിധിവരെയെങ്കിലും മാറ്റി സമൂഹം അംഗീകരിക്കുന്ന ഒരാളായി ഇന്ന് എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് AA പ്രോഗ്രാമിലൂടെയാണ്. എല്ലാവിധത്തിലും ഇതെന്റെ പുനർജന്മമാണ്. എനിക്ക് തികച്ചും സൗജന്യമായി കിട്ടിയ ഈ സന്ദേശം ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ മദ്യപാനികളിലേക്കെങ്കിലും എത്തിച്ചാൽ എനിക്കത് വളരെ സന്തോഷം നൽകും. ഇന്നും അതുപോലെ വന്നവരെയും ഇനി വരാനിരിക്കുന്നവരെയും സഹായിക്കുകയെന്നാൽ എന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ശ്രമങ്ങൾക്കൊരു പരിധിയുണ്ട് ആശിജി ബാലേട്ട. മാത്രവുമല്ല, നിങ്ങൾ രണ്ടാളും കൂടി ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ പതിവ് പോലെ അതിഗംഭീരമായി അനേകായിരങ്ങളിലേക്ക് എത്തുമല്ലോ. അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമല്ലേ? മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന മദ്യപന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടായ്മയാണ് അൽ അനോൺ. കത്ത് നീട്ടുന്നില്ല എന്ന് ഒരു അമിത മദ്യപാനി. കൂട്ടായ്മയുടെ പേര് പോലെ തന്നെ അനോണിമസ് ആയിട്ടിരിക്കട്ടെ. ഞങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ AA ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ചേരാം. നിങ്ങൾക്കും കുടുംബങ്ങൾക്കും ഇതിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്പർ ഇതാണ്, 8944334388.
2: ഓക്കെ, അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന ഒരു വലിയ സംഘടന എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ നമ്പറൊക്കെ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങളുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രീതിയിലുള്ള മദ്യപാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് മയക്കുമരുന്ന്. ഇതിനൊക്കെ എതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിൽ ഉടനീളം നടത്തപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സജീവമായിട്ട് അതിന് പിന്തുണ നൽകുന്നത് നമ്മുടെ അമ്മമാരൊക്കെയാണ്. കാരണം മക്കളിലൂടെ ആയാലും ഭർത്താവിലൂടെ ആയാലും ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെയാണ്. അപ്പൊ അവരെയൊക്കെ രക്ഷിക്കാൻ, കൂടുതൽ കൂടുതൽ കുടുംബങ്ങളെ സമാധാനത്തിലേക്ക് എത്തിക്കാനൊക്കെ വഴി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതിയോ അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. ഈ കത്തയച്ച വ്യക്തിയുടെ പേരൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫോൺ നമ്പറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാനായിട്ട് മറക്കണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഹലോ VPS ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര, PO. മെയിൽ ID: hello@gmail.com ആണ്. മെസ്സേജും വിളിക്കണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാനുള്ള നമ്പർ 8157000888 ആണ്.
0: അപ്പോൾ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ

എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04 2 4 2 6 3 9 7 2 4 2 6 3 8 7 അല്ലെങ്കിൽ 9 4 4 6 4 5 5 8 8 8 എന്ന നമ്പറിൽ വിളിക്കുക. 04 8 4 24 26 397 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88. സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ. ഇപ്പോൾ സമയം 9 മണി. പ്രിയമുള്ളവരെ, സ്നേഹപൂർവം സ്വാഗതം FM മോർണിംഗ് സെലക്ഷനിലേക്ക്. കാർബൺ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. രേഖ ഭരദ്വാജ് പാടിയത്, റഫീഖ് അഹമ്മദിൻ്റെ വരികൾ. വിശാൽ ഭരദ്വാജ് ഈണം പകർന്നിരിക്കുന്നു.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തൻശ്ശേരി, ഇളയരാജ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: അടുത്ത ഗാനം കാർത്തിക് പാടിയത് റൺവേ എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനരചന ഗിരീഷ് പുത്തൻശ്ശേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

എം ജയചന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം അകലെ എന്ന ചിത്രത്തിനു വേണ്ടി. പാട്ടെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്റോൺ മോൾ ഇടപ്പള്ളി.
3: നിവാസ്, അലീറ്റ, ഡെന്നിസ് എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ഗോപി സുന്ദർ.

0: നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
1: മക്കളില്ലാത്ത അച്യുതനും നാരായണിക്കും ഈ പറമ്പിലെ ഓരോ മരങ്ങളും ചെടികളും സ്വന്തം സന്തതികളായിരുന്നു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
2: കാണുന്നതിനെയല്ല കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി.
0: ഓമന എൻ.സി. കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: പാട്രിക് വൈറ്റിന്റെ നാമത്തിലുള്ള സാഹിത്യ പുരസ്കാരം 2009 ലഭിച്ച മഹാപ്രതിഭാശാലിയാണ് ജെറാൾഡ് മുർനെയ്ൻ.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയ്നിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.

അതീഫ് മുഹമ്മദ് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്, മ്യാവ് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്ത് പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സുഷിൻ ശ്യാം ഈണം പകർന്ന് പാടിയത്. സഹഗായിക നേഹ എസ് നായർ, ഗാനരചന വിനായക് ശശികുമാർ. ചിത്രം വരത്തൻ.

അടികപ്പ്യാരെ കൂട്ടമണി ചിത്രത്തിൻ്റെ പേരാണ്. ഗായകർ വിധു പ്രതാപ്, ഷാൻ റഹ്മാൻ, രമ്യ നമ്പീശൻ. ഗാനമെഴുതിയത് മനു മഞ്ജിത്, ഈണം പകർന്നത് ഷാൻ റഹ്മാൻ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രശസ്തമായ പുരി രഥഘോഷയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ദേശീയ ഗീതം വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ, ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം വാണിയംകുളത്ത് നിന്ന് 6 ദിവസം മുൻപ് കാണാതായ 3 കുടുംബത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ. മൃതദേഹം ഇപ്പോൾ മോനിപ്പള്ളി തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക പള്ളി പാരീഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. മലപ്പുറം നെടുങ്കയം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആദിവാസി നഗറിലെ 100 കുടുംബങ്ങൾ കഴിയുന്ന വനപ്രദേശമാണിത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നത് റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇതുവരെ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
2: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.

0: വേറെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ എച്ച് ബി കൗണ്ട് നോക്കും, 12.5 മിനിമം എച്ച് ബി കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്, ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നല്ല. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ലാന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെ ഒക്കെ ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാം.

0: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
1: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ, ലൈസൻസ്ഡ് ബ്ലഡ് സെന്ററുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ, ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന അവരുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞ്, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും എന്നാണ്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെന്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
0: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മൾ ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും

0: നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. പ്രിയമുള്ളവരെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

അയാൾ ഞാനല്ല എന്ന പടത്തിലെ സംഘഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന അനൂപ് ശങ്കർ, സംഗീതം മനു രമേശൻ. ഇന്ന് യേശുദാസും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ പാട്ട് മല്ലു സിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് മുരുകൻ കാട്ടാക്കട, ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നാളെ വരെ അവസരം. ആവശ്യമായ രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491250541 എന്ന നമ്പറിൽ വിളിക്കുക. 0491250541.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 ജൂലൈ 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 21 മാസം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ibps.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാ കവിതാ സാഹിത്യ ശില്പശാല 25 ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 8848419574 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8848419574.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
8: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
9: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
8: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
9: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
8: സന്ദർശിക്കൂ www.irctctourism.com.
0: കപ്പറശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ഫിസിക്കൽ സയൻസ്, ഇന്റഗ്രേറ്റഡ് സയൻസ് തുടങ്ങിയ ബാച്ചുകളിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. സ്പോട്ട് അഡ്മിഷന് സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 9497369028 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9497369028. കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 2026 ഓൾ കേരള ക്രിയേറ്റീവ് കൊറിയോഗ്രഫി മത്സരം സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള യുവ കലാകാരരിൽ നിന്ന് മത്സരത്തിലേക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. ലഹരിക്കെതിരായ യുദ്ധം എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. ഓരോ കോളേജിൽ നിന്നും ഒരു ടീമിനും സർവകലാശാല ക്യാമ്പസുകളിൽ നിന്ന് പരമാവധി 2 ടീമുകൾക്കും പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ടീമുകൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ പറയാം. 9847742.

0: 0 5 9 8 4 7 7 4 2 4 0 5. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,135 രൂപ നിരക്കിലും, പവന് 1,05,800

0: തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,135 രൂപ നിരക്കിലും പവന് 1,05,080 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 10 മണി കഴിഞ്ഞ് 31:44. പ്രിയരെ, ഇപ്പോൾ
1: സംഗീതലഹരി.
0: അയ്യയ്യോ എന്ന ആൽബത്തിൽ അനു മാലിക് പാടിയ ഗാനങ്ങളാണ് ഇന്ന് സംഗീതലഹരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീതലഹരി, അനു മാലിക് പാടിയ ഗാനങ്ങൾ.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 55:06. സേവന വാർത്തകൾ. കേരള സർക്കാരിന്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് പോളിടെക്നിക് കളമശ്ശേരി കോളേജിൽ ഒരു വർഷം ദൈർഘ്യമുള്ള വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. CCEK, NSDC അലൈൻഡ് കോഴ്സുകൾ പ്രായഭേദമന്യേ SSLC

0: പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ബാച്ചുകളായും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ്, എയർപോർട്ട് മാനേജ്മെന്റ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഫയർ ആൻഡ് സേഫ്റ്റി, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ ഫോമിനായി കോളേജിലെ തുടർ വിദ്യാഭ്യാസ ഉപകേന്ദ്രത്തിന്റെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ www.cceke-campus.org എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുകയും അപേക്ഷാ ഫോമുകൾ കോളേജിലെ തുടർ വിദ്യാഭ്യാസ ഉപകേന്ദ്രത്തിന്റെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ബന്ധപ്പെടുക 75 93 87 30 24 75 93 87 30 24.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: ग्रीन माउंट स्पाइसेस काव्यधारा എല്ലാ ദിവസവും രാവിലെ 6:35
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പ്ലസ് ടു പാസ്സായവർക്ക് മാത്രം അപേക്ഷിക്കാം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങി ഉയർന്ന യോഗ്യതയുള്ളവർ അയക്കാൻ പാടുള്ളതല്ല. മൊത്തം 60 ഒഴിവുകളുണ്ട്. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് ആയ www.cochinshipyard.in സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 22. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. പ്രോസ്പെക്റ്റസ് 2026 പ്രകാരം യോഗ്യതയുള്ളവർ നാളെ രാവിലെ 12 മണിക്ക് കോളേജിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകുക. വിശദ വിവരങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 93 49 27 67 17 അല്ലെങ്കിൽ 04 842 57 73 79. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 93 49 27 67 17 അല്ലെങ്കിൽ 04 842 57 73 79. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
9: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് പുരി രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവിധ വേർതിരിവുകൾക്കും

0: ഉം അതീതമായി ആളുകളെ ഒന്നിപ്പിക്കുന്നതാണ് രഥയാത്രയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ്ങിൽ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും, രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും തുടക്കമിടും. ഇന്ത്യ UK വ്യാപാര കരാർ രാജ്യത്തെ ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറുകളിലൊന്നാണെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. കൃഷി, തുണിത്തരങ്ങൾ, തുകൽ, സമുദ്രോൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവയടക്കം പ്രധാന മേഖലകളെ ഈ കരാർ ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി എലത്തൂർ MLA വിദ്യാബാലകൃഷ്ണനെ വിളിച്ച സിം കാർഡ് ഉടമയെ പോലീസ് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട്. ഡൽഹിയിലെ സൈബർ തട്ടിപ്പ് സംഘമാണ് MLAയെ വിളിച്ചതെന്നാണ് വിവരം. ഭീകരവാദ ഫണ്ടിംഗ്, അനധികൃത നുഴഞ്ഞുകയറ്റ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കിടകം ഒന്നായ നാളെ മുതൽ ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. ജക്കാർത്തയിൽ ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളി മെഡലും നേടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:41.
2: ഇപ്പോൾ കൊക്കോതമംഗലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. കൂടെ പാടുന്നത് അജി ഇടപ്പുങ്കൽ. റിതംപാട് വിനീത് കൊക്കോതമംഗലം.

ഇങ്ങനെയുള്ളവരാരും മകളുടെ മംഗളകർമ്മം മോഹിക്കേണ്ട. രുക്മിണി തന്നുട സോദരനാകിയ രുക്മി പറഞ്ഞു പിതാവിനോടപ്പോൾ കുറ്റം കൂട.

0: ഞാൻ അവനുടെ വായിൽ പല്ലുകൾ ഒന്നും കാണാനില്ല.
1: നല്ലൊരു വിദ്വാൻ അവനുടെ വായിൽ പല്ലുകളൊന്നും കാണാനില്ല.
0: പല ഗുണമുള്ളൊരു പുരുഷൻ അവന്റെ.

0: മിക്കതും ഒരുവനു ലക്ഷം ശ്ലോകമൊരിക്കൽ കേട്ടാൽ അങ്ങു ഗ്രഹിക്കാം.
1: മിക്കതും ഒരുവനു ലക്ഷം ശ്ലോകമൊരിക്കൽ കേട്ടാൽ അങ്ങു ഗ്രഹിക്കാം.
0: അയ്യോ വിക്കുക കൊണ്ടത് പറവാൻ മഹിയ,
1: വിക്കുക കൊണ്ടത് പറവാൻ മഹിയ,
0: വിക്കുക കൊണ്ടത് പറവാൻ മഹിയ.

0: ഹരിയന്നാദി ഒരക്ഷരം അവരുടെ അരികെ കൂടെ പോയിട്ടില്ല.
1: ഹരിയന്നാദി ഒരക്ഷരം അവരുടെ അരികെ കൂടി പോയിട്ടില്ല.
0: പ്രൗഢതയെല്ലാം

0: വൈദ്യവും ഉണ്ടതി ഗുണവാനെന്നു പ്രസിദ്ധൻ താനും.
1: ഗണിത ഗ്രന്ഥം വൈദ്യവും ഉണ്ടതി ഗുണവാനെന്നു പ്രസിദ്ധൻ താനും.
0: ഈ ലോകത എന്നത് കണികാന്മാനില്ലേകനു ദോഷമദേവമസംഖ്യം.
1: കണികാൻമാനില്ലേകനു ദോഷമദേവമസഖ്യം.
0: മിനിതന്നുട സഖിമാർ.

0: കൊക്കോതമംഗലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242 93 97 അല്ലെങ്കിൽ 0484242 83 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:30:04. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:24.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും.

0: തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ഷയരോഗ പരിശോധനയ്ക്ക് കഫം സാമ്പിളുകൾ ഡ്രോൺ ഉപയോഗിച്ച് എത്തിക്കുന്നത് രോഗനിർണയത്തിന് സമയവും രോഗികളുടെ ചെലവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ICMR പഠനം. തെലങ്കാനയിലെ യാദാദ്രി ഭുവനഗിരി ജില്ലയിൽ ICMR നടപ്പിലാക്കിയ ഐ ഡ്രോൺ പദ്ധതിയുടെ ഭാഗമായാണ് പഠനം നടത്തിയത്. മുഖ്യമന്ത്രി VD സതീശൻ KSUവിനെ മോശമായ രീതിയിൽ പരാമർശിച്ചിട്ടില്ലെന്നും അത്തരം വ്യാഖ്യാനം വേണ്ടെന്നും ചാണ്ടി ഉമ്മൻ MLA ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ പറഞ്ഞു. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയുണ്ടായ ഭക്ഷ്യവിഷബാധ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗം ബാധിച്ചത്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന കഴിഞ്ഞ 2ാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. മന്ത്രിയാക്കാൻ കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MPയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ MPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. MP ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യാ ബാലകൃഷ്ണൻ MLAയും MPമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവരെയും ഫോണിൽ വിളിച്ച പരാതിയിലാണ് കേസ്. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,080 രൂപയായി. 13,135 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. പന്ത്രണ്ട് 30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ M. Suma മറുപടി നൽകുന്നു. 4 ആകാശവാണി FM വാർത്തകൾ, 4 പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 രാമായണ മാസാചരണത്തിന്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ B. Vidyasagar സംസാരിക്കുന്നു. 6:50 കിസാൻ വാണി. മത്സ്യബന്ധന മേഖലയിൽ ICAR CIFTന്റെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു CIFT ഡയറക്ടർ ജോർജ് നൈനാൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ബഹിരാകാശത്തും മലയാളി. 7:55 ഒരിടത്തൊരിടത്ത്, P. Narendranathന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസ്ലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം.

0: 8:25 സേവന വാർത്തകൾ.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നു സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം ശിശിരത്തിന് ശേഷം, അനിൽകുമാർ തിരുവോത്ത് രചനയും ടി വി അശ്വതി സംവിധാനവും നിർവഹിച്ച നാടകം തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ഗണേഷ് സുന്ദരവും പി മായയും പാടിയ ഗാനം. ശിവശങ്കരൻ പാണ്ടിക്കാടിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺ തോമസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ലളിതഗാനം ഇനി വൈകുന്നേരം മധുരം ഗീതത്തിൽ കേൾക്കാം. ഒരു അറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ M. Suma മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: മക്കളില്ലാത്ത അച്യുതനും നാരായണിക്കും ഈ പറമ്പിലെ ഓരോ മരങ്ങളും ചെടികളും സ്വന്തം സന്തതികളായിരുന്നു.
1: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
3: കാണുന്നതിനെയല്ല, കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി.
1: ഓമന NC കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
4: പാട്രിക് വൈറ്റിന്റെ നാമത്തിലുള്ള സാഹിത്യ പുരസ്കാരം 2009 ലഭിച്ച മഹാപ്രതിഭാശാലിയാണ് ജെറാൾഡ് മുർനെയ്ൻ.
1: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയ്നിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: അച്ചക്ക് വേദനയുണ്ട്,
6: കണ്ടറിയോ? ഒരുത്തന ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
7: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
8: ശരിയാണ്, ശാശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ ആര്യൻ.
7: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
9: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
10: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
9: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
10: ഓ, അതോ? അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ഈ കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
9: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
10: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
9: മറക്കാതെ കേൾക്കണേ.
10: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
9: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ മത്സ്യബന്ധന മേഖലയിൽ ICAR CIFT-ന്റെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു CIFT ഡയറക്ടർ ജോർജ് നൈനാൻ. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. പട്ടികജാതി വകുപ്പിനു കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലേക്കുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ, ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഈ ഗ്രാൻഡ്സ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് അല്ലെങ്കിൽ വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലെ റെസിഡന്റ് ട്യൂട്ടർമാർക്കോ കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842 42 22 56

0: എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 04842422256.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നാളെ വരെ അവസരം. ആവശ്യമായ രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04912505541 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 04912505541.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഓൾ കേരള ക്രിയേറ്റീവ് കൊറിയോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള യുവ കലാകാരിൽ നിന്ന് മത്സരത്തിലേക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. ലഹരിക്കെതിരായ യുദ്ധം എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. ഒരു കോളേജിൽ നിന്നും ഒരു ടീമിനും സർവകലാശാല ക്യാമ്പസുകളിൽ നിന്ന് പരമാവധി 2 ടീമുകൾക്കും പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ ഈ മാസം 17 രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9847742405 അല്ലെങ്കിൽ 70120739 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. 9847742405 അല്ലെങ്കിൽ 70120739. കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് 1 ഫിസിക്കൽ സയൻസ്, ഇന്റഗ്രേറ്റഡ് സയൻസ് തുടങ്ങിയ ബാച്ചുകളിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. സ്പോട്ട് അഡ്മിഷന് സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:49. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി

ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി

0: രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംരംഭകർക്കായുള്ള സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2ാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 2ാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1ാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-നകം താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടത്.
0: ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാ നദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഇന്ന് ഉച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ.
3: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം 1 നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
0: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതിഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിതവിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകൾ

0: ും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറുദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
0: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSP പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം മെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. 1ാം സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു.
3: പല മാതാപിതാക്കളും ഇന്നും എന്റെ കുട്ടി നന്നായി കഴിക്കുന്നു, നല്ല തടിയുണ്ട്, അതിനാൽ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നു. എന്നാൽ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും ബാധിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം കൊഴുപ്പ് അടിഞ്ഞുകൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് അമിതവണ്ണം. എല്ലാ തടിച്ച കുട്ടികളും അമിതവണ്ണമുള്ളവരല്ല. അതുകൊണ്ടാണ് ശിശുരോഗ വിദഗ്ധർ കുട്ടിയുടെ പ്രായം, ഉയരം, ഭാരം, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വളർച്ചാ ചാർട്ട് എന്നിവ ഉപയോഗിച്ചാണ് വിലയിരുത്തുന്നത്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അമിതവണ്ണം ഒരു രോഗമാണ്. അത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല. കുട്ടികളിലെ അമിതവണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്താണ് കൂടുതലുള്ളത്? പിസ, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, പഫ്സ്, നൂഡിൽസ്, കേക്ക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഈ ഭക്ഷണങ്ങളൊക്കെയാണ്.

ഈ ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കലോറി നൽകുന്നു, കൂടുതൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. പക്ഷേ പോഷകഗുണമോ വളരെ കുറവാണ്. ഒരു ചെറിയ കുപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തന്നെ നിരവധി ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇനി ശാരീരിക പ്രവർത്തന കുറവ്. മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുമായിരുന്നു, സൈക്കിൾ ഓടിക്കുമായിരുന്നു, മരത്തിൽ കയറുമായിരുന്നു. ഇന്നാണെങ്കിലോ മൊബൈൽ ഫോൺ, ടാബ്, വീഡിയോ ഗെയിംസ്, ടെലിവിഷൻ ഇവയൊക്കെയാണ് കുട്ടികളുടെ പ്രധാന വിനോദം. അടുത്തതായി ഉറക്കക്കുറവ്. ഉറക്കം ശരീരഭാരം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ്. കുറഞ്ഞ ഉറക്കം വിശപ്പ് കൂട്ടുന്നു, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ കേൾക്കുന്നതിനുപരി കാണുന്നതാണ് പഠിക്കുന്നത്. വീട്ടിൽ ജങ്ക് ഫുഡ് കൂടുതലാണെങ്കിൽ, വ്യായാമം ഇല്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ കുട്ടികളും അതേ ശീലങ്ങൾ സ്വീകരിക്കും. അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഒന്നാമതായി പ്രമേഹം. മുമ്പ് ടൈപ്പ് 2 പ്രമേഹം മുതിർന്നവരുടെ രോഗമായിരുന്നു. ഇപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളിലും ഇത് കാണുന്നു. ഇത് ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമായ രോഗമാണ്. ഹൈപ്പർ ടെൻഷൻ 10 to 12 വയസ്സുള്ള കുട്ടികളിലും ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കണ്ടെത്തുന്നു. ഫാറ്റി ലിവർ അമിതവണ്ണമുള്ള കുട്ടികളിൽ കരളിൽ കൊഴുപ്പ് അടിയുന്നു. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, പിന്നീട് കരൾ വീക്കം, കരൾ പ്രവർത്തനക്കുറവ് എന്നിവയിലേക്ക് നയിക്കാം. അമിതവണ്ണം അസ്ഥിസന്ധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൂടുതൽ ഭാരം മുട്ടുകൾക്കും കണങ്കാലുകൾക്കും നട്ടലിനും അധിക സമ്മർദ്ദം നൽകുന്നു. നേരത്തെയുള്ള കൗമാരത്തിനും ഇത് കാരണമാകുന്നു. ചില പെൺകുട്ടികളിൽ അമിതവണ്ണം കാരണം കൗമാര ലക്ഷണങ്ങൾ നേരത്തെ തുടങ്ങാം. അമിതവണ്ണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കുന്നു. പല കുട്ടികളും കൂട്ടുകാരുടെ പരിഹാസം, ബോഡി ഷെയ്മിംഗ്, ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ എന്നിവ നേരിടുന്നു. കുട്ടികളിലെ അമിതവണ്ണം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. അമിതവണ്ണ പ്രതിരോധം കുട്ടി സ്കൂളിൽ പോകുമ്പോഴല്ല തുടങ്ങേണ്ടത്, ജനനം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. ജീവിതത്തിന്റെ ആദ്യ 6 മാസം മാതാവിന്റെ പാൽ മാത്രം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. മാതാവിന്റെ പാൽ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും മാത്രമല്ല ഭാവിയിൽ അമിതവണ്ണ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഭക്ഷണം നൽകണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. പല മാതാപിതാക്കളും ഭക്ഷണത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം മറന്നുപോകാറുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി 5-2-1-0 അഥവാ 5-2-1-0 നിയമം അല്ലെങ്കിൽ റൂൾ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘടനകൾ കുട്ടികളിലെ അമിതവണ്ണം തടയാൻ ഒരു മാർഗനിർദ്ദേശം നിർദ്ദേശിക്കുന്നു. അതാണ് 5-2-1-0 റൂൾ. ഈ 4 അക്കങ്ങൾ ഓരോ കുടുംബത്തിനും ഓർക്കാൻ വളരെ എളുപ്പമാണ്. 5 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 5 തവണയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. 2 എന്നത് സ്ക്രീൻ സമയം 2 മണിക്കൂറിൽ താഴെ എന്നതാണ്. കൂടുതൽ സ്ക്രീൻ സമയം ശാരീരിക പ്രവർത്തനം കുറയ്ക്കുകയും അധിക ഭക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 1 എന്തിനെ സൂചിപ്പിക്കുന്നു? ദിവസവും 1 മണിക്കൂർ ശാരീരിക പ്രവർത്തനം എന്നതാണ്. 0 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസുകൾ, അമിത പഞ്ചസാരയുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം. ദാഹമകറ്റാൻ ഏറ്റവും നല്ലത് വെള്ളമാണ്. ചില കുട്ടികളിൽ അമിതവണ്ണത്തിന് പിന്നിൽ പ്രത്യേക രോഗങ്ങളോ ജനിതക കാരണങ്ങളോ ഉണ്ടാകാം. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ശിശുരോഗ വിദഗ്ധന്റെയോ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റിന്റെയോ വിലയിരുത്തൽ അത്യാവശ്യമാണ്. 5 വയസ്സിന് മുൻപ് ആരംഭിക്കുന്ന അമിതവണ്ണം, വളരെ വേഗത്തിൽ ഭാരം വർദ്ധിക്കുന്നത്, വളർച്ചക്കുറവ് അല്ലെങ്കിൽ കൗമാര വളർച്ച വൈകുന്നത്, നാഡീവ്യൂഹ സംബന്ധമായ ലക്ഷണങ്ങൾ, അസാധാരണമായ രക്തപരിശോധനാ ഫലങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. അമിതവണ്ണത്തിന്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഡയറ്റ് കൊണ്ടോ ഏതാനും ദിവസത്തെ വ്യായാമം കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നതാണ്. കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന്റെ പിന്തുണയാണ്. കുട്ടിയെ മാത്രം മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുടുംബം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കണം. മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ശാരീരികമായി സജീവരാകുകയും ചെയ്താൽ കുട്ടികളും അത് പിന്തുടരും. കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അമിതവണ്ണ ചികിത്സയിലെ പ്രധാന ഘടകമാണ് ശരിയായ ഭക്ഷണക്രമം.

0: പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ദിവസവും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേരളീയ ഭക്ഷണ രീതികളായ പുട്ട്, അപ്പം, ഇഡ്ഡലി, ദോശ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകളാണ്. അതേസമയം ചിപ്സ്, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ചോക്ലേറ്റ്, കേക്ക്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് പാനീയങ്ങൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കി വെള്ളം, മോര്, നാരങ്ങാ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ശാരീരിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഏർപ്പെടുത്തുക. കുട്ടികൾ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതിന് പ്രത്യേകം ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല. ഓട്ടം, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ചെയ്യാൻ കഴിയുന്നവയാണ്. വ്യായാമം ഒരു ശിക്ഷയായി കാണാതെ കളിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് അവതരിപ്പിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ സ്ക്രീൻ സമയം. മൊബൈൽ ഫോൺ, ടാബ്, ടെലിവിഷൻ, വീഡിയോ ഗെയിമുകൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഉപയോഗിക്കരുത്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തണം. കുട്ടികളുടെ ആരോഗ്യത്തിന് ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മതിയായ ഉറക്കം ഉറപ്പാക്കണം. ഇനി മരുന്നുകളുടെയും ശസ്ത്രക്രിയയുടെയും പ്രാധാന്യം എപ്പോഴാണെന്ന് നോക്കാം. പല മാതാപിതാക്കളും അമിതവണ്ണം കുറയ്ക്കാൻ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയുടെ പ്രധാന മാർഗം ജീവിതശൈലി മാറ്റങ്ങളാണ്. വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് മരുന്നുകൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ അമിതവണ്ണമുള്ള ചില കൗമാരപ്രായക്കാരിൽ മാത്രം ബേരിയാട്രിക് സർജറി പരിഗണിക്കാറുണ്ട്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ Class 2 ഒബേസിറ്റി അല്ലെങ്കിൽ Class 2 അമിതവണ്ണത്തോടൊപ്പം പ്രമേഹം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളപ്പോൾ. രണ്ടാമതായി Class 3 ഒബേസിറ്റി ഉള്ള കുട്ടികളിൽ അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകൾ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, റവൻ വൈ ഗ്യാസ്ട്രിക് ബൈപാസ് ഇവയൊക്കെയാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷവും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം. വൈറ്റമിൻ, ധാതു സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ മെഡിക്കൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, ഇത് വലിയ തോതിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സ്ക്രീൻ സമയം നിയന്ത്രണം എന്നിവയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി സമ്മാനിക്കാം.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും.

0: അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ

0: വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4,000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻറ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പൂരഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 57 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം മഹാബലി എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയത്.

കോഴിക്കോട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് കടവന്ത്രയിൽ നിന്നും ലൂസി ആന്റണി. ലൂസി ആന്റണിയുടെ ഇഷ്ടഗാനം കേൾക്കാം.

മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അതുമല്ലെങ്കിൽ 94446558 എന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. ബേബി പാപ്പാളിൻ്റെ ഇഷ്ടഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി പന്താവൂരെന്നും നഫീസ കുഞ്ഞപ്പ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

പന്താപുരു എന്നും നഫീസ കുഞ്ഞിപ്പ ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കരുമാലൂർ തട്ടാമ്പടിയിൽ നിന്നും കെ വി സുദർശനൻ ആവശ്യപ്പെട്ടത്. യേശുദാസ് പാടിയ ഗാനത്തിൻ്റെ വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ചിത്രം ഗന്ധർവക്ഷേത്രം.

0: ലഭ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായകനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: ഗാനോത്സവം തുടരുന്നു. ഇനി വയലാർ ഒള്ളത്തല്ലയിൽ നിന്ന് ഷാജി കൈതവേലിൽ ജെമിനി ഷാജി, ഷാരോൺ, വിജയലക്ഷ്മി, അമ്മു, പപ്പു, ഉണ്ണി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. മൈ ഡിയർ കുട്ടിച്ചാതൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി, എസ് പി ശൈലജ എന്നിവർ പാടിയത്. ബിച്ചു തിരുമേനിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

അടുത്തതായി നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികളും രവി ബോംബെ സംഗീതവും ഒരുക്കിയിരിക്കുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് പച്ചാളത്ത് നിന്ന് ചാരുബാബു, നന്ദന, സുജാത, കുഞ്ഞമ്മ എന്നിവരാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്ത ഗാനം തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. ONV ഗ്രൂപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരി.

ഇനി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മിണ്ട പൂച്ചയ്ക്ക് കല്യാണം. യേശുദാസ് പാടി ഈ ഗാനത്തിന്റെ വരികൾ മധു ആലപ്പുഴ, സംഗീതം രവീന്ദ്രൻ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഗാനോത്സവം തുടരുന്നു. അടുത്ത ഗാനം മായാമയൂരം എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം. കണിച്ചുകുളങ്ങരയിൽ നിന്ന് ടി വി ഹരികുമാർ എന്ന ശ്രോതാവ് ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണിത്.

സന്ദർഭം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ് അടുത്തത്. പൂവച്ചൽ ഖാദറും ജോൺസണും ചേർന്നൊരുക്കിയ ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് പാലാരിവട്ടത്തുനിന്ന് പ്രീത എന്ന ശ്രോതാവാണ്.

ഇന്ന് ഗാനോത്സവത്തിൽ അവസാനമായി രമണി ധർമ്മജൻ കൈതാരത്ത് എന്നാവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതമേകിയത് ജി ദേവരാജൻ. യേശുദാസും പി മാധുരിയും അയോധ്യ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം.

0: കളിസോടി.
1: ഇതുവരെ കേട്ടത് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഗാനോത്സവം ഇനി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. സേവന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ തൊടുപുഴ ബ്ലോക്കിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിന് വെറ്ററിനറി ഡോക്ടറെ 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള BVSC ആൻഡ് AH യോഗ്യതയും കേരള സംസ്ഥാന വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ നേടിയിട്ടുള്ളതുമായ വെറ്ററിനറി ബിരുദധാരികൾ നാളെ രാവിലെ 11 രേഖകൾ സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയേർഡ് ഡോക്ടർമാരെയും പരിഗണിക്കും.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ 2025-26 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ഈ മാസം 27 വരെ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസുമായി ബന്ധപ്പെടുക. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-828-20-27-51. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-828-20-27-51.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.

0: ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ CCTV ടെക്നീഷ്യൻ കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18 to 49 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 04812303006 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: നേവി പ്രിൻസിപ്പൽ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് പ്രതിരോധ പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും പെൻഷൻ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായി രക്ഷാ പെൻഷൻ സമാധൻ ആയോജൻ ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. നാളെ നേവി ഏരിയ അക്കൗണ്ട്സ് ഓഫീസ് പെരുമാനൂരിൽ വെച്ചാണ് വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പരാതികൾ അവതരിപ്പിക്കുന്നതിന് എത്തിച്ചേരാം. പങ്കെടുക്കുന്നവർ തങ്ങളുടെ സ്പാർട്ട് സംബന്ധമായ രേഖകളായ PPO പകർപ്പ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കൂടാതെ സ്പാർട്ട് PPOയുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായും കൊണ്ടുവരണം. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വീപ്പർ ക്ലീനർ തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ നാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വെബ്സൈറ്റിലോ അപേക്ഷ സമർപ്പിക്കണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.
11: ആകാശവാണി FM വാർത്തകൾ.
6: വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്ര എപ്പോഴും മികച്ച അടിസ്ഥാന സൌകര്യങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ന് നിർമ്മിക്കപ്പെടുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സംസ്കാരത്തെ നിർവചിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. വൃത്തിയും ഗുണനിലവാരവും പാലിച്ച് ഭക്ഷണം തയ്യാറാക്കി നൽകേണ്ടത് ഓരോ ഭക്ഷ്യസംരംഭകന്റെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ 94 KSRTC ഡിപ്പോകളിൽ അതത് പ്രദേശത്തെ MLAമാരുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ദിവസവും KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 12,71,000 ഉയർന്നുവെന്നും മന്ത്രി CP ജോൺ. നേരത്തെ ഇത് 5.5 ലക്ഷമായിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപ് MP ഹംദുള്ള സഈദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതുൾപ്പെടെ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഹംദുള്ള പറഞ്ഞു. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിന് ഇന്ന് 2 ആണ്ട്. 2024 ജൂലൈയിലാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറെ ഷിരൂരിലെ ഗംഗാവലി നദിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായത്. കേരളവും കർണാടകവും കൈകോർത്ത് 72 ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിൽ

0: മൃതദേഹം കണ്ടെത്തി. എഴുത്തുകാരനും ഭാഷാ അധ്യാപകനും ഗവേഷണ ഗൈഡുമായിരുന്ന ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ തൃശൂരിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ശ്രീ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പലായും നീണ്ടകാലം മലയാളം വകുപ്പ് മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സെൻസസ് 2027 ഭാഗമായ വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലും ഈ മാസം 30 വരെ എന്യൂമറേറ്റർമാർ ഭവന സന്ദർശനം നടത്തി രേഖപ്പെടുത്തും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വെള്ളിത്തിര ഇതാ തുടങ്ങുകയായി. അപ്പോൾ വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാട്ടോ. 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 24 26 397. പിന്നെ 04 84 24 26 387. അപ്പോൾ വിളിച്ചോളൂ, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
3: ഹലോ, നമസ്കാരം മാഡം.
2: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ഗീതാ സുകുമാരൻ.
2: എവിടെ നിന്ന് വിളിക്കുന്നത്?
3: നോർത്ത് പറവൂർ കേടാമംഗലത്തുനിന്ന്.
2: ആ ശരി, ഓക്കെ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
3: രാജേഷ് സാറ് ഇത് കേട്ടിരിപ്പുണ്ട്. രാജേഷ് സാറെ 1000 നമസ്കാരം.
2: സാറ് കേട്ടിരിപ്പുണ്ടെങ്കിൽ അല്ലേ. ഓക്കെ,
3: സാറ് കേൾക്കുന്നു പ്രതീക്ഷിക്കാണ്. ജയമോഹൻ സാറോ അഖിൽ സാറൊക്കെ പോയില്ലേ, എല്ലാവരും കേൾക്കണ്ടെങ്കിൽ ഒരു നമസ്കാരം ഇരിക്കട്ടെ.
2: ശരി, എല്ലാവർക്കും ആയിട്ടിരുന്നോട്ടെ നമസ്കാരം.
3: അതെ,
2: പിന്നെ
3: മോൻ ITA പഠിക്കുന്നു. ഇപ്പൊ പരീക്ഷ പ്രാക്ടിക്കൽ കഴിഞ്ഞ് തിയറി പരീക്ഷയാണ്.
2: എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ?
3: ജൂലു പ്രാക്ടിക്കല് കൊഴപ്പില്ലല്ലോ, ഫിറ്റതാണ് പഠിച്ചത്. പിന്നെ അച്ഛൻ മിലിറ്ററി എടുത്തു.
2: പിന്നെ
3: അങ്ങനെ അങ്ങോട്ട്, പിന്നെ വേറെ അങ്ങനെയാണ്. പിന്നെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 13. ബർത്ത്ഡേ മാത്രമല്ല, പിറന്നാളും ഒക്കെ കൂടിയായിരുന്നു.
2: ഓ ശരി, എല്ലാം ഒന്നിച്ചു വന്നു.
3: ജൂൺ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ജൂണിന് 1st തീയതി വിളിക്കുന്നതാണ്.
2: അപ്പൊ ജൂൺ 1st വെഡിങ് ആനിവേഴ്സറി, ജൂലൈ 13th.
3: ജൂൺ 11.
2: ആ ഓക്കെ, അപ്പോ എല്ലാ ആശംസകളും പറയണം എല്ലാത്തിനും കൂടെ ഉള്ള.
3: പിന്നെ നാളെ ചേച്ചിയുടെ മോളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ.
2: ആഹാ, എന്താണ് ആ കുഞ്ഞിന്റെ പേര്?
3: കുഞ്ഞിന്റെ പേര് അക്ഷിത അരുൺ.
2: ഓക്കെ, അപ്പൊ അക്ഷിതയ്ക്കും ഒരു ജന്മദിനാശംസ പറയാം.
3: സെപ്റ്റംബർ 16 ചേച്ചിയുടെ വേറൊരു ചേച്ചിയുടെ മോളുടെ കുഞ്ഞിന്റെ അതിന്റെ ബർത്ത്ഡേ ആണ്.
2: ആഹാ,
3: എല്ലാ വർഷവും ബർത്ത്ഡേ ഉണ്ട്. ജൂണിലുണ്ടായി 2-3. ബർത്ത്ഡേ.
2: ഓക്കെ, അപ്പൊ ഈ ജൂൺ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ബന്ധുക്കളുടെ എല്ലാം ബർത്ത്ഡേ.
3: കുംഭമാസം തുടങ്ങി അങ്ങനെ ഉണ്ട് എല്ലാരും ബർത്ത്ഡേ. പെരുന്നാളും ബർത്ത്ഡേ ഒക്കെ
2: ആയിരിക്കും.
3: നമ്മുടെ ഈ അടുത്തുള്ള ചേച്ചി എപ്പോഴും വിളിക്കും, വിളിച്ചാ കിട്ടൂല. വനജ എന്നാണ് ചേച്ചിയുടെ പേര്, തൊട്ടടുത്ത വീട്ടിലാണ്.
2: അപ്പൊ വനജ ചേച്ചിക്ക് ഒരു ഹായ് ഇരുന്നോട്ടെ. ഹായ് വനജ ചേച്ചി, നമസ്കാരം.
3: എന്നാ അറിയണ എല്ലാവർക്കും, ഇവിടെ ഒരുപാട് ഷെൻസി ഉണ്ട്, ഒരു അജിതാ മോഹൻ ഉണ്ട്, ഒരു കൂട്ടുകാരത്തി ഉണ്ട്, ഒരു ചേച്ചി ഇരിഞ്ഞാളക്കുടോളി ഇന്നൊരു ചേച്ചി ഉണ്ട്, വടക്കും പടത്തുള്ള ചേച്ചി ഉണ്ട്. പിന്നെ എന്റെ ചേച്ചിമാരുടെ കൂട്ടുകാരുടെ പറഞ്ഞ് ഒരുപാട് പേര്, ശൈലജ കൃഷ്ണുമാരി എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്
2: കൂട്ടുകാരുണ്ട്.
3: അത് എന്താ, ഇവിടെ എല്ലാവരും അറിയണവരൊക്കെ വിളിക്കുമ്പോ

0: കേട്ടിട്ട് പറയാറുണ്ട് എന്നോട്.
1: അപ്പൊ എല്ലാരോടും തിരക്കിന്ന് പറയൂ കേട്ടോ,
2: എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തു മാഡം.
1: ഒരു ഹായ് ഈ പറഞ്ഞ എല്ലാവർക്കും.
2: ചേച്ചിയുടെ പള്ളിത്താഴത്ത് ചേച്ചി ഓളും ചേട്ടനും ഉണ്ട് അവിടെ. ചേച്ചി മരിച്ചു,
1: അപ്പൊ
2: അവരും കേക്കണ്ട, എല്ലാരും കേക്കണ്ട, കേക്കണോടൊക്കെ എല്ലാരിക്കും ഒരു ഹായ്.
1: ഓക്കെ, അപ്പൊ കേക്കുന്ന എല്ലാവർക്കും ഹായ്. ഇനി പാട്ട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞോളൂ.
2: അത് ശിലയായിട്ട് രവി, ഞാൻ ശിവരാളാണ്.
1: തട്ടകം എന്ന് പറയുന്ന സിനിമയിലെ ശരി. അപ്പോ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോ ഒരിക്കൽ കൂടി ഞങ്ങള് ജന്മദിനാശംസകൾ പറയാം കേട്ടോ.
2: ഓക്കെ,
1: എന്നാ പാട്ട് കേക്കാമേ.
2: ഓക്കെ.

0: ഹലോ,
1: സാറേ നമസ്കാരം.
0: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് അങ്കമാലി ശിവജീവിതം എന്ന് പറഞ്ഞ മണി എന്ന് പറഞ്ഞ ആളാ.
0: മണി അല്ലേ?
1: മണി,
0: ആ അങ്കമാലിയിലെ
1: അതെ,
0: ഏതാ സ്ഥലം എന്ന് പറഞ്ഞേ?
1: തോവര് ശിവജീവിതം.
0: ശിവജിപുരം. ആ ശരി. അത് ടൗണിൽ തന്നെയാണോ, അടുത്ത് തന്നെയാണോ? 6 കിലോമീറ്റർ. അപ്പൊ അടുത്ത് തന്നെയാ. ആ ശരി. പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ, എന്തുണ്ട് അവിടെ?
1: ഇവിടെ എല്ലാവർക്കും സുഖം.
0: സുഖമായി തന്നെ പോകുന്നു അല്ലേ?
1: അതെ അതെ അതെ.
0: ആ അപ്പോ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
1: അതെ അതെ.
0: റേഡിയോയിലെ എല്ലാ പരിപാടിയും കേൾക്കുമോ അതോ പാട്ട് പരിപാടി മാത്രമേ കേൾക്കാറുള്ളൂ?
1: പാട്ട് പരിപാടി മാത്രമാണ് ഇവിടെ പരിപാടിയാ.
0: ആ ഹാ ഹാ ശരി.
1: കൽപ്പനയായിരുന്നു.
0: ആ
1: അപ്പൊ വണ്ടി അടിച്ചുകൊണ്ട് ഇപ്പൊ പണിച്ചൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി.
0: ഓ ശരി. എന്നായിരുന്നു അത് സംഭവിച്ചത്?
1: 6 വർഷം കഴിഞ്ഞു.
0: 6 വർഷം കഴിഞ്ഞല്ലേ. ആ ഹാ ഹാ അപ്പോ വീടിനടുത്ത് തന്നെയാണോ ഈ ജോലി ചെയ്യുന്നത്?
1: അതെ അതെ അതെ.
0: ആ ഓക്കെ. ആ അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
1: പാട്ട്
0: ശരി. തോക്കുകൾ കഥ പറയുന്നു, അതാണ് സിനിമയുടെ പേര് കേട്ടോ.
1: ഓ
0: ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല, കണ്ടല്ല.
0: ഞാനും കണ്ടിട്ടില്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ.
1: പഴയ പാട്ട് ഭയങ്കര.
0: ആ പഴയ പാട്ട് ഇഷ്ടമായതുകൊണ്ട് ചോദിച്ചാണല്ലേ. ഓക്കെ. അപ്പൊ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും കേൾക്കണോ?
0: ഓക്കെ ശരി. അപ്പോ മണിച്ചേട്ടന് വേണ്ടിയിട്ട് പാട്ട് വെക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ സർ.
0: ശരി എന്നാ.
1: ശരി എന്നാ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ.
4: ഹലോ, നമസ്കാരം റിയ.
3: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഷീജദാസ്.
3: ഷീജദാസ്?
4: ആ, ഞാൻ കൊറേ നാളായി ട്രൈ ചെയ്യുന്നു റിയാനൊന്ന് സംസാരിക്കണം എന്ന് വെച്ചിട്ട്.
3: അപ്പൊ ബാക്കി എല്ലാരോടും സംസാരിച്ചിട്ടുണ്ടോ ഇവിടെ?
4: ഇല്ല ഇല്ല ഇല്ല, ഞാൻ വല്ലപ്പോഴും ഒന്ന് വിളിക്കാറുള്ളൂ. അത് കിട്ടാറില്ല, ട്രൈ ചെയ്ത. പിന്നെ ഞാൻ വിചാരിച്ചു ഫോണോട്ട് പ്രോഗ്രാമിലേക്ക് എഴുതാൻ കാർഡ് ഇടാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടോ, ഒരു ഭാഗ്യം കൊണ്ടെന്ന് കിട്ടി.
3: അപ്പൊ ഇങ്ങനെ കൊറേ നേരം ശ്രമിച്ചിട്ടാണ് കിട്ടുന്നത്?
4: കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്നൊന്ന് എന്താ ഭാഗ്യം ഉണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞാലും കൂടിയാണ്. അപ്പൊ ഭാഗ്യത്തിന് ഇതൊന്ന് കിട്ടി തോന്നുന്നു.
3: ശരി, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോളൂ.
4: ആളെ പേര് ശിവദാസ് എന്നാണ്.
3: ശിവദാസ്? ഓക്കെ.
4: അപ്പൊ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് ഇങ്ങനെ ഞാൻ കൈ എഴുതിയുള്ളു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോ പെട്ടെന്ന് കിട്ടിയിട്ടാ.
3: ശരി, അപ്പൊ ശിവദാസ് ചേട്ടന് ഞങ്ങളൊരു പിറന്നാളാശംസ പറയാണ്, എല്ലാവരുടെയും, ഇവിടുത്തെ ഇവിടെയുള്ള എല്ലാവരുടെയും മക്കൾ.
4: കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിരിക്കണ്ട്, മക്കളുടെ കുട്ടികളുണ്ട്, രണ്ട് ആൺമക്കളാണ്, അവരെ കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾക്ക് ഒരു മോള് ധ്വനി, മറ്റാൾക്ക് താഴെ ആൾക്ക് രണ്ടാളുണ്ട്, ദർശിത് ധന്വിക. സ്കൂള് വിട്ട് വരുമ്പോഴാണ്, ഇനി 3:30 ആകുമ്പോഴാണ് കാലത്തൊക്കെ പോയി സ്കൂളിലേക്ക്.
3: അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരുന്നോ?
4: ഇല്ല, സാധാരണ പോലെ തന്നെ, ഒരു സാമ്പാറും ഒരു ഉപ്പേരിയും ഒരച്ചാറും ഇതൊക്കെ. ജസ്റ്റ് ആർക്ക് വലിയ അങ്ങനെ ആർഭാടത്തേക്ക് ഒന്നും വാങ്ങണ്ടെന്ന് മുന്നേ പറയും.
3: ശരി, കേക്കൊന്നും നമ്മുടെ സംഗതിയല്ല അല്ലേ?
4: അതെ അതെ. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോവും എല്ലാ വിശേഷങ്ങൾക്കും. അമ്പലത്തിൽ പോയി രാവിലെ ഞങ്ങൾ രണ്ടാളും കൂടി. അപ്പൊ പോയി തൊഴുതൊക്കെ വന്നു. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഞങ്ങള് തന്നെയല്ലേ ഉള്ളൂ.
3: കൊച്ചുമക്കള് വരില്ലേ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
4: വരും. ജാനകിയമ്മ മരിച്ചതിന് ശേഷം ഞാനൊരു പാട്ട് കേൾക്കണം എന്ന് വിചാരിച്ച മനസ്സിൽ എപ്പോഴും വിചാരിക്കും, വിളിക്കാ വിളിക്കാ വിളിക്കാന്ന്. അങ്ങനെ പിന്നൊരു അവസരം കിട്ടി അതിന്.
3: ഏതാ പാട്ട് വെക്കണ്ടേ?
4: പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, ചേട്ടത്തി എന്ന സിനിമയിലെ. രണ്ടുപേരും പാടിയോ?
3: ഓ, പാടിക്കോളൂ.

0: ചന്ദനമുകിലിൽ മന്ത്രങ്ങൾ എഴുതും ചന്ദ്രികേ.
1: ആഹാ, നന്നായിട്ട് പാടി.
0: എനിക്ക് ഏതോ ഇഷ്ടമുള്ള പാട്ടുകളാകുമ്പോ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കും.
1: ആഹാ,
0: പാട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല ചേട്ടറിയ.
1: ശരി, എന്തായാലും നന്നായിട്ട് പാടി. പിന്നെ സിനിമയുടെ പേര് ചേട്ടത്തി അല്ലാട്ടോ, കൊച്ചനിയത്തിന്ന.
0: കൊച്ചനിയത്തി. അയ്യോ, എപ്പോഴും തെറ്റു എനിക്ക് ആ പടം ചേട്ടത്തി ഇങ്ങനെ വരും, അല്ലെങ്കിൽ കൊച്ചനിയത്തി. അതായത് എപ്പോഴും തെറ്റു ആ പാട്ട്.
1: എന്തായാലും നന്നായിട്ട് പാടി. അപ്പോ രണ്ടുപേർക്കുമായിട്ട്, ഷീജയ്ക്കും ശിവദാസിനുമായിട്ട് ഞങ്ങൾ ഇതങ്ങ് സമർപ്പിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ. പിന്നെ മോന്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് രണ്ടാമത്തെ ആളുടെ, വിജീഷു മാതിരി.
1: ഓ ശരി.
0: അതിരെ ഒരു ഷെഫിന്റെ ജോലി ചെയ്യാണേ. അവള് തൃശ്ശൂർ തന്നെ ഒരു ഹോട്ടലിന്റെ ഓഫീസിട്ട്, മോൻ വണ്ടികളുടെ ഒക്കെയാണ്. മൂത്ത മകൻ അക്കൗണ്ടന്റ് ആയിട്ട് ചെയ്യുന്നു. മകള് മരുമകള് ഹരിത ഇതിലെ വർക്ക് ചെയ്യുന്നു അക്ഷയില. ഹരിദാസ് ലൈവ് പാടുന്ന ഒരു കുട്ടിയാണ്.
1: ശരി,
0: ഗാനമേളയിലൊക്കെ പാടും. അപ്പൊ
1: എല്ലാരും തിരക്കിന്ന് പറയണം. പിന്നെ ബിജീഷിനും മാധുരയ്ക്കും അഡ്വാൻസ് ആയിട്ട്

0: ഞങ്ങള് വിവാഹ വാർഷികാശംസകൾ പറയാണ്
1: ഓക്കെ
0: കേട്ടോ.
1: ഓക്കെ. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഞാനില് ബിന്ദു, ദിലീപ്, സുബ്രഹ്മണ്യൻ ചേട്ടൻ, സാജു, അങ്ങനെ കുറെ പേര്, സൽമ, കുറെ പേര് അറിയണവരുണ്ട്. എന്ന് ഞാൻ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ വെച്ചിരിക്കും എന്തായാലും.
0: ഓക്കെ, അപ്പോ ഈ പാട്ട് വെക്കാട്ടോ.
1: ഓക്കെ, താങ്ക്
0: ശരി
1: യു,
0: എന്നാ.
1: താങ്ക് യു റിയ.
0: ആ.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9446454588. മറ്റൊരു നമ്പർ 0484-24-26-397. പിന്നെ 0484-24-26-387. ഹലോ.
1: ഹലോ,
0: ആരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് സിബിൻ, ഞാൻ എറണാകുളത്തുനിന്നാണ് സംസാരിക്കുന്നത്.
0: സിബിൻ അല്ലേ?

0: സിബിൻ.
1: ആ ഓക്കെ ശരി. സിബിൻ, നമുക്ക് പാട്ട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാം. എന്ത് പറയുന്നു?
0: എനിക്ക് ആരാധിക എന്നുള്ള സോങ്.
1: ആരാധികെ. ഓക്കെ ശരി. ആ അമ്പിളിയിലെ ആരാധികെ. ഓക്കെ, ഇനി വിശേഷമൊക്കെ പറഞ്ഞോളൂ.
0: നല്ല വിശേഷം. എന്റെ ഒരു ഫ്രണ്ട് ചലഞ്ച് ചെയ്തായിരുന്നു കിട്ടുന്നതാണ്, അതുകൊണ്ട് ഇതാണ്.
1: ഏത് ഫ്രണ്ടാണ് ഇത്ര ചലഞ്ച് നൽകിയത്?
0: പേര് കിരണ്യ.
1: ആഹാ ശരി ശരി. ഓക്കെ, ആ അപ്പോ എന്തായാലും കിട്ടിയല്ലോ അല്ലേ? ആ ഇത് യൂഷ്വലി ഇത് കിട്ടുന്നവര് വളരെ കുറവാണ് കേട്ടോ. അതായത് ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത്
0: ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു. ഞാൻ മൂന്ന് ഫോൺ വെച്ച് ട്രൈ ചെയ്തേ.
1: മൂന്ന് ഫോൺ വെച്ച്?
0: അതെ അതെ, മൂന്ന് ഫോണില് ഡയൽ ചെയ്ത് ഡയൽ ചെയ്ത്. ഫസ്റ്റ് ഞാൻ ഓർത്ത് സിമ്പിൾ ആയിരിക്കും, പക്ഷേ
1: ഈ ചലഞ്ച് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നോ? ഇല്ലല്ലേ. അപ്പൊ എന്താണ് ഈ ചലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞു?
0: എപ്പോഴും പാട്ട് കേൾക്കാറുണ്ട്, പക്ഷേ കോൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല.
1: ആ ശരി,
0: കോൾ ചെയ്യണമെന്ന് തോന്നി, പക്ഷേ എന്തായാലും നന്നായിരുന്നു.
1: ഓക്കെ, അപ്പോ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ബെറ്റിനൊരു സമ്മാനം ഉണ്ടാവുമല്ലോ, എന്താണ് തരാന്ന് പറഞ്ഞിരുന്നത്? ആ അപ്പൊ നമ്മളെ വാശി പിടിപ്പിച്ചു. ഓക്കെ ശരി. അപ്പോ സിബിൻ ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു, ഇത് ആർക്ക് വേണ്ടിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം? തോറ്റാൾക്ക് വേണ്ടി ഇരുന്നോട്ടെ. ശരി ഓക്കെ എന്നാ. അപ്പൊ സന്തോഷം വിളിച്ചതില്.
0: ഓക്കെ
1: ശരി. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് ശ്രീകല.
0: ശ്രീകല അല്ലേ? എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കുത്തിയതോട് ചേർത്തല.
0: ആ, കുത്തിയതോട്. ഓക്കെ, ശരി. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: നല്ല വിശേഷം, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ വിളിക്കായിരുന്നു. അമ്മ അച്ഛനും ഉണ്ട് വീട്ടില്.
0: ആഹാ,
1: ഇപ്പോഴും നിങ്ങൾ സ്ഥിരം കേൾക്കണമാണ്. 4 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വിളിക്കണം.
0: ഓ, 4 കൊല്ലമായി അല്ലേ? എന്താ അച്ഛന്റെ അമ്മയുടെ പേര്?
1: അമ്മയുടെ പേര് ഓമന, അച്ഛന്റെ പേര് അശോകൻ.
0: ഓക്കേ, അവരും റേഡിയോ ശ്രോതാക്കളാണ് അല്ലേ?
1: അയ്യോ, ശ്രോതാക്കളാണ്. അമ്മ അച്ഛനും ഞങ്ങൾ എല്ലാവരും.
0: അതെന്ത് ചോദ്യല്ലേ ചോദിച്ചത്?
1: 5:30
0: ഇത് പാട്ടാണോ അതോ എല്ലാം കേൾക്കാറുണ്ടോ?
1: എല്ലാം കേൾക്കാറുണ്ട്. പാട്ടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ചൊവ്വാഴ്ച 10 മണിക്കുള്ള പാട്ട് കേട്ടിട്ട് കിടക്കുള്ളൂ.
0: ഓ, സ്മൃതിരാഗം അല്ലേ?
1: എല്ലാം കേട്ടിട്ട്, എല്ലാം വാർത്തയും എല്ലാം ഫ്രോൺസ് പരിപാടി, അതെല്ലാം സെലബ്രിറ്റീസിന്റെ പരിപാടി ഒക്കെ കേൾക്കുന്നുണ്ട് പേര്. എന്നോട് പറയും, മുത്തൊന്ന് വിളിക്കു വിളിക്കെന്ന് പറഞ്ഞ്.
0: മുത്തുന്നാണോ വീട്ടിൽ വിളിക്കണേ?
1: ആ, എന്നെ വീട്ടിൽ വിളിക്കണ മുത്തുന്നാണ്. അപ്പൊ ഒന്ന് വിളിക്കുവാളെ എന്ന് പറഞ്ഞിരിക്കാം. ഞാൻ അമ്മ, ഞാൻ വിളിക്കാം.
0: എന്തായാലും വിളിച്ചപ്പോ കിട്ടി.
1: അതെ,
0: അപ്പൊ അമ്മയോടും അച്ഛനോടും അന്വേഷണം പറയണേ.
1: കേൾക്കണം. പിന്നെ ഞാൻ കത്തയക്കാലത്ത് കിട്ടണില്ല, അയക്കാറുണ്ട്. പക്ഷെ കുത്തോട്ടില് കച്ചവടം നിൽക്കുന്ന ഒരു കിഷോർ ചേട്ടനുണ്ട്, പച്ചക്കറി കട നടത്തുന്ന. ആ ചേട്ടൻ എപ്പോഴും എന്നോട് പറയും, മുത്തൊന്ന് വായിക്കുമ്പോ എന്റെ നമ്പർ കൊടുക്കണ വയ്ക്കണേന്ന്. ഞാൻ കത്ത് പക്ഷെ കിട്ടിയിട്ടില്ല ആ ചേട്ടനും. പിന്നെ കുട്ടികളിൽ കുറെ പേരുണ്ട് ഞാൻ വിളിക്കുമ്പോ കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നെ അറിയണവര്.
0: അതല്ല, ആ ചേട്ടനോട് പറയൂ, ആ ചേട്ടന് തന്നെ മെസ്സേജ് അയക്കാം. ഈ POG, നമ്മുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, അറിയാലോ അല്ലെ?
1: ഇച്ചിരി ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ഒന്ന് പറഞ്ഞൊന്ന് എഴുതിയെടുക്കാനുള്ള അവകാശം അച്ഛനും അമ്മയ്ക്കും കിട്ടാറില്ല.
0: ഓ, ശരി. അപ്പൊ അത് ഞാൻ വേണേ പറയാം. POG എന്നാണ് നമ്മുടെ ആ പരിപാടിയുടെ എന്താ വാട്സാപ്പ് അയക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു തലക്കെട്ട് കൊടുക്കണം.
1: നേരത്തെ ആകാശവാണി കൊച്ചി കേരള സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21 അല്ലായിരുന്നു?
0: ആ, അത് തന്നെ.
1: അതിൽ തന്നെ വിട്ടാൽ മതിയല്ലോ കത്തുകൾ?
0: ആ, കത്തുകൾ അയക്കുവാണെങ്കിൽ അതില് വിട്ടാ മതി. അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ.
1: ഫോൺ എനിക്കില്ല.
0: ആണോ? ഓ, ശരി ശരി. ആ, ആ ചേട്ടനും ഉണ്ടോ എന്ന് ചോദിക്കാം. എന്തായാലും ഞാൻ വേണേ നമ്പർ തരാം. വേണോ?
1: ആ, പിന്നെ വിളിക്കാൻ. അച്ഛന്റെ അമ്മയുടെ 69-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്.
0: ആ, എന്നാണ്?
1: ചിങ്ങത്തിലാണ്. പക്ഷെ ഞങ്ങൾ വിളിക്ക വരുമ്പോ താമസിക്കാന്ന് ഓർത്ത് അമ്മ എന്നോട് പറയണേണ് പറയണോന്ന്.
0: ആ, ശരി. അപ്പൊ ഒരു ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോ. ശരി, അപ്പൊ അഡ്വാൻസ് ആയിട്ട് രണ്ടു പേർക്കും വിവാഹ വാർഷികം.

0: ആശംസകൾ കേട്ടോ.
1: ഓക്കെ ഓക്കെ,
0: കേൾക്കുന്നുണ്ടോ രണ്ടുപേരും?
1: എല്ലാവരും പറയണം കേട്ടാ.
0: ആ ആ തിരക്കിന്ന് പറയാം.
1: ലവ്ലി ചേച്ചിനെ എല്ലാവരും.
0: തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് ഏതാ വേണ്ടതെന്ന് പറയാമോ?
1: പാട്ട് ഞാൻ ഭൂമുഖവാദിക്ക് സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാണ് ഭാര്യ പാട്ടാ പറഞ്ഞത്.
0: ഓക്കെ ശരി, അപ്പൊ അത് വെക്കാം.
1: ശരി
0: ശരി എന്നാ.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ആ ഹലോ, നമസ്കാരം. ആ ശരി ജയന്തി, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? ആ ഇനി പറയൂ വിശേഷങ്ങളൊക്കെ.
1: ഞങ്ങൾ ഇവിടെ ഒരു ഫാത്തിമ സെന്ററിലെ പണിയെടുക്കുന്നത്.
0: ആ ശരി, അതാണ് ഏതോ ഒരു വലിയ മുറി ഇന്ന് സംസാരിക്കുന്ന പോലെ ഉണ്ട്.
1: ഞങ്ങളുടെ കുറെ പേരുണ്ട്, 10 30 പേരുണ്ട്.
0: ആഹാ, എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണല്ലേ പരിപാടി?
1: ഇവിടെ റേഡിയോ ഉണ്ട്.
0: ആ ആ ഇത് റേഡിയോ കേട്ടിട്ടാണോ നിങ്ങൾ ജോലി ചെയ്യണത്?
1: എന്തോ,
0: റേഡിയോ കേട്ടാണോ ജോലി ചെയ്യുന്നത്?
1: അതെ അതെ, ഞങ്ങളുടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്.
0: ആ ശരി, അത് കൊള്ളാം.
1: പ്രിയാ മേഡത്തിന് ഇന്നാളെ കിട്ടിയിരുന്നു.
0: നമ്മള് സംസാരിച്ചോ ഇതിനു മുൻപ്? ഓ ശരി,
1: ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ, ആ ഹാ ഹാ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ.
1: വിളിച്ചു നോക്കിയതാ.
0: ശരി, ഇന്ന് ഇനി ആരുടെങ്കിലും കല്യാണം ഉണ്ടോ അടുത്ത് തന്നെ?
1: ഇനിയിപ്പില്ല.
0: ശരി, ഓക്കെ. അവിടെ എന്താ പുതിയ വിശേഷങ്ങളൊക്കെ?
1: എപ്പോഴും പറയും വിളിക്ക് വിളിക്കുന്ന മനുഷ്യൻ പറയായിരുന്നു.
0: ആ ഏത് ചേച്ചി? വാസന്തി. ഓക്കെ ശരി. ആ ചേച്ചി ഇപ്പൊ അവിടെ ഉണ്ടോ? ആ വാസന്തി ചേച്ചി, നമസ്കാരം. കേട്ടോ ആള്? ആ അടുത്ത് തന്നെയുണ്ട്, എങ്ങനെ കേൾക്കാതിരിക്കുമല്ലേ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ എല്ലാവർക്കും കൂടെ വേണ്ടേ? ആ അന്ന് പേര് പറയാത്തവരുടെ പേര് ഇന്ന് പറഞ്ഞോളൂ. 30 പേരുടെയും പേര് പറയാൻ നമുക്ക് സമയമുണ്ടെന്ന് തോന്നണില്ല. വേഗം പറഞ്ഞു.
1: രേണുക, മീനു, മഞ്ജു, രജനി, അനീഷ, സതി, സിന്ധു, അമ്പി, പിന്നെ കുറെ പേരുണ്ട്, ഷൈനി, ബിന്ദു, രേണുക, ബേബി.
0: പോരട്ടെ, എനിക്ക് തോന്നുന്നു 11 പേരുടെ പേരേ ആയുള്ളൂ എന്ന് തോന്നുന്നു.
1: ഇനി എല്ലാവർക്കും വേണ്ടി ആ പാട്ട് വെച്ചാൽ മതി.
0: ഓക്കെ, ഏത് പാട്ടാന്നും കൂടെ പറഞ്ഞോളൂ.
1: സാഗരം സാക്ഷിയം സിനിമയിലെ
0: ഓക്കെ ശരി, അത് വെക്കാട്ടോ. അപ്പൊ അവിടെയുള്ള എല്ലാവരോടും അന്വേഷണം പറയാ, എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വെക്കാം. ആ ശരി ജയന്തി എന്നാ.

0: ഹലോ
1: ആ
0: ഹലോ,
1: കേക്കാം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
1: വത്സമ്മ
0: എവിടുന്നാ?
1: മണവേലി ചേർത്തല.
0: മണവേലി. ആ ശരി ശരി, ഓക്കെ.
1: അഴകി രാവണൻ ഷൂട്ട് ചെയ്തതാ അവിടെ.
0: ഓ, അഴകിയ രാവണൻ സിനിമ ഷൂട്ട് ചെയ്ത ആ സ്ഥലത്താണല്ലേ?
1: ആ
0: ആ, അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ.
1: ആ നല്ല ഭംഗിയുള്ള സ്ഥലം.
0: ആ, പാടവും എല്ലാം ഉണ്ടോ അവിടെ? തോടും പാടവും ഒക്കെ?
1: ആ പാടവും തോടും ഒക്കെ ഉണ്ട്. അതാണ് കൂടുതലും.
0: അത് മാത്രമാണോ ഉള്ളതല്ലേ?
1: അത് മാത്രമാണ് ധാരാളം.
0: ശരി, വീടിന്റെ
1: ഒരു
0: അടുത്തും
1: മഴ
0: ഉണ്ടോ?
1: പെയ്താ പണി കിട്ടും.
0: ആണോ? അയ്യോ,
1: ആ
0: ഈ മഴയത്ത്?
1: നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലം.
0: ആണോ, ഈ മഴയത്ത് വെള്ളക്കെട്ട് ഉണ്ടായോ അവിടെ?
1: ആ പിന്നെ ഭയങ്കര വെള്ളം. ഒരു മഴ പെയ്താ മതി ഞങ്ങൾക്ക് വെള്ളമാണ്.
0: ഓ ശരി, വീടിന്റെ മുറ്റത്തേക്കൊക്കെ വരുമോ?
1: ആ പിന്നെ
0: ഓ,
1: ആ 18 പെരയുടെ അകത്തൊക്കെ കയറി.
0: ആണോ? അപ്പൊ എല്ലാ വർഷവും ഇത് നല്ല ബുദ്ധിമുട്ടാണല്ലോ.
1: ആ എല്ലാ വർഷവും നല്ല ബുദ്ധിമുട്ടാ. ഇനി പെര വെക്കുമ്പം പൊക്കി ഫൗണ്ടേഷൻ കെട്ടണം, എങ്കിലേ അകത്ത് കയറാതിരിക്കുള്ളൂ.
0: ഇതിനു മുൻപും ഇങ്ങനെ തന്നെയായിരുന്നോ അതോ അടുത്തിടെയാണോ ഇങ്ങനെ സംഭവിക്കുന്നത്?
1: അല്ല, ഈ റോഡെല്ലാം തോടെല്ലാം നികത്തി റോഡായി വന്ന് കുളം എല്ലാം നികത്തി അതൊക്കെ കൊണ്ടാ. പണ്ടൊന്നും ഇത്രയും ഇല്ലായിരുന്നു.
0: ശരിയാ, എല്ലാ റോഡുകളും ഉയരത്തിലേക്ക് ആയതോടുകൂടി വെള്ളമെല്ലാം ഒലിച്ച നമ്മളുടെ അങ്ങോട്ടും
1: പ്രദേശമൊക്കെ
0: ഇങ്ങോട്ടും.
1: വെള്ളമായി.
0: ശരി, അപ്പോ ഇന്നവിടെ മഴയുണ്ടോ?
1: ഇന്നിവിടെ കുറച്ച് മുമ്പ് ഒരു ചെറുതായിട്ടൊന്നും പെയ്തായിരുന്നു.
0: ഓക്കെ.
1: ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു.
0: ആ, ഇന്നലെ ഇവിടെ അതെ നല്ല വെയിലായിരുന്നു. അതൊരു വല്ലാത്ത
1: ആ
0: ചൂടുള്ള
1: നല്ല
0: വെയിലായിരുന്നു.
1: നല്ല പക്ഷേ അത്രയും വെയിലിന് ചൂടായി കഴിഞ്ഞാൽ പനിയും.

0: ഉണ്ടാവും വെയില് കൊണ്ടുകഴിഞ്ഞ്.
1: ശരിയാ, നമ്മൾ പെട്ടെന്ന് തണുപ്പിന്ന് ചൂടിലേക്കും അല്ലേ, ചൂടിന്ന്
0: തണുപ്പിലേക്കും
1: ഒക്കെ.
0: ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പനിയായിരുന്നു, ഭയങ്കര പനിയായിരുന്നു.
1: ശരിയാ,
0: ആഹാരം
1: ഒരുപാട്
0: വേണ്ടാതെ കിടന്ന്, ഷുഗർ കുറഞ്ഞു പോയി, ആകെ
1: അയ്യോ.
0: പ്രശ്നമായി.
1: എന്നിട്ടെല്ലാം ഇപ്പൊ
0: ഇനി
1: മാറിയോ?
0: പനിവന്ന
1: നന്നായിട്ട്
0: ആഹാരം വേണ്ട.
1: മാറിയോ എല്ലാ അസുഖങ്ങളും ഇപ്പോ?
0: മാറി, ഇപ്പം മാറി.
1: ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ നന്നായിട്ട്?
0: വിശ്വാസം ഇപ്പം പിന്നെ നല്ല വിശപ്പുണ്ട്. ഷുഗറ് എനിക്ക് ഭയങ്കര വിശപ്പുള്ളതായിരുന്നു. ഒരു ദിവസം ഞാൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നു, ഒന്നും ആഹാരം വേണ്ടായിരുന്നു, കഴിക്കാൻ മേലായിരുന്നു, വേണ്ട.
1: അയ്യോ, എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ?
0: ഡോക്ടറെ ഒന്നും കണ്ടില്ല. ഷുഗർ കുറഞ്ഞാന്ന് എന്റെ മകന് മനസ്സിലായപ്പം, മകൻ വായില് പഞ്ചസാരയിട്ട് വെള്ളം ഒഴിച്ച് ചൂട് പിടിച്ച് മൊത്തം ശരീരമൊക്കെ തണുത്തു പോയായിരുന്നു.
1: അയ്യോ,
0: ചൂട് പിടിച്ച് ആകെ അവശത. ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ പോയേനെ, പക്ഷേ അവൻ അവസരമായി പെരുമാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു.
1: എന്നാലും ഒന്ന് കരുതിയിരിക്കാം കേട്ടോ, ഷുഗറൊക്കെ ഉള്ളതല്ലേ.
0: അത് ഈ പനി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് നല്ല വിശപ്പ് കൊണ്ട് നല്ലോണം ആഹാരവും കഴിക്കണത്.
1: ശരി, അപ്പൊ എന്തായാലും നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കൂ.
0: കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ള കൂട്ടത്തില്.
1: അങ്ങനെ തന്നെ വേണം. അപ്പൊ ഏതോ പാട്ട് വേണ്ട?
0: ആഹാരം കഴിക്കുന്നത്
1: കഴിച്ചോളൂ, കഴിച്ചോളൂ. ശരി,
0: അല്ലെങ്കിൽ നമ്മുടെ അടി കാലന്ന് പോയാൽ നമുക്ക് ഏറ്റു കിടക്കാൻ പോലും മേലാത്ത അവസ്ഥയാവും.
1: അപ്പൊ ഏതാ പാട്ട് വേണ്ടത്?
0: അടിയരാവണില്ലെ, പിന്നെ ചിത്രയോ സുജാതയോ ഏതെങ്കിലും കിട്ടിയാ മതി. ഞാനവിടുത്തെ ആദ്യമേ ഞാൻ പറഞ്ഞ സ്വന്തം അപ്പുവിന്റെ സ്വന്തം അപ്പൂസില്ലേ,
1: പപ്പയുടെ സ്വന്തം,
0: അതിലൊരു ജാനകിയമ്മ പാടിയ ഒരു നല്ലൊരു പാട്ടില്ലേ, അതാണ് എനിക്കിഷ്ടം. അന്നേരം ആ കാര്യം പറയാൻ പോയപ്പോ അഴകിരാവണനായി പോയത്.
1: ഓ, അതായത് എന്താ, ഓലത്തുമ്പത്തിരുന്നു ഇയലാടും, ആ പാട്ടായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ.
0: ജാനകിയമ്മയുടെ ഭയങ്കര പാണ്. എനിക്ക് അവരുടെ പാട്ട് കേട്ടാ നീ മരിച്ചല്ലോ എന്നോർത്തിട്ട് സങ്കടമാണ്.
1: എന്തായാലും
0: പോയില്ലേ.
1: അതെ, എത്ര നല്ല നല്ല ഗാനങ്ങളെ നമുക്കായിട്ട് സമ്മാനിച്ച ആളാണ്.
0: ആ കൊഞ്ചി കൊഞ്ചി പാടുന്നതൊക്കെ കേൾക്കണം. കൊച്ചുപിള്ളേരെ കൊണ്ട് പോലും നടക്കില്ല അങ്ങനെ പാടാ.
1: അപ്പോ
0: തീരാ നഷ്ടായിപ്പോയി.
1: വലിയ ഗായികയ്ക്ക് നമുക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട്
0: പ്രണാമം അർപ്പിക്കാം. നേരാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര പ്രയാസമായിപ്പോയി.
1: അപ്പോ ഓലത്തുമ്പത്തിരുന്നുള്ള പാട്ട് വെക്കട്ടെ.
0: അത് തന്നാ മതി.
1: ശരി എന്നാട്ടോ. ഓക്കെ.

പ്രിയരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ഷിബ എം കെ ഗോവിന്ദപ്രസാദ്, പാട്ടുകളെടുക്കാൻ സഹായിച്ചത് കിരണ്യ. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: എറണാകുളം മെഡിക്കൽ സെന്റർ
3: FM ഹെൽത്ത് ലൈൻ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
6: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
5: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
6: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
5: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
5: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
7: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
5: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ സാധാരണ കാണുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ M സുമയാണ്. ഈ തത്സമയ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9446455888. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9446455888. ഡോക്ടർ സുമ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ആമുഖമായി കുട്ടികളിലെ പ്രധാന മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കേണ്ടത്. ഈ സീസണിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കണ്ടിട്ടുള്ള മഴക്കാല രോഗം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഡോക്ടറുടെ അനുഭവം?
8: ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറൽ അസുഖമാണ്. നമുക്ക് പിന്നെ ഡെങ്കി ഫീവറും കൂടുതലായിട്ടിപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ഈ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങളെ നമുക്ക് ബ്രോഡായിട്ടൊരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോളിലേക്ക് പോകാം.
8: ഓക്കെ,
1: ഹലോ. ആ കോൾ കിട്ടിയില്ല ഡോക്ടർ. നമുക്ക് 4 തിരിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞ മഴക്കാല രോഗങ്ങൾ.
8: അതെ, അതിൽ ആദ്യം വരുന്നത് നമ്മുടെ ശ്വസനേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതായത് കൂടുതലും വൈറൽ

0: അസുഖങ്ങളാണ് അത്. സാധാരണ വരുന്ന ജലദോഷം എന്ന് പറയുന്ന കോമൺ കോൾഡ് എന്ന് പറയുന്ന അസുഖം, പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖം, അതിൽപ്പെട്ടതാണ് H1N1 എന്ന് പറയുന്ന ഇൻഫെക്ഷനും. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ശ്വാസകോശ അസുഖം. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ തന്നെ ന്യൂമോണിയ ഉണ്ടാക്കാം, ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതും ന്യൂമോണിയയിലേക്ക് നയിച്ചേക്കാം. വൈറൽ ഇൻഫെക്ഷൻസ് ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് നമുക്ക് കാര്യമായ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ആവശ്യം വരാറില്ല. വീട്ടിൽ റെസ്റ്റ് എടുക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക.
1: കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. ഹലോ, ഹലോ, എറണാകുളം മെഡിക്കൽ സെൻറ്റർ എഫ് എം ഹെൽത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ഇന്നത്തെ വിഷയം അറിയാമല്ലോ അല്ലേ? കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങളാണ് ഇന്നത്തെ വിഷയം. ഡോക്ടർ സുമയാണ് നമ്മുടെ അതിഥി. എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ സംശയം ചോദിച്ചോളൂ. ചോദിക്കൂ.
0: ആ, പറയൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, വെള്ളത്തിൽ നിന്നെന്ന് ഉദ്ദേശിച്ചാൽ അതാണ് ഒരു രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് മഴക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖം. മലിനമായ ജലത്തിൽ നിന്നും ഫുഡിൽ നിന്നും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതിൽ വയറിളക്ക രോഗങ്ങളുണ്ട്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖം, ടൈഫോയിഡ്, ഇതെല്ലാം വെള്ളത്തിൽ നിന്നും മലിനമായ ഫുഡിൽ നിന്നും പകരുന്ന അസുഖമാണ്. യൂഷ്വലി ഈ ബാക്ടീരിയ ആണ് ഈ അസുഖങ്ങൾ കൂടുതലുണ്ടാക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ വൈറസ് കൊണ്ടും വരാം. പിന്നെ വയറുകടി എന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന വയറിളക്ക രോഗമാണ്. കോളറ, അതും ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മുടെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ചിട്ട് വേണം, അതായത് തിളപ്പിച്ചിട്ട് തന്നെ വേണം കഴിക്കാൻ. തിളപ്പിച്ച വെള്ളത്തിലേക്ക് അതിൻ്റെ ചൂടാറ്റാൻ വേണ്ടി തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമില്ല. അപ്പോൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതുപോലെ ഭക്ഷണമാണെങ്കിലും ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക, ഈ മഴക്കാലത്ത് ഇതുപോലെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉള്ള സമയങ്ങളിൽ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്തു ചൂടാക്കി അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി എന്നും ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഫ്രഷായിട്ട് ഉപയോഗിക്കുക. പാചകം ചെയ്യുന്നതും എല്ലാം വളരെ ക്ലീനായിട്ടുള്ള വെള്ളത്തിൽ വേണം ഉപയോഗിക്കാൻ. അതുപോലെ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു വെക്കുക, ഈച്ചയൊന്നും വന്ന് അതിൽ ഇരിക്കാതെ ശ്രദ്ധിക്കുക. കുട്ടി, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കാവുമ്പോൾ നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്ത ഭക്ഷണം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുറമേ നിന്ന് ഒന്നും കൊടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് ജ്യൂസ് പോലുള്ള സാധനങ്ങൾ. ബിക്കോസ് അത് അതിൽ അവരുപയോഗിക്കുന്ന വെള്ളം ഏത് തരത്തിലുള്ള വെള്ളമാണ് അവരുപയോഗിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇതൊന്നും തിളപ്പിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ കലക്കി അപ്പം തന്നെ തരുന്നതല്ലേ. ഗ്ലാസ്സൊക്കെ എങ്ങനെയാണ് കഴുകുന്നതെന്ന് നമുക്കറിയില്ല. ആ, എന്താ ചോദിച്ചത്? കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്, ഇതൊക്കെ ഫ്രഷായിരിക്കണം. അപ്പോൾ തിളപ്പിച്ച് എടുത്ത് അത് ചൂട് ആറ്റി, പക്ഷേ ഇതെല്ലാം നമ്മൾ അടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുറന്നിരിക്കുന്നതിൽ കുറെ കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. എന്ത് പ്രിപ്പയർ ചെയ്ത് എന്ത് ഭക്ഷണം പാചകം ചെയ്താലും അത് അടച്ച് തന്നെ സൂക്ഷിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പുറമേ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക. പ്രോപ്പറായി കുക്ക് ചെയ്ത് നല്ലപോലെ പാചകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക. പുറത്തുനിന്ന് കിട്ടുന്ന ജ്യൂസ്, സാലഡ്, അതായത് ശരിയായ രീതിയിൽ കുക്ക് ചെയ്യാത്ത ഒന്നും തന്നെ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഷിഗെല്ല അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്ന സമയമാണല്ലോ. ഇതെല്ലാം ഈ ഒരു റൂട്ടിൽ നിന്നാണ്. ആരുടെ എന്തെങ്കിലും മലിനമായ ഇത് വെള്ളത്തിൽ കലരുകയോ ഫുഡിൽ കലരുകയോ ചെയ്ത് നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ അസുഖം വരുന്നത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
2: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
3: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
2: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
3: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
2: ആക്സിഡന്റ്, ട്രോമ

0: കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
1: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയ യോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനാണ്. സംശയം ചോദിച്ചോളൂ ഡോക്ടർ സുമ മറുപടി പറയും.
3: ഹലോ
4: ഗുഡ് ആഫ്റ്റർനൂൺ.
5: ഈ കുട്ടികളിലെ ഏതാ സമയം മുടി വെട്ടിയില്ലെങ്കിൽ നീറിറക്കം വരും, പനി വരും എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഏതാ മുടി വെട്ടുന്നതും അങ്ങനെ
3: മുടി വെട്ടാത്തത് എന്നല്ല, മുടി നമ്മള് തുവർത്തി കുളി കഴിഞ്ഞാൽ ഉടനെ അത് ഡ്രൈ ആക്കി വെക്കണം. ഒരുപാട് നേരം തണുപ്പ് നിന്ന് കഴിഞ്ഞാൽ അസുഖം വരാം, അതേ ഉള്ളൂ. അല്ലാതെ മുടി ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊള്ളണം എന്നുള്ളതല്ല, ഉള്ള മുടി ഡ്രൈ ആക്കി വെക്കണം, വൃത്തിയാക്കി വെക്കണം. മുടി കൂടുതലുള്ളപ്പോൾ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അതാണ് അതിൻ്റെ ഒരു. ചെറിയ കുട്ടികൾക്ക് ചെറിയ മുടി വെട്ടി തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അവർക്ക് സ്വന്തമായി മുടിയുടെ ഹൈജീൻ ഒന്നും കീപ്പ് ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് മുടി വളർത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ചെറിയ കുട്ടികൾക്ക്. ഇതാണ് വേർപ്പും പിന്നെ കുളി കഴിഞ്ഞ് വെള്ളവും എല്ലാം പ്രോപ്പറായിട്ട് തുടച്ച് ഡ്രൈ ആക്കാൻ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ പേരൻസ് അതിനുള്ള എന്നും അവർ തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും കുട്ടികൾക്ക്. മുടി ഒരുപാട് വളർത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലാ രീതിയിലും, ഹൈജീൻ്റെ കാര്യത്തിലും വൃത്തിയാക്കി വെക്കാനുള്ള എളുപ്പത്തിനും എല്ലാം അത് തന്നെയാണ് നല്ലത്.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഡോക്ടർ വൈറൽ ഇൻഫ്ലുവൻസയെ കുറിച്ചായിരുന്നു. നമുക്ക് ചിലപ്പോൾ മരുന്ന് വേണ്ടി വരില്ല എന്ന് വരും പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു വൈറൽ ഇൻഫ്ലുവൻസയാണെന്ന് സംശയമുണ്ട്, ഡോക്ടറെ കാണേണ്ടത്?
3: ഹൈ ഗ്രേഡ് ഫീവർ, അതായത് ഒരു 102 മുകളിലൊക്കെ ടെമ്പറേച്ചർ ഇങ്ങനെ വരിക, വളരെ കടുത്ത ക്ഷീണം രോഗിക്ക് തോന്നുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, എപ്പോഴും കിടപ്പാണ്, തളർന്ന് കിടക്കുകയാണ്, ആക്റ്റീവ് അല്ല, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശ്വാസമുട്ടൽ, ചുമ, കടുത്ത ചുമ, ശ്വാസമുട്ടൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണണം.
2: നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ, ഡോക്ടർ സുമ മറുപടി പറയും.
3: ഹലോ ഹലോ,
2: ആ കോൾ കട്ടായി തോന്നുന്നു. ഡോക്ടർ പറഞ്ഞ ഹൈ ഗ്രേഡ് ഫീവർ എന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈ എത്ര ടെമ്പറേച്ചർ എന്ന് അളക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് അറിയേണ്ടത്? ശരിക്കും വിട്ടുമാറാത്ത പനിയാണോ ഉദ്ദേശിക്കുന്നത്?
3: നമ്മളൊരു ഒരു ഇപ്പോൾ ആദ്യത്തെ 1-2 ദിവസം വീട്ടിൽ തന്നെ പാരസെറ്റമോളൊക്കെ കൊടുത്ത് നോക്കുമല്ലോ. അപ്പോൾ പാരസെറ്റമോൾ ആവശ്യത്തിനുള്ള ഡോസിൽ കൊടുത്തിട്ടും 1-2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കൂടുക, പാരസെറ്റമോൾ കൊടുത്തിട്ടും ടെമ്പറേച്ചർ കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മെയിനായിട്ട് ഇതാണ്, കുട്ടി ഒരു കടുത്ത ക്ഷീണം കാണിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നു, എപ്പോഴും തളർന്ന് ഉറങ്ങുകയാണ്, പിന്നെ ശ്വാസത്തിന്റെ റേറ്റ് കൂടുന്നു. വേഗത്തിൽ
2: ഡോക്ടറെ കാണണം. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
3: പറഞ്ഞോളൂ.
6: ഡോക്ടറെ, ഈ സമയത്ത് ഈ മഴക്കാല സമയത്താണ് നമുക്ക് ഈ വരശല്യമൊക്കെ കുട്ടികളിൽ കൂടുതലായി കാണുന്നത്.
3: അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു എന്താ പൊതുവേ ഉള്ള ഒരു കണ്ടാമിനേഷൻ, അതായത് പലതരത്തിലുള്ള ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ കുട്ടികൾ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോഴൊക്കെ പിന്നെ താഴെ നിലത്ത് കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വായിലിടുക, ഇതൊക്കെ ചെറിയ കുട്ടികൾ ചെയ്യുന്ന ഒരു ഇതാണല്ലോ. അവർ പ്രോപ്പറായിട്ട് കൈ കഴുകാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യണം എന്നില്ല. കളിയുടെ ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു, പിന്നെ കൈ കഴുകാതെ വായിൽ ഇടയ്ക്ക് കൈ നക്കുക, മുഖത്ത് തൊടുക, കണ്ണിൽ തൊടുക, മൂക്കിൽ തൊടുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അപ്പോഴാണ് ഇങ്ങനെ ഇത് കൂടുതലായിട്ട് ഈ ഇൻഫെക്ഷൻസ് വരിക.
6: കുട്ടിക്കും പിന്നെ വരയ്ക്ക് ബെൻഡെക്സിന്റെ മരുന്ന് കൊടുത്തു. അപ്പൊ 2 ഇതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് എടുത്ത ദിവസം അന്നേരം അവന് പനിയായിരുന്നു, അപ്പൊ അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നീട് കൊടുക്കാഞ്ഞോണ്ട് പിന്നെ അങ്ങ് നീണ്ടുപോയി. പക്ഷെ ഇപ്പൊ ഈ മാസമായപ്പോഴത്തേക്ക് അവന് ക്രിമിശല്യം ഉണ്ട്, ക്രിമിയും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിത് കൊടുക്കാൻ പറ്റുമോ?
3: വീണ്ടും കൊടുക്കാം. ക്രിമി കാണുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അണ്ടർവെയറിൽ ചെറിയ ക്രിമികൾ കാണുന്നുണ്ട്, കുട്ടി ചോർച്ചിൽ പറയുന്നുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. കൊടുക്കുമ്പോ എപ്പോഴും 2 ഡോസ് ആയിട്ട് കൊടുക്കുക. ബെൻഡെക്സ് തന്നെ മതി, അത് തന്നെ മതി. ക്രിമിക്കും ആ മരുന്ന് തന്നെ മതി. പിന്നെ ചെറിയ

0: കുട്ടികൾ വേറെ ഉണ്ടോ വീട്ടിൽ? ഈ ഒരാളെ ഉള്ളോ?
1: ഉണ്ട്.
0: ആ, ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് മരുന്ന് കൊടുക്കുക. എല്ലാ ചെറിയ കുട്ടികൾക്കും ഒന്നിച്ച് മരുന്ന് കൊടുക്കുക. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഇതെല്ലാം നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകി വിരിക്കുക. പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും മരുന്ന് കൊടുക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടാണ് അത് പറയുന്നത്. മറ്റു കുട്ടികളിൽ നിന്ന് വീണ്ടും കിട്ടാതിരിക്കുക, എല്ലാവരെയും ഒന്നിച്ച് മരുന്ന് കൊടുക്കുക. ആ, ആയിരിക്കാം. കൊടുക്കാം, കൃമി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാം മരുന്ന്. ഓ, ചുമയൊന്നും ഒരു കുഴപ്പമില്ല. പനി, കാര്യമായ പനി ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ. ചെറിയ ജലദോഷം, ചുമയൊന്നും കുഴപ്പമില്ല, കൊടുക്കാം.
2: ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓപ്പൺ ഡിഫെക്കേഷൻ അല്ലെങ്കിൽ തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും പിന്നെ ഈ കൃമിയുടെ അസുഖം എങ്ങനെ കുട്ടികൾക്ക് വരുന്നത്?
0: ആ, അത് കുട്ടികൾക്ക് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ ചെറിയ കൃമികളൊക്കെ അവരുടെ അത് പുറത്ത് വന്നിട്ട് അതിൻ്റെ പുറത്താണ് അത് എഗ്ഗൊക്കെ മുട്ടയിടുന്നത്. അപ്പോൾ കുട്ടികൾ തമ്മി തമ്മി കളിക്കുകയും ഇടയ്ക്ക് ചൊറിയുകയും ചെയ്യും, പിന്നെ അവിടെ ഇവിടെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റു കുട്ടികൾ അതേ സ്ഥലത്ത് തന്നെ പിടിക്കും, പിന്നെ ഈ കുട്ടി കൈ വായിൽ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇത് മലത്തിൽ കൂടെ തന്നെ വേണമെന്നില്ല, എല്ലാതെയും സ്പ്രെഡ് ചെയ്യാം. കുട്ടികളിലാണ് ഇത് കാണുന്നത്, ബിക്കോസ് അവരുടെ ആ ഒരു പ്രോപ്പർ ഹൈജീൻ ശരിയല്ലാത്തതുകൊണ്ട്.
2: നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞു വന്ന ഈ വൈറൽ ഇൻഫ്ലുവൻസ, അതിനെക്കുറിച്ചായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ, ഡോക്ടറെ കാണാതിരുന്നാൽ എന്തായിരിക്കും ശരിക്കും ഈ അസുഖം?
0: ഇൻഫ്ലുവൻസ, അതെ, ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ H1N1 പോലത്തെ കഠിനമായ ഇൻഫ്ലുവൻസയാണെങ്കിൽ അത് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാം, വൈറൽ ന്യൂമോണിയ സിവിയർ ആയിട്ട്.
2: ഹലോ, കോൾ കണക്ട് ആയില്ല. ന്യൂമോണിയയിലേക്ക് സാധ്യത ഉണ്ട്,
0: വൈറൽ ന്യൂമോണിയ ആയിട്ട് വരാം. പിന്നെ ചിലർക്ക് കഠിനമായ വയറിളക്കം, ഛർദി ഇതെല്ലാം ഉണ്ടാക്കാം ഇൻഫ്ലുവൻസ. ന്യൂമോണിയ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇതിൽ വരുന്നത്.
2: സാധാരണ ഇത്തരം അസുഖങ്ങളാണ് ആസ്മയിലേക്കും മറ്റു തരം ശ്വാസമുട്ടലേക്കും നയിക്കുന്നത്?
0: ശ്വാസമുട്ടൽ ചെറിയ കുട്ടികളിൽ മിക്കവാറും ഇൻഫെക്ഷൻ, എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് തുടങ്ങുന്നത്. ന്യൂമോണിയ വന്നാലും ശ്വാസമുട്ടൽ ഉണ്ടാക്കാം. ചെറിയ കുട്ടികളിൽ യൂഷ്വലി ശ്വാസമുട്ട് വരുന്നത് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ്. ആസ്മ എന്ന് നമ്മൾ യൂഷ്വലി ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ആസ്മ എന്നുള്ളൊരു ഒരു പേര് പറഞ്ഞ് പറയാറുള്ളൂ.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ ആണ്. ഹലോ, കേൾക്കാമോ? കോൾ കിട്ടിയിട്ടില്ല. നമ്മളപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ആസ്മ, അത്തരം അസുഖങ്ങൾ വളരെ ചെറിയ കുട്ടികളിൽ കാണാനുള്ള സാധ്യത കുറവാന്ന് പറയാൻ, അല്ലെങ്കിൽ ആസ്മ എന്ന് പറയാൻ കഴിയില്ല. ശ്വാസമുട്ട അല്ലാതെയും വരാൻ സാധ്യത. നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: ഈ മഴക്കാല രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പലപ്പോഴും ഈ വയറിളക്കം, വയറുകടി എന്നൊക്കെ പറയുന്ന ഈ മലിനമായ ജലത്തിലൂടെ വരുന്ന അസുഖങ്ങൾ, അതേക്കുറിച്ച് പറയുമ്പോൾ അതിനുള്ള സാധ്യത എങ്ങനെയാണ്? നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട്. ഹലോ, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കണേ പ്ലീസ്.
6: ഹലോ,
0: ഹലോ, ആ പറയൂ, ചോദിച്ചോളൂ.
6: ആ, ചെറിയ കുട്ടിയല്ല,
0: ആ
6: ഒരു 10-20 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അവ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പുറമേ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ ചൊറിച്ചിലും മാന്തലും ഇങ്ങനെയൊക്കെ ആയിട്ട് തോന്നിക്കുന്നുണ്ട്.
0: പുറമേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്കിന്നിലോ?
6: അതായത് വയറിൽ നമ്മള് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോ ഇങ്ങനെ മാന്തല് പുറമൊക്കെ ഇങ്ങനെ ചൊറിച്ചില് പോലെ തോന്നിക്ക, മാന്ത ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും.
0: ഇത് എപ്പത്തൊട്ട് തുടങ്ങി? 20 വയസ്സായി പറഞ്ഞു. ഇപ്പൊ ഏത് പ്രായം തൊട്ട് ഇങ്ങനെ കാണുന്നു? കുറച്ച് നാളെ ആയുള്ളൂ. എന്ത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടോ, അതോ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴാണോ കാണുന്നത്?

0: അതായത് ചെറിയ ഭക്ഷണങ്ങളിലല്ല, നമ്മളെന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുമല്ലോ, അപ്പൊ അങ്ങനെയായിട്ടാണ് തോന്നുന്നത്.
1: അലർജിയുടെ പോലെ തോന്നുന്നില്ല, കേട്ടിട്ട് വയറിന്റെ ഭാഗത്ത് മാത്രം ചൊറിച്ചിൽ അലർജിക്ക് വരാൻ സാധ്യതയില്ല. അലർജി ആണെങ്കിൽ എല്ലായിടത്തും ചൊറിച്ചിൽ വന്നേനെ. ഈ ചൊറിഞ്ഞ് അങ്ങനെ ചുവന്ന് തടിച്ചു വരുന്നുണ്ടോ? അതെ, പക്ഷെ തടിച്ചു വരുന്നുണ്ടോ? ചുവപ്പ് കളറ് വരും, നമ്മൾ മാന്തി കഴിഞ്ഞാൽ ചുവപ്പ് കളറ് വരുമല്ലോ. തടിച്ചു വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അലർജിയുടെ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നേരിട്ടൊരു ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.
0: ഡോക്ടർ പറഞ്ഞത് അലർജി ഇല്ല, വയറ്റിൽ എന്തോ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ളത്.
1: നിങ്ങളൊരു സ്കിന്നിന്റെ ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കൂ. അതെ.
0: പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, തലം വെറും മാന്തലും ചൊറിച്ചിലും, അതായത് താരനുണ്ട്, അപ്പോ അവിടെ പൊന്തി പൊന്തി ഇങ്ങനെ വരും, ഓണം പോലെ പൊന്തി വരും.
1: അത് താരൻ കൂടുതലായിട്ടുള്ളപ്പോ അങ്ങനെ ഉണ്ടാവാം, ചൊറിഞ്ഞ് പൊട്ടിയിട്ട് അവിടെ ഇൻഫെക്ഷൻ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ, സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടാൽ അതിനെല്ലാം ഉള്ള ചികിത്സ പറഞ്ഞു തരും കേട്ടോ.
2: ഓക്കെ, വിളിച്ചാല് സന്തോഷം. ഡോക്ടർ, അപ്പൊ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ അവർ അതിന്റെ ഇടയിൽ പറഞ്ഞു, ഇത് ഗാസ്ട്രോഇന്റെസ്റ്റിനൽ പ്രോബ്ലം ആയിരിക്കില്ല അല്ലേ?
1: അങ്ങനെ തോന്നുന്നില്ല. ഭക്ഷണം കഴിച്ച് പുറമേ ചൊറിച്ചിൽ തടിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇതാണോന്ന് അറിയില്ല.
2: സ്കിന്നിന്റെ എന്തെങ്കിലും പ്രശ്നം തന്നെയായിരിക്കാം. നമ്മളപ്പോ പറഞ്ഞു വന്നത് ഈ കുട്ടികളിലെ വൈറൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. ഇത് ഈ വെള്ളത്തിലൂടെയും ഈ ഇൻഫെക്ഷൻസ് വരാറുണ്ടല്ലോ അവരുടെ വയറിനസുഖം, സ്റ്റമക് ഫ്ലൂ തന്നെ പറയാറുണ്ട്. കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. എന്തിന്റെ സംശയമാണ്? അല്ല, ഇന്ന് നമുക്ക് നമ്മുടെ വിഷയം അതല്ല കേട്ടോ. സത്യം പറഞ്ഞ കുട്ടികളുടെ മഴക്കാല രോഗങ്ങളാണ് ഇന്നത്തെ വിഷയം. കൺസൾട്ട് ചീഫ് പീഡിയാട്രിഷ്യൻ ആയിരിക്കുന്നു. അദ്ദേഹം ഡൈ അടിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. എന്തായാലും കുട്ടികൾക്ക് ഡൈ അടിക്കേണ്ടി വരില്ലല്ലോ നമുക്ക്. അപ്പോ സ്റ്റമക് ഫ്ലൂ, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അത് എങ്ങനെയാണ്, ഗാസ്ട്രോഎൻറ്റെറ്റിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കുട്ടികളിൽ അനുഭവപ്പെടുന്നത്?
1: കുട്ടികൾക്ക് വയറ് വേദനയായിട്ട് വരാം, പനിയായിട്ട് വരാം വയറ്, പിന്നെ ഛർദി, വയറിളക്കം, അങ്ങനെ വരാം. ഈ ഇൻഫ്ലുവൻസയുടെ കൂടെയും ഇപ്പോൾ ഈ വയറുവേദനയും ഛർദിയും വയറിളക്കവും നമ്മൾ കാണാറുണ്ട്. ഈ H1N1 കൂടെയും അങ്ങനെ
2: വരാം.
1: അത് ചില വൈറസുകൾ ഗാസ്ട്രോഎൻറൈറ്റിസ് മാത്രം ഉണ്ടാക്കുന്ന വൈറസുകളുണ്ട്, പലതരം വൈറസുകളുണ്ടല്ലോ. ഇതുപോലെ വയറിളക്കവും വയറുവേദനയും ഛർദിയുമായിട്ട് പ്രസന്റ് ചെയ്യാം. വൈറസും ബാക്ടീരിയയും ഉണ്ടാക്കാമല്ലോ ഗാസ്ട്രോഎൻറൈറ്റിസ്. ഇപ്പൊ ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു
2: ബാക്ടീരിയാണ്. ഇതിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഇത് കൂടുതലും വെള്ളത്തിലൂടെ ആയിരിക്കില്ലേ?
1: അതാണ്
2: തിളപ്പിച്ച
1: ആറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ച് ഉപയോഗിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ച് എടുത്ത്.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
1: സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ ഉപയോഗിക്കുക? അത് ക്ലോറിനേറ്റഡ് വെള്ളമാണ് വരുന്നത്. പിന്നെ അത് കുഴപ്പമുണ്ടാവാം. മഴക്കാലത്ത് ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വായ കഴുകാനായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കണം എന്ന് നമുക്ക് എല്ലാവരോടും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നവർക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നതുകൊണ്ട് തകരാറില്ല. അതെ അതെ, തീരെ ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കതൊരു ജനറൽ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് എല്ലാവരോടും തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് വായ കഴുകണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുടിക്കുന്ന വെള്ളം ഡെഫിനറ്റ്ലി തിളപ്പിച്ചാറ്റണം. അതെ.

0: മാത്രമല്ല വായ കഴുകുമ്പോൾ നമ്മൾ വെള്ളം ഇറക്കുന്നില്ലല്ലോ ഉള്ളിലേക്ക്, വായിൽ മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻസ് വരാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്റ്റമക്ക് ഫ്ലൂ അതിനെ കുറിച്ചായിരുന്നു. നമുക്കത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെ വരാതെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം?
1: ഗൈഡ് ലൈൻസ്, പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വൃത്തിയായി കൈ കഴുകാനായിട്ട് കുട്ടികളെ അഡ്വൈസ് ചെയ്യണം. പ്രത്യേകിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സോപ്പിട്ട് കൈ കഴുകണം എന്നുള്ളത് ചെറിയ പ്രായത്തിൽ തൊട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പുറത്ത് കളിച്ചിട്ട് വന്നാൽ കൈയും മുഖവും കാലും കഴുകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ നേരത്തെ തൊട്ട് ചെറിയ പ്രായത്തിൽ തൊട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള കുട്ടികളെ വെറും സ്കൂളുകളിലൊക്കെ ഒരു ക്ലാസ്സിലെ 10-20 കുട്ടികളൊക്കെ ആബ്സെൻ്റ് ആണ് ഇപ്പോൾ.
0: ഇതിപ്പോൾ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും ഇവർക്ക് ഇങ്ങനെ വരുന്നത്?
1: പ്രതിരോധ കുത്തിവയ്പ് ഇപ്പോൾ ഈ ഇടയാണ് എടുത്തു തുടങ്ങിയിട്ടുള്ളൂ.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ,
0: കേൾക്കാമോ?
2: നമസ്കാരം.
1: നമസ്കാരം.
0: റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കണേ താങ്കൾ പ്ലീസ്, അല്ലെങ്കിൽ അതിന്റെ ഇങ്ങനെ ഒരു
2: വലിയ വലിയ ആൾക്കാർക്ക് നിങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉണ്ടാകും.
1: വലിയ ആൾക്കാർക്ക്
2: കൃമികളുടെ ശല്യം ഉണ്ടെങ്കിൽ
1: വരാൻ സാധ്യതയുണ്ട്. വീട്ടില് ഒന്നിച്ച് കിടക്കുകയും ഒന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, പേരക്കുട്ടികളെയൊക്കെ മടിയിൽ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ, അപ്പം പകരാൻ സാധ്യതയുണ്ട്. എല്ലാ അതാണ് പറഞ്ഞ് വീട്ടിലുള്ള ചെറിയ കുട്ടികൾ ഡെഫിനറ്റ്ലി മരുന്ന് കഴിക്കണം. പക്ഷെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നു എന്ന് കാണുകയാണെങ്കിൽ, കൃമിയുടെ ശല്യം കാണുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള വലിയ ആൾക്കാരും മരുന്ന് കഴിക്കണം.
2: എല്ലാവരും
1: ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഓരോ ഉപയോഗം കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ്.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
6: ഈ പരിപാടിയുടെ പ്രായോജകർ
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ്, ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞത് ഈ വയറിളക്ക രോഗങ്ങളെ കുറിച്ചാണ്. ഈ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് ജലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നിർജ്ജലീകരണം എത്രയും എളുപ്പം നടക്കുന്ന കുട്ടികളിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം.
1: കുട്ടികളിൽ വയറിളക്കം, പിന്നെ വോമിറ്റ്, അതിൻ്റെ കൂടെ ഛർദിയും കൂടെ ഉണ്ടെങ്കിൽ വെള്ളം തീരെ അവരുടെ ശരീരത്തിൽ നിൽക്കുന്നുണ്ടാവില്ല. അതാണ് ഒരു വലിയൊരു പ്രോബ്ലം. മിക്കവാറും കുട്ടികൾ വെള്ളം കുടിക്കാൻ മടിക്കും. ORS അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അത് കുടിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ ലൂസായിട്ട് വെള്ളം പോലെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വെള്ളവും കുടിക്കാത്ത കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുക, വെള്ളം കൊടുക്കുമ്പോൾ കുറേശ്ശെ കൊടുക്കുക. കുട്ടി കുടിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഛർദിക്കാൻ ടെൻഡൻസി ഉള്ള കുട്ടിയാണെങ്കിൽ ഛർദിക്കും. അപ്പോൾ എപ്പോഴും ഒരു അര ഗ്ലാസ് വീതമൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ കുടിക്കാനാണ് കുട്ടിയെ എൻകറേജ് ചെയ്യേണ്ടത്. ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഛർദ്ദിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ORS ആണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന കാര്യം. പിന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. അത് കഞ്ഞിവെള്ളമൊക്കെ കുറച്ച് ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റും ഉപ്പും എല്ലാം കിട്ടുന്നതാണല്ലോ. ഇപ്പം ഇത് രണ്ടും നമുക്ക് ഡെഫിനറ്റ്ലി ഏത് വയറിളക്കമാണെങ്കിലും കൊടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല, ഒരുവിധം കഴിക്കുന്നുണ്ട്. ഛർദി ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് കഞ്ഞി തന്നെ കൊടുക്കാം. ഇഡ്ഡലി, ദോശ, അങ്ങനെ അരിഭക്ഷണങ്ങൾ യൂഷ്വലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ഡയറിയ വയറിളക്കമുള്ളപ്പോഴും. അല്ലാതെ ഇപ്പോൾ കുട്ടി മുട്ടയുണ്ടെങ്കിൽ കഴിക്കും.

0: കഴിക്കുള്ളൂ, ഫിഷ് ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഫിഷ് ഇപ്പോൾ തീരെ ഒന്നും കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ ഒരു മറ്റേ കറിയിലെ കഷ്ണം വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ഫ്രൈഡ് ഇതൊന്നും കൊടുക്കാതിരിക്കുക. ദഹിക്കാൻ താമസമില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന അപ്പം തന്നെ വയറ്റിൽ നിന്ന് പോവുക, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് കുടിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്.
1: ഇപ്പോൾ കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, ഇല്ല കോൾ കണക്ട് ആയില്ല. സാധാരണ ശരിക്കും ഇത്തരം കുട്ടികളെ പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അത് എപ്പോഴാണ് ശരിക്കും?
0: അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഛർദി കണ്ടിന്യൂസ്ലി വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം ഒന്നും അകത്ത് തങ്ങുന്നില്ല, പിന്നെ യൂറിൻ പോകുന്ന അളവ് കുറയുന്നു. നമുക്ക് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന സിംറ്റംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ കുഴിഞ്ഞിരിക്കുക, ഇതൊക്കെ അമ്മമാർ ശ്രദ്ധിക്കുന്ന സാധാരണ, കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, പിന്നെ എപ്പോഴും ദാഹം കാണിക്കുന്നു, പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഛർദി കണ്ടിന്യൂ ചെയ്യുന്നു, മൂത്രത്തിൻ്റെ അളവ് തീരെ കുറയുന്നു, 4-5 മണിക്കൂറായിട്ട് ഒട്ടും യൂറിൻ പോയിട്ടില്ല, അങ്ങനെ കാണുന്നു. പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് സ്കിന്നൊക്കെ തൊലിയൊക്കെ വളരെ ഡ്രൈ ആയിരിക്കും, പിന്നെ നമ്മളിങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് പിടിച്ചാൽ അങ്ങനെ നിൽക്കും, സ്കിൻ തിരിച്ച് നോർമലാകില്ല. അതിൻ്റെ അത്രയും വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സൈനാണത്.
1: പിന്നെ
0: അലാമിംഗ് സൈൻസ് ആണ്, ആ ഒരു ഇതിലേക്ക് പോകരുത് എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ടാണ് ഈ ORS ഒക്കെ വീട്ടിൽ വെച്ചേ കൊടുക്കണം എന്ന് അഡ്വൈസ് ചെയ്യുന്നത്.
1: ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ഇടേണ്ടി ഒക്കെ വരുമല്ലേ,
0: തീർച്ചയായും
1: ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി. മറ്റൊരു അസുഖമാണല്ലോ കോളറ. പക്ഷേ ഇപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ
0: കോളറ കുറവാണ്, കുറവാണ് ഇപ്പോൾ കാണുന്നത്.
1: അതും ഇതൊരു വയറിളക്ക രോഗം,
0: വയറിളക്ക രോഗം തന്നെ.
1: മറ്റൊന്ന് ഈ കാലത്ത് കാണുന്ന ഒരു അസുഖമല്ലേ ടൈഫോയിഡ്.
0: ടൈഫോയിഡ്
1: ഇത്തരത്തിൽ തന്നെ വെള്ളത്തിലൂടെ പകരുന്ന രോഗമുണ്ടോ? പക്ഷേ ടൈഫോയിഡിന്റെ ഈ വർഷം അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
0: ഒരുപാട് കൂടുതലായിട്ട് ടൈഫോയിഡ് കാണുന്നില്ല, കാരണം മിക്കവാറും ചെറിയ കുട്ടികളിൽ ഇപ്പോൾ വാക്സിനേഷൻ ഉണ്ട്. ഇൻഫ്ലുവൻസ വാക്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇൻഫ്ലുവൻസ നമ്മുടെ ഗവൺമെൻറ് ഗൈഡ് ലൈൻസിൽ ഇപ്പോഴും ഇൻഫ്ലുവൻസ ടൈഫോയിഡ് ഇതൊന്നും വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ടൈഫോയിഡ് വാക്സിനും അതെ, ഗവൺമെൻറ് ഷെഡ്യൂളിൽ വരുന്നില്ല ആ വാക്സിൻസ്. എടുക്കുന്നതാണ് അതെ, ചെറിയ കുട്ടികളിൽ അത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് അഡ്വൈസ്
1: ചെയ്യാനുള്ളത്.
0: ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഡോസ് ഉണ്ട്. പിന്നെ എവറി ഇയർ വൈറസിന്റെ സ്ട്രെയിൻ മാറുന്നതുകൊണ്ട് എവറി ഇയർ എടുക്കേണ്ടി
1: വരും. അത് എടുക്കണം. നമുക്ക് ഒരു കോളിലേക്ക് പോകാം. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം.
0: ഹലോ,
1: ഡോക്ടർ സുമയാണ് ഇന്നത്തെ ഗസ്റ്റ്. കേൾക്കുന്നുണ്ടോ? ഹലോ
2: റേഡിയോ പരിപാടി അല്ലേ?
0: അതെ അതെ.
1: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനാണ്. ഇന്ന് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ എം സുമയാണ് ഗസ്റ്റ്. ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ?
0: പറയൂ.
1: അയ്യോ, ഇന്ന് നമ്മുടെ വിഷയം അതല്ല. ഡോക്ടർ എന്താ പറയണേ നമുക്ക് നോക്കാം. ഇന്നത്തെ വിഷയം ശരിക്ക് കുട്ടികൾക്ക് വേണ്ട ചികിത്സയെ കുറിച്ചാണ്, കുട്ടികളുടെ അസുഖങ്ങളെ കുറിച്ചാണ്. എന്താ സംശയം ചോദിക്കൂ, നമുക്ക് അടുത്ത അതിന് പറ്റുന്ന മറ്റു ഡോക്ടർമാർ വരുമ്പോൾ തീർച്ചയായും വിളിക്കൂ. എന്താണ് സംശയം ചോദിച്ചോളൂ. എന്തായാലും
2: ഞാൻ തളന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ കിടന്നിട്ടില്ല, കിടന്ന കിടപ്പാണ് ഇപ്പോഴും.
0: എത്ര വർഷമായി വീഴ്ചയും ഓപ്പറേഷനൊക്കെ?
2: ഞാൻ 2023 വീണതാണ്.
0: എങ്ങനെ വീണത്?
2: ഞാൻ വീട്ടുപണിക്ക് പോണേന്ന് ബസ്സിൽ കയറിയിട്ട് മുകളിലേക്കുള്ള കിട്ടില്ല, ബസ്സിൽ നിന്ന് വെളിയും കുത്തി വീണതാണ്.
0: എന്നിട്ട്
2: വെള്ളിയാഴ്ച കയറുന്നു. എനിക്ക് എന്റെ മോനാണെങ്കിൽ ലോങ് ക്ലിനിക്കിന് പോണേന്ന്, ഭർത്താവാണെങ്കിൽ മരിച്ചും പോയി, മരിച്ച്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ ഞാൻ പണിക്ക് പോണേരുന്നു,

0: എനിക്ക് ഓണേന്ന് ഭർത്താവാണെങ്കിൽ മരിച്ചും പോയി മരിച്ച്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളു വീട്ടില്. അപ്പൊ ഞാൻ പണിക്ക് പോണേരുന്നു. അങ്ങനെ എന്നാ ഞാൻ വിചാരിച്ചു തന്നെ എന്നാ ആശുപത്രി കൊണ്ടുപോയി കൃഷി ആശുപത്രി എന്ന് പറഞ്ഞ അടക്കലി ആശുപത്രി കൊണ്ടുപോയി. വെള്ളിയും ശനി ഞായർ ആശുപത്രി കിടത്തി. തിങ്കളാഴ്ച ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പേര് പറ്റി പോയിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പോലീസ് കേസ് ആക്കണില്ല ഡോക്ടറെ എന്ന് വെച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പോലീസ് കേസ് ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഈ വിവരം പറഞ്ഞു. അപ്പൊ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് വെച്ചിട്ട് പണിക്കൊക്കെ പോയി പോയി പിന്നെ എന്റെ ഒരു എടുത്ത വിഷമം കുട്ടിയാണ് വീണത്. ആ എടുത്തേക്ക് അതിൽ മുഴുവൻ അങ്ങനെ തളർന്നു പോണ മാതിരിയായി. പിന്നെ ഞാൻ വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് നടന്ന് പിന്നെ എനിക്ക് നടക്കാൻ പറ്റാതെ വലത്തേക്ക് അതിന് അതേ അവസ്ഥയായി. അപ്പഴത്തേക്ക് പണിക്ക് പോകാനൊന്നും പറ്റാതെ. അങ്ങനെ ഞങ്ങൾ പഠിക്ക ഇവിടെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അപ്പൊ പറയും നട്ടല്ലിയില് മൂന്ന് ഇതുണ്ടെന്ന് പറഞ്ഞ് അകലച്ചുണ്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ ചെയ്യണേന് 160,000.
1: ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങക്ക് നടക്കാൻ സാധിക്കും എന്നാണോ അവിടെ നിന്ന് പറഞ്ഞത്? ഫിസിയോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ?
0: പറഞ്ഞു പറഞ്ഞു
1: ചെയ്യുന്നുണ്ടായിരുന്നു.
0: അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് രണ്ടോപ്പറേഷൻ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ രണ്ടോപ്പറേഷൻ ചെയ്ത് ഒരു ഓപ്പറേഷൻ ആയിട്ട് അവര് ക്ലിപ്പ് ഇട്ട് നിർത്താന്ന് പറഞ്ഞു. എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന പറഞ്ഞു. 6 മാസം വരെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന പറഞ്ഞു. ഞങ്ങൾ 1 വർഷം മുഴുവൻ ഫിസിയോതെറാപ്പി ചെയ്ത് എന്നിട്ടും എനിക്ക് ഒരു നടപോയി ഇത് വെള്ളം കിട്ടണില്ല. കാലിന് വരഞ്ഞു വെള്ള ഒന്ന് എണീറ്റ് ഇരിക്കാൻ പോലും പറ്റണില്ല. കിടന്ന കിടപ്പാണ് ഞാൻ. എന്റെ വയറ്റിൽ നിന്ന് പോണതും വന്നിട്ടാണ് മൂത്രം പോകാൻ. അതൊക്കെ എന്റെ മകനാണ് എടുക്കണത്.
1: നിങ്ങൾ അമൃത ആശുപത്രി തന്നെ ഒന്നുകൂടെ പോയി ഡോക്ടറെ തന്നെ കാണുക കേട്ടോ. നമ്മള് ഒരു ട്രീറ്റ്മെന്റ്
0: ഞങ്ങള് ഡോക്ടറെ കണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് ഡോക്ടറെ കണ്ട്. ഡോക്ടർ ഇങ്ങനെ ഇതുവരെ നടക്കാൻ പറ്റിയില്ല പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീണ് തളർന്നല്ലേ വന്നത്. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ നടത്തി ഒന്ന് കാണാനായിട്ട് നിങ്ങക്ക് പറ്റിയില്ല. ഞങ്ങക്ക് നിങ്ങളെ നടത്താൻ പറ്റിയില്ലല്ല. അപ്പൊ പിന്നെ മരുന്ന് തന്നെ കഴിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു.
1: അപ്പൊ
0: മരുന്ന് തന്നില്ല ഡോക്ടർ. ഞാൻ വേറെ ഹോസ്പിറ്റലിലെ കാണിച്ചാണ് ഇപ്പൊ ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കണത്.
1: ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഡോക്ടർ നോക്കട്ടെ ഞരമ്പുകള് തിരിച്ച് ശരിയാകുമോ നടക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഡോക്ടർ നോക്കിയിട്ട് പറയും. ഒരു ന്യൂറോളജിസ്റ്റിനെ കാണൂ കേട്ടോ.
2: നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടെ പോയി നോക്കൂടെ. അവിടെ ആകുമ്പോ വലിയ നമ്മളുടെ സർക്കാർ ആശുപത്രികളുണ്ടല്ലോ. സർക്കാർ ആശുപത്രി ഏതെങ്കിലും അവിടെ ആകുമ്പോ അങ്ങനെ പൈസ ചെലവ് വരില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഡോക്ടർമാരെ അവിടെയും കാണാൻ കഴിയും.
0: ഇപ്പൊ എന്നുവെച്ചാല് ഇപ്പൊ എന്റെ മോനെന്നെ വട്ടം പൊക്കി വേണം ആശുപത്രി കൊണ്ടുവരാനൊക്കെ ആയിട്ടൊക്കെ. അല്ലാതെ കൊണ്ടുപോകാൻ പറ്റൂല.
2: താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ?
0: എന്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു ഡോക്ടർ.
2: 0
0: എന്റെ പേര് ഷീല.
2: നമ്പർ പറയൂ.
0: 85
2: 93 98
0: 65 25.
2: ഇതിനെ പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്തായാലും ഒരു ഗവൺമെന്റ് ആശുപത്രിയെ സമീപിച്ച്
0: മെമ്പർമാരെ നമ്മുടെ ഈ ടോണോ അങ്ങനെയുള്ള ടോണി MLA ഒരു വീച്ചറിയുന്ന അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ആളൊരു
2: അല്ല, നമുക്ക് അങ്ങനെ പേര് പറയണ്ട. അവർക്ക് കഴിയുന്നത് ചെയ്യട്ടെ. നിങ്ങൾ ശരിക്കും അങ്ങനെ വല്ലതും ശ്രമിക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് നന്നായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ നന്ദി. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു അപകട വിവരമാണ്. പാവം നമുക്ക് ഇന്ന് കുട്ടികളുടെ ആണെങ്കിലും അവരങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലതാണ്. നമ്മൾ ഇപ്പോൾ വെള്ളത്തിലൂടെ പകരുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ടൈഫോയിഡ്, കോളറ, അതുപോലെ അതിസാരം, അതുപോലെ ഹെപ്പറ്റൈറ്റിസ്
1: എ,
2: ഇത്രയും രോഗങ്ങൾ ഈ സമയത്ത് നമ്മൾ വളരെ
1: കൂടുതലായിട്ട്
2: കാണുന്നതാണ്. അത് കൂടാതെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ കാലത്തല്ലേ ഈ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് വെക്ടർ ബോൺ, ഈ സാധാരണ ഈ കൊതുക് കടിച്ച് പകരുന്ന

0: അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുള്ള കാലമാണല്ലോ. ഏതെല്ലാം അസുഖങ്ങളാണ് അത്തരത്തിൽ ഈ കാലത്ത് നമുക്ക് കാണുന്ന
1: അത്
0: കുട്ടികളിൽ?
1: ഡെങ്കിപ്പനി, പിന്നെ ചിക്കുൻഗുനിയ, പിന്നെ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം, ഇതെല്ലാം കൊതുകൾ പരത്തുന്ന, ഈ മഴക്കാലത്ത് കൊതുകൾ പെരുകുന്നൊരു സമയമാണ്, അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് പകരുന്നത്. ഇപ്പോൾ ഡെങ്കിപ്പനി ഇപ്പോൾ നല്ലപോലെ കൂടുതലായിട്ട് കാണുന്നുണ്ട്, ചിക്കുൻഗുനിയ അത്ര കോമൺ അല്ല. ജാപ്പനീസ് എൻകെഫലൈറ്റിസ് ചില കേരളത്തിലെ ചില ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിലെ ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. ആലപ്പുഴയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, പിന്നെ ഇപ്പോൾ മലപ്പുറത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡിസ്ട്രിക്ട്സിലെ ജാപ്പനീസ് എൻകെഫലൈറ്റിസിന്റെ വാക്സിൻ റുട്ടീനായിട്ട് കൊടുക്കുന്നുള്ളൂ.
0: ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, എല്ലാം പനിയായിട്ടല്ലേ?
1: ആ, മിക്കവാറും എല്ലാം പനിയായിട്ട് തന്നെയാണ് തുടങ്ങുക. ഒരു വൈറൽ പനി പോലെ തന്നെയായിരിക്കും തുടക്കം എല്ലാത്തിൻ്റെയും. ഇതുപോലെ ശക്തിയായ പനി, ഇപ്പോൾ ഡെങ്കിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ടാവും, കണ്ണിൻ്റെ പുറകിലൊക്കെ ശക്തിയായ പനി, പേശികളിൽ വേദന, ജോയിൻറ്റിൽ വേദന ഉണ്ടാവും, തൊണ്ടവേദന, ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു ഇച്ചിരി കഠിനമായൊരു വൈറൽ ഫീവർ എന്നേ തുടക്കത്തിൽ നമുക്ക് അതിൽ തോന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ ആ ഒരു ഡെങ്കിയുടെ ഒരു സീസണാണ് നടക്കുന്നത്, കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ ഇതുപോലെ ശക്തിയായ പനിയും തലവേദനയും പേശിവേദനയും പറയുന്നവരിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും ഇതാണ്.
0: കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. മനസ്സിലാവുന്നില്ല താങ്കൾ പറയുന്നത്, എന്താ ഉദ്ദേശിച്ച്?
2: മണൽ ഭൂമിയാണ്.
0: അതുകൊണ്ട്
2: കുഴൽ
0: കിണറിന്നാണോ വെള്ളം എടുക്കുന്നതാണോ ഉദ്ദേശിച്ച്?
2: കുഴൽക്കിണറിന്നാണ്
0: വെള്ളം എടുക്കുന്നത്. ഓ, അദ്ദേഹം ചോദിക്കുന്ന അവരുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കും കുഴൽക്കിണറും കൂടി. അത്തരം ചോദ്യങ്ങൾ ശരിക്കും ഇതിൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എങ്കിലും സാധാരണ പറയാറുണ്ട് കുറച്ച് ദൂരം വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഈ സെപ്റ്റേജ് അതിൽ നിന്നുള്ള വെള്ളങ്ങൾ ഊർന്ന് ഇറങ്ങി കിണറിലേക്ക് പോകരുതെന്നാണ് സാധാരണ പറയാറ്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആ ചോദ്യം എടുക്കണ്ടാവില്ല. കാരണം ഇന്ന് നമുക്ക് മഴക്കാല രോഗങ്ങളും കുട്ടികളുടെ രോഗങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഡോക്ടർ പറയുന്നത്. ഇത് ശരിക്കും നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലെ സിവിൽ എഞ്ചിനീയേഴ്സോ അങ്ങനെ മണ്ണിനെ കുറിച്ച് ജിയോളജി അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നവർക്കല്ലേ പറയാൻ
2: കഴിയും?
0: ആ, നമുക്കൊരു സാമാന്യ ഉത്തരം പറയാന്നല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. സോറി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സംശയം അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വെള്ളം കൂടി കലരാതിരിക്കുന്നതാണ് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ ഡോക്ടർ ഡെങ്കു ഫീവറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്.
1: അതെ, അപ്പോൾ ഇതുപോലെ ശക്തിയായ പനി കുറയാതെ നിൽക്കുന്നു, കഠിനമായ തലവേദന, പേശിവേദന, ജോയിൻ്റ് വേദന, ക്ഷീണം, ചിലപ്പോൾ ഒരു തലകറക്കം, എപ്പോഴും കിടക്കുക, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെങ്കിപ്പനി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ സംശയിച്ച് ടെസ്റ്റ് ചെയ്താൽ, ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ ആദ്യത്തെ ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ അത് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താലേ ആൻറ്റിബോഡി പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. ഇപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിലും പലപ്പോഴും ഒരു വൈറൽ പനി പോലെ അങ്ങ് വന്നു പോവുകയാണ് ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് WBC കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും നോക്കണം, അത് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുണ്ട്, പിന്നെ കഠിനമായ ക്ഷീണമുണ്ട്, ഡീഹൈഡ്രേഷൻ പോലെ കാണുന്നു എന്നുണ്ടെങ്കിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക, കൗണ്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്.
0: അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ്,
1: പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കണ്ടമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഉണ്ടാകാൻ, ഷോക്കിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്.
0: എന്തായാലും അപ്പോൾ കൊതുകടി ഒഴിവാക്കുക.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും? സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ. എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്? നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും. ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: ഈ മഴക്കാലത്ത് തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ

0: അതെ അതെ
1: സാധ്യത
0: കൂടുതലാണ്.
1: കൂടുതലല്ലേ? ശരിക്ക് അത്തരത്തിൽ ഏതെല്ലാം രോഗങ്ങൾ കുട്ടികളിൽ കാണാനിടയുണ്ട്?
0: അത് ഈർപ്പം തങ്ങി നിന്നിട്ട് ഫംഗസിന് ഗ്രോ ചെയ്യാനായിട്ട് എളുപ്പം സാധ്യതയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോയി വരുമ്പോൾ നനഞ്ഞ ഷൂസും സോക്സും ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് ഡ്രൈ ആക്കി കാലൊക്കെ തുടച്ച് കാലിൻ്റെ ഇടയിൽ വിരലിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കാൻ പറയുക. അതുപോലെ തന്നെ അണ്ടർവെയർ നനഞ്ഞാൽ അപ്പം തന്നെ അണ്ടർവെയർ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കുട്ടിയെ പഠിപ്പിക്കുക. ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഡ്രൈ ആക്കണം, കുറച്ച് കാറ്റുകൊള്ളാൻ പാകത്തിന് എയർ കയറണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് കുറയും. അപ്പോൾ നനഞ്ഞ ഡ്രസ്സുമായിട്ട് നടക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടും. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴാണെങ്കിലും റെയിൻകോട്ട് ഇട്ട് വിടുക. പിന്നെ നനയുന്ന ഷൂസ് അല്ലാതെ വാട്ടർ സീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഷൂസുകൾ ധരിപ്പിച്ച് വിടുന്നതായിരിക്കും നല്ലത്. സ്കൂളിലെത്തി സോക്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഡ്രൈ ആയിട്ടുള്ള സോക്സ് ഇട്ടിരിക്കണം എന്നൊക്കെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക.
1: ഈ ആന്റിഫംഗൽ കൊണ്ട് മറ്റെന്തെങ്കിലും ഈ സ്കിൻ ഇൻഫെക്ഷൻസ് അല്ലാതെ മറ്റെന്തെങ്കിലും പ്രയാസം കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ?
0: അത് ചിലപ്പോൾ ലങ്സിലേക്ക് ഇൻഫെക്ഷൻ അതൊക്കെ, പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതെ അതൊക്കെ റയറാണ്. യൂഷ്വലി സ്കിൻ ഇൻഫെക്ഷൻസ് ആണ് കോമൺ ആയിട്ട് മഴക്കാലത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് കാണുക.
1: ഇത് പകരുന്നതാണ്, അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വരാൻ സാധ്യത
0: പകരാം. ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ഹ്യൂമിഡിറ്റി കൂടുതലും വെറ്റായിട്ടിരിക്കുന്ന ഇതൊക്കെയാണെങ്കിൽ പകരാം.
1: അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും അതല്ലെങ്കിൽ ഫംഗൽ അണുബാധയെക്കുറിച്ചും നമ്മൾ കരുതിയിരിക്കണം മഴക്കാലത്ത് അല്ലേ. മറ്റൊരു കാര്യം മഴക്കാലത്ത് പലപ്പോഴും അലർജികളെ കുറിച്ചാണ് പറയാറ്. ഒരു സീസണൽ അലർജി എന്ന് പറയുന്ന പോലെ വിട്ടുമാറാത്ത തുമ്മല്, ജലദോഷം, അത് എന്തൊക്കെയായിരിക്കും കാരണം എന്ന് നമുക്ക് അങ്ങനെ ജനറലി പറയാൻ കഴിയുമോ?
0: പൊതുവെയുള്ള ഒരു കാലാവസ്ഥയുടെ ചേഞ്ച്, അതായത് നല്ല ചൂടിൽ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ തണുപ്പാണ്, പക്ഷെ മഴ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ചൂടാണ്. പിന്നെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് മഴ പെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ വേപ്പറൊക്കെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അതിലൊക്കെ ഈ വൈറസുകളൊക്കെ കൂടുതൽ നേരം തങ്ങി നിൽക്കും. വൈറസ് കൂടുതൽ നേരം അതിൽ നിൽക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ അലർജീസും എല്ലാം ഈ മഴക്കാലത്ത് കൂടുന്നത്. ഹ്യൂമിഡിറ്റിയാണ് മെയിനായിട്ടുള്ളൊരു ഫാക്ടർ അതിൽ. ആ ഒരു ഒരു വാമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പല ഇതുകൾ കുറഞ്ഞു വരും. ഇപ്പോൾ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ തൊണ്ടയൊക്കെ കുറച്ച് വാമാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസും അലർജിയൊക്കെ കുറയാനുള്ളൊരു സാധ്യതയുണ്ട്.
1: നമ്മൾ മറ്റൊരു പനിയെ കുറിച്ച് ഇതിൻ്റെ ഇടയിൽ പറയേണ്ടതില്ല, ഒരു പക്ഷേ മഴക്കാലത്ത് കാണുന്ന ഒരു പനിയാണ് എലിപ്പനി എന്ന് പറയുന്നത്.
0: എലിപ്പനി, അതെ.
1: പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല.
0: എലിപ്പനി ഉണ്ട്, ഡെങ്കി പോലെ അത്ര കോമൺ അല്ലാന്നേ ഉള്ളൂ എലിപ്പനി. പിന്നെ കൂടുതൽ കാണുന്നത് ഈ എന്തെങ്കിലും ഫ്ലഡുകളൊക്കെ ശേഷം, പ്രളയത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ഇതുപോലെ എന്താ പറയുക, ഡാമ്പായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കൃഷിപ്പണി ചെയ്യുന്നവര്,
1: പാടത്തൊക്കെ.
0: അതെ, പാടത്ത്.
1: പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മുടെ ടൗണിൽ ധാരാളം എലികളുണ്ട്, വെള്ളം കെട്ടി
0: നിൽക്കുന്നുണ്ട്.
1: ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന കുട്ടികളൊക്കെ
0: വരാം വരാം.
1: കാലിൽ
0: മുറിവുണ്ടെങ്കിൽ ബാക്ടീരിയയാണ് ഇത്, ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ എലിപ്പനി ഉണ്ടാക്കുന്നത്. വരാം, വളരെ ഉണ്ട്, തീരെ റെയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഡെങ്കു പോലെയൊന്നും അത്ര കോമൺ ആയിട്ട് അങ്ങനെ ഒരു വലിയ.
1: എങ്ങനെയാണ് ഈ പനി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്?
0: അതും ഇതുപോലെ ശക്തിയായ പനി, മേലുവേദന, കാലുവേദന, ഇതുപോലെ വൈറൽ പോലെയാണ്. വൈറൽ പനിയുടെ ലക്ഷണങ്ങളായിട്ടാണ് തുടങ്ങുക. പക്ഷെ അതിന് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ന്യൂമോണിയ ഉണ്ടാകാം, ലിവറിനെ ബാധിക്കാം, കിഡ്നി ഫെയിലിയർ ഉണ്ടാകാം, അങ്ങനെ പല കോംപ്ലിക്കേഷൻസ്. വീൽസ് ഡിസീസ് എന്നൊരു കോമൺ പേര് പറയുന്നത് അതിന്.
1: ശരിക്ക് ഇത്തരം പനികളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ രക്തപരിശോധന നടത്തുക തന്നെ. അത് പക്ഷേ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടേ നമുക്ക് തീരുമാനിക്കാൻ
0: പറ്റുള്ളൂ.
1: അപ്പോൾ ഇത്തരം ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക കുട്ടികൾ എന്നാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. ശരിക്കും ഈ മഴക്കാലത്ത് കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറയല്ലേ? അപ്പോൾ ഈ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് മറ്റു തരത്തിലുള്ള, അവർ അനങ്ങാതിരിക്കുന്നു, തുടർച്ചയായി മഴയാണെങ്കിൽ ഫിസിക്കൽ അവർക്ക് ഒരു കിട്ടേണ്ട ഒരു കായിക അധ്വാനം അതല്ലെങ്കിൽ കളികളൊന്നും നടക്കുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്?
0: അകത്തിരിക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ളൊരു സാധ്യതയും കൂടെ ഇരിക്കുന്നു. പുറത്ത് കളിക്കാൻ പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു, ടി വി കാണുമോ വീഡിയോ കാണുമോ അങ്ങനെയൊക്കെയാണല്ലോ ഒരു സമയം കൂടുതൽ കളിയാ. അപ്പോൾ ഭക്ഷണവും കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറയുന്നതുകൊണ്ട് വെയിറ്റ് കൂടാനുള്ളൊരു സാധ്യത,
1: ഒബീസിറ്റി
0: പോകാൻ

0: ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വീടിനകത്തുള്ള എന്തെങ്കിലും കളികൾ അവരെ എൻഗേജ് ചെയ്യിക്കുന്നത് നല്ലതാണ്. സ്കിപ്പിംഗ്, സൈക്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്യാമല്ലോ വീടിനകത്താണെങ്കിലും.
1: അതെ,
0: സ്റ്റേഷനറി സൈക്ലിംഗ് ഒക്കെ.
1: ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേ പറയാറുണ്ട് കുട്ടികൾക്കെല്ലാം ഈ പൊണ്ണത്തടി ഒബേസിറ്റി ഒരു വലിയ
0: പ്രശ്നമാണ് ഇപ്പോൾ.
1: അപ്പോൾ അതെങ്ങനെ കുട്ടികൾക്ക് കൺട്രോൾ ചെയ്യും? ഫുഡ് കൺട്രോൾ എല്ലാം കുട്ടികളുടെ അടുത്ത് എത്ര നമുക്ക് സ്ട്രിക്റ്റ് ആയി നടത്താനും കഴിയില്ല.
0: അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് ഒഴിവാക്കിയാൽ തന്നെ അതൊരു മെയിനായിട്ടുള്ള ഇത് കുറഞ്ഞു കിട്ടും. സ്വീറ്റ്സ് കഴിക്കൽ, പുറത്തുനിന്നുള്ള ചിപ്സ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക, പിന്നെ കൂടുതൽ ഫാറ്റുള്ള, ഇപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ കുട്ടികൾക്കൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇത് കുറച്ചാൽ തന്നെ, ഫാസ്റ്റ് ഫുഡ് ആ ഒരു രീതികളൊക്കെ കുറച്ചാൽ തന്നെ ഈ തടി വയ്ക്കുന്ന ഒരു ടെൻഡൻസി കുറയും. സ്വീറ്റ്സും ബട്ടറൊക്കെയുള്ള സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്നത്. പിന്നെ ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണം എന്നുള്ളത് ചെറുപ്പത്തിലെ തൊട്ട് തന്നെ കുട്ടികളെ അത് ശീലിപ്പിക്കണം.
1: ഇത്തരം മഴക്കാലത്ത് അതിനും സാധ്യത കുറവാണ്.
0: അപ്പോൾ വീടുകളുടെ അകത്ത് തന്നെ ചെയ്യാവുന്ന എന്തെങ്കിലും ഇത് അഡ്വൈസ് ചെയ്യണം. അതെ,
1: മാത്രമല്ല ഈ പലപ്പോഴും കുട്ടികളുടെ ഈ ഒരു പുതിയ ശീലം ഈ ടി വി കാണുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ടെന്ന് ഇവർക്ക് തന്നെ
0: അറിയില്ല.
1: കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ ഒരു പ്രോഗ്രാം കഴിയുന്നവരെ
0: കഴിച്ചുകൊണ്ടിരിക്കും.
1: അപ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി ഇപ്പോൾ വന്നിരിക്കുക.
0: നമ്മുടെ മൾട്ടിപ്ലക്സുകൾക്ക് നമുക്ക് ചീത്ത ശീലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പോപ്കോൺ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ പോപ്കോൺ കഴിക്കണം,
1: വലിയ പാക്കാണ് അവരുടെ കച്ചവടതന്ത്രമായിരിക്കുമെങ്കിൽ പോലും അത് കുട്ടികളെ വളരെ മോശമായിട്ട്. ശരിക്കും നമ്മുടെ ഈ ഭക്ഷണ സംസ്കാരം ഏറ്റവും മോശമായി ബാധിക്കുന്ന കുട്ടികളെ അല്ലേ?
0: അപ്പൊ
1: കുട്ടികൾക്ക് വേണ്ട ഉചിതമായ ഒരു ഭക്ഷണ സംസ്കാരത്തെ കുറിച്ച് കൂടി പറയാമെന്ന് തോന്നുന്നു.
0: കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ വീട്ടിലുണ്ടാക്കുന്നതിൽ തന്നെ നമ്മള് കൂടുതൽ ബട്ടർ ഉപയോഗിക്കുക, നെയ്യ് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. സ്വീറ്റ്സ് അധികം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ ബിസ്ക്കറ്റ്സ്, അത് ആക്ച്വലി ബിസ്ക്കറ്റ്സ് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന, ഈ 6 months 7 months ഒക്കെ ഉള്ള കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്.
1: അത് വളരെ സേഫ് ആണെന്നുള്ളൊരു
0: ധാരണയുണ്ട്.
1: പക്ഷേ
0: ഷുഗർ, അല്ല ഷുഗറൊക്കെ വളരെ കൂടുതലാണ് ഈ ബിസ്ക്കറ്റ്സിൽ യൂഷ്വലി. അതൊക്കെ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചെറിയ കുട്ടികൾക്ക് ഒരാവശ്യമില്ല, ബിസ്ക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കുറുക്ക് അതൊക്കെ നമ്മളുണ്ടാക്കുന്നതാണ്, നമുക്കറിയാം നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഇപ്പം ബിസ്ക്കറ്റ്സിലൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് തന്നെ നമുക്കറിയില്ലല്ലോ. അതിലെന്തൊക്കെയാണോ ചേർക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കിയാൽ തന്നെ ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. ഒരു ഒരു ദിവസത്തിലൊരു 4 meals എന്നുള്ളൊരു കണക്കിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിങ്ങും ചിപ്സ് കഴിക്കലൊക്കെ ഒഴിവാക്കുക. കോള അങ്ങനത്തെ കാര്യങ്ങൾ, ജ്യൂസ് കുടിക്കുക ഇടയ്ക്ക്, അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ പൊണ്ണത്തടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഫുഡിൻ്റേത് മാത്രമല്ല ആക്ടിവിറ്റി വേണം എന്നുള്ളത് അവർക്ക് പറഞ്ഞ്. ബിക്കോസ് ഇപ്പോൾ ചെറിയ കുട്ടികളിൽ തന്നെ ബി പി കൂടുന്നതും ഡയബറ്റിക് ആവുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതെ,
1: മറ്റൊരു കാര്യം, പണ്ട് ഈ തേർഡ് വേൾഡ് കൺട്രീസിലുണ്ടായിരുന്ന അസുഖമാണെന്ന് പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നു. റൊമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞു, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, കുട്ടികൾക്ക് തൊണ്ടയിൽ കഫക്കെട്ട് വരുമ്പോൾ, അത്തരത്തിൽ ഇപ്പൊ
0: റൊമാറ്റിക് ഫീവർ വളരെ വളരെ കുറവാണ്.
1: അത്
0: ജനറലി നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു അവയർനെസ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ തന്നെ അതിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്.
1: അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? കുട്ടികളിലുണ്ടാക്കിയിട്ടുള്ള രക്ഷിതാക്കളിലുണ്ടാക്കിയിട്ടുള്ളത്.
0: അതെ, ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉടനെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ പണ്ട് അങ്ങനെയല്ലല്ലോ, നമ്മൾ വീട്ടിലെ റെമഡീസുമായിട്ട് അങ്ങനെ നിൽക്കും. ഇപ്പോൾ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് ഇത് ഈ ഒരു റൊമാറ്റിക് ഫീവറിലേക്കൊക്കെ പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നത്.
1: ഒരു കാലത്ത് അത് വലിയൊരു
0: പ്രശ്നമായിരുന്നു.
1: തേർഡ് വേൾഡ് കൺട്രീസിലെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ടായിരുന്നു.
0: ഇപ്പോൾ ഞാനൊക്കെ MBBS ചെയ്യുന്ന കാലത്ത് കണ്ടിട്ടുണ്ട് കേസസ്. പക്ഷേ പിന്നെ ഒരു
1: ഹൃദയാരോഗ്യത്തെ വരെ
0: ഹൃദയാരോഗ്യ ഹൃദയത്തിന്റെ വാൽവുകളെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്.
1: നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ കൂടി എന്ന് പറയാൻ തോന്നുന്നു, കുട്ടികൾക്ക് നിർബന്ധമായി എടുക്കേണ്ട വാക്സിൻ. കാരണം ഇപ്പോൾ പലരും വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നു, മാത്രമല്ല അത് നിർബന്ധമായി എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനം ചിലരൊക്കെ എടുക്കുന്നു. അതെല്ലാം വളരെ തെറ്റാണ്. ശരിക്കൊരു സമൂഹത്തിനോട് ചെയ്യുന്ന

0: നീതി കൂടിയാണത്. അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാൻ തോന്നുന്നു.
1: ജനിച്ച ഉടനെ നമ്മൾ എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്ന, ജനിച്ച് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സിൻസ് ആണ് BCG ഓറൽ പോളിയോയും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഫസ്റ്റ് ഡോസും. അത് ജനിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻസ് ആണ്.
2: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
3: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
2: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ
5: ഹലോ ഡോക്ടർ.
1: പറഞ്ഞോളൂ
5: ഡോക്ടർ. ഞാൻ എന്റെ മോന് വേണ്ടി വിളിക്കുവാണേ. അവൻ 11 വയസ്സായി ഇപ്പോ. അപ്പൊ എല്ലാ മാസവും അവന് ഭയങ്കര കപകം, ഇങ്ങനെ ചുമ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇടിയുടെ പോലത്തെ രണ്ട് സൗണ്ട് വരും. അത് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കപമാവും. കപമായി കഴിയുമ്പോ പനിയാവും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ചെവിന്ന് അതിന്റെ, അപ്പൊ ഞാൻ അവിടെ അടുത്ത് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടൊക്കെ വാങ്ങിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ ആണ്, മൂക്കും തൊണ്ടയൊക്കെ ഒരേ ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ചെവിന്ന് വെള്ളം വരണേന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ ഇത് ഈ മാർച്ചില് വെക്കേഷൻ വന്നു, മാർച്ചില് വന്നു, ഏപ്രിലിൽ വന്നു, മെയ്യില് വന്നു, ഇപ്പൊ ജൂണിലെ കഴിഞ്ഞു, ഇപ്പൊ ജൂലൈയിലും കഴിഞ്ഞു.
1: ഈ ചെവിയില് വെള്ളം വെള്ളം പുറത്തേക്ക് വന്നു എന്നാണോ, അതോ ചെവിയില് വെള്ളം കെട്ടി നിക്കുന്നു എന്നാണോ പറഞ്ഞത്?
5: ചെവിന്ന് ഇങ്ങനെ ഇങ്ങനെ വെള്ളം നനവും ഇങ്ങനെ വന്നോണ്ടിരിക്കും.
1: ആണോ? ആ, അപ്പൊ ചെവി ചെവിടെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്.
5: ഇവിടെ ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഈ ഇൻഫെക്ഷന്റെ ഇടന്ന് പറഞ്ഞു, ഇൻഫെക്ഷൻ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ അലർജിയുടെ ആണോ അത്?
1: ആ, അലർജി, ബേസിക്കലി അലർജി ഉണ്ടാകും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ എല്ലാ മാസവും ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു ENT ഡോക്ടറിനെയാണോ കണ്ടത്?
5: ENT അല്ല, ഗവൺമെന്റ് ആശുപത്രിയിൽ ഫിസിഷ്യനെ കണ്ടത്.
1: ഒരു ENT ഡോക്ടറെ കാണൂ. എന്തെങ്കിലും മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നതെന്നുള്ളത് നോക്കുക. പിന്നെ ഈ കുട്ടിക്ക്
5: കഴിഞ്ഞ ഈ മാസം വന്നപ്പോ, ജൂലൈ ആദ്യം വന്നപ്പോഴേക്കും പീഡിയാട്രിഷനെ കൊണ്ട് കാണിച്ചായിരുന്നേ. അപ്പൊ ഡോക്ടർ എന്തോ അലർജി, അപ്പൊ ഇവന് ഇങ്ങനെ വേറെ ഒരു അലർജി ഉണ്ട്, ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഗന്ധിക്ക് ബ്ലോക്കായിട്ട് കണ്ണുനീര് ഇങ്ങനെ എപ്പോഴും കണ്ണുനീര് വരും. അത് മാർച്ച് 8 പൊടി സമയത്താ.
1: അപ്പൊ ബേസിക്കലി ഒരു അലർജി ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ അതെങ്ങനെ ഇൻഫെക്ഷനിലേക്ക് പോകുന്നു, ചെവിയില് നീര് കെട്ടുന്നു എന്നൊക്കെ പറയുമ്പോ അതൊരു ഇൻഫെക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അലർജി കൊണ്ടും ചെവിക്കകത്ത് വെള്ളം കെട്ടും. അതാ ഞാൻ പറഞ്ഞു, വെള്ളം പുറത്തേക്ക് വരുന്നോ അതോ അകത്ത് കെട്ടി നിൽക്കുവാണോ എന്ന് ചോദിച്ചത്. കാണുന്നില്ല. ഒരു പ്രോപ്പറായിട്ട് ഒരു ENT ഡോക്ടറെ കണ്ട് ഒരു ഇവാലുവേഷൻ നടത്തുന്നത് നല്ലതാണ്. പിന്നെ ഈ എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുറെ വ്യത്യാസം വരും ഇതിന്, കേട്ടോ?
0: വിളിച്ചത് നന്ദി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ള വാക്സിൻസിനെ കുറിച്ചായിരുന്നു.
1: ഇപ്പൊ ജനിച്ച ഉടനെ ഈ മൂന്നെണ്ണം എടുക്കുക, പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. അതില് നമ്മള്
0: ആദ്യം BCG ഓറൽ പോളിയോ വാക്സിൻ,
1: ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ എടുക്കുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, പോളിയോ, പിന്നെ എച്ച് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞത് ആ പെൻറ്റാവാലന്റ് വാക്സിൻ എന്ന് പറഞ്ഞെടുക്കുന്നത്. ഈ 5 അസുഖങ്ങൾക്കുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻസ്, PCV എന്ന് പറയുന്ന ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നുണ്ട്.
0: 6 ആഴ്ച.
1: പിന്നെ 10 ആഴ്ചയിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 14 ആഴ്ചയിൽ ഈ 3 ഡോസായിട്ട് ഇത്രയും അസുഖങ്ങൾക്കുള്ളത് കൊടുക്കുന്നുണ്ട്.
0: അതോടൊപ്പം ഈ മീസിൽസിന്റെ ഒക്കെ അതിൻ്റെ ഒപ്പം
1: ഇല്ല, അത് 9 മാസം കഴിയുമ്പോഴാണ് മീസിൽസിന്റെ
0: MMR
1: വരിക. പിന്നെ ഗവൺമെന്റ് ഇതിൽ വരുന്നത് 9 മാസത്തിലാണ് അടുത്ത വാക്സിൻ വരുന്നത്. MMR ആണ് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, മീസിൽസ് റുബല്ല.
0: നമുക്ക് ഒരു കോൾ കൂടി നോക്കാം. ഹലോ
6: ഹലോ
1: ഹലോ.
0: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ കേൾക്കില്ല. എറണാകുളം മെഡിക്കൽ സെന്റർ FM ലൈനാണ്, പെട്ടെന്ന് ചോദിക്കൂ.
1: ഹലോ, ആ പറയൂ.
6: കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അതിന് 5 വയസ്സായി, എപ്പോഴും പനിയാണ്, എപ്പോ നോക്കിയാലും പനിയാണ്. മരുന്ന് കൊടുക്കുമ്പോ മാറും, വീണ്ടും പനി വരും.
1: ഈ സ്കൂള് തുറന്നതിന് ശേഷമാണോ, മഴക്കാലം തുടങ്ങിയതിന് ശേഷമാണോ പനി തുടങ്ങിയേക്കുന്നത്?
6: മഴക്കാലം തുടങ്ങിയിട്ടാണോ എന്നറിയില്ല. അപ്പൊ ആൾക്ക് ഇപ്പൊ 2 മാസമായിട്ട് ഇങ്ങനെ എപ്പോഴും പനിയാണ്. കാരണം ആൾക്ക് മരുന്ന് കൊടുക്കും, മാറും, മഴക്കാലത്തല്ല. ഇത് ഇപ്പൊ 2 മാസമായിട്ട് ഇത് തന്നെയാണ്, എപ്പോഴും പനി.
1: അത് കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടിയല്ലേ?
6: അതെ, സ്കൂളിൽ എൽ കെ ജി പഠിക്കുന്നു.
1: എൽ കെ ജി പഠിക്കുന്നു. അപ്പൊ ഈ സ്കൂളിൽ

0: പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് പൊതുവേ ഒരു ഒരു വർഷത്തിൽ ഒരു 8 പ്രാവശ്യമൊക്കെ ഒരു കോൾഡും ചുമയൊക്കെ വരുന്നത് സാധാരണമാണ്. അങ്ങനെയാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി സ്വന്തമായി ബിൽഡ് ചെയ്ത് വരുവരും കൊണ്ടുവരിക കേട്ടോ. പിന്നെ അതുകൂടാതെ കോൾഡും ചുമയും ഉള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് കോൾഡും ചുമയുണ്ടെങ്കിൽ കുട്ടിയെ സ്കൂളിൽ വിടാതിരിക്കുക, മറ്റു കുട്ടികൾക്ക് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാവരും അത് പാലിക്കുകയാണെങ്കിൽ ഇത്രയും ഇൻഫെക്ഷൻ സ്കൂളുകളിൽ നടക്കില്ല. മാസ്ക് ഈ 4 വയസ്സുള്ള കുട്ടി 5 വയസ്സുള്ള കുട്ടിയോട് മാസ്ക് ഇടാൻ പറഞ്ഞാൽ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് അതിൽ കാര്യമില്ല. അപ്പോൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ മൂക്കും വായും മൂടി പിടിക്കുന്ന കാര്യമൊക്കെ ഈ പ്രായത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. തുമ്മിയും ചുമച്ചു കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകണം, മുഖത്തും അവിടെ ഇവിടെ തൊടരുത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നതാണ് ഈ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പനി വരുന്നു എന്ന് പറയുന്നത്. അത് തടയാനായിട്ട് നമ്മൾ തന്നെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്താലാണ് ഈ ഇൻഫെക്ഷൻ പകരാതിരിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ കുട്ടിക്ക്.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വാക്സിൻ്റെ 16 വയസ്സ് വരെ ഉണ്ടല്ലേ കുട്ടികളുടെ? അപ്പോൾ 16 വയസ്സ് വരെ എടുക്കേണ്ട വാക്സിനെല്ലാം കൃത്യമായി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചില രോഗങ്ങളിൽ നിന്നെങ്കിലും പ്രൊട്ടക്ഷൻ കിട്ടും.
0: ഇത് നമ്മൾ വളരെ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾക്കാണ് ഈ ഗവൺമെൻറ് പോളിസി അനുസരിച്ചുള്ള വാക്സിനേഷൻസ് പോകുന്നത്. അതുകൂടാതെ ചില വാക്സിൻസ് ഉണ്ട്, അതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, കോളറ ഇതൊന്നും ഗവൺമെൻറ് ഇതിൽ വരുന്നതല്ല.
1: പിന്നെ
0: HPV വാക്സിൻ. HPV ഇപ്പോൾ ഗവൺമെൻറ് 14 വയസ്സിൽ കൊടുക്കാൻ, ഒരു ഡോസ് കൊടുക്കാനുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്.
1: എന്തായാലും ഇന്നത്തെ നമ്മുടെ എറണാകുളം മെഡിക്കൽ സെൻറ്റർ FML എൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മുടെ ശ്രോതാക്കളോട് സംബന്ധിച്ച് തന്നെ വിശദമായി മറുപടികൾ പറഞ്ഞതിന് ഡോക്ടർ എം സുമയോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: എറണാകുളം മെഡിക്കൽ സെന്റർ
3: FM ഹെൽത്ത് ലൈൻ.
4: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റഫറൻസ് തരാം.
5: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
4: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റഫർ ചെയ്യുന്നത്.
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: ഈ പരിപാടിയുടെ പ്രായോജകർ
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
4: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
8: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
4: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
8: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
4: ആക്സിഡന്റ്, ട്രോമാ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
9: ആകാശവാണി FM വാർത്തകൾ.
10: കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വൻ വിജയമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതിയിലൂടെ KSRTC ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മന്ത്രി. CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നതിനായി 3ാം ഭാഷ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉൾപ്പെടുത്തണമെന്നും കോടതി. ത്രിഭാഷാ പദ്ധതി ഭാരതത്തിന് അഭികാമ്യമാണെന്നും അതോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്നും കേരള ഹിന്ദി പ്രചാരസഭ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി K. മുരളീധരൻ. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട പെരുമ്പാവൂർ പര്യത്തുകാവിലെ 7 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം

0: മന്ത്രി റോജിയം ജോൺ നിർവഹിച്ചു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 20 മാറ്റി. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് കൈകോർത്ത് ISROയും ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റണിൽ വനിതാ വിഭാഗം സിംഗിൾസിൽ PV സിന്ധു ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 14 സെക്കൻഡ്. പ്രിയരെ, ഇപ്പോൾ

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നാലു മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവർക്കുള്ള നിങ്ങളുടെ ആശംസകളും നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനത്തോടൊപ്പം ഞങ്ങൾക്ക് അയക്കൂ. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. സന്ദേശത്തോടൊപ്പം പേരും സ്ഥലവും വെക്കുവാൻ പ്രത്യേകം ഓർക്കുമല്ലോ.

നാലുമണിപ്പൂക്കളിലെ ആദ്യ സന്ദേശം നോക്കാം. ഒറ്റപ്പാലം കോതകുറിശിയിൽ നിന്ന് സൂര്യയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. പാട്ടാണ് എൻ്റെ ശ്വാസം, സ്വരമാണ് എൻ്റെ ലോകം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ്റെ ശബ്ദത്തിന് പൂർണ്ണ വിശ്രമം നൽകുകയാണിപ്പോൾ. ഈ മൗനം തോൽവിയുടേതല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെയും മാധുര്യത്തോടെയും തിരികെ വരാനുള്ള ഒരു ഇടവേളയാണ്. പാടുവാൻ മറന്നുപോയി അനഘ എന്ന ചിത്രത്തിലെ ആ ഗാനമാണ് സൂര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൂര്യ എല്ലാ മൗനങ്ങളെയും അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ തന്നെ, സൂര്യ പറഞ്ഞതുപോലെ മാധുര്യത്തോടുകൂടി തന്നെ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇഷ്ടഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത സന്ദേശം ആലുവയിൽ നിന്ന് സാബുവിൻ്റെതാണ്. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് തും ഹി എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ? ഫിലിം കഭി അൽവിദാന കഹന എന്നുള്ളതാണ്, ഹിന്ദി ഗാനമാണ് സാബു ചോദിച്ചിരിക്കുന്നത്. സാബുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കൾ തുടരുന്നു. കലാഭവൻ മണിയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അശ്വിൻ ധർമ്മൻ ചാലക്കുടിയിൽ നിന്ന് സന്ദേശം അയച്ചിട്ടുണ്ട്. അശ്വിനു വേണ്ടി അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം.

അടുത്ത സന്ദേശം റാണി വർഗീസും നല്ലുവും ചേരനല്ലൂരിൽ നിന്ന് അയച്ചിരിക്കുന്നു. പ്രിയ നാലുമണിപ്പൂവേ, ഒത്തിരി നാളായി എനിക്കൊരു പാട്ട് വെച്ച് തന്നിട്ട്. എനിക്ക് റമ്മിയിലെ കൂടമേലെ കൂടെ

വെച്ച് ഈ പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ജിഷ ജോൺസൺ, മാഗി ജോർജ്, മിനി ശ്രീകല, പിന്നെ കൊച്ചി എഫ് എം കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റാണി വർഗീസിനും കൂട്ടുകാരായ ശ്രോതാക്കൾക്കും വേണ്ടി ഇഷ്ടഗാനം കേൾക്കാം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287939382.
3: സന്ദർശിക്കൂ www.irctctourism.com.

നാലുമണിപ്പൂക്കളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സന്ദേശങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സന്ദേശം സ്വരാജിൻ്റെതാണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, എൻ്റെ വർക്ക്ഷോപ്പിലെ ആശാന് വേണ്ടി സർഗം സിനിമയിലെ ഒരു ഗാനം വെച്ചു തരുമോ? ആശാന്റെ പേര് മാള രാജേഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജേഷിനും സ്വരാജിനും വേണ്ടി ഒരു ഗാനം കേൾക്കാം അടുത്തതായി.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അനീഷാണ്, തൃപ്പൂണിത്ര കണ്ണംകുളങ്ങരയിൽ നിന്ന്. കർട്ടൻ വർക്ക്സ് ചെയ്യുന്നു. ചന്ദ്രിക, അനിത, ജസീന, കവിത, ഷാജി, കണ്ണൻ, മുതലാളി ജയേഷ്, പൂർണിമ, എല്ലാവർക്കും വേണ്ടി അതിരടിയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് അനീഷ് ചോദിച്ചിരിക്കുന്നത്. അനീഷിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഇഷ്ടഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അങ്കമാലിയിൽ നിന്ന് ബീന ബിജുവാണ്. നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്. ഞാൻ എന്നും നാലുമണിപ്പൂവ് കേൾക്കുന്നതാണ്. എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഇന്നൊരു സോങ് വെച്ചു തരുമോ? മരുമലർച്ചി എന്ന സിനിമയിലെ നൻറി സൊല്ലവനൊക്കെ എന്ന തമിഴ് ഗാനമാണ് ബീന ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്കും പ്രോഗ്രാം കേൾക്കുന്നവർക്കും എല്ലാമായി ബീന ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇഷ്ടഗാനം കേട്ടോളൂ ബീന.

നാലുമണിപ്പൂക്കളിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നു സരിക രതീഷ് കോതമംഗലത്ത് നിന്ന്. എനിക്ക് മഴയത്തും മുൻപയിലെ ചിച്ച ചിച്ച എന്ന ജാനകിയമ്മ പാടിയ സോങ് വെച്ച് തരാമോ? മകൻ ഋഷി, മകൾ തൃഷ, അച്ഛൻ അയ്യപ്പൻ, അമ്മ ശാന്ത എന്നിവർക്കുകൂടി വേണ്ടിയാണ് ഈ ഗാനം സരിക ആവശ്യപ്പെട്ടിരിക്കുന്നത്. സരികയുടെയും കുടുംബത്തിന്റെയും ഇഷ്ടഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളുടെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ അവസാന സന്ദേശത്തിലേക്ക് പോകാം. നാലുമണിക്ക് വിടർന്നു നിൽക്കുന്ന പൂക്കളെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ, അതുപോലെ തന്നെയാണ് ഈ സംഗീത പരിപാടി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. ചന്ദിരൂരിൽ നിന്നും താഹയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഹൃദയത്തിൻ മധുപാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ ഈ ഗാനം എല്ലാവർക്കുമായി കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സന്ദേശമയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ 4 മണിപ്പൂക്കൾ വിട പറയുന്നു. കൂടുതൽ ഗാനങ്ങളുമായി 4 മണിപ്പൂക്കൾ നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസിൽ വിവിധ വിഷയങ്ങളിലായി അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. IPR ജൂറിസ് പ്രൂഡൻസ്, കൊമേഴ്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, MSc, MTech എന്ന വിഷയങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഡയറക്ടർ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അയക്കണം. അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.gazette.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുമുണ്ട്: 04842862610, 04842862610.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റിട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധിയില്ല. കോഴ്സ് ദൈർഘ്യം 9 മാസം. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം പട്ടാമ്പി, ആയുർപാലന ഹോസ്പിറ്റൽ പാലക്കാട് എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി നാളെ. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ 62-38-09-42-32 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 62-38-09-42-32.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
7: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 2025-26 അധ്യയന വർഷത്തിൽ SSLC, +2, ഡിഗ്രി, PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ

വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04752 22 23 53. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04752 22 23 53. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊരുക്കുന്നു. പാർട്ട് ടൈം ജോലി നൽകുവാൻ താൽപ്പര്യമുള്ള സ്ഥാപന മേധാവികൾ UGBKCHI.EMP@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04842 57 67 56 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ആഭ്യന്തര വിമാന സർവീസുമായി ബന്ധപ്പെട്ട ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ 120 ഇടങ്ങളിലേക്ക് കൂടി സേവനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വൻ വിജയമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതിയിലൂടെ KSRTCക്ക് ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മന്ത്രി. സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് വില. September 26 നറുക്കെടുപ്പ്. വനസംരക്ഷണത്തിന്റെ ഭാഗമായി വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കുടിവെള്ളം ചില്ലുകുപ്പികളിൽ നൽകാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട പെരുമ്പാവൂർ പരിയത്തുകാവിലെ 7 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നു. ISROയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും സംയുക്തമായാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും.
0: ആകാശവാണി FM വാർത്തകൾ.
1: സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 26 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

ഏഴരക്കൂട്ട ഈ ചിത്രത്തിൽ സ്വർണലത പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഷിബു ചക്രവർത്തി രചിച്ച്, ജോൺസൺ സംഗീതം പകർന്നത്. ഇനി സംഗീത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കുടുംബവാർത്തകൾ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ്.

ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. ഗാനശില്പികൾ രാജീവ് ആലുങ്കൽ, സ്റ്റീഫൻ ദേവസി.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഇനി എസ് രമേശൻ നായർ എഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം April 19.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കല്ലറഗോപൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തീർത്ഥാടനം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിദ്യാലയമുറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിത വഴി തെളിക്കുന്ന പ്രധാനയിടം. സ്വഭാവ രൂപീകരണവും അറിവും ശീലങ്ങളും പെരുമാറ്റരീതികളും തുടങ്ങി വ്യക്തിഗത ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് നേടുന്നതിൽ പലതും ഉന്നത വിജയത്തിന്റെ പഥങ്ങൾ വരെ എത്തുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ കൃഷി പഠനത്തോടൊപ്പം കൂട്ടിയപ്പോൾ ആ ശീലം വിദ്യാലയങ്ങൾ വിട്ട് വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോഴും മിക്ക വിദ്യാർത്ഥികളും ഒപ്പം കൂട്ടുകയും അത് ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു പോരുന്ന കാഴ്ചകൾ ഇന്ന് ഏറെ സന്തോഷം ജനിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച കാർഷിക വിജയത്തിന്റെ പിന്തുടർച്ചയിൽ ഇത് വിഷരഹിതമായ ഫലവർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫലപോഷക തോട്ടങ്ങൾ ആരംഭിക്കുന്ന കനിപ്പന്തൽ എന്ന പുതിയ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയങ്ങളിൽ കനിപ്പന്തൽ നടപ്പിലാക്കുന്നത്.

കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് നാളെ വയനാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ TC സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും.

0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് കേരളത്തിലുടനീളം രാഷ്ട്രീയ കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ട പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കനിപ്പന്തൽ എന്നാണ് ഇതിന് പേര്. 4500 വരുന്ന യൂണിറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കൃഷി വകുപ്പ്. സർക്കാരിൻ്റെ 100-ദിന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി 17-ാം തീയതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള

0: വിടുതൽ പ്രഖ്യാപിക്കേണ്ട മേഖലകളോട് നോ കോംപ്രമൈസ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കാനുമുള്ള വലിയ ഒരു മൂവ്മെൻ്റാണ് കനിപ്പന്തൽ എന്ന ഈ മനോഹരമായിട്ടുള്ള പദ്ധതി. ഈ പദ്ധതി പൂർണ്ണ വിജയമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും PTA ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
1: സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലുള്ള അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
2: കാർഷിക കേരളത്തെ സംബന്ധിച്ച് വളരെ സമഗ്രതയുള്ള, ദൂര കാഴ്ചയുള്ള, ദിശാബോധമുള്ള ഒരു പുതിയ പദ്ധതിക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് രൂപകൽപ്പന ചെയ്തത് നാളെ പ്രവൃത്തിപഥത്തിൽ എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ഒരു നല്ല വാർത്തയാണ്.
1: പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.
2: അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു അവസരം കൂടി ഇതിലേക്കുണ്ടാകുന്നു. മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെയും ഒക്കെ കൂട്ടായ ഒരു പ്രയത്നം, ഒരു ഇടപെടൽ കൃഷിയുടെ മേഖലയിൽ ഇതിലൂടെ കൈവരുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ്. കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഏറ്റവും നന്മയുള്ള ഒരു പദ്ധതിയായി ഇത് മാറട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് ഈ പദ്ധതിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു നൂതനമായ പദ്ധതി കനിപ്പന്തൽ എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചപ്പിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറക്കുകയാണ്. നാനാജാതി പച്ചക്കറി വിളകൾ നമ്മളുടെ വിദ്യാലയ മുറ്റത്ത് വിളയുന്നു. ഒപ്പം വളരെ സ്വാദിഷ്ടമായ, പോഷകസമ്പുഷ്ടമായ നാനാജാതി ഫലവർഗ്ഗങ്ങളും വിദ്യാലയ വളപ്പുകളിൽ വിളയിച്ചെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുമ്പോൾ അത് ഏറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ കേരളത്തിൻ്റെ വയൽനാടായ വയനാട്ടിലെ കൽപ്പറ്റയിൽ നടക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ ഈ വലിയൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് കാണേണ്ടത്. കുറേ ഫലങ്ങൾ വിളയിച്ചെടുക്കുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നു എന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ നഗ്നപാദരായി മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ മണ്ണിലേക്ക് ഇറങ്ങുന്നു. മണ്ണ് അമ്മയാണെന്ന വലിയൊരു തിരിച്ചറിവ് കുട്ടികളുടെ മനസ്സിൽ, നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഏറ്റവും വലിയ അക്ഷയ ഖനിയായ മണ്ണിലേക്കാണ് കുട്ടികൾ ഇറങ്ങുന്നത്. തന്നെയുമല്ല, പുസ്തകത്തിനപ്പുറത്ത് അതിൻ്റെ പ്രയോഗ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ. മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ, മണ്ണിൽ വിളകൾ നട്ടു നനച്ച് വളർത്തുമ്പോൾ അവർ അറിയുന്നതും അറിയാതെ അവരിലേക്ക് സന്നിവേശിക്കുന്നതും. അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും മഹത്വമാണ് നാളെയുടെ പ്രതീക്ഷയായ ബാല്യത്തിന് അനുഭവവേദ്യമാകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അറിയാതെ ഇതിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയമേവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം ഡി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ജീവകം ഡി ഏറ്റവും അധികം വില കൊടുത്ത് വാങ്ങുന്നു നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. എന്തുകൊണ്ടാണ്? മുതിർന്നവരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല, അവർ വെയിൽ എന്തെന്നറിയുന്നില്ല, പ്രകൃതിയെ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയുടെ നന്മയെ തൊട്ടറിയുന്നില്ല. ഇവിടെ കുട്ടികൾ മണ്ണിലിറങ്ങി അധ്വാനിക്കുകയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് പന്തലിടുമ്പോൾ, അതിന് വളമിടുമ്പോൾ, അതിന് വെള്ളം നനയ്ക്കുമ്പോൾ, ഇങ്ങനെ അവരുടെ ഒരു ആത്മസ്പർശം ഈ കാർഷിക വിളകളുമായി

0: മണ്ണുമായി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അധ്വാനം എന്താണ്, അതിൻ്റെ വില എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാതെ ഒരു ബോധ്യപ്പെടൽ കൂടി അവിടെ ഉണ്ടാകുന്നു. പ്രകൃതിയോട് സന്നിവേശിക്കുമ്പോൾ പ്രകൃതി സമ്മാനിക്കുന്ന ജീവകം ഡി അവർക്ക് സ്വാഭാവികതയോടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടാവുകയാണ്. പിന്നെ നാം കഴിക്കുന്ന നമ്മുടെ തീന്മേശയിലെത്തുന്ന ഭക്ഷണം ഒരു വ്യാവസായിക ഉൽപ്പന്നമല്ല. നാം കഴിക്കുന്ന അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, പഴങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ പേരറിയാത്ത ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ സത്ഫലമാണത് എന്നുകൂടി കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇതിലൂടെ ഉണ്ടാകുന്നു. ഇതിലെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഈ പച്ചപ്പിനിടയിൽ നമ്മളുടെ കുട്ടികൾ നിൽക്കുമ്പോൾ അവരിലെ നന്മയുണരുകയാണ്. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇതുപോലെയുള്ള അഥമ വാസനകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണമെങ്കിൽ കർമ്മശുദ്ധിയുള്ള മറ്റു കർമ്മപദങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൃഷിയുമായി ചേർന്ന് നിൽക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അവരുടെ മനസ്സിനെ ഹരിതാഭമാക്കുന്ന, അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവർക്ക് പുതിയ പ്രകൃതി അറിവുകൾ സമ്മാനിക്കുന്ന ഒന്നായി കൂടി ഈ കനിപ്പന്തൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നല്ല തുടക്കമാകട്ടെ. കാരണം കൃഷിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് കവി പറഞ്ഞതുപോലെ ഇവിടെ ഈ നന്മയുടെ പന്തങ്ങൾ, ഉൽപ്പാദനക്ഷമതയുടെ പന്തങ്ങൾ, വലിയ പ്രത്യാശയേകുന്ന കൃഷിയുടെ നന്മയുടെ പന്തങ്ങൾ കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് കുട്ടികളിലൂടെ കൃഷിയിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ, അവരുടെ മനസ്സിൽ നന്മയുടെ വലിയ നാമ്പുകൾ മുളപൊട്ടുവാൻ ഇത് അവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ദിശാബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ പൊതുസമൂഹമാകെ ഇതിനോട് ചേർന്ന് നിൽക്കണം, ഇത് ഏറ്റെടുക്കണം. ഒരുപക്ഷെ കേരളം കാഴ്ചവെച്ച സാക്ഷരതാ യജ്ഞം പോലെ ഒരു വലിയ കൃഷിയുടെ യജ്ഞമായി, ഒരു യാഗമായി കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ കൃഷിയെ മാറ്റിയെടുക്കുവാൻ നമുക്കൊന്നു ചേരണം എന്നാണ് വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിനപ്പുറത്ത് ഇതൊരു നന്മ പാഠമാണ്, കേരളം മുന്നോട്ട് വയ്ക്കുന്ന നല്ല പാഠമാണ്.
1: കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സമീകൃതമായ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിലൂടെ കുട്ടികളിൽ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി സഹായകമാകും. ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, VFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കളിമുറ്റങ്ങളിൽ കനിപ്പന്തൽ. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന ഫലപോഷക തോട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമാണ്.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 രാമായണ മാസാചരണത്തിന്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു. 6:50 കിസാൻ വാണി. മത്സ്യബന്ധന മേഖലയിൽ ICAR സ്വിഫ്റ്റിന്റെ സാങ്കേതികവിദ്യ വികസനങ്ങളും പ്രവർത്തനങ്ങളും. വിശദമാക്കുന്നു സ്വിഫ്റ്റ് ഡയറക്ടർ ജോർജ് നയനാൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം ബഹിരാകാശത്തും മലയാളി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസ്ലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 നാടകം ശിശിരത്തിന് ശേഷം. രചന അനിൽകുമാർ തിരുവോത്ത്. സംവിധാനം TV അശ്വതി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാര. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 വിദ്യാരംഭം.

0: പബ്ലിഷേഴ്സ്, രാമായണപ്പൊരുൾ, 7-5 മഹിതം മലയാളം. ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശര്യം 7:25 വാർത്തകൾ 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം രാഗലയം. നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ എന്തു പഠിക്കണം എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
1: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബറോൺ മോൾ ഇടപ്പള്ളി.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. തുടർന്ന് 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
6: ഗാനം. പ്രകൃതിയുടെ രുചി.
0: 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കിടാചലം മറുപടി പറയുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, പ്രകൃതിയോടൊപ്പം കർക്കടകം ചിത്രീകരണം. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ് നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: രാത്രി 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ അംബ്ലി ജോസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം ഗാനങ്ങൾ. ഇന്നത്തെ ചോദ്യമോത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം. ഓമന NC കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ. ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയ്ൻ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം. 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, VG ജോഗിന്റെ വയലിൻ. 11:00 ഹിന്ദിയിലും

0: 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സമയം 6:20:09. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ഇന്ന് മധുരം ഗീതത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. മാലതി നായർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തിയത്.

മധുരം ഗീതം ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ജി വേണുഗോപാൽ പാടിയത്, മാലതി നായർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തിയത്. മധുരം ഗീതം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ ഈ മാസം 20 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ കാക്കനാട് പ്രവർത്തിക്കുന്ന സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഓഫീസിൽ വെച്ച് സെയിൽസ് ഓഫീസർ, സെയിൽസ് മാനേജർ, ബിസിനസ് മാനേജർ, സീനിയർ ബിസിനസ് മാനേജർ, ഏരിയ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള 45 ഒഴിവുകളിലേക്കായി തൊഴിൽ മേള നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള ബിരുദധാരികൾ പേര്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ സഹിതം UGBKCHI.EMP@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയച്ച് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9400005882 9400005882

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം. അഭിമുഖം ഈ മാസം 18-ന് ശനിയാഴ്ച രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. SSLC, +2 ഡിഗ്രി, ഡിപ്ലോമ, എക്സ് സർവീസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്റർ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും 21-40 ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8304057735. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8304057735.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
8: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
7: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
8: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
7: സന്ദർശിക്കൂ www.irctctourism.com.
3: സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പിലാക്കുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23-ന് രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പാ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 93-49-25-31-24. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 93

0 5 9 25 31 24. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, 1 എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം ഉത്തരവ് ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
2: All the technology that is there, which has been developed by me, myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം

0: ം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21-ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20-ന് പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ട്

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3-ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9-ാം ക്ലാസിന് പകരം 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 ആണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 17 സെക്കൻഡും.

0: രാമായണ മാസാചരണത്തിൻ്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു.
1: നാളെ രാത്രി 9:30
2: നാളെ രാമായണ മാസാരംഭം. രാമായണ മാസാചരണത്തിൻ്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു.
3: ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. തുഞ്ചൻപറമ്പിലെ കൈക്കാത്ത കാഞ്ഞിരക്കൊമ്പിൽ നിന്നും ചിറകടിച്ച് പറന്നുയരുന്ന ആ ശാരിക പൈതൽ മധുരമധുരമായ രാമായണ കഥയുമായി നമ്മുടെ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ചേക്കേറുന്ന കാലമാണ് രാമായണ മാസം. കർക്കിടക മാസമാണ് നാം രാമായണ മാസമായി ആചരിക്കുന്നത്. കർക്കിടക മാസത്തിൽ കാർഷിക വൃത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു കേരളത്തിൽ. കർക്കിടക മാസത്തിൽ മാത്രമല്ല, അന്നത്തെ കാലം കേരളത്തെ സംബന്ധിച്ച് കാർഷിക സംസ്കാരത്തിൻ്റെ കാലമായിരുന്നു. പക്ഷേ കാലവർഷത്തിൻ്റെ കാഠിന്യം ഏറെ അനുഭവപ്പെട്ടിരുന്ന കർക്കിടക മാസത്തിൽ മനസ്സും ശരീരവും ബലപ്പെടുത്തുക എന്നതായിരുന്നു മലയാളിക്ക് അഭികാമ്യമായിട്ട് ഉണ്ടായിരുന്നത്. മനസ്സിനെ ബലപ്പെടുത്താൻ, ആത്മബലം നേടാൻ അന്ന് വായിച്ചിരുന്ന ഗ്രന്ഥമാണ് അധ്യാത്മ രാമായണം. നമുക്കറിയാം രാമായണ കഥകളുടെയെല്ലാം മൂലം വാൽമീകി രാമായണമാണ് എന്ന്. പക്ഷേ എഴുത്തച്ഛൻ തൻ്റെ രചനയ്ക്കായി ആശ്രയിച്ചത് വാൽമീകി രാമായണത്തെ അല്ല, അധ്യാത്മരാമായണത്തെ ആയിരുന്നു. അധ്യാത്മരാമായണത്തിൻ്റെ മൂലകൃതി ഒരു പക്ഷേ സംസ്കൃതത്തിലോ തെലുഗു ഭാഷയിലോ ആയിരുന്നിരിക്കാം. പക്ഷേ മധുരമായ മലയാളത്തിലേക്ക് എഴുത്തച്ഛൻ അത് മൊഴി മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് കേവലം വിവർത്തനമായിരുന്നില്ല, സുന്ദരമായ മനോഹരമായ ഒരു സ്വതന്ത്ര കൃതിയായിരുന്നു. രാമായണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിനു പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ പ്രചാരവും പ്രസിദ്ധിയും. അതിന് കാരണം രാമായണം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ, മനുഷ്യബന്ധങ്ങളുടെ ചിത്രങ്ങളാണ്. കുടുംബബന്ധങ്ങൾ ഇത്രയും മനോഹരമായി ചിത്രീകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം നമുക്ക് കാണാനാകില്ല. ഭാര്യാഭർതൃബന്ധം, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരബന്ധം, സുഹൃത്ബന്ധം, എന്തിന്, എങ്ങനെയാണ് ഒരു ശത്രുവിനെപ്പോലും മാതൃകാപരമായി കാണേണ്ടത് എന്നും രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരബന്ധത്തിൻ്റെ വ്യത്യസ്തമായ ഭാവതലങ്ങൾ രാമായണത്തിലുണ്ട്. രാമായണം മാനവരാജ്യത്തിൻ്റെ മാത്രം കഥയല്ല, തിര്യക്കുകളുടെ സാമ്രാജ്യങ്ങളും അതിലുണ്ട്. വാനരരാജ്യമായ കിഷ്കിന്ധ, അതുപോലെ ജടായുവും സമ്പാദിയും ഉള്ളതായ പക്ഷികളുടെ സാമ്രാജ്യം, അതുപോലെ ദൗഷ്ട്യത്തിൻ്റെ തിന്മയുടെ ആസ്ഥാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രാക്ഷസ സാമ്രാജ്യമായ ലങ്ക, ഇവിടെയെല്ലാം ഈ ബന്ധങ്ങൾ വ്യത്യസ്ത തലങ്ങളെ സ്പർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്രയെത്ര മാതൃകകളാണ് സഹോദര ബന്ധത്തിന് നാം രാമായണത്തിൽ കാണുക. മാനവ സാമ്രാജ്യമായ അയോധ്യയിലെ സഹോദരബന്ധമല്ല, കിഷ്കിന്ധയിലെ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള സഹോദരബന്ധം. അതല്ല ജടായുവും സമ്പാദിയും തമ്മിലുള്ള സഹോദരബന്ധം. അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ലങ്കയിലെ രാക്ഷസ സാമ്രാജ്യത്തിലെ രാവണനും വിഭീഷണനും കുംഭകർണനും ഒക്കെ തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ സ്ത്രീത്വാദർശത്തിൻ്റെ വിശ്വമാതൃകകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് രാമായണത്തിൽ.

0: സീതയിലൂടെ മാത്രമല്ല നാം അത് കാണുന്നത്. അയോധ്യയിലെ രാജമാതാക്കൾ കൗസല്യയും സുമിത്രയും കൈകേയിയും വ്യത്യസ്തമായ മാതൃഭാവങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും സമാധാനപരമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ പോന്ന മന്ദരയുണ്ടാകും എന്ന മുന്നറിയിപ്പും രാമായണ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. മണ്ഡോദരിയും താരയും പോലും നമുക്കറിയാം, രാമായണം നന്നായി വായിച്ചാൽ ധർമ്മത്തിൻ്റെ പാതയിലൂടെ എങ്ങനെയാണ് ഭരണാധികാരിയെയും രാജ്യത്തെയും തന്നെ നയിക്കുന്നത് എന്ന്. രാവണൻ്റെ കഥ തീർച്ചയായും വർത്തമാനകാലത്ത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്. കാരണം ഉപഭോഗ സംസ്കാരത്തിൻ്റെ അഥവാ ആർത്തിയുടെ ഭോഗതൃഷ്ണയുടെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യൻ സർവനാശത്തിലേക്കായിരിക്കും ചെന്നെത്തുക എന്ന് ലങ്കയുടെ വിനാശം, രാവണൻ്റെ തകർച്ച നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഏത് കാലത്തോടും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന കൃതിയാണ് രാമായണം. അതുകൊണ്ടാണ് രാമായണത്തെ കാലാതിവർത്തിയായ, കാലത്തെ അതിശയിച്ചു നിൽക്കുന്ന, കാലത്തെ അതിജീവിക്കുന്ന കൃതി എന്ന് എല്ലാവരും പറയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് നാം കർക്കിടകത്തിൽ വായിക്കുന്നത്. ബാലകാണ്ഡം മുതൽ യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം വരെയും വായിക്കുക എന്നതാണ് സമ്പ്രദായം. കർക്കിടക മാസത്തിലെ 31 ചിലപ്പോൾ 32 ദിവസങ്ങൾ കൊണ്ട് തീർക്കേണ്ടതാണ് ആ ഗ്രന്ഥം. പക്ഷേ നമുക്കറിയാം, നിത്യജീവിതത്തിലെ സമസ്ത ഭാവങ്ങളെയും അവതരിപ്പിക്കുന്ന രാമായണം തീർച്ചയായും നിത്യ പാരായണത്തിന് ഉപയോഗിക്കേണ്ട നിസ്തുല ഗ്രന്ഥമാണ്. ആ രീതിയിൽ വേണം രാമായണത്തെ നാം കാണുവാനും. തുഞ്ചത്തെഴുത്തച്ഛൻ ഭാഷാപിതാവാണ്. മലയാള ഭാഷയ്ക്ക് ഇന്ന് നാം കാണുന്ന ഗരിമയും പൊലിമയും നൽകിയത് തുഞ്ചത്തെഴുത്തച്ഛനാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷാപിതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് സത്യത്തിൽ അധ്യാത്മ രാമായണ പാരായണം എന്നത്. അമ്മയെപ്പോലെ നാം ആദരിക്കുന്ന മലയാള ഭാഷയെയും ഭാഷാപിതാവിനെയും ആദരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ അതിനേറ്റവും നല്ല അവസരം തന്നെയാണ് കർക്കിടക മാസത്തിലെ അധ്യാത്മ രാമായണ പാരായണം. മലയാളത്തിൻ്റെ മഹാഗുരുവായ എഴുത്തച്ഛൻ്റെ മുന്നിൽ നമുക്ക് നമ്ര ശിരസ്കരാം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം.
1: രാമായണ മാസാചരണത്തിൻ്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ വി വിദ്യാസാഗർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഒരറിയിപ്പ്. ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ വൈകുന്നേരം 3-5 ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമെല്ലാമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേശ് വെങ്കടാചലം മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ വൈകുന്നേരം 3-5 and 4 ഇടയ്ക്ക് വിളിക്കുക. നമ്പർ ഇതാണ്: 9446455888. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446455588. അല്ലെങ്കിൽ 0484-24-26-397. 0484-24-26-397. നാളെ വൈകുന്നേരം 3-5 ഹലോ കൊച്ചി FM-ൽ ട്രെയിൻ യാത്ര, ടിക്കറ്റ് റിസർവേഷൻ, ടിക്കറ്റ് ക്യാൻസലേഷൻ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു.

കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസം കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: മത്സ്യബന്ധന മേഖലയിലെ സാങ്കേതിക വിദ്യ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു. ICAR കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനം മേധാവി ജോർജ് നൈനാൻ. നമസ്കാരം സർ.
7: നമസ്കാരം.
6: നമ്മുടെ സംസ്ഥാനം മത്സ്യവിഭവശേഷിയിൽ സമ്പന്നമാണല്ലോ. കായലുകളും തടാകങ്ങളും തീരപ്രദേശങ്ങളും മറ്റ് ജലാശയങ്ങളുമൊക്കെ ധാരാളമുള്ള നമ്മുടെ ഈ സംസ്ഥാനം മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം ജില്ലയിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഈ അവസരത്തിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വിഫ്റ്റ് അഥവാ കേന്ദ്ര മത്സ്യ സാങ്കേതിക വിദ്യാ സ്ഥാപനത്തിൻ്റെ പ്രധാന പങ്ക് എന്താണ് സർ?
7: ഭാരത കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു മുൻനിര ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഈ സ്ഥാപനത്തിന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ സ്ഥാപനം പ്രധാനമായിട്ടും മത്സ്യത്തിൻ്റെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഗുണനിലവാരവും പിന്നെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളും വലകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഗവേഷണം നടത്തുന്നത്. ഈ സ്ഥാപനത്തിൽ 6 ഗവേഷണ വിഭാഗങ്ങളുണ്ട്. ഫിഷിംഗ് ടെക്നോളജി, മത്സ്യയാനങ്ങളെക്കുറിച്ചും മത്സ്യത്തിന് മറ്റുപയോഗിക്കുന്ന വലകളെക്കുറിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ഡിവിഷനുണ്ട്. ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, മത്സ്യത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, മത്സ്യത്തിൻ്റെ ഉപോൽപ്പന്നങ്ങൾ എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഡിവിഷനുണ്ട്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഡിവിഷൻ, മത്സ്യ ഗുണനിലവാരം പിന്നെ മത്സ്യബന്ധന മേഖലയിലേക്കുള്ള നിലവാര നിയന്ത്രണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവേഷണം നടത്തുന്നു. എക്സ്റ്റെൻഷൻ, അതായത് വിജ്ഞാന വിപണന ഭാഗമുണ്ട്. എക്സ്റ്റൻഷൻ ഡിവിഷൻ വഴി ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളും ഞങ്ങൾ നടത്തുന്നു. മൈക്രോബയോളജി ബയോടെക്നോളജി ഡിവിഷനുണ്ട്. ബയോടെക്നോളജി സംബന്ധമായ ഗവേഷണങ്ങൾ നടത്തുന്നു. എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മത്സ്യ മേഖലയ്ക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കാനുള്ള എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ്റെ, മത്സ്യത്തിൻ്റെ പോഷകമൂല്യം, മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്താനുള്ള ഡിവിഷനുമുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിവിഷനുകൾ. ഈ സ്ഥാപനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യുന്ന സ്ഥാപനമാണ്.
6: ഈ അടുത്തിടെ സ്വിഫ്റ്റ് പേറ്റന്റ് ലഭിക്കുന്നതിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടല്ലോ.
7: അതെ.
6: ഈ മൊത്തത്തിലുള്ള ICAR നിലയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ?
7: ഏതൊരു ഗവേഷണ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അതിൻ്റെ ഭൗതിക സ്വത്തവകാശമാണ്. ഇതിൽ പല കാര്യങ്ങളുണ്ട്: പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഡിസൈന്, ട്രേഡ് മാർക്ക്. ഈ സ്ഥാപനത്തിന് നിലവിൽ ഏകദേശം 70 ഭൗതിക സ്വത്തവകാശം കൈവശമായിട്ടുണ്ട്. കഴിഞ്ഞൊരു

0: മാസത്തിനിടയിൽ ഞങ്ങൾക്ക് ഏകദേശം 12 ബൗദ്ധിക സ്വത്തവകാശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 7 പേറ്റന്റുകളും ഏകദേശം 3 ഡിസൈനുകളും 2 കോപ്പിറൈറ്റുകളും ഉൾപ്പെടുന്ന ഒരു ഭൗതിക സ്വത്തവകാശം കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ ഗവേഷണത്തിൻ്റെ അനന്തരഫലമാണ്. ഈ ഭൗതിക സ്വത്തവകാശം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് സാങ്കേതിക വിദ്യയുടെ ഒരു കുത്തക അവകാശം ഒരു ഗവേഷണ സ്ഥാപനത്തിന് നൽകുന്ന ഒരു കാര്യമാണ് ഈ ഭൗതിക സ്വത്തവകാശം. അപ്പോൾ ഈ ഭൗതിക സ്വത്തവകാശം ഒരു പബ്ലിക് ഫണ്ടഡ് സ്ഥാപനത്തിൻ്റെ അവകാശമാണ്. അത് ജനങ്ങളിലേക്ക് കൈമാറാനുള്ള ഭൗതിക സ്വത്തവകാശമാണ്.
1: ഇപ്പോൾ ഈ പേറ്റന്റുകൾക്ക് പുറമെ പകർപ്പവകാശം, വ്യാവസായിക ഡിസൈൻ, വ്യാപാര മുദ്ര എന്നിവയും നേടിയിട്ടുണ്ടല്ലോ.
0: ഓക്കെ,
1: ഈ വ്യത്യസ്ത EPR-കളുടെ അർത്ഥം ഒന്ന് ചുരുക്കി പറയാമോ സർ?
0: പേറ്റന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഗവേഷണ പ്രോസസ്സ്, ഒരു അതിൻ്റെ ഒരു നോവൽ ഇൻവെൻഷൻ നടത്തുമ്പോൾ ആ കണ്ടുപിടിച്ച ആൾക്ക് കൊടുക്കുന്ന ഒരു മോണോപ്പൊളി റൈറ്റാണ്. അതിൽ അദ്ദേഹത്തിന് മാത്രമേ അവകാശം കാണുമുള്ളൂ. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചാണ് ഇതിലെ അവകാശം. 20 എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും, അതായത് നിയമപരമായും മറ്റുള്ള അവകാശങ്ങളും ആ ഗവേഷണ സ്ഥാപനത്തിനായിരിക്കും. അതുമാത്രമല്ല, നിയമപരമായ അവകാശം മാത്രമല്ല, അത് ഒരു നോവലാണ്, അത് പുതുമയുള്ള ഒരു ഇൻവെൻഷനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം കാണും. അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ബേസിലുള്ള ഏത് രീതിയിലുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിനും ഈ സ്ഥാപനത്തിന് ഒരു അവകാശം കാണും. അതാണ് പേറ്റന്റ്. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോപ്പിറൈറ്റ് കൂടുതലും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബുക്കിൻ്റെ പകർപ്പവകാശം എന്ന് പറയും. ഒരു പുസ്തകത്തിൻ്റെ പകർപ്പവകാശം അതിൻ്റെ ഓതർക്കാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതിലാണ് ഗവേഷണ സ്ഥാപനത്തിനാണെങ്കിൽ ഞങ്ങൾ കുറേ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഗുണനിലവാരം ചെക്ക് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം, അതിൻ്റെ കോപ്പിറൈറ്റ്, ആ കോപ്പിറൈറ്റിൻ്റെ അവകാശം നമ്മൾക്കായിരിക്കും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ്. ഡിസൈൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു വസ്തുവിൻ്റെ ബാഹ്യരൂപമാണ്. ശരിക്ക് നിർമ്മിച്ചെടുക്കുന്ന ഉപകരണങ്ങൾ, അതിൻ്റെ പ്രധാനമായ അതിൻ്റെ ബാഹ്യരൂപം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഭൗതികാവകാശമാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ്, ഇപ്പോൾ CAFT എന്ന് പറയുന്ന ഒരു പേരുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേറ്റന്റിലും കോപ്പിറൈറ്റിലും ഡിസൈനിലും ട്രേഡ് മാർക്കുമായിട്ട് നമ്മൾക്ക് ഏകദേശം 70 ഭൗതിക സ്വത്തവകാശ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ടുണ്ട്.
1: ഈ കേന്ദ്ര മത്സ്യ സാങ്കേതിക വിദ്യാസ്ഥാപനം, നമുക്ക് എളുപ്പത്തിൽ സ്വിഫ്റ്റ് എന്ന് പറയാം, ഈ സ്വിഫ്റ്റ് അടുത്തിടെ നേടിയിട്ടുള്ള പേറ്റന്റുകളെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ?
0: ശ്രദ്ധേയമായ കുറേ പേറ്റന്റ് ഞങ്ങൾക്ക് ഏകദേശം 12 പേറ്റന്റുകൾ ഉണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ 1-2 പേറ്റന്റുകൾ പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ ഇടയ്ക്ക് കിട്ടിയത് നമുക്കൊരു ഹൈബ്രിഡ് സോളാർ ഡ്രയർ കിട്ടി. സോളാർ ഡ്രയർ നിങ്ങൾക്കറിയാം, സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രയറാണ്, ഉണക്കിയന്ത്രമാണ്. അപ്പോൾ സൗരോർജ്ജം കൂടാതെ, സൗരോർജ്ജം എന്ന് പറയാൻ നിങ്ങൾക്കറിയാം സൗരോർജ്ജത്തിന് ചില പരിമിതികളുണ്ട്. സൗരോർജ്ജത്തിൻ്റെ ലഭ്യത അനുസരിച്ച് എപ്പോഴും ഈ ഡ്രയർ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾക്കൊരു ബദൽ സംവിധാനവും കൂടെ അതിലുണ്ട്, അതായത് LPG കൂടെ അതിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് സൗരോർജ്ജം കിട്ടാത്ത സമയത്ത് നമുക്ക് LPG ഉപയോഗിച്ച് ഡ്രയർ പ്രവർത്തിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മത്സ്യം ഉണക്കൽ. മത്സ്യം ഉണക്കലെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാലങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുമ്പോൾ. അപ്പോൾ മത്സ്യം ഉണക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു യന്ത്രമാണ്. ഇത് മത്സ്യം മാത്രം ഉണക്കാനല്ല, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണക്കാനും ഈ യന്ത്രം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒരു പ്രധാന പേറ്റന്റ്. അതിനുശേഷം ഞങ്ങൾ ഈ മത്സ്യത്തിൻ്റെ ഉപോൽപ്പന്നങ്ങൾ കാര്യമായിട്ട് ഗവേഷണം നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം മത്സ്യം സംസ്കരിക്കുന്ന സമയത്ത് 30-40% മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ അത് വേസ്റ്റായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ അത് വേസ്റ്റ് എന്നല്ല പറഞ്ഞ്, അത് ഒരു ഉപോൽപ്പന്നമായിട്ട് കരുതുന്ന മിക്ക കാര്യങ്ങളിലും ഈ പ്രധാന വസ്തുവിനേക്കാളും കൂടുതൽ വില കിട്ടുന്നതാണ് ഈ ഉപോൽപ്പന്നങ്ങൾ. അപ്പോൾ നമ്മൾക്ക് മത്സ്യത്തിൻ്റെ ചെതുമ്പിൽ നിന്നെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം. ആ ഉൽപ്പന്നം വെച്ചിട്ട് ഞങ്ങൾക്കൊരു നാനോ ഫൈബ്രിൽ സ്കാഫോൾഡ്, അതിൻ്റെ അർത്ഥം ഒരു ഫൈബർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫൈബറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യ ശരീരത്തിലെ എല്ലൊക്കെ പൊട്ടി, ഏതെങ്കിലും അപകടം വന്നിട്ട് എല്ല് പൊട്ടലോ ഒടിവൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒടിവ് കൂടിച്ചേരാനായിട്ട് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നാനോ ഫൈബറുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുറിവ് ഒടിവ് പൊട്ടൽ കൂടിച്ചേരുന്നത് വളരെ വേഗത്തിലാക്കാൻ പറ്റും. അത് ബേസിക്കലി ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന വസ്തുവിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേറ്റന്റാണ്. അത് ഞങ്ങൾ ചെയ്തത് മറ്റ് മെഡിക്കൽ കോളേജുള്ള സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് ചെയ്തതാണ്. പിന്നെ നമ്മൾ മത്സ്യം നമ്മൾ ജീവനോടെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്, ലൈവ് ട്രാൻസ്പോർട്ടേഷൻ. അത് ചിലപ്പോൾ നമ്മൾ മത്സ്യം കഴിക്കാനായിരിക്കാം.

0: അല്ലെങ്കിൽ ഓർണമെൻ്റൽ പർപ്പസിന് ഓർണമെൻ്റൽ ഫിഷൊക്കെ നമ്മൾ ജീവനോടുകൂടി ഭവനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഇത് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. 100 മത്സ്യങ്ങൾ കയറ്റി അയച്ചാൽ അവിടെ ചെല്ലുമ്പോഴാണ് 50 മത്സ്യങ്ങളെ കാണുള്ളൂ. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഈ മത്സ്യങ്ങൾ ജീവനോടെ തന്നെ അതിൻ്റെ മരണനിരക്ക് കുറച്ചുകൊണ്ട് എത്തിക്കാനുള്ള ഒരു ലൈവ് ട്രാൻസ്പോർട്ടഡ് സിസ്റ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. വീണ്ടും ഞങ്ങൾ ഒരു എൻവയോൺമെൻറ്റ് കൺട്രോൾ സിസ്റ്റം, അതായത് നമ്മൾ പ്രകാശവും ടെമ്പറേച്ചറും ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് കൺട്രോൾ സിസ്റ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം, അതൊരു ചേമ്പറാണ്. ആ ചേമ്പറിൽ നമുക്ക് ലൈറ്റ് സെൻസിറ്റീവ് ചേമ്പറാണ്. അതിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൈക്രോബ്സിൻ്റെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഈ ഇടയ്ക്ക് നമ്മൾ പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്.
1: ജലജീവികളെ ജീവനോട് കൊണ്ടുപോകാനുള്ള പേറ്റന്റ് ഈ അടുത്തിടെ കിട്ടിയതാണെന്ന് തോന്നുന്നു.
0: അതെ അതെ അതെ, അത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനകം കിട്ടിയ പേറ്റന്റാണ്.
1: ഈ മത്സ്യ കർഷകർക്ക് സൗരോർജത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു തീറ്റ വിതരണ സംവിധാനമുണ്ടല്ലോ,
0: അതെ,
1: അതിന്റെ പ്രാധാന്യം എന്താണ് സാർ?
0: അതും ഒരു പേറ്റന്റഡ് ടെക്നോളജിയാണ്. അത് ഫീഡ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം, മത്സ്യത്തിൻ്റെ തീറ്റ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. ഒരു വലിയ വിശാലമായ കുളങ്ങളിൽ, ഈ മത്സ്യം കൃഷി ചെയ്യുന്ന കുളങ്ങളിലൊക്കെ വളരെ വിശാലമായ കുളങ്ങളാണെങ്കിൽ ഈ മത്സ്യകൃഷിക്ക് ഏറ്റവും ആവശ്യമായൊരു ഘടകമാണ് അതിൻ്റെ മത്സ്യത്തീറ്റ. ഈ മത്സ്യത്തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിശാലമായൊരു കുളത്തിൽ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അതിന് ആൾക്കാരെ വേണം. രണ്ടാമത്തെ കാര്യം, ഈ തീറ്റ നമുക്ക് ഒരുപോലെ അത് കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പം മത്സ്യങ്ങളുടെ വളർച്ചയൊക്കെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളൊരു IoT കൺട്രോൾ, അതിപ്പം നിങ്ങൾക്കറിയാലോ IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. അപ്പോൾ IoT കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫീഡ് ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റത്തിന് നമ്മൾ പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റം വഴിയായിട്ട് ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു 1 ഏക്കറോ അല്ലെങ്കിൽ 2 ഏക്കർ കുളത്തിൽ അത് മൊത്തം സ്ഥലത്തും ഈ ഡിസ്ട്രിബ്യൂട്ടർ വഴിയായിട്ട് നമുക്ക് ഈ മത്സ്യത്തീറ്റ ഒരുപോലെ വിതരണം ചെയ്യാൻ പറ്റും. അതിൽ മനുഷ്യരുടെ ആവശ്യം വളരെ കുറവാണ് അതിന്. അതുകൊണ്ട് തന്നെ ഈ അക്വാകൾച്ചർ ഓപ്പറേഷൻസിൽ, അതായത് ഈ മത്സ്യകൃഷി മേഖലയിൽ ഒരു കൃഷിക്കാരന് അദ്ദേഹത്തിൻ്റെ അധ്വാനം അത് വളരെ കുറയ്ക്കാൻ പറ്റും. കൂടുതൽ കാര്യക്ഷമമായിട്ട് തീറ്റ വിതരണം ചെയ്യാൻ പറ്റും. തൽമൂലം ഈ അക്വാകൾച്ചറിനെ തന്നെ അത് വളരെയധികം സഹായിക്കുന്ന ഒരു സാങ്കേതികവിദ്യയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്.
1: ഈ കടൽപ്പായലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ജൈവ സജീവ സംയുക്തമുണ്ടല്ലോ,
0: ഓക്കെ,
1: അത് വേർതിരിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് സാർ?
0: കടൽപ്പായൽ കൃഷി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇപ്പോൾ വളരെയധികം പ്രാമുഖ്യം കൊടുത്ത് ചെയ്യുന്നൊരു മേഖലയാണ്. ഒരു ദേശീയ പ്രോജക്റ്റ് തന്നെയുണ്ട്. ഇപ്പം കടൽപ്പായലുകളെന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടുതലും അത് വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കടൽപ്പായലിൽ നിന്നാണ് അഗാർ പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും മിക്ക രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് ജപ്പാനെ പോലുള്ള രാജ്യങ്ങളിൽ, അതൊരു ഭക്ഷ്യവസ്തു കൂടിയാണ്.
1: എന്താണ് അഗാർന്നൊന്ന്
0: അഗാർ എന്ന് പറയുന്ന ഒരു ജെല്ലിങ് ഏജൻറ്റാണ്. നമ്മൾ പിന്നെ ഭക്ഷ്യ വിഭവങ്ങളിലൊക്കെ നമ്മളത് ജെല്ലിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു ജെല്ലിങ് ഏജൻറ്റ്, അത് സാധാരണ എടുക്കുന്ന ഈ കടൽപ്പായലിൽ നിന്നാണ്. അത് നമ്മൾ വളരെ പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ അഗാർ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ കടൽപ്പായൽക്ക് അതിൽ വളരെയധികം ആപ്ലിക്കേഷൻ അത് കൂടാതെ ഉണ്ട്. അപ്പോൾ ജപ്പാനെ പോലുള്ള രാജ്യത്താണെങ്കിൽ 40% ആൾക്കാർ കടൽപ്പായൽ അവരുടെ ഭക്ഷ്യ വിഭവമായിട്ട് തന്നെ എടുക്കാറുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു അത് ശീലമല്ല, കടൽപ്പായൽ കഴിച്ചൊരു ശീലമല്ല. പക്ഷേ കടൽപ്പായലുകൾ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ജൈവ സംയുക്തങ്ങളുടെ കലവറയാണ്. ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ ഒരു ട്രഷർ ഹൗസ് എന്ന് തന്നെ പറയാം ഈ കടൽപ്പായലുകൾ. നമ്മുടെ തീരപ്രദേശത്ത് വളരെയധികം ഇനങ്ങളിലുള്ള കടൽപ്പായലുകളുണ്ട്. ഇപ്പം നമ്മൾ ഒരു പേറ്റൻ്റ് എടുത്തിരിക്കുന്നത് ഈ കടൽപ്പായലുകളിൽ നിന്ന് ജൈവ സംയുക്തങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു പേറ്റൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പേറ്റൻ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ ജൈവ സംയുക്തങ്ങൾ വേർതിരിച്ചെടുക്കാനായിട്ട് നമ്മൾ കൂടുതലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള പ്രക്രിയയിലൂടെ അത് വേർതിരിച്ചെടുക്കുന്നത്. അത് വളരെയധികം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണ്. ഈ വേർതിരിച്ചെടുക്കുന്ന ജൈവ സംയുക്തങ്ങളുടെ ഗുണനിലവാരത്തിലും അതിന് മോശമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാങ്കേതികവിദ്യ കൂടുതലും ഹരിത സാങ്കേതികവിദ്യയാണ്. അതായത് ഈ രാസ സംയുക്തകൾ വളരെയധികം കുറച്ചുകൊണ്ട് ഇത് ഈ കടൽപ്പായലിൽ നിന്ന് വേർതിരിച്ചേക്കാനുള്ള സാങ്കേതികവിദ്യയാണ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ ജൈവ സംയുക്തങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കൂടുതലും ബ്രൗൺ സീവീഡിൽ നിന്നാണ്. ബ്രൗൺ സീവീഡ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സീവീഡാണ്. ഈ എടുക്കുന്ന ജൈവ സംയുക്തങ്ങൾ പല മേഖലകളിൽ ഉപയോഗമുള്ളതാണ്. അത് ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിലുണ്ട്, ഫാർമാസ്യൂട്ടിക്കൽ മേഖലയിലുണ്ട്, ഭക്ഷ്യമേഖലയിലുണ്ട്. അപ്പോൾ ഈ ജൈവ സംയുക്തങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിലെ വേർതിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂല്യം വളരെ വലുതാണ്. അപ്പോൾ അതിന് ഒരു ഹരിത സാങ്കേതിക വിദ്യയാണ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്.
1: സാർ, ഇതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഹൈബ്രിഡ് സോളാർ ഡ്രയറിനുള്ള പേറ്റന്റ് എടുത്തിരുന്നു, അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊന്ന് വിശദമാക്കാമോ?
0: സോളാർ ഡ്രൈയിങ്,

0: അതായത് സൗരോർജ്ജം ഉപയോഗിച്ചുള്ള ഉണക്കൽ. നമ്മൾ പണ്ട് കാലങ്ങൾ തൊട്ട് മത്സ്യം ഉണക്കാനായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഉപയോഗിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഉണക്കിക്കൊണ്ടിരുന്നത് ഒന്നുകിൽ ബീച്ചുകളിൽ നമ്മൾ വെറുതെ ഓപ്പൺ എയറിലിട്ട്, അതായത് വേറെ രീതിയിലുള്ള യാതൊരു വിധ കൺട്രോളുമില്ലാതെ വെറുതെ തുറസായ സ്ഥലങ്ങളിലിട്ട് ഉണക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഉണക്കിയ മത്സ്യങ്ങൾക്കും മറ്റും വളരെയധികം ഗുണനിലവാര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് അതിനൊരു വ്യത്യാസം വരാം. കാര്യം ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണക്ക മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന് വളരെയധികം ഡിമാൻഡുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മികച്ച ഗുണനിലവാരത്തിലുള്ള ഉണക്ക മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് പ്രധാന പ്രശ്നം ഈ ഉണക്കലിൻ്റെ പ്രശ്നങ്ങളാണ്. ഉണക്കൽ പ്രക്രിയ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മത്സ്യം ഉപ്പിട്ട്, നമ്മൾ സാധാരണ ചെയ്യുന്ന മത്സ്യം കഴുകി വൃത്തിയാക്കി വെട്ടിയെടുത്ത് ഉപ്പിട്ട് ഉണക്കുന്നു. ഉപ്പിട്ട് ഉണക്കുമ്പോൾ ഉണക്കാൻ വയ്ക്കുമ്പോൾ അതിന് ശരിയായ ഊഷ്മാവ് വേണം, ശരിയായ രീതിയിലുള്ള ഹ്യൂമിഡിറ്റി, അതായത് അത് വേണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതില്ല പുറത്ത് നമ്മൾ പ്രകൃതിയുടെ ഇത് മാത്രം പിന്നെ ആശ്രയിച്ചുകൊണ്ട് ഉണക്കുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ ഉണങ്ങത്തില്ല. ഒരു ഉണക്കിയ മത്സ്യത്തിൽ 10% കുറവേ മോയിസ്ചർ പാടുള്ളൂ, അതായത് ജലാംശം പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ഉണക്കുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഉണക്കയന്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് വഴിയായിട്ട് നമുക്ക് ഈ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു മത്സ്യം 40 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഉണക്കേണ്ടത്, 4 മണിക്കൂർ ഉണക്കണം. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമ്മൾക്ക് അത് സൃഷ്ടിച്ചെടുത്ത് ഈ ഉണക്കയന്ത്രത്തിൽ ഉണക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണങ്ങിക്കിട്ടുന്ന മത്സ്യം വളരെയധികം ഗുണനിലവാരമുള്ളതായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെയുള്ള ഉണക്കിയന്ത്രങ്ങൾ, ഏകദേശം 25 ഉണക്കിയന്ത്രങ്ങൾ ഞങ്ങളുടെ എംപാനൽ ഏജൻസി വഴിയായിട്ട് ആവശ്യക്കാർക്ക് കൊടുത്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യം മാത്രമല്ല മറ്റ് കാർഷിക വിഭവങ്ങളും, വളരെയധികം കാർഷിക വിഭവങ്ങൾ, മറ്റേ ഈ പിന്നെ പച്ചക്കറികളും മറ്റും ഉണങ്ങി സൂക്ഷിക്കാനായിട്ടും ഈ യന്ത്രം ഉപകരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്ത്യ മൊത്തം തന്നെ ഞങ്ങൾ ഇത് നിർമ്മിക്കുന്നില്ല. ഞങ്ങളുടെ സാങ്കേതികവിദ്യ ഞങ്ങളുടെ എംപാനൽഡ് ഏജൻസീസ് ഉണ്ട്, അവരെ കൈമാറിയിട്ടുണ്ട്. അവർ ഇത് നിർമ്മിച്ച് ആവശ്യക്കാർക്ക് ഉപഭോക്താവിന് കൊടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. എറണാകുളത്ത് തന്നെ വളരെയധികം ചെറുകിട സംരംഭകർ ഈ ഞങ്ങളുടെ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഉണക്ക് മത്സ്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്.
1: വിവിധ പേറ്റന്റുകളെ കുറിച്ച് സാർ പറഞ്ഞല്ലോ. ഈ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ സംരംഭകർക്കും ഇതിൻ്റെ പ്രയോജനം എന്താണ് ഈ പേറ്റന്റ് കിട്ടുന്നത് കൊണ്ട്?
0: ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനം, സാങ്കേതിക ഗവേഷണ സ്ഥാപനമാണ്. സാങ്കേതിക വിദ്യയാണ് സംരംഭങ്ങളുടെ അടിത്തറ. സംരംഭങ്ങളാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ പേറ്റന്റുകളിൽ മിക്കവാറും എല്ലാ സാങ്കേതിക വിദ്യകളും ചെറുകിട കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്ക് പോലും അത് ഉപകാരപ്പെടുന്നവയാണ്. വളരെയധികം ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ ഇതിലില്ല. അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾ ഇത് നേരിട്ടവരിൽ എത്തിക്കാനായിട്ട് ഞങ്ങളുടെ പല മെക്കാനിസംസ് ഉണ്ട്. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ വഴിയായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈ സാങ്കേതികമുള്ള ഉദാഹരണത്തിന് ഈ ഉണക്കിയന്ത്രം എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ്. അത് ഞങ്ങൾ ഇവരെ എത്തിക്കുന്നത് ഒന്നുകിൽ ഞങ്ങൾ നേരിട്ട് പല സ്കീംസ് വഴി എത്തിക്കാറുണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീംസ് ഉണ്ട്. അപ്പോൾ 100% സബ്സിഡിയോടുകൂടി തന്നെ ഇവർക്ക് നമുക്ക് ഇതുപോലെ യന്ത്രങ്ങൾ കൊടുത്ത് ഇവരുടെ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഹാൻഡ് ഹോൾഡിംഗ് ഉൾപ്പെടെ അവരെ കരം പിടിച്ച് നടത്താനുള്ള സപ്പോർട്ട് വരെ ഞങ്ങൾ കൊടുക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം പ്രധാനമായിട്ടും ഈ വിദ്യകളൊക്കെ തന്നെയും ഞങ്ങൾ അത് ആ ലെവലിലേക്ക്, അതായത് ഒരു മാർക്കറ്റ് ലെവലിലേക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഒരു സംരംഭമായിട്ട് മാറ്റാനായിട്ട് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്.
1: സ്റ്റാർട്ടപ്പുകൾക്കോ അല്ലെങ്കിൽ സംരംഭകർക്കോ സാങ്കേതിക വിദ്യയോ ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ സഹായമോ ആവശ്യമാണെങ്കിൽ എങ്ങനെയാണ് സമീപിക്കേണ്ടത്?
0: ഞങ്ങൾക്ക് അവിടെ 2 mechanisms ആണുള്ളത് ഇതിനെ സംബന്ധിച്ച്. ഒന്ന്, ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ ഉണ്ട്. അത് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള ഇന്ത്യയിലെ തന്നെ മത്സ്യമേഖലയിലെ ആദ്യത്തെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അത് കൂടാതെ തന്നെ ഫിഷറീസ് ഇൻക്യുബേഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിഷറീസ് ഇൻക്യുബേഷൻ സെൻ്ററും കൂടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഈ 2 സംവിധാനങ്ങളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഇതുവഴിയായിട്ട് നമ്മൾ സംരംഭകരെയും നമ്മളെ സ്റ്റാർട്ടപ്പ്സിനെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പല പദ്ധതികളുണ്ട്. സാധാരണ രീതിയിൽ ഒരു സംരംഭകൻ ഞങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ അതൊരു സാങ്കേതിക വിദ്യ കൈമാറ്റം, ഒരു വ്യക്തമായ ഫീസ് മേടിച്ചിട്ട് ഞങ്ങൾ സാങ്കേതിക വിദ്യ അവർക്ക് കൈമാറുന്നു. അത് വലിയ കമ്പനീസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് വരുമ്പോൾ ചെയ്യുന്നതാണ്. 2 ഒരു സ്റ്റാർട്ടപ്പ്, ഒരു യുവ സംരംഭകൻ ഞങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ അവരുമായിട്ടൊരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. അതൊരു കൊളാബറേറ്റീവ് അഗ്രിമെൻ്റ് ആണ്, അതായത് പരസ്പരം സഹകരിച്ച് ഈ സാങ്കേതികവിദ്യ കൈമാറാനുള്ള ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു. ആ സംരംഭകന് CIFTയുടെ ഈ പറഞ്ഞ സാങ്കേതികവിദ്യ എടുക്കാനുള്ള അവകാശമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് അവിടെ ചെയ്യുവാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ അവർക്ക് അതിനുള്ള എല്ലാ

0: സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. കാര്യം ഞങ്ങൾക്കൊരു പൈലറ്റ് പ്ലാനുണ്ട്, എല്ലാ രീതിയിലുള്ള മത്സ്യോൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ പറ്റിയൊരു പൈലറ്റ് പ്ലാനുണ്ട്. ആ പൈലറ്റ് പ്ലാന്റ് ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് ഈ പ്രോഡക്റ്റ് ചെയ്തിട്ട് ട്രയൽ മാർക്കറ്റിംഗ് സ്റ്റേജ് വരെ, അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ച ശേഷം ട്രയൽ മാർക്കറ്റിംഗ് സ്റ്റേജിൽ വരെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ രണ്ട് സിസ്റ്റംസും പ്രവർത്തിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പുതിയ സംരംഭമായിട്ട് ഒരു സംസ്കരണശാല തുടങ്ങണം, ഒരു സംസ്കരണ യൂണിറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ട ലൈസൻസിങ് മെക്കാനിസത്തിന് ആവശ്യമായ സപ്പോർട്ടുകൾ, ഇപ്പം അവർക്ക് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് എടുക്കണം, അതിനുള്ള സംവിധാനങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും ഈ സ്ഥാപനം ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററും ഫിഷറി ഇൻക്യുബേഷൻ സെൻ്ററും വഴിയായിട്ട് കൊടുക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഈ ജൂലൈയിൽ നമ്മളൊരു ഇൻക്യുബേറ്റീവ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ഞങ്ങൾ കുറേ സംരംഭകരെ അതൊരു ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം വഴിയായിട്ട് സെലക്ട് ചെയ്യുന്നു. അവരോട് നമ്മൾ ഒരു പ്രപ്പോസൽ തരാൻ പറയുന്നു. അവർ മത്സരത്തിൽ കൂടെ തന്നെ അവരിൽ നിന്ന് നല്ല പ്രപ്പോസൽ സെലക്ട് ചെയ്തിട്ട് അവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5-ഓ 10-ഓ പേരെ ഞങ്ങൾ 2 മാസത്തേക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ട് ബാക്കി സപ്പോർട്ടോടെ ചെയ്യാനുള്ള ഒരു സംരംഭം നമ്മൾ ഈ ജൂലൈയിൽ തുടങ്ങാൻ പോവുകയാണ്. അത് തികച്ചും സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. അത് നമ്മൾ ഫിഷറി ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ജൂലൈയിൽ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്.
1: ഇത് ഈ മത്സ്യമേഖലയിൽ മാത്രമാണോ അതോ കൃഷിയും അനുബന്ധ മേഖലയെയും കൂടെ പിന്തുണയ്ക്കുമോ?
0: തീർച്ചയായിട്ടും മത്സ്യമേഖലയ്ക്ക് മാത്രമുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഡ്രയേഴ്സിന് ഉണക്ക യന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ബോൺ റീജനറേഷൻ, അതായത് എല്ല് കൂടാനുള്ള സാങ്കേതികവിദ്യ, ഇതൊക്കെ ഞങ്ങളുടെ കൂടുതലും ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റു മേഖലകളിലാണ്. ഇപ്പം മെഡിക്കൽ കോളേജസിലോ മറ്റ് മെഡിക്കൽ ഗവേഷണ രംഗത്തും അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരും. ഇതുകൂടാതെ തന്നെ ഞങ്ങൾ ഈ CFTA സംബന്ധിച്ച് വേറൊരു കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി അംഗീകരിച്ച ഏക നാഷണൽ റെഫറൻസ് ലാബാണ് ഫിഷ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സിന്, അതായത് മത്സ്യത്തിനും മത്സ്യോൽപ്പന്നങ്ങൾക്കുമുള്ള നാഷണൽ റെഫറൻസ് ലാബാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ഇന്ത്യയിലെ പല ലാബുകളിലെയും ഈ ലാബ് അനലിസ്റ്റിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലാബുകളെല്ലാം തന്നെ NABL അക്രഡിറ്റഡ് ലാബാണ്. 2006 തൊട്ട് നമുക്ക് NABL അക്രഡിറ്റേഷൻ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ ലാബുകളും NABL അക്രഡിറ്റഡ് ലാബാണ്. നിലവിൽ 4,700 പാരാമീറ്റർ അക്രഡിറ്റ് ചെയ്ത ഇന്ത്യയിലെ ഏക ലാബാണ് ഞങ്ങളുടെ CFTA ലാബ്. അപ്പം കേരളത്തിലെ റീജിയണൽ അനലിറ്റിക്കൽ ലാബ്സ്, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ആ റീജിയണൽ അനലിറ്റിക്കൽ ലാബ്സ്, 3 റീജിയണൽ അനലിറ്റിക്കൽ ലാബ്സിനും NABL എടുക്കാനുള്ള സാങ്കേതിക സപ്പോർട്ട് ഞങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്.
1: കർഷകനോ സംരംഭകനോ ഈ സാങ്കേതിക വിദ്യ അറിയാനുള്ള സംവിധാനം എന്താണ് സർ?
0: പ്രധാനമായിട്ടും നമ്മളുടെ വെബ്സൈറ്റാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ മുന്നോട്ട് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം വളരെ സജീവമായിട്ടുള്ള കാലമാണ്. നമ്മുടെ ഏത് ടെക്നോളജി വന്നാലും അത് അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ ഇടാറുണ്ട്. പിന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടി തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 മാസത്തിലൊരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അപ്പോൾ അതൊരു സെമിനാറായിരിക്കാം, ഒരു പ്രത്യേക ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. കൂടുതലും നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്രിൻറ്റ് മീഡിയ നമുക്ക് കുറവാണ്. പ്രിൻറ്റ് മീഡിയയിൽ നമ്മൾ റിപ്പോർട്ടായിട്ടേ കൊടുക്കുന്നത്. കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ, ഇപ്പം ഉദാഹരണത്തിന് ഈ സോളാർ ഡ്രയറിൻ്റെ ഒരു പേറ്റൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് അടുത്ത ദിവസം തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം വരും. എന്താണത്, ആർക്കാണ് അതിലത്, എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് സ്കീംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി നമ്മൾ ചെയ്യുന്ന സ്കീംസ് ഉണ്ട്. അത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ ദുർബല വിഭാഗങ്ങൾക്കുള്ള സ്കീംസിലും നമുക്കത് പ്രത്യേകം നോഡൽ ഓഫീസർമാരുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു നിശ്ചിത ബജറ്റ് ഈ സ്കീംസ് വഴിയായിട്ട് നമ്മൾ കൊടുക്കുന്നു. കേരളത്തിൽ തന്നെ നമ്മൾ വളരെയധികം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഈ ദുർബല വിഭാഗങ്ങൾക്കിടയിലും. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സഹായത്തോടെയും മറ്റ് NGOസിൻ്റെ സഹായത്തോടെ സ്കീം, അതെല്ലാം 100% സബ്സിഡിയോടുകൂടി തന്നെ അവർക്ക് യാതൊരു പൈസ മുടക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് റീജിയനിലും നമ്മളിത് ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള സെപ്പറേറ്റ് സ്കീമുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനുള്ള സ്കീമുകൾ ഇതുവഴിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പൊതുവായിട്ട് കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. പിന്നെ നമുക്ക് കൃഷി വിജ്ഞാൻ കേന്ദ്രാസ് ഉണ്ട്. എറണാകുളത്ത് തന്നെ ഇപ്പം CMFRI ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമാണ്. CMFRI ഞങ്ങൾ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള 2 മത്സ്യഗവേഷണ പ്രധാനപ്പെട്ട മത്സ്യഗവേഷണ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം കൊച്ചിയാണ്. അതിൽ CIFT ഉണ്ട്, CMFRI ഉണ്ട്. CMFRIക്ക് കൃഷി വിജ്ഞാൻ കേന്ദ്രമുണ്ട്. കൃഷി വിജ്ഞാൻ കേന്ദ്രം വഴിയായിട്ട് ഈ കാര്യങ്ങൾ കൂടുതലും കർഷകരിലേക്കും മറ്റ് മത്സ്യത്തൊഴിലാളികൾക്കും എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്.

0: അപ്പം സാറ് ഈ സ്വിഫ്റ്റിൻ്റെ സാങ്കേതിക വിദ്യകളും പേറ്റന്റിനെ കുറിച്ചും വിശദമായി പറഞ്ഞു. ഇനി നമ്മുടെ കിസാൻ വാണി ശ്രോതാക്കളോട് എന്താണ് ഒരു സന്ദേശം സാറിന് പറയാനുള്ളത്?
1: ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം. ഇത് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഈ സ്ഥാപനമുള്ളത്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗവേഷണ സ്ഥാപനമെന്നുള്ളതിലുപരിയായിട്ട് ഞങ്ങൾ ഈ രംഗത്ത് മത്സ്യകൃഷിക്കാരോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരങ്ങളാണ് ഞങ്ങൾ കൂടുതലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CIFT കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് വളരെ സജീവമാണ്. ആ വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ വിളിക്കാനുള്ള സംവിധാനമുണ്ട്. അതായത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് ആവശ്യമായ ആൾക്കാരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഭിമുഖത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. CIFT ഓഫീസിൻ്റെ കോൺടാക്ട് നമ്പർ പറയാം, 0484241230, 0484241230.
0: നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സ്ഥാപനമായ സ്വിഫ്റ്റ് ഡയറക്ടറായ സാർ ഇപ്പോൾ വിശദമായി എല്ലാ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പറഞ്ഞു. അത് കർഷകർക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും നേരം ആകാശവാണി കൊച്ചി FM വന്ന് സംസാരിച്ച സാറിന് എല്ലാവിധ ആശംസകളും.
1: നന്ദി, നമസ്കാരം.
0: മത്സ്യബന്ധന മേഖലയിലെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും ഇതുവരെ വിശദമാക്കിയത് ICAR കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനം മേധാവി ജോർജ് നൈനാൻ. ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം സുനീത പ്രസാദ്.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800180551.
4: ഇത് ആരുടെ നമ്പറായേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
5: സത്യം
3: 10.5 മാറ്റ് സത്യം.
6: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800180551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
7: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: മക്കളില്ലാത്ത അച്യുതനും നാരായണിക്കും ഈ പറമ്പിലെ ഓരോ മരങ്ങളും ചെടികളും സ്വന്തം സന്തതികളായിരുന്നു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
2: കാണുന്നതിനെയല്ല കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി.
0: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: പാട്രിക് വൈറ്റിന്റെ നാമത്തിലുള്ള സാഹിത്യ പുരസ്കാരം 2009 ലഭിച്ച മഹാപ്രതിഭാശാലിയാണ് ജെറാൾഡ് മുർനെയ്ൻ.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയ്നിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 20:10. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില

0: നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, കോട്ടയം 25,800, എറണാകുളം 23,200, കൊച്ചി റെഡി 23,000, ആലുവ 23,900, വടക്കൻ പറവൂർ 24,500. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 15,200, വടക്കൻ പറവൂർ 13,600 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 25,500, എറണാകുളം 27,500, തൊടുപുഴ 1,000 24,500 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 71,800, കൊച്ചി അൺഗാർബിൾഡ് 69,800 രൂപ. ആലുവ 68,000, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,000, കട്ടപ്പന 2,800. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 25,000, മൂവാറ്റുപുഴ 22,000, തൊടുപുഴ 26,900. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,500, തൊടുപുഴ 23,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 1,71,000, ആലുവ 1,65,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 3,500 രൂപ. അടയ്ക്ക 1,000, എറണാകുളം 5,500. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 4,000, മൂവാറ്റുപുഴ 4,800, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
2: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
1: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ? അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ഈ കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
1: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
2: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
1: മറക്കാതെ കേൾക്കണേ.
2: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
1: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
0: ഒരറിയിപ്പ്. ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ വൈകുന്നേരം 3:05 ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമെല്ലാമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കടാചലം മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ വൈകുന്നേരം 3:05, 4 ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 94-46-45-58-88 അല്ലെങ്കിൽ 04-84-24-26-397. നാളെ 3:05 ഹലോ കൊച്ചി FM ട്രെയിൻ യാത്ര, ടിക്കറ്റ് റിസർവേഷൻ, ടിക്കറ്റ് ക്യാൻസലേഷൻ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജരൂരത്ത് കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കേ ലിയെ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ജോ ജരൂരത്ത് അപ്നേ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയെ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനീ ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകേ ക്യോകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്തഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 5.56 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കൊച്ചി FM 102.0.

0: പ്രിയരെ, ഏവർക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നാദ്യം
1: സമകാലികം.
2: ബഹിരാകാശത്തും മലയാളി. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളി കാണും എന്ന് നമ്മൾ തമാശയായി പറയാറുണ്ട്. പക്ഷേ ഇനി ഈ തമാശ കാര്യമാണ്. നാസയുടെ ഭാവി ദൗത്യങ്ങളിലെ നിർണായക കണ്ണിയായി മാറിയ പാലക്കാട് ഒറ്റപ്പാലം വേരുകളുള്ള ഡോക്ടർ അനിൽ മേനോനിലൂടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും മനുഷ്യന്റെ ബഹിരാകാശ യാത്രാ സ്വപ്നങ്ങളിലും മലയാളിയുടെ സാന്നിധ്യം ശക്തമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
3: ഡോക്ടർ അനിൽ മേനോൻ ഭാരതത്തിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രികനാണ്. മുമ്പ് രണ്ടുപേരും രാകേഷ് ശർമ്മ, അതുപോലെ തന്നെ സുഭാൻഷു ശുക്ല, ഇവർ രണ്ടുപേരും നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട്.
2: ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ മുൻ ഡയറക്ടർ മോഹൻ മഹാദേവൻ
3: 1984 രാകേഷ് ശർമ്മ ഇതേപോലെ തന്നെ സോയൂസ് റഷ്യൻ പേടകത്തിൽ യാത്ര ചെയ്തു 7 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് 2025 നമ്മുടെ തന്നെ സുഭാൻഷു ശുക്ല, അത് നമ്മുടെ തന്നെ ഗഗൻയാത്രയാണ്, ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ ഒരു യാത്രികനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന സുഭാൻഷു ശുക്ല. അദ്ദേഹം AXIOM-4 മിഷൻ നാസയുടെ സഹായത്തോടുകൂടി സ്പേസ് എക്സിൻ്റെ ലോഞ്ചർ വഴി നമ്മൾ അദ്ദേഹത്തെ ഇതുപോലെ തന്നെ 20 ദിവസത്തോളം സമയത്തേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച് കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുവാനും ഉള്ള അതിനുള്ള സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് 2025. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ അനിൽ മേനോൻ്റെ യാത്രയെ സംബന്ധിച്ചോളം നമുക്ക് ഭാരതത്തിനും അതുപോലെ തന്നെ മലയാളികൾക്കും ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അദ്ദേഹം മറ്റുള്ള രണ്ടുപേരെ പോലെ ഇന്ത്യയിലുള്ള നമ്മുടെ IAFന്റെ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന് ഇതുപോലെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ISROന്റെ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ എഫർട്ട് വഴിയുള്ള ഒരു ലോഞ്ച് അല്ല, അദ്ദേഹം നാസയിൽ തന്നെ ട്രെയിനിങ് ആക്കി ആയിട്ട് ലോഞ്ചിന് വരികയാണ്. പക്ഷെ എന്നിരുന്നാലും ഭാരതത്തിൻ്റെ റൂട്സ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക്, മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ അഭിമാനകരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹം ഏതാണ്ട് 8 മാസത്തോളം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചിലവഴിക്കുകയും അതുപോലെ തന്നെ അതുപോലുള്ള ഒത്തിരി ഒത്തിരി പരീക്ഷണങ്ങൾ നടത്താനുള്ള സാധ്യതകളും അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും നമ്മുടെ പേശികളെക്കുറിച്ചുള്ളതും എല്ലുകളുടെ പ്രശ്നത്തെക്കുറിച്ചുള്ളതും മൈക്രോഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ്സ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അതിൻ്റെ ആവശ്യമുണ്ട്. കൂടുതൽ ദൂരത്തേക്കുള്ള ദൗത്യങ്ങൾ വരുമ്പോൾ അതിലെങ്ങനെയാണ് മനുഷ്യരുടെ അവരുടെ ബോഡി എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു മൂന്നാമത്തെ ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് വലിയ അഭിമാനകരമാണ്. ഇത്തരത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, നമ്മൾ ഇന്ത്യയുടെ തന്നെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യമായ ഗഗൻയാൻ, അതിൻ്റെ ആദ്യത്തെ ദൗത്യം, ആളില്ല ദൗത്യം, അൺക്രൂഡ് മിഷൻ ഈ വർഷം അവസാനത്തോടുകൂടി അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ലോഞ്ച് ഇതുപോലെ നമ്മളൊരു സ്പേസ് മിഷൻ നടക്കുകയാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ എല്ലാ രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരതിൽ നിന്ന് പഠിക്കുകയും അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടാണ് നമ്മളും അവരെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോക്ടർ അനിൽ മേനോൻ്റെ ദൗത്യത്തിലുള്ള പല കാര്യങ്ങളും അത് ഈ ലോക ജനതയ്ക്ക് തന്നെയും എല്ലാ സ്പേസ് ഫെയറിംഗ് നേഷൻസിനും അത് വളരെ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ഒരു 2 വർഷത്തിനകത്ത് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ ഭാരതം ISRO നിൽക്കുന്നത്. ആ ഒരു അവസരം നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മുടെ സുഭാൻഷു ശുക്ലയുടെ മിഷനിൽ തന്നെ നമുക്ക് AXIOM-4 മിഷനിൽ അതിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ അവരുടെ ISSൽ പോയിട്ടുള്ള അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ അതിൻ്റെ പല സ്പേസ് സൂട്ടും അതുപോലെ അവിടുത്തെ ആഹാരത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ നാസയിലുള്ള ട്രെയിനിങ്ങിന് പോയിട്ടുള്ള

0: അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിലുള്ള ട്രെയിനിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്രയോജനങ്ങൾ നമുക്ക് അതിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മളത് ആ ട്രെയിനിങ് സെൻ്ററും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ മനുഷ്യ ദൗത്യവും നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ വാല്യുബിളാണ്. അത് നമ്മൾ ദീർഘ മിഷൻസ് ഡീപ്പ് സ്പേസ് മിഷൻസിലൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർസിലോട്ടോ ഇല്ലെങ്കിൽ അതിനപ്പുറമൊക്കെ മനുഷ്യനെ കൊണ്ടുപോകുന്നൊരു കാലഘട്ടം വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വളരെ അധികം പ്രയോജനപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഡോക്ടർ അനിൽ മേനോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതോടുകൂടി പുള്ളി മെഡിസിനും പഠിച്ചിട്ടുണ്ട്. ഇപ്പം നാസയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റ് സർജൻ എന്നുള്ള നിലയ്ക്കാണ്. ഫ്ലൈറ്റ് സർജൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് സർജനായിട്ട് സെലക്ട് ചെയ്യും. അവർ ഗ്രൗണ്ടിൽ നിന്ന് അസ്ട്രോണോട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗഗൻയാത്രീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാലം മുതൽ തന്നെ അവർ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും റെക്കോർഡ് ചെയ്യുകയും അത് പഠിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് ചെയ്യുകയും അവരെ അഡ്വൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഫ്ലൈറ്റ് സർജൻസ്. അവർ ഡോക്ടേഴ്സാണ് നമുക്ക് സാധാരണ. പക്ഷേ ഇദ്ദേഹം ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. ഡോക്ടറായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, എഞ്ചിനീയറായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ചിപ്പിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റും പ്രൊഡക്ഷനും അവിടെ മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശത്ത് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്രയോജനം വരും, എത്രത്തോളം അതിന് എഫിഷ്യൻസിയും അതിൻ്റെ പ്രൊഡക്ഷനും കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അവിടെ ഇരിക്കുന്ന പോർട്ടബിൾ, അവിടെ കുടിക്കാനുള്ള ജലത്തിനെ ഐ വി ഫ്ലൂയിഡ് ആയിട്ട്, നമ്മൾ ഐ വി ഫ്ലൂയിഡ് സാധാരണ ക്ഷീണം വരികയോ നമുക്ക് എന്തെങ്കിലും അസുഖം വരികയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡ്രിപ്പ് തരിക എന്ന് പറഞ്ഞ ആ ഒരു ഐ വി ഫ്ലൂയിഡാണ്, ഐ വി ഫ്ലൂയിഡിനെ തന്നെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമവും പുള്ളി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വെയിൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പുള്ളി പഠിക്കുന്നുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരു ഡോക്ടറും എഞ്ചിനീയറും കൂടെ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു എക്സ്പെർട്ടാണ്. അതൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം വളരെ അധികം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം.
1: കോളേജ് അധ്യാപകനായിരുന്ന ശാസ്ത്ര പ്രചാരകൻ കൂടിയായ ഡോക്ടർ എൻ ഷാജി,
2: ഞാനിത് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിൽ കുറേ ഉയരത്തിൽ എവറസ്റ്റിനേക്കാളും ഒരു 10-40 ഇരട്ടി ഉയരത്തിൽ 400 കിലോമീറ്റർ മുകളിലൂടെ ഒരു സംഘം ആൾക്കാർ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളുടെ പേര് അനിൽ മേനോൻ എന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മലയാളി ചുവയുണ്ട്. അദ്ദേഹം കേരളത്തിലെ വേരുകളുള്ള ഒരു അസ്ട്രോനോട്ടാണ്. ഇത് നമുക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹവും കൂട്ടുകാരും സഞ്ചരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ബഹിരാകാശ നിലയത്തിലാണ്. അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഒരു ഉപഗ്രഹം എന്ന രീതിയിൽ അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തിൽ 16 തവണ അത് ഭൂമിയെ ചുറ്റും. ഒരു തവണ ചുറ്റാൻ 1.5 മണിക്കൂർ സമയം മതി. ഇത് ഒരാളുടേതോ ഒരു രാജ്യത്തിൻ്റേതോ അല്ല. റഷ്യയുടെ കോസ്മോസ്, USAയുടെ നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാനിലെ ജാക്സ, കനേഡിയൻ സ്പേസ് ഏജൻസി, ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണിത്. ഒരു രാജ്യത്തിന് ഇത് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, അത്രയധികം ചെലവുള്ള കാര്യമാണ്. ഭൂമി വിട്ട് പുറത്തേക്ക് പോകുക എന്നുള്ളത് മനുഷ്യരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. അതിൽ ഉണ്ടായ വലിയ സംഭവമാണ് 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെന്നുള്ളത്. അതിനുശേഷം 1969 മുതൽ 72 വരെ കാലഘട്ടത്തിൽ പല പ്രാവശ്യം മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായിട്ട് മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. കൂടാതെ ചൈനയും ഇന്ത്യയും ഒക്കെ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു സ്വപ്നമാണ് ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കുക എന്നുള്ളത്. ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ മതിയെങ്കിൽ ചൊവ്വയിലേക്ക് ആളെ അയക്കണമെങ്കിൽ കുറേ മാസങ്ങൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നമ്മൾ അവിടെ കരുതേണ്ടി വരും. അപ്പോൾ അതിനുള്ള കുറേ പരീക്ഷണങ്ങൾ ഒക്കെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുക. ദീർഘകാലത്തേക്കും മനുഷ്യന് ഭൂമി വിട്ടു പോകേണ്ടി വരുമ്പോൾ അതിന് വേണ്ട ജലവും വായുവും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ അതിന് നല്ലൊരു രീതി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരീക്ഷണങ്ങൾ കുറേ കാലമായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതേപോലെ ഭൂമിയിൽ പറ്റാത്ത ചില പ്രക്രിയകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ സാധിക്കും. ഉദാഹരണത്തിന് സെമി കണ്ടക്ടറുകളുടെ വലിയ ക്രിസ്റ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് കമ്പ്യൂട്ടറുകൾക്കും ഇതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾക്കൊക്കെ ആവശ്യമാണ്. അതുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ അനിൽ മേനോൻ ചെയ്യുന്ന ഒരു പ്രധാന പരീക്ഷണം എന്നുള്ളത് ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദീർഘകാലത്തേക്ക് ഭൂമി വിട്ട് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായത്തിന് ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ അസ്ട്രോണോട്ടുകളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ചില മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അൾട്രാസൗണ്ട് മെഷീൻ അവിടെ

0: ഉപയോഗിക്കുക. അത് ഓഗ്മെന്റഡ് റിയാലിറ്റി, നിർമ്മിത ബുദ്ധി ഇങ്ങനെയുള്ള സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ രോഗനിർണയത്തിന് ഉപയോഗിക്കുക എന്നുള്ളൊരു പരീക്ഷണമാണ് അനിൽ മേനോൻ ചെയ്യുന്ന പരീക്ഷണങ്ങളിൽ ഒന്ന്. ഇതേപോലെ ബഹിരാകാശത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ രക്തചംക്രമണത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് പഠിക്കാനും ഇദ്ദേഹം ശ്രമിക്കുന്നതായിരിക്കും. സ്വന്തം രക്തം സിറിഞ്ചിലെടുത്ത് പരിശോധിച്ച് ഫലങ്ങൾ കണ്ടെത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാസ്ക്. അനിൽ മേനോൻ ഒരു ഡോക്ടർ കൂടിയാണെന്നുള്ളത് ഇതിന് വളരെയധികം സഹായകരമാകും. ഇതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. പലതരം വിത്തുകളും അവിടെ മുളപ്പിച്ച് വിളയിച്ച് എടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലാതെ ചൈനയുടെ മറ്റൊരു സ്പേസ് സ്റ്റേഷനും കൂടി ബഹിരാകാശത്തുണ്ട്, ടിയാൻഗോങ് എന്ന പേരിൽ. അവിടെ നെല്ല് കൃഷി ചെയ്ത് അത് കൊയ്തെടുത്ത് അതിൻ്റെ വിത്ത് വീണ്ടും കൃഷി ചെയ്ത് ഒരു പൂർണ്ണ സൈക്കിൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം രസകരമായ പരീക്ഷണങ്ങളാണ് സ്പേസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്.
1: വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ.
2: ജൂലൈ 14 രാത്രി 8:17 ഇന്ത്യൻ സമയം ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സോയൂസ് എന്ന ഭീമൻ റോക്കറ്റ് കുതിച്ചുയർന്നു. അതിന്റെ മുകളിലുള്ള സോയൂസ് MS-29 എന്ന പേടകത്തിൽ ചരിത്രം കുറിക്കാൻ ഒരാളുണ്ട്, ഡോക്ടർ അനിൽ മേനോൻ. ആധുനിക ബഹിരാകാശ യുഗത്തിലെ സകലകലാവല്ലഭനാണ് അദ്ദേഹം. ഹാർവാർഡിൽ നിന്ന് ന്യൂറോബയോളജി പഠിച്ച ശാസ്ത്രജ്ഞൻ, സ്റ്റാൻഫോർഡിൽ നിന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ, അടിയന്തര വിഭാഗം ഡോക്ടർ, കൂടാതെ US സ്പേസ് ഫോഴ്സിലെ ഒരു കേണൽ. സ്വന്തമായി റോക്കറ്റിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം വർഷങ്ങളോളം നാസയുടെ ഫ്ലൈറ്റ് സർജനായി മറ്റ് ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ജോലിയിലായിരുന്നു. പിന്നീട് സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനായും സേവനമനുഷ്ഠിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹം പൈലറ്റിന്റെ സീറ്റിലിരുന്ന് 8 നീളുന്ന തന്റെ സ്വന്തം ദൗത്യത്തിലേക്ക് യാത്രയായിരിക്കും. ഈ 240 ബഹിരാകാശ ജീവിതത്തിൽ ഡോക്ടർ മേനോൻ പല പരീക്ഷണങ്ങളും നടത്തും. ദീർഘകാലത്തെ ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഗുരുത്വാകർഷണമില്ലായ്മ രക്തയോട്ടത്തെയും ഞരമ്പുകളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് അദ്ദേഹം പരിശോധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക അൾട്രാസൗണ്ട് ഉപകരണങ്ങൾ അദ്ദേഹം പരീക്ഷിക്കും. ഭാവിയിൽ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭൂമിയിലെ ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ സ്വയം രോഗനിർണയം നടത്താൻ ഇത് സഹായിക്കും. ഭൂമിയിലെ കമ്പ്യൂട്ടറുകളിലും AI ചിപ്പുകളിലും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഉയർന്ന ഗുണമേന്മയുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്ത് നിർമ്മിക്കുന്ന പരീക്ഷണങ്ങളിലും അദ്ദേഹം പങ്കാളിയാവും. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭാവിയിലേക്കാണെങ്കിലും ഈ ദൗത്യത്തിന് സ്വന്തം പാരമ്പര്യവുമായി ആഴമേറിയ ബന്ധമുണ്ട്. മലയാളി വംശനായ ആദ്യത്തെ നാസ ബഹിരാകാശ സഞ്ചാരി എന്ന പദവിയാണ് ഡോക്ടർ അനിൽ മേനോൻ സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ശങ്കരമേനോൻ കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലം സ്വദേശിയാണ്. ഇതോടെ പാലക്കാട് ജില്ല അന്താരാഷ്ട്ര ബഹിരാകാശ ഭൂപടത്തിൽ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈയൊരു ജില്ലയ്ക്ക് ഇപ്പോൾ 3 ബഹിരാകാശ സഞ്ചാരികളുമായി ബന്ധമുണ്ട്. ഡോക്ടർ അനിൽ മേനോൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രശസ്തമായ പൊളാരിസ് ഡൗൺ ദൗത്യത്തിൽ പങ്കാളിയാവുകയും ചെയ്ത അന്ന മേനോൻ, ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട എയർ കമ്മഡോർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരു റോട്ടറി സ്കോളറായി ഡോക്ടർ അനിൽ മേനോൻ ഇന്ത്യയിൽ 1 താമസിച്ച് പോളിയോ വാക്സിനേഷൻ ഡ്രൈവുകളിൽ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള ഒരു നേരിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വളരെ കാലമായി ബഹിരാകാശ പര്യവേഷണം എന്നത് കുറച്ചു പേർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു വിദൂര സ്വപ്നമായിരുന്നു. എന്നാൽ ഒരു മലയാളി ബഹിരാകാശ സഞ്ചാരി ഒരാഗോള ദൗത്യത്തിൽ പറക്കുന്നത് കാണുമ്പോൾ, അതും ഇന്ത്യ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ഈ വേളയിൽ, അത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. ഡോക്ടർ മേനോൻ യുവതലമുറയ്ക്ക് ഒരു മികച്ച മാതൃകയാണ്. ഒരു ശാസ്ത്രജ്ഞനോ ഡോക്ടറോ എഞ്ചിനീയറോ അതോ ഒരു സാഹസികനോ ഇതിലേതാകണം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇവയെല്ലാം ആകാം. ആ കഴിവുകൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ അതിരുകൾ വരെ സഞ്ചരിക്കാനും കഴിയും. ഇന്ന് ആ ശക്തമായ സോയൂസ് റോക്കറ്റ് വിക്ഷേപിച്ച പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി അടുക്കുമ്പോൾ, ഡോക്ടർ അനിൽ മേനോൻ ശാസ്ത്ര ഉപകരണങ്ങൾ മാത്രമല്ല വഹിക്കുന്നത്, കേരളത്തിന്റെ അഭിമാനവും ഇന്ത്യയുടെ ആഗ്രഹങ്ങളും ആകാശത്തേക്ക് നോക്കി സ്വപ്നം കാണുന്ന ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളുമാണ്.
1: മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശാസ്ത്രീയ മികവിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ഡോക്ടർ അനിൽ മേനോൻ. കേവലം ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിലുപരി ഒരേ സമയം ഒരു മികച്ച ഡോക്ടർക്കും മെക്കാനിക്കൽ എഞ്ചിനീയർക്കും വ്യോമസേനാ ഉദ്യോഗസ്ഥനും എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിച്ച് ബഹിരാകാശ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭ. ആഗോളതലത്തിൽ മലയാളികളുടെ പ്രവാസ ചരിത്രവും കഠിനാധ്വാനവും ഭൂമിയിലെ അതിരുകൾ കടന്ന് ബഹിരാകാശത്തോളം എത്തി നിൽക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ ശാസ്ത്രജ്ഞന്റെ നേട്ടങ്ങൾ. സ്പേസ് എക്സിലെ നിർണായക ദൗത്യങ്ങളിൽ തുടങ്ങി നാസയുടെ ഏറ്റവും പുതിയ ദൗത്യങ്ങളുടെ കൂടി ഭാഗമാകാൻ ഒരുങ്ങുന്ന

0: അദ്ദേഹം വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് കടന്നുവരുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ്. വരും വർഷങ്ങളിൽ ചന്ദ്രനിലോ മറ്റ് ദൂരഗ്രഹങ്ങളിലോ മനുഷ്യൻ പാദമുദ്ര പതിപ്പിക്കുമ്പോൾ അതിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകും എന്നത് ഓരോ മലയാളി സ്വപ്നങ്ങൾക്കും പുതിയ ആകാശങ്ങൾ കീഴടക്കാനുള്ള ഊർജം തന്നെയാണ്.
1: ബഹിരാകാശത്തും മലയാളി, നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ആഭാലാൽ. സമകാലികം.

എഫ് എം ഈവനിംഗ് തുടരുന്നു ഇപ്പോൾ.

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
1: എനിക്ക് പണം വേണ്ട. തെണ്ടി നടന്നിട്ടെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളുടെ വേളിക്കുള്ള പണം ഉണ്ടാക്കാം. ഈ പണം എനിക്ക് വേണ്ട. നമ്പൂതിരി പൊട്ടിക്കരഞ്ഞു. വടുതല നായർ നമ്പൂതിരിയുടെ കവളത്ത് ഊക്കിലൊന്ന് പ്രഹരിച്ചു. എടാ, നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. പണമെടുക്ക്, എന്നിട്ട് വേഗം സ്ഥലം വിട്. നമ്പൂതിരി പേടിച്ചു വിറച്ചു. പണക്കിഴി കയ്യിലെടുത്തു. ചെയ്ത തെറ്റിന് നമ്പൂതിരി പശ്ചാത്തപിക്കുന്നില്ലേ? പാക്കനാർ ചോദിച്ചു. ഈശ്വരനാണ സത്യം, ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. എങ്കിൽ ഈ പണം പറ്റിയതുകൊണ്ട് പാപമില്ല. മേലിലൊരിക്കലും തെറ്റ് ചെയ്യരുത്, പാണനാർ പറഞ്ഞു. വടുതല നായർ അല്പം മുൻശുണ്ടിക്കാരനാണ്. പെട്ടെന്ന് ചൂടുപിടിക്കും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. നമ്പൂതിരിയുടെ കവിളിൽ തടവിക്കൊണ്ട് വടുതല പറഞ്ഞു, മക്കളുടെ വേളിക്ക് ഞങ്ങളെയും ക്ഷണിക്കണേ തിരുമേനി. നമ്പൂതിരി വടുതല നായരുടെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടോ വടുതലയുടെയും കണ്ണുകൾ നിറഞ്ഞു. വടുതലയെ ആശ്ലേഷിച്ചുകൊണ്ട് നമ്പൂതിരി പറഞ്ഞു, ക്ഷണിക്കും, തീർച്ചയായും ക്ഷണിക്കും. നിങ്ങൾ വരുമോ? വരും. പറയിപെറ്റ പന്തിരുകുലം മുഴുവൻ വരും, നാറാണത്ത് പറഞ്ഞു. പട്ടേരി ഒരിക്കൽ കൂടി പല്ലിറുമി. കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ രോഷാഗ്നി ആളിക്കത്തി. പട്ടേരി എഴുന്നേറ്റു. നാറാണത്തെ, വടുതലേ, തൽക്കാലം പട്ടേരി തോറ്റു, പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളിൻ. പട്ടേരി പട്ടേരിയാണ്. എന്നെ പാഠം പഠിപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആരും ജനിച്ചിട്ടില്ല. ഓർമ്മയിരുന്നോട്ടെ. അദ്ദേഹം നിലത്താഞ്ഞു ചവിട്ടി. നാറാണത്ത് പൊട്ടിച്ചിരിച്ചു. വടുതല നായരിൽ നിന്നും ഒരു മൂളിപ്പാട്ടുയർന്നു. അമതന്റെ ഖ്യാതി നാടെങ്ങും പരന്നു. അവശന്മാരുടെയും ആർത്തന്മാരുടെയും അടുത്ത സുഹൃത്തായി കഴിഞ്ഞിരുന്നു അമതൻ. ജീവിതകാലം മുഴുവൻ പട്ടിണിയും കഷ്ടപ്പാടും സഹിക്കാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കിന് പുലയരുടെയും പറയരുടെയും ചെറുമരുടെയും ആശാകേന്ദ്രമായി തീർന്നു അമതൻ. ഒരു ദിവസം അമതൻ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഈശ്വരൻ ഒന്നേയുള്ളൂ. നമ്പൂതിരിയുടെയും നായരുടെയും പുലയൻ്റെയും ഈശ്വരൻ ഒന്നു തന്നെയാണ്. എന്താണ് അമതൻ ഉദ്ദേശിക്കുന്നത്? പറയനും പുലയനും ചെറുമനും ഒരു ആരാധനാകേന്ദ്രം ഇന്നില്ല. മലയിടുക്കുകളിലെ പാറക്കല്ലുകളെ നാം പൂജിക്കുന്നു. അവിടെ വർഷത്തിലൊരിക്കൽ ആടിനെയും കോഴിയെയും ബലിയർപ്പിക്കുന്ന ഈ ഏർപ്പാട് ആദ്യമായിട്ട് നമുക്ക് നിർത്തലാക്കണം. ഒരു ദൈവവും ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ച ഈ ഏർപ്പാട് തെറ്റാണ്. ജീവികളെ ബലി കൊടുക്കരുത്. പൂവും മലരും അവലും പഴവും പായസവും നിവേദിക്കണം. തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മുടെ കൂട്ടരെ നാം തന്നെ മോചിപ്പിക്കണം, അമതൻ വിശദീകരിച്ചു.
0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.
2: സമയം 8 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് വ്യോമയാന മേഖലയിൽ വരും വർഷങ്ങളിൽ വലിയ സാധ്യതയാണ് തുറന്നുവെക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്തുവാൻ കേരളത്തിലെ

0: സഹകരണ മേഖല മുന്നോട്ട് വരുന്നത് മാതൃകാപരമാണെന്നും കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെ നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി എൻ ഷംസുദ്ദീൻ. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട ഐ ടി കമ്പനിയായ ടാൽറോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ സി ബി. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂലൈ 23 കൊച്ചിയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: സമീപഭാവിയിൽ ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനം കൂടുതലും ആണവോർജവത്തിൽ നിന്ന് ആയിരിക്കണമെന്ന നമ്മുടെ ശ്രമം സഫലമാകാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ആണവ ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ ഹോമി ഭാഭ വിഭാവനം ചെയ്ത ത്രിതല ആണവ പദ്ധതി നിർണായകമായ 2-ഘട്ടത്തിലേക്ക് കടന്നതാണ് ഈ ആഗ്രഹ സഫലീകരണത്തിന് പിന്നിൽ. തമിഴ്നാട്ടിലെ കൽപ്പാകത്തെ അത്യാധുനിക ആണവ റിയാക്ടറിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തുടർച്ചയായ ആണവ പ്രതിപ്രവർത്തനം വിജയകരമായി നടത്തിയെന്നതാണ് ഈ ശ്രദ്ധേയമായ വിജയം. ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആണവ വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണല്ലോ. ഒരു വലിയ പ്രകൃതിദത്ത യുറേനിയം ആറ്റത്തിന്റെ അണുകേന്ദ്രത്തിൽ ന്യൂട്രോൺ പ്രഹരം വഴി പിളർപ്പുണ്ടാക്കി ചെറിയ ആറ്റമാക്കി മാറ്റുമ്പോഴുണ്ടാകുന്ന ഭാരമാറ്റമാണ് വൻതോതിൽ ഊർജമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആണവ നിലയങ്ങളിൽ വൻതോതിൽ ഉണ്ടാകുന്ന ഈ ചൂടാണ് വെള്ളം തിളപ്പിച്ച് നീരാവി ഉണ്ടാക്കി ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പിളർപ്പിൽ നിന്ന് ചൂടിന് പുറമെ പുറത്തു വരുന്ന ന്യൂട്രോണുകൾ മറ്റ് വലിയ ആറ്റങ്ങളിൽ പോയി ഇടിച്ച് പിളർത്തി വീണ്ടും ഊർജവും ന്യൂട്രോണുകളും ഉണ്ടാകുന്നു. ഇതിനെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നു. 1-ഘട്ട ആണവ റിയാക്ടറുകളിൽ ഈ തുടർച്ചയായ പ്രവർത്തനം കാഡ്മിയം അഥവാ ബോറോൺ കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഖനജലമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ ഊർജത്തോടൊപ്പം പ്ലൂട്ടോണിയം എന്ന ഉപോൽപ്പന്നവും ലഭിക്കുന്നു. പക്ഷേ ഈ ഉപോൽപ്പന്നത്തിന്റെ അളവ് കുറഞ്ഞു വരും. ഇതാണ് 1-ഘട്ട പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. 2-ഘട്ടത്തിൽ 1-ഘട്ടത്തിൽ നിന്ന് കിട്ടിയ പ്ലൂട്ടോണിയവും യുറേനിയത്തോടൊപ്പം ഇന്ധനമായി ഉപയോഗിക്കുന്നു. റിയാക്ടറുകളുടെ കോറിൽ പ്ലൂട്ടോണിയവും അതിനു ചുറ്റും ആവരണമായി യുറേനിയവും ഉപയോഗിക്കുന്നു. ഇതിലേക്ക് ന്യൂട്രോണുകൾ ഇടിക്കുമ്പോൾ ഈ ആവരണം പ്ലൂട്ടോണിയമായി മാറുന്നു. അതായത് 2-ഘട്ട റിയാക്ടറിൽ ഇന്ധനം കത്തി ഊർജമുണ്ടാകുന്നതിനോടൊപ്പം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഇതിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് ലിക്വിഡ് സോഡിയമാണ് ഖനജലത്തിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ കൺട്രോൾ റോഡുകൾ ന്യൂട്രോണിനെ പെട്ടെന്ന് ആകിരണം ചെയ്തെടുക്കുന്ന ബോറോൺ കാർബൈഡാണ്. മാത്രമല്ല ഈ 2-ഘട്ട റിയാക്ടറിൽ ഊർജ്ജശേഷി വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും കൺട്രോൾ റോഡിന് കഴിയും. അടിയന്തര ഘട്ടങ്ങളിൽ ഈ റോഡുകൾ കാമ്പിലേക്കിട്ട് പ്രവർത്തനം നിർത്താനും കഴിയും. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ ഒരു മാതൃക അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പാണ് 2026 ഏപ്രിലിൽ കൽപ്പാക്കത്ത് വിജയകരമായി പ്രവർത്തിപ്പിച്ചത്. ഈ റിയാക്ടറിൽ ഒരാറ്റത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു ന്യൂട്രോൺ മാത്രമേ അടുത്ത ആറ്റത്തെ പിളർക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ കൺട്രോൾ റോഡുകൾ ആകിരണം ചെയ്യും. കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ച് ചെയിൻ റിയാക്ഷനെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് ക്രിട്ടിക്കാലിറ്റി എന്ന് അറിയപ്പെടുന്നത്. അതായത് റിയാക്ടർ സ്ഥിരതയോടെ ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. 3-ഘട്ടത്തിലെ ഇന്ധനം ഇന്ത്യയിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന തോറിയമാക്കുകയാണ് ലക്ഷ്യം. അതിനായി 2-ഘട്ടത്തിലെ ആവരണം തോറിയമാക്കിയാൽ ന്യൂട്രോൺ ഇടിമൂലം തോറിയം യുറേനിയം 233 മാറും. ഈ ഘട്ടത്തിലെ വിജയത്തോടെ ഇന്ത്യ വൈദ്യുതോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കും.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ എന്ന

0: വിസലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അച്ഛൻ മകൻ കോംബോ, അനിൽ ജേക്കബ്, മകൻ ക്രിസ്റ്റി അനിൽ എന്നിവരെയാണ് യുവവാണി പരിചയപ്പെടുത്തുന്നത്. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ യുവവാണിയിൽ ഉണ്ടായിരുന്നു. തുടർ ഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവവാണിയിലേക്ക് സ്വാഗതം. സാധാരണ പാടുന്നവർക്ക് പോലും വിസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വിസിൽ ചെയ്യാനൊന്നും പറ്റില്ല. പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു, എന്നാൽ പോലും എല്ലാവർക്കും വിസിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാടുന്നവരെ പോലെ ഇതിന്റെ പിച്ചും ടോണും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? അത്
1: നമ്മൾ മനസ്സിൽ താളബോധം ഉണ്ടാവുകയും പിച്ചുകളെ കുറിച്ച് ഒരു അടിസ്ഥാന ബോധ്യം ഉണ്ടാവുകയും ചെയ്താൽ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരായാലും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല. അപ്പം മനസ്സിലെ താളബോധവും പിന്നെ പഠിച്ചെടുക്കാനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും പറ്റുമെന്നാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ബേസായിട്ടുള്ള സൗണ്ടുകൾ, ഇപ്പോൾ കൂടുതലും ഷാർപ്പായിട്ടുള്ള സൗണ്ടുകളായിരിക്കുമല്ലോ വിസിലിങ്ങിൽ കേട്ടിട്ടുണ്ടാവുക.

0: താഴെ എന്നുള്ള സൗണ്ടുകളും.
1: നമ്മൾ ആ ബ്രത്ത്ലെസ് പാട്ട് പാടിയല്ലോ, മണ്ണിലിന് ത, ആ പാട്ടിൻ്റെയും അങ്ങനെ ഹൈ പിച്ചും, ഈ രണ്ടും നമുക്ക് ഒരു പിച്ചിൻ്റെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്.
2: എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ?
1: പ്രാക്ടീസിലൂടെ ഇത് മികച്ചതാക്കി എടുക്കുക എന്നുള്ളതല്ലാതെ ടെക്നിക്കായിട്ട് പറഞ്ഞുതരാൻ, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ചുണ്ട് കൂർപ്പിച്ച് വായു പുറത്തേക്ക് വിടുന്ന രീതിയിലാണ്. അപ്പം അത് മാക്സിമം ശക്തിയിൽ താളത്തിനനുസരിച്ച് പിച്ചിനനുസരിച്ച് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നോ, ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴാണോ നമ്മൾ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ചുമ്മാ വിസിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രാക്ടീസ് ആവും, പ്രത്യേകിച്ച് പ്രാക്ടീസ് സെഷൻ വേണ്ടി വരാറുണ്ട്.
2: വളരെ ആവശ്യമാണ്. പാട്ടുകാരാണെങ്കിലും സാധകം ചെയ്യും.
1: അപ്പോൾ
2: നമ്മളിങ്ങനെ എപ്പം സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ വിസ്ലിംഗ്,
1: തീർച്ചയായിട്ടും
2: അതാണ് അതിൻ്റെ ഒരു ഇത്. ക്രിസ്റ്റി അത് തന്നെയാണോ ചെയ്യാറ്?
3: അതെ, ഞാൻ അതിനെയാണ്.
2: അപ്പൊ ഇങ്ങനെ ചൂളോടിച്ചിരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ടോ, ഇതെന്താണ് വഴി പോകുമ്പോ ചൂളോടിച്ച് പോകുന്നതെന്ന്?
3: അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, പൊതുവെ ഒരു ബാത്റൂം സിംഗർ ആണ് ഞാൻ.
2: ആ ശരി. അപ്പൊ ബാത്റൂമിൽ ഇരുന്നാണ് പാട്ടുകളെല്ലാം, പുറത്ത് ചിലപ്പോ അപകടമാകും,
3: പുറത്ത് അധികം ചെയ്യാറില്ല.
1: നമ്മളിപ്പോ വീട്ടില് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിലിലൂടെ വിളിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ക്രിസ്റ്റി വിളിക്കുകയാണെങ്കിൽ കിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ റൂമിൽ നല്ല മുറ്റത്തു നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കേൾക്കാൻ പറ്റും, അല്ലാതെ നമ്മൾ വിളിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത്
2: വേറെ ഒരാൾ,
1: മോളെ ഇപ്പം മാളുമാണ് ഇപ്പം മോളെ അങ്ങനെ. അപ്പം ക്രിസ്റ്റീനാണ് വിളിച്ചത്, മാളുവിനാണ് വിളിച്ചത്, അവർക്ക് തിരിച്ചറിയാം. വൈഫിനെ വിളിക്കുമ്പോൾ സാധാരണ ഒരു അത് തന്നെ അത് തന്നെ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ വയസ്സിൽ അറിയാൻ സാധിക്കും. ഇനി അതല്ല, ഇപ്പം നമ്മളൊരു റോഡിലൂടെ നടന്നാൽ പോലും നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഒരാളെ വിളിക്കണേ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലേക്ക് നാളെ തിരിഞ്ഞു നോക്കും. സാധാരണ ഇതിൽ തിരിഞ്ഞു നോക്കാറുണ്ട്, ആരെയോ വിളിക്കുന്ന ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അതുകൊണ്ട്
2: സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പണി കിട്ടും.
1: ആ പൊതുവേ നമ്മൾ അങ്ങനെ സ്ത്രീകളൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇതിനും പോകാറില്ല, കാരണം വെറുതെ എന്തിനാ.
2: ശരി, അപ്പോൾ ഇനി നമുക്കൊരു പാട്ടിലേക്ക് അങ്ങ് പോയാലോ, എന്തു പറയുന്നു?
3: പോവാം.

0: ഈ വിസ്ലിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ഒരു സന്ദർഭം കാണുമല്ലോ, അതെന്തായിരുന്നു?
1: നമ്മള് പാട്ടുകള് പ്രൊഫഷണലായിട്ട് വേദികളിൽ പാടി തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. കൂത്താട്ടുകുളത്തെ സമീപ പ്രദേശത്തെയും വേദികളിലൊക്കെ ഓണാഘോഷത്തോടെ അനുബന്ധിച്ചൊക്കെ, അപ്പോൾ പല ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെയും ഒക്കെ നമുക്ക് വേദി തന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊരു പ്രോത്സാഹനം തരുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൂടാതെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സിനിമകളിലും മറ്റും ഈ പാട്ടുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല ഇൻട്രോയുടെ ഭാഗമായിട്ടൊക്കെ ഈ വിസിൽ ഉപയോഗിക്കാറുണ്ട്. അംഗവൈകുണ്ഠപുരത്തെന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു ബീജിയം പോലെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ഭാഗമായിട്ട്

വിസിലിലൂടെയാണ് ചെയ്തതെന്ന് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ വിസിൽ ടോണ് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ടോണുകൾ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില ടോണുകളെല്ലാം ആണ് ഇതെല്ലാം. തമിഴിലെ ഒരു പ്രശസ്തമായ മൂവി ഉണ്ടല്ലോ കബാലി, അതിൽ

0: എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോണല്ലേ.
1: അതെ അതെ. അപ്പൊ അങ്ങനെ വിസ്ലിംഗിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്.
0: തീർച്ചയായിട്ടും.
1: ശരി, അപ്പോൾ ഇനി ഒരു പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും.

0: അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഏതായിരുന്നു? രണ്ടുപേരും, അച്ഛനും മകനും പറയണം.
1: ഈ ശാസ്ത്രീയ സംഗീതം വഴങ്ങാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശാസ്ത്രീയമായിട്ട് സംഗതികൾ കൂടുതലുള്ള പാട്ടുകൾ നമുക്ക് പ്രശ്നങ്ങളാണ്. എന്നാൽ ശാസ്ത്രീയ ക്ലാസിക്കൽ വിസിൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, വളരെ പ്രശസ്തരായവരും ഉണ്ട്.
0: ഈ സംഗീതം പഠിച്ചിട്ട് ഇത് വിസിൽ ചെയ്യുന്നവരുണ്ട്.
1: അതെ, സംഗീതം പഠിക്കുകയും അതോടൊപ്പം അവർക്ക് വിസിൽ ചെയ്യാൻ കഴിവുള്ളവർ ഉണ്ട്. ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും ഈ ശാസ്ത്രീയം ടച്ചുള്ള പാട്ടുകൾ പ്രശ്നം വരാറുണ്ട്.
0: ശരി, ക്രിസ്റ്റിക്കോ?
2: ഞങ്ങളുടെ വേൾഡ് ഓഫ് വിസ്റ്റ്ലേഴ്സ് ഗ്രൂപ്പിൽ ഇവർ മത്സരമൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ

0: പാടാൻ നേരത്ത് പ്രാക്ടീസ് ഒക്കെ നല്ല പാടാണ്. അങ്ങനെ
1: എന്നിട്ട് പാട്ട് പഠിക്കാൻ ശ്രമിച്ചോ?
0: ശ്രമിച്ചു,
1: പഠിക്കുന്നുണ്ട്,
0: പ്രാക്ടീസ് ചെയ്ത് പാടുന്നുണ്ട്.
1: ആണല്ലേ,
2: ഓക്കലിന്റെ ആളാണ് പുള്ളി. ഒരു നൂറുകണക്കിന് പാട്ടറിയാം പുള്ളി. എവിടെയെങ്കിലും എഴുതിയിട്ടാ പാടാൻ പറഞ്ഞാൽ പാടില്ല, ഓക്കൽ പാടാൻ പറഞ്ഞാൽ പാടില്ല.
1: വിസിലിംഗിലാണ് കംഫർട്ടബിൾ.
2: എനിക്കറിയില്ല പുള്ളി പാട്ട് നന്നായിട്ട് പാടും, ഇഷ്ടംപോലെ പാട്ട്, എന്തോരം പാട്ടറിയാം പാടാൻ. പ്ലാറ്റ്ഫോം കൊടുത്ത പുള്ളി പാടില്ല.
1: ശരി, അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ?
2: ശരി.

0: കാണും ചിലപ്പോൾ വിസ്ലിംഗിൻ്റെ കാര്യത്തിൽ. ഓ, ഇതൊക്കെ നിസ്സാരമാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരും കാണും. പക്ഷെ നമുക്കറിയാം അത് നിസ്സാരമല്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനും പഠിച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് വന്ന് നേരെ ചോദിച്ചിട്ടുണ്ടോ?
1: ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, നമ്മൾ പ്രൊഫഷണലായിട്ട് പല വേദികളിലും ഈ വിസിൽ സംഗീതം അവതരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പല പ്രോഗ്രാമുകളും വിളിക്കുന്നുണ്ട്. എന്നാൽ പുതുതായിട്ട് പല സ്ഥലത്തും നമ്മൾ ഈ വിസിലിംഗ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേദിക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ വിസിൽ സംഗീതം നല്ലതാണെന്ന് അവർക്കൊരു ബോധ്യമില്ലാത്തതിനാൽ ആ വേദി നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് പ്രധാനമായിട്ടും ഈ വിസിൽ സംഗീതം കൂടുതൽ പോപ്പുലറൈസ് ആവാത്തോണ്ടായിരിക്കാം.
0: അപ്പോൾ പോപ്പുലറൈസ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്?
1: ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിസിൽ ചെയ്യുന്ന കലാകാരന്മാരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്കാണ് ഈ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്. സമയാസമയങ്ങളിൽ പല പല മീറ്റിങ്ങുകൾ വയ്ക്കുക, ട്രെയിനിങ് സെഷനുകൾ വയ്ക്കുക, അതുപോലെ ഒത്തിരി മത്സരങ്ങൾ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ മത്സരങ്ങൾ വയ്ക്കുക. ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയിട്ട് ഓഡിഷൻ പോലെ ഈ വിസിലിംഗിലേക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഇതിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഓഡിഷൻ പോലെയുള്ള പരിപാടികൾ, സ്പോർട്സിലൊക്കെ വിവിധ ലീഗ് മത്സരങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു വിസിൽ ചെറിയ ചെറിയ വിസിൽ ടീമുകൾ ഉണ്ടാക്കിയിട്ട് വിസിൽ ലീഗ് മത്സരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ ആകർഷരാകും. ഇപ്പോൾ തന്നെ പല വിസിലേഴ്സും ഈ സംഘടനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തർ പുതുതായിട്ട് വരുമ്പോൾ ഇപ്പോൾ കയ്യിലുള്ളതിനേക്കാളും ഒരുപടി മെച്ചമുള്ള വിസിലറാണ് ഇത് പുതുതായിട്ട് വന്നേക്കുന്നത്, അടുത്ത ആൾ ഇത് കുറച്ചും കൂടെ കഴിവുള്ളവർ വരുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാരും ആവശ്യമുള്ള പ്ലാറ്റ്ഫോം കിട്ടാതെ പോകുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോഴും സമൂഹത്തിൽ പലയിടത്തും ഉണ്ട്. പൊതു പെർഫോമൻസിനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും വെളിച്ചം കാണാതെ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതലും ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഞങ്ങളുടെ വേൾഡ് ഓഫ് വിസിലേഴ്സിനോടൊപ്പം കൈകോർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ട് വേൾഡ് ഓഫ് വിസിലേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വിസിലേഴ്സ് അണിനിരന്നുള്ള ഒരു പ്രോഗ്രാം നടത്തി അതിലെ ഗിന്നസ് റെക്കോർഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം.
0: അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
0: അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് വിസിൽ ഗാനങ്ങൾ ആലപിച്ചതിനും പിന്നെ വിശേഷങ്ങൾ പങ്കുവച്ചതിനും ശ്രീ അനിൽ ജേക്കബിനും മകൻ ക്രിസ്റ്റി അനിലിനും ഞങ്ങളുടെ നന്ദി.
2: താങ്ക് യു.
1: താങ്ക് യു.
0: വിസിലിംഗ് സംഗീതം വേദികളിൽ അവതരിപ്പിക്കുന്ന അച്ഛൻ മകൻ കോംബോ അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെയാണ് ശ്രോതാക്കൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.

0: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
1: യുവവാണി സമാപിക്കുന്നു.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി കേൾക്കാം. സഖ്മ എന്ന ചിത്രത്തിൽ അൽക്കായ അഗ്നിക് പാടിയ ഗാനമാണ് ആനന്ദ് പക്ഷി എഴുതി എം എം കരീം ഈണം നൽകിയത്.

0: എഫ് എം ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST നടത്തുന്ന ഒരു വർഷത്തെ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് സീറ്റ് ഒഴിവുണ്ട്. പ്ലസ് ടു വിജയിച്ച SC/ST വിഭാഗത്തിലുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണം. ഫോൺ നമ്പർ 97 47 24 36 68.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം അഭിമുഖം ശനിയാഴ്ച രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 83 04 05 75 85.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ സൌജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. യോഗ്യത 10ാം ക്ലാസ്, പ്ലസ് ടു ബിരുദം, ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി 18ാം തീയതി രാവിലെ 10:30 എത്തണം. സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 21. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 99 97 21.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള വാട്ടർ അതോറിറ്റിയുടെ ആലപ്പുഴ കിഫ്ബി പ്രോജക്ട് ഡിവിഷന് കീഴിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് JJM പ്രോജക്ട് വോളണ്ടിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 89 ദിവസത്തെ കാലാവധിയിലേക്കുള്ള ഈ തസ്തികയിലേക്ക് BTech ഡിപ്ലോമ ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. ഈ മാസം 18 ആലിശ്ശേരിയിലുള്ള കിഫ്ബി പ്രോജക്ട് ഡിവിഷൻ കാര്യാലയത്തിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അഭിമുഖം. ആലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കും ജലവിതരണ രംഗത്ത് മുൻ പരിചയമുള്ളവർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04 77 29 68 955. 04 77 29 68 955.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കൂടിക്കണക്കും.

0: സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആലപ്പുഴ ജില്ലയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒഴിവിലേക്ക് യോഗ്യരായ അഡ്വക്കേറ്റുമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് 7 വർഷത്തിൽ കുറയാത്ത പ്രാവീണ്യമുള്ള അഭിഭാഷകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, മേൽവിലാസം, ജനനത്തീയതി, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ കളക്ട്രേറ്റിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0477-251-676.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
0: ഇടല ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 ജൂലൈ 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകർ 30 വയസ്സ് കവിയാൻ പാടില്ല.
5: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
0: ഇടല ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനായുള്ള സെലക്ഷൻ ടെസ്റ്റിന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് വിലാസം cbseitms.rcil.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, cbseitms.rcil.gov.in.

0: എഫ് എം ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എഫ് എം ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: വർഷങ്ങൾക്ക് ശേഷമാണ് ഗാന്ധിജി വീണ്ടും കേരളത്തിൽ വരുന്നത്. അതിനിടയിൽ മലബാറിലെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് പാക്കനാർപുരം സന്ദർശനം. അധകൃതരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഗാന്ധിജി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പാക്കനാർപുരത്തുള്ളത്. അതുകൊണ്ടുതന്നെ അവയ്ക്ക് സാക്ഷിയാകുവാൻ ഗാന്ധിജി ആഗ്രഹിക്കുന്നു. ഗാന്ധിജിയുടെ പാക്കനാർപുരം സന്ദർശനം വൻ വിജയമാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആരോ ചോദിച്ചു, ഗാന്ധിജി ഗോപാലപുരത്ത് പോകുന്നുണ്ടോ? ഇല്ല, പാക്കനാർപുരത്ത് മാത്രമാണ് ഗാന്ധിജി വരുന്നത്. കേളപ്പന്റെ പെട്ടെന്നുള്ള മറുപടി. മൂടാടിക്കടുത്താണ് ഗോപാലപുരം. അധകൃതർക്ക് വേണ്ടി കേളപ്പൻ സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു സ്ഥാപനം. തനിക്ക് ലഭിച്ച ഏക്കർ കണക്കിന് തറവാട് ഭൂമി പുലയരടക്കമുള്ള അധകൃതർക്ക് പാർപ്പിടമുണ്ടാക്കുവാൻ കേളപ്പൻ വിട്ടുകൊടുക്കുകയായിരുന്നു. അവിടെ വീടുകളും സ്കൂളും നൂൽനൂൽപ്പ് കേന്ദ്രവും തുടങ്ങി. ജോലിയില്ലാത്ത

0: ത്തവരായി ആരുമുണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു കേളപ്പന്റെ സങ്കല്പം. പണിയെടുക്കുവാൻ വേണ്ടി എല്ലാവർക്കും ചർക്കയും കൊടുത്തു. ചർക്കയിൽ നൂൽക്കുന്ന നൂല് അവിടെ തന്നെ വാങ്ങും. ഗാന്ധിജി ഗുരുതുല്യനായി കണ്ടിരുന്ന നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് ഗോപാലപുരം എന്ന് പേരിട്ടത്. ഗാന്ധിജി എന്തുകൊണ്ടാണ് ഗോപാലപുരത്ത് പോകാത്തതെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കേളപ്പൻ പറഞ്ഞു, ഹരിജൻ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നത് പാക്കനാറുപുരത്ത് മാത്രമാണ്. വിദ്യാർത്ഥികളുമായി ഇടപെടാനാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത്. ഗാന്ധിജിയെ എത്രയും പെട്ടെന്ന് അടുത്തു കാണണമെന്ന് ആഗ്രഹമുള്ളവർ പിന്നീട് മറ്റൊരു ചർച്ചയിലേക്കും കടന്നില്ല. ഗാന്ധിജിയുടെ സന്ദർശനം ഏതെല്ലാം തരത്തിൽ വൻ വിജയമാക്കി മാറ്റാൻ കഴിയും എന്ന ആലോചനയിലായിരുന്നു എല്ലാവരും. ഗാന്ധിജിയുടെ വരവ് നാടിന്റെ സുഹൃതമെന്ന നിലയിൽ മാറ്റേണ്ടതാണ്. പ്രാദേശിക കാര്യങ്ങളുടെ മൊത്തം ചുമതല ശ്രീധരൻ ഡോക്ടർക്കായിരുന്നു. ദാമോദരൻ കമ്പൗണ്ടറും രാമുണ്ണിക്കിടാവും അദ്ദേഹത്തെ സഹായിക്കും. കീഴൂർ മുതൽ പാക്കനാർപുരം വരെ നിരത്തിന്റെ ഇരുവശവും തോരണങ്ങൾ കെട്ടണം. കടലാസ് തോരണം പാടില്ല. കുരുത്തോലയും ഈന്തിൻ പട്ടയും ഉപയോഗിച്ചുള്ളതായിരിക്കണം അലങ്കാരം. ഇതിനാര് നേതൃത്വം നൽകും? പെട്ടെന്ന് പോക്കർ ഹാജി പറഞ്ഞു, അത് ഞാള് ചെയ്യും, ഞാനും രാമറും. അത് പറഞ്ഞയുടൻ പോക്കർ ഹാജി രാമറിന്റെ നേരെ നോക്കി. സമ്മതം ചോദിക്കാതെയാണ് രാമറെ കൂടി ചേർത്തിരിക്കുന്നത്. ഉടൻ രാമർ പറഞ്ഞു, ഞാനുണ്ടാവും. രാമറും വലിയ ആഹ്ലാദത്തിലായിരുന്നു. കേളപ്പജി കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ആദരവ് തോന്നുന്ന വ്യക്തി ഗാന്ധിജിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് രാമറിന് ഒന്നും അറിയില്ല, പലരും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രം. എങ്കിലും പല രീതിയിൽ അയാൾ ഗാന്ധിജിയെ സങ്കല്പിക്കുവാൻ ശ്രമിച്ചു. ഒറ്റമുണ്ട് മാത്രമെടുത്ത് ജനങ്ങൾക്കിടയിലൂടെ നടന്നുപോകുന്ന ഗാന്ധിജി വളരെ അകലെയുള്ള ഒരാളായി ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ നാട്ടിൽ പലയിടത്തും കാണാൻ കഴിയുന്ന ഒരാളുടെ ചിത്രവുമായി അതിനേറെ സാദൃശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഒരന്യനാണെന്ന് സങ്കല്പിക്കുവാനും കഴിയുന്നില്ല. അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ എന്ത് തോരണം തൂക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? അത് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോക്കർ ഹാജി രാമർക്ക് വിട്ടുകൊടുത്തു. ഒന്നു മാത്രം പറഞ്ഞു, എന്താവശ്യപ്പെട്ടാലും എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. അലങ്കാരമ്മക്ക് ജോറാക്കണം, പണിയെടുക്കാനും ഒപ്പം ഞാനും ഉണ്ടാകും. ആലോചനായോഗവും കഴിഞ്ഞ് രാമർ നേരെ തക്ഷൻകുന്ന് അങ്ങാടിയിൽ എത്തുകയായിരുന്നു. കുഞ്ഞിക്കേളുവിനെ കണ്ടപ്പോൾ വർദ്ധിച്ച ആഹ്ലാദത്തോടെ ആദ്യം പറഞ്ഞത് ഗാന്ധിജി പാക്കനാർപുരത്ത് വരുന്നതിനെക്കുറിച്ചായിരുന്നു. അയാളുടെ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു. നൂല് നൂറ്റതുകൊണ്ടും പട്ടിണി കിടന്നതുകൊണ്ടും ഇന്ത്യക്ക് സ്വരാജ്യം കിട്ടൂല. അയിന് സുഭാഷ് ചന്ദ്രബോസിനെ പോലെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താലേ വെള്ളക്കാര് പേടിക്കൂ. ഗാന്ധിജി ചെയ്യുന്നത് തെറ്റാന്നാ നിങ്ങൾ പറയുന്നത്? കുഞ്ഞിക്കേളുവിന്റെ സംസാരം രാമറിന് ഒട്ടും മനസ്സിലായിരുന്നില്ല. ഗാന്ധിജി തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയധികം ആളുകളുടെ നേതാവായി അദ്ദേഹം എങ്ങനെ മാറി? രാമർ സ്വയം ചോദിച്ചു. കുഞ്ഞിക്കേളു പറഞ്ഞു, ഗാന്ധിജി ചെയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഗാന്ധിജിക്ക് പിറകെ പോയാൽ സ്വരാജ്യം കിട്ടാൻ നൂറ്റാണ്ട് കഴിയും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഗാന്ധിജിയാണ് ഇമ്മളെപ്പോലുള്ള ആളുകളെ നേതാവ്. ഓറ് നടക്കുന്നത് കണ്ടില്ലേ? ഒറ്റമുണ്ടെടുത്ത ചിത്രം കണ്ടാൽ ഇമ്മളെ നാട്ടിലെ ചാത്തനാന്നല്ലേ തോന്നുക? അതൊക്കെ ശരി, കുഞ്ഞിക്കേളു പറഞ്ഞു. ഗാന്ധിജിക്ക് എല്ലാവരുടെയും മനസ്സിൽ കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് അദ്ദേഹം ശരിയാന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അദ്ദേഹമാ ശരി, രാമർ തറപ്പിച്ചു പറഞ്ഞു. കുഞ്ഞിക്കേളുവിനെ ഗാന്ധിജിയോട് ഇത്രയധികം എതിർപ്പുണ്ടാകാനുള്ള കാരണം എത്ര പരതിയിട്ടും രാമറിന് കണ്ടെത്താനേ കഴിഞ്ഞില്ല. കുഞ്ഞിക്കേളു പറയുന്നതെന്തും ശരിവെക്കുന്ന പ്രകൃതമായിരുന്നു രാമറിൻ്റേത്. അയാൾ ശരിയല്ലാത്തതൊന്നും പറയില്ല എന്നാണ് മുമ്പേ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഗാന്ധിജിക്കെതിരായ നിലപാട് മാത്രം അംഗീകരിച്ചു കൊടുക്കുവാൻ രാമറിന് സാധിച്ചില്ല. സുഭാഷ് ബോസിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാളമുണ്ടെന്നും രാമർ കേട്ടിരുന്നു. പുനത്തിൽ കണാരനും തെരുവത്ത് കണ്ടി മീത്തൽ കേളപ്പനും സുഭാഷ് ബോസിന്റെ പട്ടാളത്തിലാണെന്നും നാട്ടുകാർ പറഞ്ഞ അറിവുണ്ട്. ഇവരൊക്കെ വെള്ളക്കാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്നാണ് കുഞ്ഞിക്കേളു പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചും രാമറിന് അത്ര വിശ്വാസം തോന്നിയില്ല. വളരെ പതുക്കെയാണെങ്കിലും ഗാന്ധിജിക്ക് മാത്രമേ അതിന് കഴിയൂ എന്നാണ് രാമർ ധരിക്കുന്നത്. ഗാന്ധിജിയെ കാണാൻ പോവുകയാണല്ലോ എന്ന് വീണ്ടും ഓർത്തപ്പോൾ കുഞ്ഞിക്കേളു പറഞ്ഞ കാര്യങ്ങളും സുഭാഷ് ബോസിന്റെ യുദ്ധവും എല്ലാം രാമർ വിസ്മരിച്ചു. പിന്നെ ചിന്ത തോരണങ്ങളെക്കുറിച്ച് മാത്രമായി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഹനുമത് സേവ, തുഞ്ചൻ പറമ്പിൽ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നിങ്ങൾ എന്ന് പാടുകയും കർമ്മവീര്യത്തിന്റെ കരുത്തുറ്റ കാവ്യങ്ങൾ എഴുതുകയും ചെയ്ത ഇടശ്ശേരി പുരാണപ്രസിദ്ധമായ പല സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും തൻ്റെ കവിതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഭാഷാപിതാവായ എഴുത്തച്ഛനെയും പുരാണ കഥാപാത്രമായ ഹനുമാനെയും ഒരേ കവിതയുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഹനുമൽ സേവ, തുഞ്ചൻ പറമ്പിൽ എന്ന കവിത രചിച്ചു. തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണ് ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കവിത അവതരിപ്പിക്കുന്നത്.
3: ഇത്തുഞ്ചൻ പറമ്പിലെ തൈത്തങ്ങിൻ തണലിങ്കൽ ഇത്തിരി ഇരുന്നാലും ഭക്തലോകോത്തം സമേ
2: എന്ന് ഹനുമാനെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. പാലും പഴവും കൊടുത്ത് എഴുത്തച്ഛൻ തൻ്റെ ഗാനങ്ങൾ ആലപിക്കാൻ ഒരു പൈങ്കിളിയെ ഈ പൂന്തോപ്പിൽ വളർത്തിയത് കവിഭാവനയിൽ ഇടശ്ശേരി കാണുന്നു. അതിൻ്റെ ചുണ്ടിൽ നിന്നാണ് ഉദാത്തമായ കിളിപ്പാട്ടുകൾ മലയാളികൾ കേട്ടത്. ഹനുമാനെപ്പറ്റി പാടി സുന്ദരമാക്കിയ സുന്ദരകാന്ഡം മലയാളിയുടെ ഹൃദയത്തിൽ ശക്തമായ പ്രകാശമായി. തൻ്റെ മകളോടൊപ്പം തുഞ്ചൻപറമ്പിൽ താമസിച്ച കാലത്ത് രാമായണകാവ്യം എഴുതുമ്പോൾ അത് കേൾക്കാനായി ഹനുമാൻ അങ്കണത്തൈമാവിൽ ഇടം പിടിച്ച സന്ദർഭം ഇടശ്ശേരി കുറിക്കുന്നത് ഇങ്ങനെയാണ്.
3: ഇത്തുഞ്ചൻ തറവാട്ടു പൂമുഖത്തന്തിക്കെന്നും ഭദ്രദീപത്തിൻ മുമ്പിലിരുന്നു ഗുരുപുത്രി അക്കഥ കുരുകുരച്ചേർത്തൊരോലകൾ മറിച്ച് അച്ഛനെ പാടിക്കേൾപ്പിക്കുന്ന സന്മുഹൂർത്തത്തിൽ അങ്ങുന്നു മണുപ്രായൻ അങ്കണത്തൈ വൃക്ഷത്തിൽ അമർന്നു കേട്ടിട്ടുണ്ടാം ഊഹിപ്പേനേതദൃശ്യം.
2: ഹനുമാൻ ലങ്കയിൽ കടന്ന തീക്കടൽ പരപ്പിനെ കുറിച്ചോർക്കുമ്പോൾ സമുദ്രലംഘനം നിസ്സാരമാണ്. രാവണനെ വധിക്കാമെന്നിരിക്കെ രാമാസ്ത്രത്തിന് നൈവേദ്യമായി ഹനുമാൻ രാക്ഷസരാജാവിനെ കരുതി വച്ചു. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ രാവണൻ അസ്ത്രങ്ങളയച്ച സന്ദർഭത്തിൽ രാമലക്ഷ്മണന്മാരെ ഇരുതോളിലും വഹിച്ചുകൊണ്ട് ഹനുമാൻ യുദ്ധത്തിൽ മുന്നേറി.
3: പൊൻകിരീടവും ഭൂഷാവൃന്ദവും വിവിധാസ്ത്രഡംബരപ്രതാപവും പരിവാരവുമായി തേരേറി ദശഗ്രീവൻ തൂകുന്നു ബാണൗഘത്തെ താഴെ നിന്ന് എതിർക്കുന്നു രാഘവർ വൽക്കം പൂണ്ടോർ. പതിനാലാണ്ടായി തെണ്ടിത്തിരിയുമകിഞ്ചനർ ഭണത്തിൽ ചവിട്ടേറ്റു പൊങ്ങിയ കാളാഹികൾ പാർത്ഥിവർ അവരെ തൻതോളേറ്റി പരത്തിയ കൈത്തലം ചവിട്ടുകല്ലാക്കിയും നിവർന്നേറ്റം പോർക്കലിയാവേശിക്കയാരക്തവക്ത്രൻ വാലും പൊക്കിയം മാറിൽ ശസ്ത്രാഘാതത്തീ ചിതറിച്ചും മുന്നോട്ടു മുന്നോട്ടാഞ്ഞു കുതിച്ചു കേറും ഭവദുന്നത സ്വരൂപമൻ ധ്യാനത്തിൽ തെളിയാവൂ.
2: തൻ്റെ കവിമനസ്സിൽ എന്നും ആ ചിത്രം നിറഞ്ഞു നിൽക്കട്ടെ എന്നും അദ്ദേഹത്തെപ്പോലെ ചിരഞ്ജീവിയാകട്ടെ എന്നുമാണ് തൻ്റെ പ്രാർത്ഥനയെന്നും സൂചിപ്പിച്ച് ഹനുമൽ സേവ, തുഞ്ചൻ പറമ്പിൽ എന്ന കവിത ഇടശ്ശേരി അവസാനിപ്പിക്കുന്നു.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം: രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. ഔദ്യോഗികമായി ഇത് കിയോലാഡിയോ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നു.

ഏകദേശം 29 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ പക്ഷി സങ്കേതം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ ക്രെയിൻ ഉൾപ്പെടെ 370 കൂടുതൽ സ്ഥിരം പക്ഷികളും ദേശാടന പക്ഷികളും ഇവിടെയുണ്ട്. ഇവിടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയാണ്. ഇനി നാളത്തെ ചില പരിപാടികൾ. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പൊരുൾ, തിരുവനന്തപുരം റിലേ. തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശരി. രാവിലെ 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക്

0: FM Evening.
1: ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

പ്രിയരെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്വേതാ മോഹൻ പാടിയ ഗാനം, ചിത്രം വാത്തി. ധനുഷ് എഴുതി, ജി വി പ്രകാശ് കുമാർ ചിട്ടപ്പെടുത്തിയത്.

ചിത്രം നാനും റൗഡിതാൻ, അനിരുദ്ധ് രവിചന്ദർ, നീതി മോഹൻ ഇവർ ആലപിച്ച ഗാനം. താമരയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദർ.

0: ಹೌದು.
1: ശബ്ദം നൽകിയവർ ബാബുജി കുന്നമംഗലം, ജോബി മാത്യു, ഷോബീഷ് പേരാമ്പ്ര, പുരുഷൂട്ടി കക്കോടി, വിനോദ് കീഴേടത്ത്, രത്നമ്മ മാധവൻ, എ എൻ ജഷിതകുമാരി, വത്സല ശിവദാസ്, ഐശ്വര്യ രാജ് എ ആർ, ടി വി അശ്വതി, മേരി പി ഇഗ്നേഷ്യസ്. സംവിധാനം ടി വി അശ്വതി.

0: Liebe. Liebe. Liebe. മോൻ കരയുന്ന് കേൾക്കുന്നില്ല.
1: ആരുടെ മോൻ?
0: ആരുടെ മോനോ? നമ്മുടെ മോൻ.
1: അയ്യോ രമേശേട്ടാ, ഞാൻ മറന്നുപോയി.
0: എന്തു മറന്നു? മോനെയോ?
1: അല്ല അല്ല രമേശേട്ടാ, സംടൈംസ് ഐ ഫോർഗെറ്റ് എവറിതിങ്. ചിലപ്പോ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. ഫുഡ് ഉണ്ടാക്കാൻ മറന്നു പോവുക, വാഷ് ചെയ്യേണ്ട തുണി അയൺ ചെയ്തു പോവുക. പക്ഷേ ഞാൻ എല്ലാം വേഗം തിരിച്ചറിയും. Then everything will be okay.
0: നിനക്ക് എന്താ പറ്റിയെ?
1: രമേശേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോ ചിലതങ്ങ് മറന്നു പോവുക. Something missing in mind.
2: അമ്മയുടെ ചക്കര കുട്ടാ, കരയല്ലേടാ. അമ്മയുടെ പൊന്നുമുത്തല്ലേ, വാ ഉറങ്ങിക്കേ. വാ വാവോ വാ വാവോ വാ വാവോ വാ വാവോ. ഓ ഓ, കരയല്ലേടാ പൊന്നേ. പോട്ടെ പോട്ടെ പോട്ടെ.

0: അമ്മ എടുക്കാലോ. ഉറങ്ങിക്കോട്ടോ.
1: പോട്ടെ, നെവർ മൈൻഡ്. ദീപ, മോം വിശന്നിട്ടായിരിക്കും കരയുന്നത്. നമുക്ക് രാവിലെ സംസാരിക്കാം. മോന് പാല് കൊടുക്ക്.
2: അത് വല്ലാത്ത വേദന പോലെ. മോൻ അമ്മിഞ്ഞ് കുടിക്കുമ്പോ അവൻ കടിക്കുന്നൊന്നുമില്ല. എന്നാലും വേദന.
1: നോക്കാം, നമുക്കൊരു ഡോക്ടറെ കാണാം.

0: ദീപ, ദീപ ഷർട്ട് അയൺ ചെയ്തതല്ലേ?
1: ആ രമേശ് ചേട്ടാ, ടേബിളിൽ തന്നെ ഉണ്ട്.
0: ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? തിരക്കണ്ട, ആയില്ലേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം.
1: അയ്യോ വേണ്ട, ദേ ചട്നിക്ക് വറവിട്ടാ മാത്രം മതി.
0: ദീപ ഇതാണോ ഷർട്ട്?
1: ആ എന്തേ, പാൻസിന് മാച്ച് അല്ലേ, മാറ്റണോ?
0: അതല്ല, ഇത് ഇന്നലെ ഇട്ടതല്ലേ, വാഷ് ചെയ്യാനുള്ളതല്ലേ.
1: അയ്യോ രമേശേട്ടാ, ഞാൻ വീണ്ടും പൊട്ടത്തിനും കാണിച്ചില്ലേ. സോറി ട്ടോ, ഞാൻ വേറെ ഇട്ട് തരാം.
0: വേണ്ട, ഞാൻ ഇട്ടോളാം. നീ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്, സമയം പോകുന്നു.
1: രമേശേട്ടാ, മോൻ ഉണർന്നു എന്ന് തോന്നുന്നു, ഒന്ന് നോക്കുവോ?
0: അതെങ്ങനെ ദീപ, ഞാൻ ഇവിടെ അയൺ ചെയ്യല്ലേ.
1: അയൺ ചെയ്യേ, ഞാൻ ചെയ്തതാണല്ലോ.
0: ദൈവമേ, ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തല്ലേ ഉള്ളൂ, നീ അതും മറന്നോ? ഇന്നലെ ഇട്ട ഷർട്ടല്ലേ നീ വീണ്ടും തേച്ചു വെച്ചത്?
1: ഓ രമേശ് ഏട്ടാ, ഞാൻ മറന്നു. ഫുൾ സ്ലീവ് ഷർട്ടാണെങ്കിൽ കൈ തെരുത്ത് വെച്ച അടയാളെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ ഇട്ടോണ്ട് പോയ അതേപോലെയാ തിരിച്ചു വെക്കുന്നേ, വേർപ്പിന്റെ മണം പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാ?
0: അതൊക്കെ വേറെ വേറെ വാർഡ്രോബിലല്ലേ ദീപ വെക്കുന്നത്, അതും തിരിച്ചറിയാതായോ?
1: അയ്യോ മോനു, അമ്മത് വന്നിടാ, വീടല്ലേ. മോനു വാ, വാ കിട്ടാ, കിങ്ക് കുടിച്ചെന്റെ അമ്മയുടെ കുട്ടിക്ക് വാ. രമേശേട്ടാ ഇരുന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ.
0: ദീപാ

0: ഇഷന്റെ അമ്മയുടെ കുട്ടിക്ക് വാ. രമേശ് ഏട്ടാ ഇരുന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ.
1: ദീപ
0: എന്താ രമേശ് ഏട്ടാ?
1: നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
0: അയ്യോ, ഞാൻ മോന് പാലെടുക്കട്ടെ, രമേശ് ഏട്ടൻ കഴിച്ചോളൂ.
1: മോനിപ്പോ ഉണർന്നാലേ ഉള്ളൂ, ഉടനെ കുപ്പിപ്പാലോ. അവന് നിന്റെ പാലല്ലേ വേണ്ടത്?
0: അത് രമേശ് ഏട്ടാ, എനിക്ക് ഭയങ്കര വേദനയാ.
1: എന്ത് ഫൂളിഷ്നെസ് ആണ് ദീപ നീ പറയുന്നത്? സ്വന്തം കുഞ്ഞ് മുല കുടിക്കുമ്പോ അമ്മയ്ക്ക് വേദനയാണ്, ഇതാദ്യം കേൾക്കുക. അനുഭൂതിയാണെന്നാ കേട്ടിട്ടുള്ളത്.
0: ഓ, അതെനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ അമ്മയാകുന്നത്. എനിക്ക് ഭയങ്കര വേദനയാ.
1: ഇറ്റ്സ് ആൻ എക്സ്ക്യൂസ്, ബ്യൂട്ടി കൺസേൺ ആണ്. അതാ
0: നോ രമേശ് ഏട്ടാ, വേദനിച്ചിട്ടാ എന്റെ മോനോട് ഞാൻ അങ്ങനെ ചെയ്യോ?
1: ആ ദീപ നീ ഇരിക്കെ, എനിക്കൊന്ന് സംസാരിക്കണം. ഇതിങ്ങനെ തുടർന്നാ പറ്റില്ല.
0: സംസാരിക്കാനോ? വേഗം പോണെന്ന് പറഞ്ഞിട്ട്.
1: നോ പ്രോബ്ലം, ഐ വിൽ മാനേജ് ഇറ്റ്. ദീപ ഇരിക്കെ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
0: എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ, ഞാൻ വൈകിയേ കഴിക്കാറുള്ളൂ.
1: എന്റെ കൂടെ ഇരിക്കു ദീപ.
0: ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടോ?
1: ഉപ്പില്ല.
0: അയ്യോ മറന്നു, ഞാൻ ഉപ്പെടുക്കാം.
1: വേണ്ട, സാമ്പാറുണ്ടല്ലോ, നീ ഒന്ന് അവിടെ ഇരി.
0: എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ.
1: ദീപ നമുക്കിത് വെച്ചോണ്ടിരിക്കണ്ട.
0: എന്താ രമേശ് ഏട്ടാ?
1: നിന്റെ ഈ മൈൻഡ് ആബ്സെൻസും മറവിയും നമുക്കൊരു ഡോക്ടറെ കാണാം.
0: അയ്യോ അതിന് മാത്രം ഒന്നുമില്ല, ഇനി അതിന് മരുന്ന് കഴിക്കാനൊന്നും എനിക്ക് വയ്യ.
1: ഏ, മരുന്ന് എഴുതുന്ന ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, ഒരു കൗൺസിലിംഗ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
0: രമേശ് ഏട്ടൻ എന്തായി പറയുന്നേ, കൗൺസിലിംഗോ? ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഞാൻ അത്രയ്ക്ക്.
1: അതൊന്നുമല്ല, എന്താ കാരണം എന്നൊന്നും അറിയണ്ടേ, മോനുള്ളതല്ലേ. നിന്റെ മൂഡ് എപ്പോഴാ ചേഞ്ച് ആവുന്നെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ.
0: രമേശ് ഏട്ടാ, അങ്ങനെ വല്ലാതെ എന്തേലും ഫീൽ ചെയ്തോ?
1: ദീപ കഴിഞ്ഞ ഒരു വർഷമായി തനിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് എന്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ?
0: ആ, അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ?
1: ഓ, അപ്പൊ ലോങ് പാസ്റ്റ് ഒക്കെ ഓർമ്മയുണ്ട്.
0: അതത്ര ലോങ് പാസ്റ്റ് ആണോ? ഒരു വർഷമല്ലേ ആയുള്ളൂ, മോന്റെ ഒന്നാം പിറന്നാളിന് 3 ദിവസം ബാക്കി നിൽക്കിയല്ലേ. അല്ലെങ്കിലും ചിലതൊക്കെ മുഴുഭ്രാന്തായാലും ഓർമ്മയിൽ നിന്നും ആയില്ല.

0: മമ്മി, ഞാൻ എത്തി.
1: ഓ, എന്റെ മോൻ ഇങ്ങ് എത്തിയോ? ഞാൻ കരുതിയത് നിന്റെ അനിയത്തിയാവും ആദ്യം എത്തുക എന്നാ.
0: ഓ, നിഷ വന്നില്ലേ?
1: ഇല്ലടാ. ആ, എവിടെ എന്റെ പഞ്ചാരക്കുട്ടൻ? അച്ചമ്മ കാത്തിരിക്കല്ലേ എന്റെ പൊന്നോനെ?
2: മോശില്ല, അച്ചമ്മയ.
1: ഓ, അവൻ അച്ചമ്മയ വലിയ പരിചയം കാണില്ല. അതിനെങ്ങനെയാ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണ്ടേ? എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരില്ല.
2: അമ്മക്ക് എന്താ അങ്ങോട്ട് വന്നാല്? ഇവിടെ എന്താ ഇത്ര വലിയ തിരക്ക്?
1: എന്റെ മോളെ, അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീ അങ്ങ് തടിച്ചു പോയല്ലോ ദീപേ.
2: കൊറച്ചൊന്ന് തടിച്ചല്ലേ ഉള്ളൂ.
1: എന്നാരാ പറഞ്ഞത്? അതിനെങ്ങനെയാ, പ്രസവരക്ഷ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ നിന്റെ അമ്മ നിന്നെ കൊണ്ട് തീറ്റിച്ചത്? പിന്നെ വെറുതെ ഇരിപ്പു.
2: അത് നേരാ, വെറുതെ ഇരിപ്പ. രമേശേടന്റെ ഒരു ഷർട്ട് മിസ്തിരിയിട്ട് മോനെ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി.
0: നിങ്ങൾ അകത്തോട്ട് കയറി, എന്നിട്ടാവാൻ ബാക്കി.
1: ഓ, കരയല്ലടാ പൊന്നെ. അച്ഛമ്മ എന്തൊക്കെയാ എന്റെ മക്കൾക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് നോക്കിക്കേ തക്കറക്കുട്ട.
2: രമേശേടാ, ഈ ബാഗ് ഒന്ന് എടുത്തേ.
0: ഇങ്ങതാ.
1: ദീപയുടെ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? അച്ഛനിപ്പോ റിട്ടയർഡ് ആയി അല്ലേ?
2: ആയി അമ്മേ.
1: അമ്മക്കിനി എത്ര കൊല്ലം ഉണ്ട്?
2: 2 വർഷം. ഇപ്പൊ ഹെഡ്മിസ്ട്രസാ, വലിയ തിരക്ക.
1: ആഹാ, നിഷമോള് വന്നു തോന്നുന്നു.
3: അമ്മേ, ഞങ്ങള് വന്നു.
1: ആഹാ, ഓ എന്റെ പൊന്നുമോള്, കാണട്ടെ. അയ്യോ, നീ കൊറച്ച് ക്ഷീണിച്ചല്ലോടി.
3: അതൊക്കെ അമ്മക്ക് തോന്നിയതാ അമ്മേ, അവിടെ ഒരു പണിയും ഇല്ല.

0: പിന്നെന്താ പെമ്മക്കളെ കെട്ടിച്ചു വിടുന്നത് ഭർത്താവിന്റെ വീട്ടിൽ മേയ്ക്കാട്ട് പണിക്കാ? ആ രാമേന്ദ്ര മോൻ ഇരിക്ക്.
1: ദീപേച്ചി, ചേട്ടൻ എവിടെ?
2: ഡ്രസ് മാറി അനീഷ.
1: അമ്മേ, മോൻ എന്താ?
0: അതിന് നമ്മളെ ഒന്നും പരിചയമില്ല.
1: അത് ശരിയാ, അത് പിന്നെ അങ്ങനല്ലേ.
0: ആ ഞാൻ ചായ എടുക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കെ.
1: അമ്മേ, അച്ഛൻ എവിടെ?
0: അച്ഛൻ പുറത്തു പോയതാ മോളെ, ഇപ്പൊ അങ്ങ് എത്തു.
3: അളിയ, എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
4: ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, എപ്പോഴാ തെറിക്കാന്നൊരു രൂപം ഇല്ലെന്ന് മാത്രം.
3: അത് പിന്നെ എല്ലാരും സ്ഥിതി അത് തന്നെയല്ലേ.
2: എടീ നിഷേ, നിനക്ക് വിശേഷമൊന്നും ആയില്ലേ?
1: അതെ ചേച്ചി, ഞങ്ങള് നീട്ടി വെച്ചേക്കുവാ. കാര്യങ്ങളൊന്നും അത്ര സ്റ്റേബിൾ അല്ലാന്നാ ചേട്ടൻ പറയുന്നേ. അതിനിടയില് കുഞ്ഞുങ്ങളെ കൊണ്ടായ വലിയ ബാധ്യതയാ ചേച്ചി.

0: അച്ഛൻ വന്നല്ലോ.
1: ആ എത്തിയോ? എന്റെ മക്കളും മരുമക്കളും കൊച്ചുമോനും. മോനെ എടാ ഇങ്ങു വാടാ, മുത്തച്ഛൻ കാണട്ടെ.
2: അച്ഛന്റെ മീശ കണ്ട അവൻ പേടിക്കും.
1: നിന്റെ കെട്ടിയോനെ എന്റെ മീശ പിടിച്ച് തൂങ്ങിയാ വളർന്നത്, അത് മറക്കണ്ട.
3: ആ ഇതാ ചായ റെഡി, എല്ലാരും ഇരിക്കെ. ദീപേ,
2: ഓ
3: അടുക്കളയിൽ പലഹാരങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തോ.
2: ശരി അമ്മേ.
1: രാമേന്ദ്രൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ?
4: ഓ അതല്ലേലും വാതറപ്പ് കുറവാ.
0: അതിനും കൂടി നീ പറയല്ലോ.
3: അത് നേരാ. ദീപേ എന്താടി നിനക്കതൊന്നും പൊങ്ങുന്നില്ലേ?
4: അമ്മേ ഞാനും സഹായിക്കാം.
3: വേണ്ട വേണ്ട, നീ വിളിരി, അത് അവള് ചെയ്തോളൂ.
2: എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നിഷ ബുദ്ധിമുട്ടണ്ട, ഒന്നും ശീലമില്ലാത്തതല്ലേ.
3: നീ ആ ഉണ്ണിയപ്പം കൂടി ഇങ്ങ എടുത്തോ ദീപേ.
1: അല്ലട രമേശ, ദീപയ ജോലി അങ്ങ് വിട്ടോ?
0: നിവൃത്തിയില്ലല്ലോ അച്ഛ, മോനൊന്ന് റെഡിയാവുന്നതുവരെ അവളടുത്തു വേണ്ടേ? ഒരു ഡേ കെയറിൽ കൊണ്ടാക്കാവുന്ന പ്രായം വരെ.
1: അതും ശരിയാ, ഇക്കാലത്ത് രണ്ടുപേർക്കും ജോലി വേണം.
5: ദീപേച്ചി പി എച്ച് ഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ?
2: അമ്മേ ഉണ്ണിയപ്പ പി എച്ച് ഡി ഒക്കെ കെട്ടിപ്പൂട്ടി രാമചന്ദ്ര, ആന്ത്രപ്പോളജിയില് ഇനി എന്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനാ? നിർത്തി.
4: അപ്പൊ കുടുംബത്തിനൊരു ഡോക്ടർ നഷ്ടായി.
2: അതിനെന്താ, ഒരു ഹൗസ് വൈഫിനെ കിട്ടിയില്ലേ, അതാ ഇപ്പൊ എന്റെ മേൽവിലാസം.
4: എനിക്ക് ആ വാക്കിനോടേ ദേഷ്യം.
2: അതുകൊണ്ട് എന്താ, ആ വാക്ക് നമ്മൾ പെണ്ണുങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്.
0: എന്ത് പറ്റി ദീപ?
2: ഒന്നുമില്ല രമേശേട്ടാ, കുറേ നാളായി ചിരിച്ചിട്ട്. അപ്പോ എല്ലാരും കണ്ടപ്പോ മറന്നുപോന്ന ഒരു പരീക്ഷണം.
3: ഏ ചിരി മറന്നുപോവേ.
2: പണ്ട് അച്ഛൻ എന്റെ അനിയൻ സുദീപിന് വാങ്ങിക്കൊടുത്തൊരു കഥാബുക്കിൽ ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചു. ഞാൻ സ്വന്തം തന്നെ കണ്ടുപിടിച്ചു.
4: പണ്ട് ചേട്ടത്തിങ്ങനെ നിർത്താതെ സംസാരിക്കില്ലായിരുന്നല്ലോ, ഇപ്പൊ ആകെ മാറി.
3: അതെ, ഇങ്ങനെ സംസാരിച്ചുണ്ടെന്ന ജോലി ഒന്നും തീരില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലേ ഓണങ്ങായി, ഒരുപാട് ജോലിയൊക്കെ തീർക്കാനുണ്ട്.

0: അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് സഹായത്തിന് വിളിച്ചൂടെ?
1: ആരെ കിട്ടാനാ? അതല്ലേ ഞാൻ നിന്നോട് നിർബന്ധം പിടിച്ചത്. ദീപ എന്തായാലും കൊണ്ടുവരണമെന്ന്.
0: അമ്മേ, അത്.
2: ഓഹോ, അപ്പോ വേലക്കാരിക്ക് പകരായിട്ടാ എന്നെ ഓണമുണ്ണം വിളിച്ചതല്ലേ. അമ്മേ, അടിച്ചു തളിക്കാരിക്ക് കഞ്ഞി കൊടുത്തിരുന്ന വടക്കേപ്പുറത്തെ അരഭിത്തി അവിടെ തന്നെ ഇല്ലേ? ഇല്ലേ, ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ.
0: ദീപേ,
1: അതെന്താ ദീപ്?

0: നീ അങ്ങനെ പറഞ്ഞത്? ഏ, നീ വീട്ടിലെ മരുമകളല്ലേ?
1: ഞാനും ഒരു വീട്ടിലെ സ്വന്തം മോളാണ് അമ്മേ.
0: ഞങ്ങളും അങ്ങനൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കുടുംബവും കുട്ടികളും ഒക്കെ ആയി ഒതുങ്ങി. ജോലിയും കൂലി ഒന്നും നോക്കിയില്ല.
1: ഓ, അമ്മയ്ക്ക് എന്ത് ജോലി കിട്ടുമായിരുന്നു?
0: ഓ, ഞാൻ പഠിപ്പില്ലാത്തവളാണെന്ന്. നിന്റെ അമ്മയെ പോലെ ഹെഡ്മിസ്ട്രസ് അല്ലാന്ന്.
1: ദേ, വെറുതെ ആ പാവത്തിന് പഴിക്കണ്ട.
2: ദീപേ, ഇത് ഇവിടെ നിർത്തിക്കോ.
3: വേണ്ട വേണ്ട, അമ്മായിയമ്മ പോരൊന്നും ഈ വീട്ടിലെടുക്കണ്ട.
4: അതെ അച്ഛ, ദീപേച്ചി ഒരു എഡ്യൂക്കേറ്റഡ് ആയ ലേഡിയല്ലേ, അതൊക്കെ വെറുതെ ആയതിലുള്ള സങ്കടം
0: കൊണ്ടാവും. അതെന്താ, നാട്ടില് വേറെ ആർക്കും പഠിപ്പില്ലേ?
1: അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നെ പെണ്ണ് കാണാൻ വന്നത്? അന്ന് എന്റെ ഡിഗ്രികളും റിസർച്ചും അംബീഷനും ഒക്കെയാ നിങ്ങൾ എല്ലാരും രമേശേട്ടനും പാടി പുകഴ്ത്തിയത്. എന്നിട്ടിപ്പോ വേലക്കാരിയായി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു.
5: ഞങ്ങള് വന്നത് ചേട്ടത്തിക്ക് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം.
0: നിങ്ങൾ അവിടെ പോകാൻ?
1: അതെ അതെ നിഷ, നിങ്ങളല്ല, ഞാനാ പോകേണ്ടത്. രമേശേട്ടാ, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്ക് ഒരു ആഘോഷവും വേണ്ട, എനിക്ക് എനിക്കൊന്ന് തനിച്ചിരുന്നാ മതി.

0: ആ, നിന്റെ നിർബന്ധം കൊണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നീട് നമ്മൾ അവിടെ പോയിട്ടില്ല, അവരിങ്ങോട്ടും. ഡോണ്ട് കെയർ. ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നു, അതെന്റെ ദീപയായിരുന്നില്ല, മറ്റാരോ.
1: രമേശ് ചേട്ടൻ ഇപ്പോ ശരിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്?
0: എന്റെ ഓഫീസിലെ രജത്തിനെ നിനക്കറിയില്ലേ? രജത്തിന്റെ സിസ്റ്റർക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യ പ്രസവം കഴിഞ്ഞപ്പോ ചില അസാധാരണ പെരുമാറ്റം, എപ്പോഴും ഉറക്ക്, മറവി, ഉത്സാഹക്കുറവ്, ദേഷ്യം, അങ്ങനെ ചിലത്. അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാ അറിയുന്നത്, 10-ൽ 1 സ്ത്രീക്ക് ഉണ്ടാകുന്ന പോസ്റ്റ് നാറ്റൽ ഡിപ്രഷൻ, പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, സിവിയറായാൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാ ഒരു കൺസൾട്ടിങ്, ഒരു കൗൺസിലിംഗ് ചിലപ്പോ അത്രയും മതിയാകും.
1: രമേശ് ചേട്ടാ എന്തായി പറയുന്നേ, എനിക്ക് ചെറിയൊരു മറവി അതുണ്ട്, ഓക്കെ. പക്ഷെ ഞാനതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ശരിയാ, ചെറിയൊരു ഡിപ്രഷൻ, എന്റെ ജോലി മുടങ്ങിപ്പോയി, എന്റെ റിസർച്ച്, എനിക്കതിലൊക്കെ നിരാശയുണ്ട്. ഞാനും കൂടി ഒന്ന് സെറ്റിലായിട്ട് മതി കുഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളത് മനസ്സിലാക്കിയില്ല. അത്രേ ഉള്ളൂ രമേശേട്ടാ. പക്ഷെ രമേശേട്ടൻ പറഞ്ഞു വരുമ്പോ മോനു വിശക്കുന്നുണ്ട്.
0: ഞാൻ ദീപ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ മാസം നടന്നതാ, ദീപ ഓർക്കുന്നുണ്ടോ?
1: അങ്ങനെ കഴിഞ്ഞ മാസം പ്രത്യേകിച്ച്, ആ മൃദുലേച്ചയും കുട്ടികളും വന്നു, ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി, ശരിയാവാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു.
0: അതൊന്നുമല്ല.
1: പിന്നെന്താ?
0: അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ദീപാ, ദീപാ.
1: ആ, ഇതാ വരുന്നു.
0: ദീപാ, വാട്ട്സ് ദിസ്? എന്താ ഇത്?
1: ഞാൻ ഉറങ്ങിപ്പോയി രമേശേട്ടാ, ഇപ്പൊ ഭയങ്കര ഉറക്കാ.
0: അതല്ല ദീപാ, നീ എന്താ കാണിക്കുന്നത്? ദൈവമേ, യു വെയർ അണ്ടർ ഗാർമെന്റ്സ് ഓൺലി.
1: അയ്യോ രമേശേട്ടാ, അയ്യോ, കുളിച്ചു വന്നപ്പോ സാരി ഉടുക്കാൻ

0: ഉണ്ടായോ? അയ്യോ, കുഞ്ഞു നാളിൽ പോലും ഞാനങ്ങനെ.
1: മൈ മിസ്റ്റേക്ക്. അപ്പോ പോലും ഞാൻ അതത്ര കാര്യമാക്കിയില്ല, പാടില്ലായിരുന്നു.
0: പണ്ടേ അങ്ങനെയാ, എന്റെ കാര്യങ്ങളും ഞാൻ പറയുന്നതും ആരും അത്ര കാര്യമാക്കാറില്ല. അമ്മ അമ്മ മാത്രം ഒരുപാട് തിരക്കിനിടയിലും എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. അച്ഛന് സുദീപ് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങള് പാതി കേട്ടും പാതി കേൾക്കാതെയും. I'm lost.
1: ദീപ,
0: എനിക്കിപ്പോ ബോധ്യായി. രമേശേട്ടാ, ഡോക്ടറെ കാണണം ഉടനെ. രമേശേട്ടാ, ഈ ഇരിക്കുന്നവരൊക്കെ മെന്റലി ഡിസ്റ്റർബ്ഡായ ആളുകളാ?
1: ദീപ, ഇവിടെ ഇരിക്കുന്നവരൊന്നും ഭ്രാന്തന്മാരല്ല. നമ്മളെപ്പോലെ തന്നെ ചെറിയ ചെറിയ ഉപദേശങ്ങൾക്കും സംശയ നിവാരണത്തിനൊക്കെ വന്നവരാണ്. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട.
0: എന്തിടാ, മോനൂസിന് ഇവിടെ വന്ന് ഇഷ്ടായില്ലേ? രമേശേട്ടാ, ഇവനെ ഒന്ന് പുറത്തേക്ക് എടുത്തേ. ഇങ്ങനെ ഇരുന്നിട്ടാ അവന് പ്രശ്നം.
1: നമ്മൾ വിളിച്ചാലോ?
0: ഞാൻ അകത്ത് കയറിയ പോരെ?
1: അതെങ്ങനെ ദീപ, ഞാനും വേണം. ഹലോ, ആ മൃദുലേച്ചി, ആ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ആ ഞങ്ങളിപ്പോ വെയിറ്റിംഗിലാ. ഞാനാ ദീപ.
2: നിങ്ങൾക്കിത് ചെവി കേട്ടൂടെ, ഡോക്ടർ വിളിക്കുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടോ?
0: ആ ഉണ്ട്, ഞാൻ തനിച്ചല്ല, ഹസ്ബൻഡ് ഉണ്ട്. ഇപ്പൊ വരും.
2: രണ്ടുപേരും അകത്തേക്ക് വാ.
0: രമേശേട്ടാ, രമേശേട്ടാ, ദേ നമ്മൾ വിളിച്ചു.
1: വന്നു. ഗുഡ് ഈവനിങ് ഡോക്ടർ.
3: യെസ്, ഗുഡ് ഈവനിങ്. ഇരിക്കൂ.
1: ഡോക്ടർ മൃദുല പറഞ്ഞ.
3: ഓ ഓക്കെ ഓക്കെ. അവരുടെ കസിൻ രമേശ് എന്നല്ലേ പേര്?
1: ആ അതെ സർ.
3: എനിവേ, എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞത്?
1: സർ, ഇതെന്റെ ഭാര്യയാണ് ദീപ. അവൾക്ക് ഈയിടെയായി ഇത്തിരി മറവി.
3: അത് നമുക്കൊക്കെ ഉള്ളതല്ലേ, മഹാജീനിയസുകൾക്ക് വരെയുണ്ട്. ഐൻസ്റ്റീൻ കുളിമുറിയിൽ കയറിയാൽ തിരിച്ചിറങ്ങാൻ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരുന്നു അത്രേ. അദ്ദേഹത്തോട് മറന്നുപോകും എവിടെയാണ് എന്തിനാണ് എന്നൊക്കെ.
1: സർ, ഇത് മൈൻഡ് ആബ്സെൻസ്. ഈയിടെ അത് വല്ലാതെയായി.
3: എന്നിട്ട്
1: ടോട്ടലി ഒരു താളപ്പിഴ
3: കുടുംബത്തിന്.
1: യെസ് സർ.
3: സ്ത്രീക്കൊരൽപ്പം മറവി വന്നാൽ താളം പിഴച്ചു പോകുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ. ദീപയ്ക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ രമേശ് അല്പനേരം പുറത്തേക്ക് നിൽക്കും, കുഞ്ഞിനെ എടുത്തോളും. ആ അവൻ ഉറങ്ങി, ഉണരാതെ നോക്കാൻ അറിയാലോ അല്ലേ. പ്ലീസ്.
1: ഓക്കെ.
3: ആ ദീപ, ഹൗ ആർ യു?
0: ഫൈൻ സർ.
3: എവരിതിങ്?
0: ഐ തിങ്ക് സോ.
3: ദീപ എത്ര വരെ പഠിച്ചു?
0: ഒരു PhD പാതിയിൽ നിർത്തി.
3: വൈ?
0: വിവാഹം, പിന്നെ പ്രസവം.
3: അതെന്താ ദീപ, വിവാഹം കഴിഞ്ഞ് അമ്മയായ സ്ത്രീക്ക് PhD പാടില്ലേ? യു ഗോ ആൻഡ് കണ്ടിന്യൂ.
0: ബട്ട് മൈ കണ്ടീഷൻ.
3: ഓ, കണ്ടീഷൻ. ജോബ് വല്ലതും ഉണ്ടായിരുന്നോ?
0: അതും ഉപേക്ഷിച്ചു.
3: ലോകം ചുരുങ്ങി എന്നർത്ഥം. പറയൂ,

0: ഹൗ ഡു യു ഫീൽ ദിസ് കണ്ടീഷൻ?
1: മറവി, പിന്നെ ഉറക്ക്, ഒന്നിലും ഒരു ശ്രദ്ധ ഉറക്കാത്ത പോലെ. പഴയ താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു സർ. വായന, മൂവി, എല്ലാം. ഡോക്ടർ, ഐ ആം ടോട്ടലി ലോസ്റ്റ്.
0: ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം.
2: സർ,
0: സിസ്റ്റർ, ഇവരുടെ ഹസ്ബൻഡ് പുറത്തുണ്ട്, ഒന്ന് വരാൻ പറയൂ.
2: ഓക്കെ സർ.
3: സർ,
0: എനിക്ക് രമേശുമായി ഒന്ന് സംസാരിക്കണം. ദീപ അല്പസമയം പുറത്തിരിക്കൂ.
1: ഓക്കെ, താങ്ക് യു സർ. മോനെ എങ്ങനെ രമേശ് ചേട്ടാ?
0: രമേശ്, എത്ര കാലമായി ഇത് കണ്ടു തുടങ്ങിയിട്ട്?
3: ഒരു വർഷം മുമ്പാണ് ശ്രദ്ധയിൽപ്പെടും വിധം ചില അസാധാരണ സ്വഭാവങ്ങളുണ്ടായത്. കഴിഞ്ഞ മാസം എന്നെ വല്ലാതെ ഷോക്ക് ചെയ്ത ഒരു കാര്യമുണ്ടായി.
0: ദീപ പറഞ്ഞു, ആ ഹാഫ് നേക്കഡ്.
3: അതെ ഡോക്ടർ.
0: പക്ഷേ ഇന്ന് നിങ്ങളത് വീണ്ടും സൂചിപ്പിച്ചപ്പോഴാണ് ദീപ അതോർത്തത്. ഓർത്തതല്ല, അവരറിഞ്ഞത്.
3: യെസ്.
0: അതങ്ങനെയാണ്, തന്നോട് മറ്റുള്ളവർ ചെയ്തതേ ഓർമ്മയിലുണ്ടാവൂ, താൻ സ്വയം ചെയ്തതൊന്നും ഓർമ്മിക്കില്ല.
3: അതെ, വളരെ മുമ്പുണ്ടായതൊക്കെ ചിലപ്പോൾ ഓർക്കൂ, ഇന്നലത്തെ കാര്യം ഓർമ്മയില്ല.
0: രമേശ്, നിങ്ങളുടെ ഭാര്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വളരെ ചെറുപ്പം മുതലേ ഒരുപാട് അരുതുകൾ തട്ടിമാറ്റിയാണ് അവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയത്. എ സെൽഫ് മേഡ് പേഴ്സൺ. ഒടുവിൽ വിവാഹവും പ്രസവവും എല്ലാം ചേർന്ന് അവരുടെ ആഗ്രഹങ്ങളും അംബീഷൻസും എല്ലാം അവസാനിപ്പിച്ച പോലെയായി. ദീപയെപ്പോലൊരു പെൺകുട്ടിയുടെ അഭിമാനബോധം അപ്പാടെ ഹേർട്ട് ചെയ്യപ്പെട്ടു. ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് ഒരുപാട് അവഗണിക്കപ്പെട്ടു, വിവാഹശേഷം നിങ്ങളിൽ നിന്നും. ഷീസ് എ ജെം ഓഫ് പേഴ്സൺ. നിങ്ങളത് അറിഞ്ഞില്ല.
3: സർ, ഞാൻ അവളെ.
0: പ്ലീസ് രമേശ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്. ഒരു അമ്മയാവാൻ ദീപ തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. നിങ്ങളത് കേട്ടില്ല. PhD പൂർത്തിയാക്കി മെച്ചപ്പെട്ടൊരു ജോലിയൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തീർന്നു എന്നൊരു ബോധം അവരിൽ ഡീപ്പ് റൂട്ടഡാണ്. അത് പറിച്ചു കളയണം.
3: സർ, അതെങ്ങനെ?
0: ദീപ തിരിച്ചു വരണം അവരുടെ ജീവിതത്തിലേക്ക്. പഠനം, ജോലി, എല്ലാം തിരികെ കൊടുക്കണം.
3: പക്ഷേ ഡോക്ടർ, ഞങ്ങളുടെ മോൻ
0: വിദേശങ്ങളിലൊക്കെ ബേബി സിറ്റർ എന്നൊരു ഏർപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടാ. എന്തായാലും ആലോചിച്ച് ഒരു വഴി കണ്ടെത്തു.
3: സർ, മെഡിസിൻ എന്തെങ്കിലും?
0: ആർക്ക്?
3: ദീപയ്ക്ക്.
0: അതിന് അവർ രോഗിയാണെന്ന് ആരാ പറഞ്ഞത്? അവരുടെ സാഹചര്യം മാറുക, പ്ലസന്റ് ആവുക. ഞാൻ രമേശിന് കുറച്ച് മെഡിസിൻ തരട്ടെ?
3: എനിക്കോ?
0: അതെ, ഇത്തരം സാഹചര്യങ്ങളിൽ രോഗിയായി ചൂണ്ടിക്കാണിക്കുന്ന ആളെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അവരുടെ ചുറ്റുപാടുമുള്ളവരെയാണ്.

0: ഹലോ മോളെ.
1: ആ അമ്മ, സ്കൂള് കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ?
0: ഇല്ല മോളെ, ഞാൻ ബസ് വെയിറ്റ് ചെയ്യാ.
1: എന്താ ഇത്, സമയം 6 കഴിഞ്ഞല്ലോ, ഇനി എപ്പോഴാ വീട്ടിലെത്തുന്നേ?
0: മോളെ എന്താ വിളിച്ചേ?
1: അമ്മ, എനിക്ക് നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണണം.
0: എന്തു പറ്റി ദീപാ നിനക്ക്? മോൻ എന്തെങ്കിലും?
1: നോ അമ്മ, എനിക്ക് നിങ്ങളെ എല്ലാരെയും കാണാൻ കൊതിയാവുന്നു.
0: മോളെ, അമ്മക്ക് ഇനി ശനിയാഴ്ച അല്ലേ ലീവ് കിട്ടുള്ളൂ, അച്ഛനും സ്ഥലത്തില്ല. ഞാൻ ഇന്ന് തന്നെ സുദീപനോട് വരാൻ പറയാം, അവൻ ടൗണിൽ തന്നെ ഉണ്ട്. മോളെ, ദീപാ
1: മതി അമ്മേ, ഞാൻ വെക്കുക,
2: പിന്നെ വിളിക്കാം.

0: ഹലോ,
1: ആഹാ, സുദീപായിരുന്നോ? ഞാൻ കരുതി രമേശേട്ടനാണ്. വാ.
0: അപ്പൊ അളിയൻ വന്നില്ലേ?
1: ഇല്ല, കുറച്ചുകൂടെ കഴിയും. പിന്നെ ഞാൻ അരമണിക്കൂർ മുമ്പേ അമ്മയെ വിളിച്ചിരുന്നു.
0: ആ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു നീ പെട്ടെന്ന് ദീപന എടുത്ത് പോണോന്ന്.
1: ഓ, വെറുതെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും കാണണം എന്ന് തോന്നി.
0: ഓ, നോസ്റ്റാൾജിയ അങ്ങനൊക്കെ ഉണ്ടോ നിനക്ക്?
1: പോടാ, നൊസ്റ്റാൾജിയക്ക് എന്തിരിക്കുന്നു അവിടെ.
0: പിന്നെ
1: ആ, നിന്റെ കയ്യിലെന്താ?
0: നിന്നെ കാണാൻ വരുമ്പോ വല്ലതും കൊണ്ടുവരണ്ടേ? ചേച്ചി ആയിക്കോയില്ലേ, നിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം. അമ്മയെ വിളിച്ചപ്പോ കിട്ടിയില്ല, ഉടനെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു ബർഗർ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് വാങ്ങിച്ചു.
1: ബെസ്റ്റ് അച്ഛൻ എന്റെ എന്ത് ഇഷ്ടം അറിയാ. ബർഗർ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. നിന്റെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ അച്ഛൻ അറിയൂ പണ്ടേ.
0: അയ്യോ, അപ്പൊ അത് വേസ്റ്റ് ആയല്ലോ.
1: ഏ, രമേശേട്ടൻ കഴിച്ചോളൂ, പുള്ളിക്കിഷ്ടാ.
0: എന്നിട്ട് എവിടെ എന്റെ മരുമകൻ?
1: അവനെ ഞാൻ ഉറക്കി.
0: ശേ, കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറക്കരുത് ചേച്ചി, അവരായി തന്നെ ഉറങ്ങട്ടെ.
1: എന്നാ നീ ഇവിടെ വന്ന് അവനെ കളിപ്പിച്ചിരുന്നു എങ്കി ഞാൻ ഫ്രീ ആവും.
0: മിക്കവാറും വേണ്ടി വരും.
1: എന്ത് പറ്റി?
0: ഐടി അല്ലേ ഫീൽഡ്, ഇലപൊഴിയും ശിശിരമാണല്ലോ.
1: എടാ, നീ ഒരു വിശേഷം അറിഞ്ഞോ?
0: ഇല്ലല്ലോ, എന്താ?
1: എനിക്ക് പ്രാന്താടാ.
0: അത് നിനക്ക് പണ്ടേ ഉള്ളതല്ലേ.
1: ഇത് അങ്ങനെയൊന്നും അല്ല, സീരിയസ് ആ.
0: പോടി.
1: ഞങ്ങൾ ഇന്നൊരു ഡോക്ടറെ കണ്ടു.
0: ഏത് ഡോക്ടറെ?
1: സൈക്കോളജിസ്റ്റിനെ.
0: ദീപജി,
1: സത്യടാ.
0: നീ എന്താ പറയുന്നത്?
1: എനിക്ക് കുറച്ചായി ചില പ്രോബ്ലംസ്. എനിക്കിപ്പോ ഒറ്റക്കിരിക്കാനൊക്കെ പേടിയാ. എന്റെ കയ്യിൽ നിന്ന് വല്ല അപകടവും വരുമെന്ന് ഒരു പേടി.
0: എന്താ?
1: രമേശേട്ടൻ വന്നു. നീ ചോദിക്ക്, രമേശേട്ടൻ പറയും. എനിക്ക് നിന്നോടത് പറയാനാവില്ല.
2: സുദീപ്, എപ്പോ എത്തി?
0: ആ രമേശേട്ടാ, അരമണിക്കൂറായി. വൈകുന്നേരം കുറച്ച് ഫ്രീ ആയി, അപ്പൊ ഒന്ന് വരാൻ തോന്നി.
2: ആ, അത് നന്നായി. ഞാനൊന്ന് കാണണമെന്ന് കരുതിയതാ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോൻ ഉറങ്ങിയോ ദീപേ?
1: ആ, അവൻ നേരത്തെ ഉറങ്ങി.
0: ദീപശി, നീ അമ്മയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, നീ സാവധാനം പറഞ്ഞാ മതി.
2: അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിട്ടുണ്ടേ ദീപേ. സുദീപ് ചായ കുടിച്ചോ?
0: ആ ബെസ്റ്റ്, ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അയ്യോ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ എടുക്കാടാ. രമേശേട്ടന് വന്നാ ഒരു ചായ പതിവാ.
0: ആ രമേശേട്ടാ, എന്താ പ്രശ്നം? ദീപച്ചി പറഞ്ഞു ഡോക്ടറെ കണ്ടുന്നു.
2: ദീപയ്ക്ക് ചിലപ്പോ ഒക്കെ ഒരു മൂഡ് വേരിയേഷൻ.

0: നാസ്തി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ.
1: ദീപേ, ദീപേ,
2: ദാ ഇവിടെ ഉണ്ട്.
1: നീ എന്ത് ചെയ്യാ? ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ.
2: ഡോക്ടർ ഇന്നലെ ചില എക്സസൈസും ബ്രീത്തിങ് ടിപ്സും ഒക്കെ പറഞ്ഞു തന്നിരുന്നു കോൺസെൻട്രേഷൻ കൂടാനേ. ഞാനതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയതാ.
1: എന്നിട്ട് കഴിഞ്ഞോ?
2: ഇനി വൈകിട്ട്.
1: ദീപ, നമുക്കൊരു ബേബി സിറ്റർ നോക്കിയാലോ?
2: എന്തിന്?
1: നിനക്കൊന്ന് ഫ്രീ ആവാം.
2: ഓ
1: പറ്റിയാ

0: തുടരാം, ഒരു ജോലിയും നോക്കാം, ഡോക്ടറും സൂചിപ്പിച്ചിരുന്നു.
1: എന്നിട്ട് ഞാൻ എന്റെ മോനെ ഏതോ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു പോകാനോ? എന്താ രമേശ് ചേട്ടാ ഇത്?
0: അതിനെന്താ കുഴപ്പം? സാധാരണയല്ലേ? ഒരു സർക്കാർ ജോലി ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണില്ലേ?
1: എനിക്കൊരു സർക്കാർ ജോലി ഇല്ലല്ലോ, ഇനി ഒട്ട് കിട്ടാനും പോകുന്നില്ല. ഉണ്ടായിരുന്നത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ ഇനി ഇങ്ങനെയൊക്കെ മതി, വാ ഞാൻ ചായ എടുക്കാം.
0: പറയുന്നതൊന്നും മനസ്സിലാക്കിക്കൂടെ?
1: ഓ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കാറുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിട്ടുകളെ രമേശേട്ടാ, ബേബി സിറ്റർ ഒന്നും വർക്കൗട്ട് ആവില്ല.
0: ഓക്കെ, നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് ആലോചിക്കില്ല. പക്ഷെ മറ്റൊരു ചോയ്സ് ഉണ്ട്.
1: എന്താ?
0: ഞാൻ അമ്മയോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചാലോ?
1: രമേശേട്ടന്റെ അമ്മയോ?
0: പിന്നെ ആരുടെ?
1: എന്റെ ഭ്രാന്ത് മാറ്റാനാണെങ്കിൽ ബെറ്റർ ചോയ്സ് എ മെന്റൽ ഹോസ്പിറ്റൽ.
0: ദീപേ, ദീപേ, ഇറ്റ്സ് ടൂ മച്ച്. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്റെ അമ്മ, വേറെ ചോയ്സ് ഒന്നുമില്ല.
1: ഗ്ലാസ് പൊട്ടി നാശായല്ലോ, ഇനി പോയിട്ട് തൂക്കണം.

മോനോട്ടാ, അവിടെ ചക്കരേ ദേ, അങ്ങോട്ട് നോക്കി, ഒരേട്ടൻ ഓടി വരുന്നത് കണ്ട. അമ്മയുടെ മോൻ എപ്പോഴാ ഇങ്ങനെ ഓടി വരുവാ? മോനോട്ടൻ മോനോട്ടൻ വലുതായ അമ്മയും കൊണ്ട് ഒരുപാട് എടുത്തൊക്കെ പോകണേ. വിമാനം കീറി, കപ്പല് കീറി, അങ്ങനെ അങ്ങനെ. അമ്മ അവിടെ പൊന്നു മോനല്ലേ.

0: ദീപയല്ലേ?
1: നിവേദ, നിനക്കെന്നെ മറന്നുപോയില്ലേ?
0: അതെന്തിനാ ഞാൻ നിന്നെ മറക്കുന്നേ? എത്ര നേരമായി ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നെന്നറിയോ? അവസാനം സംശയം തീർക്കാൻ ഇങ്ങു പോന്നു.
1: ഇനി നീ ചോദിക്കാൻ പോകുന്ന ക്ലീഷേ ഡയലോഗുകളൊക്കെ എനിക്കറിയാം. എത്ര നാളായി കണ്ടിട്ട് നീ ആളാകെ മാറിപ്പോയി, എന്താ വിളിക്കാത്തെ, ഇതൊക്കെയല്ലേ?
0: അതിൽ എന്താ വിളിക്കാത്തെ, അത് മാത്രം ഞാനിങ് എടുത്തു. അതെ, എന്താ വിളിക്കാത്തെ?
1: ഞാൻ ഒരു വർഷമായി മൊബൈൽ ഉപേക്ഷിച്ചിട്ട് ആരെയും കാണാനും വിളിക്കാനും ഒന്നും തോന്നിയില്ല.
0: നീ നിന്റെ ഗവേഷണവും ജോലിയും എല്ലാം കെട്ടിപ്പൂട്ടിയില്ലേ?
1: പണ്ടത്തെ പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ ചോദിച്ചോണം.
0: ഓഹോ, എന്നാ നിനക്ക് ഇഷ്ടമുള്ളതൊന്ന് ചോദിച്ചോട്ടെ. നമുക്കൊരു കോഫി ആയാലോ?
1: കാപ്പുച്ചിനോ?
0: വൈ നോട്ട്. എന്നാ വാ, മോനെ ഞാൻ എടുക്കാം. നിന്റെ മോനെ ഞാൻ സൽക്കരിക്കട്ടെ?
1: നീ ഒറ്റയ്ക്കാ?
0: എന്റെ കൂടെയുള്ളവര് നാണ്ടേ, അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ വന്ന ഗസ്റ്റാ. അവര് പോകാറാവുമ്പോ എന്നെ വിളിച്ചോളും. നീ വാ. ശ്രദ്ധിച്ചു നടന്നേ, പഴയ പോലെ സ്വപ്നം കണ്ടോണ്ട് അങ്ങനെ ഒഴുകണ്ട. രണ്ട് കാപ്പുച്ചിനോ? മോനും കൂടി കഴിക്കാൻ പറ്റിയ കേക്ക് എന്താ ഉള്ളത്?
2: ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു പീസ് എടുക്കട്ടെ?
0: ഓക്കെ ഓക്കെ.
1: അവൻ കഴിക്കില്ല,
0: അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ആട്ടെ, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നീ ഇങ്ങനെ ഗ്ലൂമി ആയതെന്താ? ഭയങ്കര ബോറാട്ടോ.
1: എനിക്ക് പോസ്റ്റ്

0: പ്രീനാറ്റൽ ഡിപ്രഷനാന്ന എല്ലാരും പറയണേ. അത് അത് പ്രാന്താടി
1: മണ്ണാങ്കട്ട. സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച ഒരു പെണ്ണിന് ഡിപ്രഷൻ അടുപ്പിക്കാൻ പേറും കീറും ഒന്നും വേണ്ട. അവള് ജീവിക്കേണ്ട ജീവിതം തന്നെ ധാരാളം.

0: ദീപേ, ദീപേ, ഡോർ ലോക്ക് ചെയ്യാതെ ഇവളിത് എവിടെ പോയി? ദീപേ, ദീപേ,
1: ദീപ, വിട്ടുകൊടുക്കാവുന്ന ഒന്നല്ല ഇത്. നമുക്ക് നമ്മളെയുള്ളൂ. ലോകത്തിന് നമ്മളെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലോകമാണ് വേണ്ടത്. അത് കൈവിട്ട് കളയരുത്. വാ, നമുക്കിറങ്ങാം.
2: ആന്റിയുടെ ചക്കരക്കൂട്ടിന് ഒരു ഉമ്മ.
3: അയ്യോ, ടു ലേറ്റ്. രമേശേട്ടൻ വന്ന് കാത്തിരിക്കാവൂ.
2: അതിനെന്താ, കാത്തിരിക്കട്ടെ. നമ്മളെയും ചിലപ്പോ കാത്തിരിക്കണ്ടേ? ആ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചു പോണേ.
3: ശരിയടേ, ഇനി ഞാൻ എന്തായാലും വിളിക്കും. ബൈ
2: ബൈ ഡിയർ.

0: രമേശ, ഞാൻ മോള് വരുന്നു.
1: ആഹാ, അമ്മേ സുദീപും എപ്പോ വന്നു?
0: രമേശ് വിളിച്ചിട്ട് ഞങ്ങള് വന്നേ, നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു.
1: കാണാനില്ലേ എന്നെയോ? ആ ഒരു കണക്കിന് അതും നേരാ, എന്നെ കാണാനില്ലായിരുന്നു. ഞാൻ മോനെ ഒന്ന് പുറത്തു കൊണ്ടുപോയതാ, ഒരുപാടൊക്കെ സഞ്ചരിക്കേണ്ട കുട്ടിയല്ലേ, എന്നെ പോലെ അടച്ചിരുന്നാൽ എങ്ങനെ? എന്റെ ഫ്രണ്ട് നിവേദയെ കണ്ടതുകൊണ്ട് ഇത്തിരി വൈകി.
0: മോളെ, ദീപേ,
1: അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണേ?
0: എന്റെ മോള് കരയാത്തോണ്ടല്ലേ അമ്മ കരയണേ.
2: ദീപച്ചി, നീ എന്ത് പണിയാ കാണിച്ചേ? ഒരു കുറിപ്പെങ്കിലും എഴുതി വെക്കണ്ടേ?
1: അതിന് ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ലടാ, ജീവിക്കാൻ തന്നെയാ.
3: ഒരു വല്ലാത്ത തീയാ ദീപ നീ തീറ്റിച്ചത്.
1: തീക്കൊക്കെ നല്ല രുചിയാ രമേശേട്ടാ, തണുപ്പാ സഹിക്കാൻ പറ്റാത്തത്. ശിശിരത്തിൽ ജീവിക്കാൻ പറ്റില്ല.

0: അകത്തോട്ട് കേറു മോളെ. രമേശ, ഇതിങ്ങനെ പറ്റില്ല, ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ മോളിങ്ങനെ
1: പറയുന്നതൊന്നും അവൾ അംഗീകരിക്കുന്നില്ലമ്മേ. ഓരോരോ മുൻധാരണകൾ. ഞാൻ എന്താ ചെയ്യണ്ടേ?
2: രമേശ് ഏട്ടൻ, ഒന്നും ചെയ്യണ്ട, ആരും ഒന്നും ചെയ്യണ്ട. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അച്ഛനോട് ഞാനൊരു സമരം ചെയ്തത്? ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ട വിഷയം പഠിക്കാൻ, അതും 17 വയസ്സില്. ഞാൻ 2 ദിവസം ജലപാനമില്ലാതെ, എന്നിട്ട് നേടിയില്ലേ? എപ്പോഴും അങ്ങനെയായിരുന്നു എന്റെ സ്പേസ്, ഞാൻ തന്നെയാ വിസ്താരാക്കിയത്. അമ്മ കൂടെ നിന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എനിക്ക് എന്റെ ലോകം വേണമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ. നിവേദ ഒരു വല്ലാത്ത വെളിച്ചായിരുന്നു. പണ്ടും അവൾ അങ്ങനെയാ. എന്റെ ഒരു പുഞ്ചിരി കളഞ്ഞു പോയാ ഞാൻ തന്നെ അത് കണ്ടെടുക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ഇന്നും അത് തന്നെ സംഭവിച്ചു. ഞാൻ തന്നെ കണ്ടെത്തി എന്റെ ജീവിതം. ഒന്നേന്ന് തുടങ്ങുക. അതിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കൊന്നും സ്പേസേ ഇല്ല. കാരണം ഇറ്റ് ഇസ് മൈ ലൈഫ്. ഇത് എന്റെ ജീവിതം. ഇറ്റ്സ് മൈ ലൈഫ്.

0: ശിശിരത്തിനു ശേഷം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം ടി വി അശ്വതി, സംവിധാന സഹായം പി നിഷ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദീപ എ എൻ ജഷിതകുമാരി, രമേശ് ജോബി മാത്യു, ഡോക്ടർ ബാബുജി കുന്നമംഗലം, രമേശിന്റെ അമ്മ രത്നമ്മ മാധവൻ, നഴ്സ് വത്സല ശിവദാസ്, സുദീപ് ശോഭീഷ് പേരാമ്പ്ര, നിഷ ഐശ്വര്യ രാജ്, നിവേദ ടി വി അശ്വതി, അച്ഛൻ പുരുഷു ടി കക്കോടി, ദീപയുടെ അമ്മ മേരി പി ഇഗ്നേഷ്യസ്, രാമചന്ദ്രൻ വിനോദ് കീഴേടത്ത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റും 35 സെക്കൻഡും.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രീനിവാസും ചിത്രയും പാടിയത്, ചിത്രം മഴവില്ല്. കൈതപ്പുറം എഴുതി, മോഹൻ സിത്താര ഈണമൊരുക്കിയത്.

ചിത്രം നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, ജെറിയാമൽദേവ്. ഗായകർ എസ് ജാനകി, കൃഷ്ണചന്ദ്രൻ.

പി ജയചന്ദ്രനും ചിത്രയും വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീത സംവിധാനം കണ്ണൂർ രാജൻ.

അവസാനമായി ചിത്രം കഥ പറയുമ്പോൾ വിനീത് ശ്രീനിവാസനും ശ്വേതാമോഹനും ആലപിച്ച ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.